0: ഉദയരശ്മികൾക്കൊപ്പം കാതുകൾക്ക് നിറവേകാൻ അരുണോദയം.
1: സുപ്രഭാതം പ്രിയ ശ്രോതാക്കളെ, അഹല്യ FM 90.4 എല്ലാ ശ്രോതാക്കൾക്കും സന്തോഷം നിറഞ്ഞ, സമാധാനം നിറഞ്ഞ ഒരു ദിവസം ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ അരുണോദയം ആരംഭിക്കുന്നു. ഒപ്പം ചേരുന്നു ഞാൻ സുനിൽ. ഇന്ന് 2026 ജൂലൈ മാസം 1 ബുധനാഴ്ച. കൊലവർഷം 1201, മിഥുനമാസം 17 പൂരാടം നക്ഷത്രം. മദർ തെരേസ പറഞ്ഞ ഒരു കാര്യമുണ്ട്, നമുക്കെല്ലാവർക്കും വലിയ കാര്യങ്ങൾ ചെയ്യാൻ കഴിയില്ലായിരിക്കും, പക്ഷെ വലിയ സ്നേഹത്തോടെ ചെറിയ കാര്യങ്ങൾ ചെയ്യാൻ നമുക്ക് കഴിയും. ലോകത്തെ മാറ്റിമറിക്കുന്ന വലിയ കാര്യങ്ങൾ ചെയ്യാൻ പറ്റിയില്ലല്ലോ എന്നോർത്ത് വിഷമിക്കേണ്ടതില്ല. വിശക്കുന്ന ഒരാൾക്ക് നൽകുന്ന ഒരു പൊതിച്ചോറോ സങ്കടപ്പെട്ടിരിക്കുന്ന സുഹൃത്തിന് നൽകുന്ന ഒരു ആശ്വാസ വാക്കോ മതി ഈ ഭൂമിയെ മനോഹരമാക്കാൻ. ഇന്ന് നമ്മളാൽ കഴിയുന്ന ഒരു ചെറിയ നന്മ വലിയ സ്നേഹത്തോടെ മറ്റുള്ളവർക്ക് പങ്കുവയ്ക്കാം. ഒരിക്കൽ കൂടി എല്ലാ ശ്രോതാക്കൾക്കും മനോഹരമായ ഒരു ദിവസം ആശംസിച്ചുകൊണ്ട് ഭക്തിനിർഭരമായ ഒരു ഗാനത്തിനായി കാതോർക്കാം. കേട്ടുകൊണ്ടേയിരിക്കൂ അഹല്യ FM 90.4. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: ഉദയരശ്മികൾക്കൊപ്പം കാതുകൾക്ക് നിറവേകാൻ അരുണോദയം.
1: ഒരിക്കൽ കൂടി സ്വാഗതം അരുണോദയത്തിലേക്ക്. ഇനി അരുണോദയത്തിൽ വിചാരധാര. പരിപാടി അവതരിപ്പിക്കുന്നത് ഡോക്ടർ രാജീവ് എൻ, ഡീൻ അക്കാദമിക്സ്, അഹല്യ സ്കൂൾ ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി.
2: മഹത് വചനങ്ങൾ നമുക്ക് തരുന്ന ഊർജവും നിസ്സാരമല്ല. ചെറിയ ഉദ്ധരണികൾ പകർന്നു നൽകുന്നത് വലിയ വലിയ തത്വങ്ങളാണ്. നമുക്ക് ലിയോ ടോൾസ്റ്റോയുടെ വാക്കുകൾ ഒന്ന് ശ്രദ്ധിച്ചാലോ? വാക്കുകൾ പിന്നിലും പ്രവൃത്തി മുന്നിലും ആയിരിക്കണം. പക്ഷേ ജീവിതത്തിൽ സംഭവിക്കുന്നത് പലപ്പോഴും മറിച്ചാണ്. നാം ധാരാളമായി പ്രസംഗിക്കും, ഒന്നും പ്രവൃത്തിയിൽ കൊണ്ടുവരികയുമില്ല. സംസാരിക്കാൻ എളുപ്പമാണ്, പക്ഷേ പറയുന്ന കാര്യങ്ങൾ പ്രാവർത്തികമാക്കുക എന്നത് നമ്മുടെ കർത്തവ്യമാണ്. ഈ മഹത് വ്യക്തികൾ അവരുടെ അനുഭവങ്ങളുടെ വെളിച്ചത്തിലാവും ഇപ്രകാരമുള്ള നിഗമനങ്ങളിലെത്തുന്നത്. അതുകൊണ്ട് ഇവരുടെ വചനങ്ങൾ മനസ്സിലാക്കുന്നത് നമുക്ക് ഭാവിയിൽ ഏറെ ഗുണം ചെയ്യും. ദൗർഭാഗ്യകാലത്താണ് നാം മനുഷ്യരെ മനസ്സിലാക്കേണ്ടത്, അല്ലാതെ സൗഭാഗ്യത്തിലല്ല. നെപ്പോളിയന്റെ വാക്കുകളാണിവ. ഇന്ന് വായനയുടെ രീതി ആകെ മാറിയിരിക്കുന്നു. ലൈബ്രറികളിൽ, വായനശാലകളിൽ ഇരുന്ന് പുസ്തകങ്ങളും ആനുകാലികങ്ങളും വായിക്കുന്ന രീതിയൊക്കെ പഴഞ്ചനായി. ഡിജിറ്റൽ ലൈബ്രറി പോലെയുള്ള സംവിധാനങ്ങളാണ് ഇന്ന് കൂടുതലായും ഉള്ളത്. യഥാർത്ഥത്തിൽ ശരിക്കുള്ള പുസ്തക വായന നൽകുന്ന സംതൃപ്തി ഒന്ന് വേറെ തന്നെയാണ്. ഏബ്രഹാം ലിങ്കൻ പറയുന്നത്, നമ്മൾ വായിച്ചിട്ടില്ലാത്ത ഒരു പുസ്തകം, ഒരു നല്ല പുസ്തകം നമുക്ക് തരുന്ന വ്യക്തിയാണ് നമ്മുടെ ഏറ്റവും നല്ല സുഹൃത്ത് എന്നാണ്. വായനയുടെ മഹത്വമാണ് ഈ വാക്കുകളിൽ കൂടി അദ്ദേഹം വെളിപ്പെടുത്തുന്നത്. ശ്രീ ബുദ്ധന്റെ വാക്കുകളാകട്ടെ ഇപ്രകാരമാണ്: ഒഴുകുന്ന ജലവും പാറയും പലപ്പോഴും ഏറ്റുമുട്ടും, ജയിക്കുന്നത് പലപ്പോഴും ജലമായിരിക്കും. അതിന്റെ ശക്തി കൊണ്ടല്ല, നിർത്താതെയുള്ള പരിശ്രമത്താൽ. ഇവിടെ നിരന്തര പരിശ്രമത്തിന്റെ, കഠിനാധ്വാനത്തിന്റെ ഒക്കെ ആവശ്യകതയാണ് വ്യക്തമാക്കുന്നത്. നാം കൂടുതൽ ഇഷ്ടപ്പെടുന്നത് എപ്പോഴും നമ്മളെപ്പറ്റി നല്ലതും പുകഴ്ത്തി പറയുന്നവരെയുമാണ്. എന്നാൽ എപ്പോഴും പുകഴ്ത്തുന്നവരെക്കാൾ അവർ പറയുന്നതിനേക്കാൾ കൂടുതലായിട്ട് നാം നമ്മെ വിമർശിക്കുന്നവരും എതിർക്കുന്നവരും പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിക്കുകയാണ് വേണ്ടത്. കാരണം എതിർക്കുന്നവർക്ക് അന്ധമായി എതിർക്കാൻ സാധിക്കില്ല, ഒരു വേള അന്ധമായി പുകഴ്ത്താൻ സാധിക്കുമായിരിക്കും. എല്ലാ മനുഷ്യരിലും എന്തെങ്കിലുമൊക്കെ അപൂർണതകളും നിഗൂഢതകളും ഉണ്ടായിരിക്കും. ലോകപ്രശസ്തനായ കൊളംബിയൻ എഴുത്തുകാരനും പത്രപ്രവർത്തകനും പ്രസാധകനും ആയ ഗബ്രിയേൽ ഗാർസിയ മാർക്വേസ് 1982 സാഹിത്യത്തിനുള്ള നോബൽ സമ്മാനം നേടിയ വ്യക്തിയാണ്. ഏകാന്തതയുടെ 100 വർഷങ്ങൾ എന്ന അദ്ദേഹത്തിന്റെ നോവൽ ബെസ്റ്റ് സെല്ലർ വിഭാഗത്തിൽപ്പെട്ട രീതിയിൽ ലോക പ്രശസ്തമാണ്. അദ്ദേഹം പറയുന്നു, ഓൾ ഹ്യൂമൻ ബീയിങ് ഹാവ് 3 ലൈവ്സ്, പബ്ലിക്, പ്രൈവറ്റ് ആൻഡ് സീക്രട്ട്. അദ്ദേഹം വീണ്ടും പറയുന്നു, വയസ്സാകും തോറും ആളുകൾ സ്വപ്നങ്ങളുടെ പിന്നാലെ പോകാതാവും എന്ന് പറയുന്നത് ഒരിക്കലും ശരിയല്ല. സ്വപ്നങ്ങൾക്ക് പിന്നാലെ പോകാതാവുമ്പോൾ അവർക്ക് വയസ്സാവുകയാണ് ചെയ്യുന്നത്. ചിലരുടെ ഒന്നുമില്ല എന്ന മറുപടി, അതിനു പിന്നിൽ പലപ്പോഴും വലിയൊരു ചരിത്രം ഒളിഞ്ഞുകിടക്കുന്നുണ്ടാവും, പ്രത്യേകിച്ച് മുതിർന്ന പൗരന്മാരിൽ. സങ്കടങ്ങൾ തുടർക്കഥയാകുമ്പോൾ, ദുരിതങ്ങളുടെ പെരുമഴക്കാലം തുടരുമ്പോൾ, വിശദീകരിക്കാൻ സാധിക്കാത്ത സങ്കടങ്ങൾക്ക് അവർ നൽകുന്ന പേരാണ് ഒന്നുമില്ല. നമുക്ക് എതിരാളികൾ ഉണ്ടാകുന്നത് മിക്കപ്പോഴും ആർക്കെങ്കിലും ഉപദ്രവങ്ങൾ ചെയ്തതുകൊണ്ടാവണം എന്ന് ഇല്ല. നന്മ ചെയ്താലും മതി. കാരണം നന്മ കൊണ്ട് നാം നേടിയ വെളിച്ചം മറ്റു പലരുടെയും കണ്ണുകൾക്ക് നൽകുന്നത് അസ്വസ്ഥതകളാകാം. പെരുമാറ്റം എന്ന നമ്മുടെ സ്വഭാവം മിക്കപ്പോഴും ജീവിതത്തിൽ നമ്മെ സഹായിക്കുന്ന അറിവിനേക്കാൾ മൂർച്ചയുള്ള ഒരു ആയുധമാണ്. കാരണം ജീവിതത്തിൽ അറിവ് പരാജയപ്പെടുന്ന നിരവധി അവസരങ്ങളിൽ നമ്മുടെ പെരുമാറ്റം നമുക്ക് തുണയാകും. പെരുമാറ്റത്തിൽ അന്തസ്സ് കാത്തു സൂക്ഷിക്കുന്നത് കാര്യങ്ങൾ മികച്ച രീതിയിൽ കൈകാര്യം ചെയ്യാൻ നമ്മെ സഹായിക്കുന്നു. ദാർശനിക ഗാനങ്ങളുടെ ശാഖയിൽപ്പെടുന്ന ഭാവഗായകൻ P. ജയചന്ദ്രൻ ആലപിച്ച് ഹിന്ദോള രാഗത്തിലുള്ള ഈ ഗാനമൊന്ന്

0: എത്ര അർത്ഥവത്താണ് പി ഭാസ്കരൻ മാഷിൻ്റെ വരികളും അതിനു ചേരുന്ന ദക്ഷിണാമൂർത്തി സ്വാമിയുടെ സംഗീതവും. എല്ലാവർക്കും നല്ലൊരു സുദിനം ആശംസിക്കുന്നു.
1: ശ്രോതാക്കൾ, ഇതുവരെ അരുണോദയത്തിലൂടെ കേട്ടത് വിചാരധാര, അവതരിപ്പിച്ചത് ഡോക്ടർ രാജീവ് എൻ, ഡീൻ അക്കാദമിക്സ് അഹല്യ സ്കൂൾ ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി. ഇനി കേൾക്കാം മനോഹരമായ ഒരു ഗാനം.

0: ഉദയരശ്മികൾക്കൊപ്പം കാതുകൾക്ക് നിറവേകാൻ അരുണോദയം.
1: ഒരിക്കൽ കൂടി സ്വാഗതം അരുണോദയത്തിലേക്ക്. ഇന്ന് ജൂലൈ മാസം 1-ാം തീയതി. ഇനി അരുണോദയത്തിൽ ഇന്നലകളിലെ ഇന്ന്. സ്വതന്ത്ര ഇന്ത്യയുടെ ചരിത്രത്തിലെ ഏറ്റവും വലിയ നികുതി പരിഷ്കാരമായ ചരക്ക് സേവന നികുതി നിലവിൽ വന്നത് 2017 ജൂലൈ 1-നാണ്. ഒരു രാജ്യം ഒരു നികുതി എന്ന ലക്ഷ്യത്തോടെയാണ് കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ ഈടാക്കിയിരുന്ന വിവിധ പരോക്ഷ നികുതികൾക്ക് പകരം GST നടപ്പിലാക്കിയത്. 2017 ജൂൺ 30-ന് അർദ്ധരാത്രി പാർലമെന്റിന്റെ സെൻട്രൽ ഹാളിൽ നടന്ന പ്രത്യേക സമ്മേളനത്തിലാണ് ഇതിന്റെ ഔദ്യോഗിക പ്രഖ്യാപനം ഉണ്ടായത്. ഇന്ത്യയെ ഒരൊറ്റ പൊതുവിപണിയാക്കി മാറ്റാനും നികുതി ഘടന ലളിതമാക്കാനും ഈ ചരിത്രപരമായ മാറ്റത്തിലൂടെ സാധിച്ചു. ഇന്ത്യയിൽ എല്ലാ വർഷവും ജൂലൈ 1 ദേശീയ ഡോക്ടർമാരുടെ ദിനമായി ആചരിക്കുന്നു. പ്രശസ്തനായ ഭിഷഗുരനും പശ്ചിമ ബംഗാളിന്റെ 2-ാമത്തെ മുഖ്യമന്ത്രിയുമായിരുന്ന ഡോക്ടർ ബിധാൻ ചന്ദ്ര റോയിയുടെ ഓർമ്മയ്ക്കായാണ് ഈ ദിവസം തെരഞ്ഞെടുത്തിരിക്കുന്നത്. അദ്ദേഹത്തിന്റെ ജനനവും മരണവും ഒരേ തീയതിയിലായിരുന്നു എന്നത് ഒരു അപൂർവ പ്രത്യേകതയാണ്. സമൂഹത്തിന് ഡോക്ടർമാർ നൽകുന്ന വിലമതിക്കാനാവാത്ത സേവനങ്ങളെ ആദരിക്കുന്നതിനായി 1991 മുതലാണ് കേന്ദ്ര സർക്കാർ ഈ ദിനാചരണം ആരംഭിച്ചത്. രാജ്യത്തെ ഏറ്റവും ഉയർന്ന ബഹുമതിയായ ഭാരതരത്ന നൽകി രാജ്യം അദ്ദേഹത്തെ ആദരിച്ചിട്ടുണ്ട്. ഇന്ത്യയിലെ ഏറ്റവും വലിയ പൊതുമേഖലാ ബാങ്കായ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ ഔദ്യോഗികമായി സ്ഥാപിതമായത് 1955 ജൂലൈ 1-നാണ്. ബ്രിട്ടീഷ് ഭരണകാലത്ത് നിലവിലുണ്ടായിരുന്ന ഇംപീരിയൽ ബാങ്ക് ഓഫ് ഇന്ത്യ പാർലമെന്റ് നിയമപ്രകാരം ഏറ്റെടുത്താണ് SBI രൂപീകരിച്ചത്. ഇന്ത്യയുടെ ഗ്രാമീണ മേഖലകളിലേക്ക് ബാങ്കിംഗ് സേവനങ്ങൾ വ്യാപിപ്പിക്കുന്നതിലും രാജ്യത്തിന്റെ സാമ്പത്തിക വളർച്ചയ്ക്ക് അടിത്തറ പാകുന്നതിലും SBI നിർണായകമായ പങ്കുവഹിച്ചു. ഇന്ന് ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ബാങ്കിംഗ് ശൃംഖലകളിൽ ഒന്നാണ് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ. ഏതാണ്ട് 156 വർഷത്തെ ബ്രിട്ടീഷ് കൊളോണിയൽ ഭരണത്തിന് ശേഷം ഹോങ്കോങ്ങിന്റെ പരമാധികാരം ചൈനയ്ക്ക് ഔദ്യോഗികമായി കൈമാറിയത് 1997 ജൂലൈ 1-നാണ്. ഒരു രാജ്യം രണ്ട് വ്യവസ്ഥകൾ എന്ന തത്വത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഈ ചരിത്രപരമായ മാറ്റം നടന്നത്. ഇതിനനുസരിച്ച് ഹോങ്കോങ്ങിന് തങ്ങളുടെ സാമ്പത്തിക നിയമവ്യവസ്ഥകൾ അടുത്ത 50 വർഷത്തേക്ക് സ്വതന്ത്രമായി നിലനിർത്താനുള്ള അവകാശം ലഭിച്ചു. ഏഷ്യൻ കൊളോണിയൽ ചരിത്രത്തിലെ ഒരു വലിയ അധ്യായത്തിന്റെ അവസാനമായിരുന്നു ഈ സംഭവം. കാനഡയുടെ ചരിത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ദേശീയ ദിനമാണ് ജൂലൈ 1. 1867 ജൂലൈ 1-നാണ് ബ്രിട്ടീഷ് നോർത്ത് അമേരിക്ക ആക്ട് പ്രകാരം നോവാ സ്കോട്ടിയ, ന്യൂ ബ്രൻസ്വിക്, ഒന്റാറിയ, ക്യൂബക് എന്നിവയെ ഒന്നിപ്പിച്ച് ബ്രിട്ടീഷ് സാമ്രാജ്യത്തിന് കീഴിൽ ഡൊമിനിയൻ ഓഫ് കാനഡ എന്ന പേരിൽ ഒരു ഏകീകൃത രാജ്യം രൂപീകരിച്ചത്. ആദ്യകാലത്ത് ഇത് ഡൊമിനിയൻ ദിനം എന്നാണ് അറിയപ്പെട്ടിരുന്നതെങ്കിലും 1982 ഇത് കാനഡ ദിനം എന്ന് പുനർനാമകരണം ചെയ്യപ്പെട്ടു. കാനഡയിലുടനീളം വലിയ ആഘോഷങ്ങളോടെയാണ് ഈ ദിവസം കൊണ്ടാടപ്പെടുന്നത്. സാങ്കേതിക ലോകത്ത് 10,00,000 ആളുകൾ വാർത്തകളും ബ്ലോഗുകളും വായിക്കാൻ ഉപയോഗിച്ചിരുന്ന പ്രശസ്തമായ RSS ഫീഡ് അഗ്രഗേറ്ററായ ഗൂഗിൾ റീഡർ ഗൂഗിൾ ഔദ്യോഗികമായി നിർത്തലാക്കിയത് 2013 ജൂലൈ 1-നാണ്. 2005 ആരംഭിച്ച ഈ സേവനം ഉപയോക്താക്കൾ കുറവാണെന്ന കാരണം പറഞ്ഞാണ് ഗൂഗിൾ പിൻവലിച്ചത്. ഇന്റർനെറ്റ് ഉപയോക്താക്കൾക്കിടയിൽ വലിയ പ്രതിഷേധങ്ങൾക്കും നിരാശയ്ക്കും ഇത് കാരണമായി. സാങ്കേതിക വിദ്യയുടെ വികാസത്തിൽ പ്രശസ്തമായ സേവനങ്ങൾ പോലും കാലഹരണപ്പെടുന്നതിന്റെ വലിയൊരു ഉദാഹരണമായി ഈ ദിവസം ഡിജിറ്റൽ ചരിത്രത്തിൽ ഓർമ്മിക്കപ്പെടുന്നു. ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് ഇന്നലകളിലെ ഇന്ന്. ഇനി കേൾക്കാം ഭക്തിസാന്ദ്രമായ ഒരു ഗാനം.

0: ഉദയരശ്മികൾക്കൊപ്പം കാതുകൾക്ക് നിറവേകാൻ അരുണോദയം.
1: ഒരിക്കൽ കൂടി സ്വാഗതം അരുണോദയത്തിലേക്ക്. ഇന്ന് ജൂലൈ മാസം 1-ാം തീയതി. തനതായ ആലാപന ശൈലി കൊണ്ടും നിലപാടുകൾ കൊണ്ടും മലയാളി ഹൃദയങ്ങളിൽ ഇടം നേടിയ പ്രിയ ഗായിക സിതാര കൃഷ്ണകുമാറിന്റെ ജന്മദിനം. ശാസ്ത്രീയ സംഗീതത്തിന്റെ അടിത്തറയും ഒപ്പം പുത്തൻ തലമുറയുടെ ട്രെൻഡും ഒരുപോലെ വഴങ്ങുന്ന സ്റ്റേജിൽ വന്ന് മൈക്ക് കയ്യിലെടുത്താൽ കാണികളെ റോക്ക് സ്റ്റാർ മോഡിലേക്ക് മാറ്റുന്ന താരം. യൂണിവേഴ്സിറ്റി കലോത്സവങ്ങളിൽ കലാതിലക പട്ടം ചൂടി ടെലിവിഷൻ റിയാലിറ്റി ഷോകളിലൂടെയാണ് സിതാര തന്റെ സംഗീതയാത്ര ആരംഭിക്കുന്നത്. അതിശയൻ എന്ന ചിത്രത്തിലൂടെ പിന്നണി ഗായികയായി മാറിയ സിതാര സെല്ലലോയിഡ് എന്ന ചിത്രത്തിലെ ഏനുണ്ടോടി, ഉദാഹരണം സുജാതയിലെ ഒരു മനോഹരമായ ഗാനം തുടങ്ങിയ സൂപ്പർഹിറ്റ് ഗാനങ്ങളിലൂടെ മലയാളികളുടെ പ്രിയങ്കരിയായി മാറി. മികച്ച പിന്നണി ഗായികയ്ക്കുള്ള സംസ്ഥാന ചലച്ചിത്ര അവാർഡ് 1-ലധികം തവണ നേടി അവർ തന്റെ പ്രതിഭ തെളിയിച്ചിട്ടുണ്ട്. കേവലം സിനിമാ ഗാനങ്ങളിൽ മാത്രം ഒതുങ്ങുന്നതല്ല സിതാരയുടെ സംഗീത ലോകം. പ്രോജക്ട് മലബാറിക്കസ് എന്ന ഇൻഡിപെൻഡന്റ് മ്യൂസിക് ബാൻഡിലൂടെ നാടൻ പാട്ടുകളും റോക്ക് മ്യൂസിക്കും കോർത്തിണക്കി അവർ നടത്തുന്ന പെർഫോമൻസുകൾ യൂത്തിനിടയിൽ വലിയ തരംഗമാണ് സൃഷ്ടിച്ചിട്ടുള്ളത്. നർത്തകി, സംഗീത സംവിധായിക എന്നീ നിലകളിലും സിതാര തിളങ്ങി നിൽക്കുന്നു. ആലാപനത്തിലെ ലാളിത്യം കൊണ്ടും സോഷ്യൽ മീഡിയയിലെ പോസിറ്റീവ് എനർജി കൊണ്ടും സിതാര എന്നും നമുക്ക് പ്രിയപ്പെട്ടവളാണ്. വരും വർഷങ്ങളിലും കൂടുതൽ മനോഹരമായ ഈണങ്ങളിലൂടെ നമ്മെ വിസ്മയിപ്പിക്കാൻ സിതാരയ്ക്ക് കഴിയട്ടെ. നമ്മുടെ പ്രിയപ്പെട്ട പാട്ടുകാരി സിതാരയ്ക്ക് ഹൃദയം നിറഞ്ഞ ജന്മദിനാശംസകൾ. കേൾക്കാം അരുണോദയത്തിലൂടെ ഭക്തിസാന്ദ്രമായ ഒരു ഗാനം.

0: ജീവിതത്തിന്റെ ഓരോ നിമിഷത്തിലും തങ്കലക്ഷ്മി ചിറ്റ് ഫണ്ട്സ് പ്രൈവറ്റ് ലിമിറ്റഡ് സിൻസ് 1962.
1: സന്ധിവാദം, സ്ട്രോക്ക്, മുട്ടുവേദന, നടുവേദന, കഴുത്തുവേദന തുടങ്ങിയ പ്രശ്നങ്ങൾ നിങ്ങളെ അലട്ടുന്നുണ്ടോ? എല്ലാവിധ ഇടുപ്പ്, കഴുത്ത് സംബന്ധമായ രോഗങ്ങളും ശസ്ത്രക്രിയയില്ലാതെ പരിഹരിക്കാം അഹല്യ ആയുർവേദ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 04923226888, മൊബൈൽ 9496000129. അഹല്യ ആയുർവേദ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, പാലക്കാട്.
2: പരിശുദ്ധിയുടെയും പാരമ്പര്യത്തിന്റെയും പൊന്നിൻ തിളക്കം, ബാലകണ്ഠപാണി ജ്വല്ലേഴ്സ്. BIS 916 ഹാൾമാർക്ക് സ്വർണ്ണാഭരണങ്ങളുടെയും തമിഴ്നാട് ഹാൾമാർക്ക് വെള്ളിയാഭരണങ്ങളുടെയും വിപുലമായ ശേഖരവും പണിക്കൂലിയിൽ ഇളവും. ബാലകണ്ഠപാണി ജ്വല്ലേഴ്സ്, കൊഴിഞ്ഞാപ്പാറ, പാലക്കാട്.
0: ആഘോഷങ്ങൾ അവിസ്മരണീയമാക്കാൻ ഇനി എങ്ങും പോകേണ്ട. പാലക്കാട് ചിറ്റൂരിന്റെ ഹൃദയഭാഗത്ത് എല്ലാ അത്യാധുനിക സൌകര്യങ്ങളുമായി പെരുമാട്ടി റെസിഡൻസ് ഒരുങ്ങിക്കഴിഞ്ഞു. വിവാഹ നിശ്ചയം, പിറന്നാൾ പാർട്ടികൾ, കുടുംബസംഗമങ്ങൾ എന്നിവയ്ക്കായി പൂർണ്ണമായും എയർ കണ്ടീഷൻ ചെയ്ത വിശാലമായ ബാങ്ക്വറ്റ് ഹാൾ, കൂടാതെ 10 മുതൽ 12 പേർക്ക് വരെ ഇരിക്കാവുന്ന അത്യാധുനിക ബോർഡ് റൂം സൌകര്യവും രുചിയോറും വിഭവങ്ങളുമായി രാവിലെ 8 മുതൽ രാത്രി 11 വരെ പ്രവർത്തിക്കുന്ന ഫ്ലേവേഴ്സ് മൾട്ടി ക്യൂസിൻ റെസ്റ്റോറന്റ്, ഒപ്പം ലക്ഷറി താമസ സൗകര്യങ്ങളും. പെരുമാട്ടി റെസിഡൻസി, മീനാക്ഷിപുരം റോഡ്, കമ്പാലത്തറ. കോൺടാക്ട് 7591979393.
1: നേത്രദാനത്തിന് ചിലവുണ്ട്. തികച്ചും സൗജന്യമായ ഒരു പ്രവൃത്തിയാണ് നേത്രദാനം. നേത്രദാനം ചെയ്യാനായി നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? മരണശേഷം തൊട്ടടുത്തുള്ള നേത്ര ബാങ്കിലേക്ക് വിളിച്ച് അറിയിക്കണം. നേത്രദാതാവ് ആകുന്നതിന് ചിലവ് ഒരു ചെറിയ സ്നേഹം മാത്രമാണ്. നിങ്ങളുടെ കണ്ണുകൾ ദാനം ചെയ്യാമെന്ന് പ്രതിജ്ഞ ചെയ്യുക. നേത്രദാനം മഹാദാനം. ഇരുളിൽ കഴിയുന്നവർക്ക് വെളിച്ചമേകുക. നിങ്ങളുടെ സ്നേഹിതരെയും ബന്ധുമിത്രാദികളെയും നേത്രദാനം ചെയ്യുവാനായി പ്രോത്സാഹിപ്പിക്കുക. നേത്രദാനം ചെയ്യുന്നതിനായി ബന്ധപ്പെടൂ അഹല്യ ഐ ബാങ്ക്, അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, പാലക്കാട്. ഫോൺ 9188954112, 04923225000.
3: info@7.
4: നമസ്കാരം, info@7 ആരംഭിക്കുന്നു. ഞാൻ സുനിൽ. പട്ടികവർഗ വികസന ഓഫീസിന് കീഴിലെ തെരഞ്ഞെടുത്ത സ്കൂളുകളിൽ 1 മുതൽ 4 വരെ ക്ലാസുകളിലേക്ക് മെന്റർ ടീച്ചർമാരെ നിയമിക്കുന്നതിലേക്ക് അപേക്ഷിച്ചവരുടെ എഴുത്ത് പരീക്ഷ July 7 രാവിലെ 11 മുതൽ 12:30 വരെ മലമ്പുഴ ആശ്രമം സ്കൂളിൽ നടക്കും. കൂടുതൽ വിവരങ്ങൾക്കായി ബന്ധപ്പെടേണ്ട ഫോൺ നമ്പർ 04912505383. തൃത്താല സർക്കാർ ആർട്സ് ആൻഡ് സയൻസ് കോളേജിൽ ബികോം ഫിനാൻസ്, ബിഎ ഇംഗ്ലീഷ്, ബിഎസ്സി മാത്തമാറ്റിക്സ് വിഷയങ്ങളിൽ സ്പോർട്സ് കോട്ട വിഭാഗത്തിൽ സീറ്റ് ഒഴിവ്. താൽപര്യമുള്ളവർ ഇന്ന് ഉച്ചയ്ക്ക് 12 അപേക്ഷ സമർപ്പിക്കണമെന്ന് പ്രിൻസിപ്പൽ അറിയിച്ചു. പട്ടികവർഗ വികസന വകുപ്പിന്റെ പ്രീ മാട്രിക് ഹോസ്റ്റലുകളിൽ LP UP വിഭാഗത്തിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് ട്യൂഷൻ നൽകുന്നതിന് പാർട്ട് ടൈം ട്യൂട്ടറെ നിയോഗിക്കുന്നതിനുള്ള കൂടിക്കാഴ്ച July 7 രാവിലെ 10:30 നടക്കും. കണക്ക്, സയൻസ്, ഇംഗ്ലീഷ്, ഹിന്ദി എന്നിവയാണ് വിഷയങ്ങൾ. പുതുപ്പരിയാരം ഹോസ്റ്റലിലേക്ക് പാലക്കാട് ട്രൈബൽ എക്സ്റ്റൻഷൻ ഓഫീസിലും മാത്തൂർ, പട്ടഞ്ചേരി, മീനാക്ഷിപുരം ഹോസ്റ്റലുകളിലേക്ക് ചിറ്റൂർ ട്രൈബൽ എക്സ്റ്റൻഷൻ ഓഫീസിലും സുങ്കം, മുതലമട, അയലൂർ ഹോസ്റ്റലുകളിലേക്ക് കൊല്ലങ്കോട് ട്രൈബൽ എക്സ്റ്റൻഷൻ ഓഫീസിലുമാണ് കൂടിക്കാഴ്ച. യോഗ്യത TTC ബിരുദം, ബന്ധപ്പെട്ട വിഷയത്തിലുള്ള BEd, ബിരുദാനന്തര ബിരുദം എന്നിവ അധിക യോഗ്യതയായി കണക്കാക്കും. അസാപ്പിൽ ഡ്രോൺ പൈലറ്റ് കോഴ്സിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. 18 വയസ്സ് പൂർത്തിയാകണം. 5 ദിവസമാണ് പരിശീലനം. ഡയറക്ടർ ജനറൽ ഓഫ് സിവിൽ ഏവിയേഷൻ നൽകുന്ന 25 kg വരെ ഭാരമുള്ള ഡ്രോൺ ഉപയോഗിക്കാനുള്ള ലൈസൻസ് ലഭിക്കും. അസാപ്പിന്റെ കാസർഗോഡ് വിദ്യാനഗറിലുള്ള കമ്മ്യൂണിറ്റി സ്കിൽ പാർക്കിലാണ് കോഴ്സ് നടക്കുക. അവസാന തീയതി July 10. കൂടുതൽ വിവരങ്ങൾക്കായി ബന്ധപ്പെടേണ്ട ഫോൺ നമ്പർ 94 95 99 96 67. പാലക്കാട് താലൂക്ക് വികസന സമിതി യോഗം July 4 രാവിലെ 10:30 താലൂക്ക് കോൺഫറൻസ് ഹാളിൽ ചേരുമെന്ന് തഹസിൽദാർ അറിയിച്ചു. വടക്കഞ്ചേരി ഗവൺമെന്റ് ഫുഡ് ക്രാഫ്റ്റ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ 1 വർഷത്തെ ഹോട്ടൽ മാനേജ്മെന്റ് കോഴ്സുകളായ ഫുഡ് പ്രൊഡക്ഷൻ, ഫുഡ് ആൻഡ് ബിവറേജ് സർവീസ് കോഴ്സുകളിലേക്ക് SC ST വിഭാഗത്തിൽ സീറ്റ് ഒഴിവ്. SSLC, +2, TC എന്നിവയുടെ അസൽ സർട്ടിഫിക്കറ്റുകൾ സഹിതമെത്തി പ്രവേശനം നേടാം. അടിസ്ഥാന യോഗ്യത +2, തത്തുല്യം അല്ലെങ്കിൽ

0: ഓഗസ്റ്റ് 1 വരെയും എസ് എസ് എൽ സി ക്യാഷ് അവാർഡിനായി ഓഗസ്റ്റ് 31 വരെയും അപേക്ഷ സമർപ്പിക്കാം. 2026-27 അധ്യയന വർഷത്തിലെ ഉന്നത വിദ്യാഭ്യാസ കോഴ്സുകൾക്കുള്ള സ്കോളർഷിപ്പ് അപേക്ഷകൾ അതത് കോഴ്സ് തുടങ്ങിയ ദിവസം മുതൽ 45 ദിവസം വരെ സ്വീകരിക്കും. നിലവിൽ ആരംഭിച്ച കോഴ്സുകളുമായി ബന്ധപ്പെട്ട സ്കോളർഷിപ്പ് അപേക്ഷകൾ ഓഗസ്റ്റ് 14 വരെ സമർപ്പിക്കാമെന്നും അഡീഷണൽ ജില്ലാ എക്സിക്യൂട്ടീവ് ഓഫീസർ അറിയിച്ചു. മത്സ്യത്തൊഴിലാളികളുടെ മക്കൾക്ക് സംസ്ഥാന ഫിഷറീസ് വകുപ്പ് മുഖേന IIT NIT എൻട്രൻസ് പരിശീലനം നൽകുന്നു. ഒരു വർഷത്തെ എൻട്രൻസ് കോച്ചിങ്ങിനാണ് സർക്കാർ ധനസഹായം നൽകുന്നത്. ഹയർ സെക്കൻഡറി, വൊക്കേഷണൽ ഹയർ സെക്കൻഡറി തലത്തിൽ ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ് വിഷയങ്ങൾക്ക് 85% മാർക്കോ അതിനു മുകളിലോ നേടി വിജയിച്ച മത്സ്യത്തൊഴിലാളി ക്ഷേമനിധി ബോർഡിൽ രജിസ്റ്റർ ചെയ്ത മത്സ്യത്തൊഴിലാളികളുടെ മക്കൾക്ക് അപേക്ഷിക്കാം. അവസാന തീയതി July 15. അപേക്ഷാ ഫോമും വിശദവിവരങ്ങളും ജില്ലാ ഫിഷറീസ് ഓഫീസുകളിൽ ലഭിക്കും. കുഴൽമന്നം മങ്കര റോഡിൽ അറ്റകുറ്റപ്രവർത്തികൾ നടത്തേണ്ടതിനാൽ July 1 മുതൽ ഈ വഴി വാഹനങ്ങൾക്ക് ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തുമെന്ന് അസിസ്റ്റന്റ് എഞ്ചിനീയർ അറിയിച്ചു. കപ്പൂർ ഗ്രാമപഞ്ചായത്ത് ഗവൺമെന്റ് ഹോമിയോ ഡിസ്പെൻസറിയിൽ അറ്റൻഡർ തസ്തികയിൽ താൽക്കാലിക ഒഴിവ്. 10ാം ക്ലാസ് പാസ്സായവർക്കും രജിസ്ട്രേഡ് ഹോമിയോ മെഡിക്കൽ ഓഫീസറുടെ കീഴിൽ 3 വർഷത്തെ പ്രവൃത്തി പരിചയമുള്ളവർക്കും അപേക്ഷിക്കാം. അവസാന തീയതി July 8. പാലക്കാട് സഹകരണ പരിശീലന കോളേജിൽ HDCN BM കോഴ്സിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. ബിരുദമാണ് അടിസ്ഥാന യോഗ്യത. കേരളത്തിലെ സഹകരണ ഡിപ്പാർട്ട്മെന്റ്, സഹകരണ സംഘങ്ങൾ എന്നിവയിലെ നിയമനത്തിനുള്ള അടിസ്ഥാന യോഗ്യതയാണ് HDCN BM. അപേക്ഷ SCU.kerala.gov.in ഓൺലൈനായി നൽകാം. SC/ST വിഭാഗം വിദ്യാർത്ഥികൾക്ക് വിദ്യാഭ്യാസ ആനുകൂല്യത്തിന് അർഹത ഉണ്ടായിരിക്കും. അപേക്ഷാ ഫീസ് ജനറൽ വിഭാഗം 250 രൂപ, ST വിഭാഗം 85 രൂപ. അവസാന തീയതി July 15. ചിറ്റൂർ മുനിസിപ്പൽ കോമ്പൌണ്ടിൽ സൂക്ഷിച്ചിട്ടുള്ള 18 തേക്ക് മരങ്ങളുടെ ഭാഗങ്ങൾ July 3 രാവിലെ 11 ചിറ്റൂർ വില്ലേജ് ഓഫീസിൽ ലേലം ചെയ്യുമെന്ന് ഭൂരേഖ തഹസിൽദാർ അറിയിച്ചു. SRC കമ്മ്യൂണിറ്റി കോളേജിൽ ജൂലൈ സെഷനിൽ നടത്തുന്ന സർട്ടിഫിക്കറ്റ് ഇൻ ട്രെയിനേഴ്സ് ട്രെയിനിംഗ് പ്രോഗ്രാമിന് ഓൺലൈനായി അപേക്ഷിക്കാം. 6 മാസമാണ് കാലാവധി, യോഗ്യത 12ാം ക്ലാസ്. കൂടുതൽ വിവരങ്ങൾക്കായി www.srcc.in സന്ദർശിക്കുക. അട്ടപ്പാടി രാജീവ് ഗാന്ധി മെമ്മോറിയൽ ഗവൺമെന്റ് ആർട്സ് ആൻഡ് സയൻസ് കോളേജിൽ മലയാളം, ഇംഗ്ലീഷ്, ഹിസ്റ്ററി വിഭാഗങ്ങളിൽ 1 വീതം അധ്യാപക ഒഴിവുണ്ട്. 55% മാർക്കോടുകൂടി ബിരുദാനന്തര ബിരുദവും നെറ്റ് PhDയുമാണ് അടിസ്ഥാന യോഗ്യത. ഉദ്യോഗാർത്ഥികൾ മുൻകൂറായി കോളേജ് വിദ്യാഭ്യാസ ഡെപ്യൂട്ടി ഡയറക്ടറുടെ ഓഫീസിൽ രജിസ്റ്റർ ചെയ്തിരിക്കണം. താൽപര്യമുള്ളവർ July 3 രാവിലെ 10 സർട്ടിഫിക്കറ്റുകളും പകർപ്പുകളുമായി എത്തിച്ചേരണമെന്ന് പ്രിൻസിപ്പൽ അറിയിച്ചു. പുതുശ്ശേരി കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ ആർദ്രം മിഷൻ പദ്ധതിയുടെ ഭാഗമായി ദിവസവേതനാടിസ്ഥാനത്തിൽ ഫാർമസിസ്റ്റിനെ നിയമിക്കുന്നു. ഡിഫാം, ബിഫാം, കേരള സ്റ്റേറ്റ് ഫാർമസി കൌൺസിൽ രജിസ്ട്രേഷൻ ഉള്ളവർക്ക് അപേക്ഷിക്കാം. താൽപര്യമുള്ള ഉദ്യോഗാർത്ഥികൾ July 8 രാവിലെ 10 യോഗ്യതാ സർട്ടിഫിക്കറ്റുകൾ സഹിതം പുതുശ്ശേരി പഞ്ചായത്ത് ഹാളിൽ അഭിമുഖത്തിനായി എത്തിച്ചേരണമെന്ന് മെഡിക്കൽ ഓഫീസർ അറിയിച്ചു. Info@7 ഇതോടുകൂടി പൂർണ്ണമാകുന്നു.
1: ആരോഗ്യമുള്ള പുഞ്ചിരിക്ക് വിശ്വാസമുള്ള ഡെന്റൽ പരിചരണം അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റലിൽ ഞങ്ങളുടെ ഡെന്റൽ വിഭാഗത്തിൽ കുട്ടികൾക്കായുള്ള ദന്തചികിത്സ, പ്രതിരോധ ദന്തചികിത്സ, കൃത്രിമ പല്ലുകളുടെ ചികിത്സ, നിരതെറ്റിയ പല്ലുകളുടെ ചികിത്സ, സൗന്ദര്യ ദന്തചികിത്സ, മൂണരോഗ ചികിത്സ, പല്ലുകൾ പിഴുതെടുക്കൽ, താടിയെല്ല്, മുഖം എന്നിവയുമായി ബന്ധപ്പെട്ട ശസ്ത്രക്രിയ, അത്യാഹിത ദന്തചികിത്സ എന്നിങ്ങനെ എല്ലാവിധ സേവനങ്ങളും ആധുനിക സൗകര്യങ്ങളും പരിചയ സമ്പന്നരായ ഡോക്ടർമാരും സുരക്ഷിതവും വിശ്വസനീയമായ ചികിത്സയും എല്ലാം നിങ്ങളുടെ അഹല്യയിൽ ലഭ്യമാണ്. ആരോഗ്യമുള്ള പല്ലുകൾക്ക് ആത്മവിശ്വാസമുള്ള പുഞ്ചിരിക്ക് ഇന്ന് തന്നെ സന്ദർശിക്കൂ അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റൽ, പാലക്കാട്. കോൺടാക്ട് 9188909075.
2: എപ്പോഴെല്ലാം നേത്രദാനം ചെയ്യാൻ കഴിയും? ഒരു വ്യക്തിയുടെ മരണത്തിന് ശേഷം 8 മണിക്കൂറിനുള്ളിൽ അവരുടെ ബന്ധുമിത്രാദികളുടെ പൂർണ്ണ സമ്മതത്തോടുകൂടി നേത്രദാനം ചെയ്യാം. ഇതിനായി 15 മുതൽ 20 മിനിറ്റിനുള്ളിൽ നേത്രദാന നടപടിക്രമങ്ങൾ പൂർത്തിയാക്കാനും സാധിക്കും. നിങ്ങളുടെ കണ്ണുകൾ ദാനം ചെയ്യാമെന്ന് പ്രതിജ്ഞ ചെയ്യുക. നേത്രദാനം മഹാദാനം. ഇരുളിൽ കഴിയുന്നവർക്ക് വെളിച്ചമേകുക. നിങ്ങളുടെ സ്നേഹിതരെയും ബന്ധുമിത്രാദികളെയും നേത്രദാനം ചെയ്യുവാനായി പ്രോത്സാഹിപ്പിക്കുക. നേത്രദാനം ചെയ്യുന്നതിനായി ബന്ധപ്പെടൂ അഹല്യ ഐ ബാങ്ക്, അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, പാലക്കാട്. ഫോൺ 9188954112, 04923225000.
3: ജീവിതത്തിന്റെ ഓരോ നിമിഷത്തിലും തങ്കലക്ഷ്മി ചിറ്റ് ഫണ്ട്സ് പ്രൈവറ്റ് ലിമിറ്റഡ് സിൻസ് 1962.
2: സന്ധിവാദം, സ്ട്രോക്ക്, മുട്ടുവേദന, നടുവേദന, കഴുത്തുവേദന തുടങ്ങിയ പ്രശ്നങ്ങൾ നിങ്ങളെ അലട്ടുന്നുണ്ടോ? എല്ലാവിധ ഇടുപ്പ്, കഴുത്ത് സംബന്ധമായ

0: രോഗങ്ങളും ശസ്ത്രക്രിയയില്ലാതെ പരിഹരിക്കാം. അഹല്യ ആയുർവേദ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 04923226888, മൊബൈൽ 9496000129. അഹല്യ ആയുർവേദ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, പാലക്കാട്.
1: പരിശുദ്ധിയുടെയും പാരമ്പര്യത്തിന്റെയും പൊന്നിൻ തിളക്കം ബാലകണ്ഠപാണി ജ്വല്ലേഴ്സ്. BIS 916 ഹാൾമാർക്ക് സ്വർണ്ണാഭരണങ്ങളുടെയും തമിഴ്നാട് ഹാൾമാർക്ക് വെള്ളിയാഭരണങ്ങളുടെയും വിപുലമായ ശേഖരവും പണിക്കൂലിയിലിളവും. ബാലകണ്ഠപാണി ജ്വല്ലേഴ്സ്, കൊഴിഞ്ഞാപ്പാറ, പാലക്കാട്.
2: സ്വപ്നതുല്യമായ ഒരു വീട് എല്ലാവരുടെയും ആഗ്രഹമാണ്. നിങ്ങളുടെ സങ്കല്പങ്ങളിലെ ഭവനത്തിന് രാജകീയ പ്രൗഢി നൽകുവാൻ ദൃശ്യ മാർബിൾസ് എന്നും നിങ്ങൾക്കൊപ്പം. അന്താരാഷ്ട്ര ബ്രാൻഡുകളുടെ പ്രീമിയം കളക്ഷനുകൾ മുതൽ ഓരോ സാധാരണക്കാരന്റെയും ബഡ്ജറ്റിനിണങ്ങുന്ന ആകർഷകമായ ടൈലുകൾ വരെ ഒരുക്കിയിരിക്കുന്നു. 40,000 ചതുരശ്ര അടിയിൽ കേരളത്തിലെ ഏറ്റവും വലിയ ഷോറൂമായ ദൃശ്യയിൽ 10,000 ചതുരശ്ര അടിയിൽ വിസ്മയമൊരുക്കുന്ന സാനിറ്ററി ഉൽപ്പന്നങ്ങളുടെ അതിവിശാലമായ ശേഖരവും ഒരുക്കിയിരിക്കുന്നു. ഗുണമേന്മയിൽ വിട്ടുവീഴ്ചയില്ലാത്ത പാരമ്പര്യം, വിശ്വസ്തത. നിങ്ങളുടെ വീടിന് ദൃശ്യ ഭംഗിയേകാൻ ദൃശ്യ മാർബിൾസ്, അച്ചുമൂർത്തിമംഗലം, വടക്കഞ്ചേരി, ഗവൺമെന്റ് കോളേജിന് സമീപം, ചിറ്റൂർ.
3: അഖിലേ FM 90.4, ഇത് പാലക്കാടിന്റെ നെഞ്ചും കൂടാളും. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: ഈ വെളുപ്പം കാലത്ത് ചൂട് ചായക്കൊപ്പം ഒരിത്തിരി എനർജി തരുന്ന പാട്ടുകളും കൂടി ആയാലോ. ട്യൂൺ ഇൻടു 90.4 അഹല്യ എഫ്എം. കേട്ട് കൂട്ടുകൂടാ.
1: കേരളത്തിലെ ഏറ്റവും വലിയ നേത്ര പരിചരണ ശൃംഖലയായ അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റലിന്റെ 25-ാമത് സെന്റർ പാലക്കാട് കുന്നത്തൂർമേട്ടിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. ഉദ്ഘാടനത്തോടനുബന്ധിച്ച് ജൂലൈ 31 വരെ സൗജന്യ കൺസൾട്ടേഷൻ. നേത്ര രോഗ വിദഗ്ധരുടെ സമഗ്ര പരിശോധന, ഒപ്റ്റിക്കൽ ഷോപ്പ്, ഫാർമസി, ലബോറട്ടറി സേവനങ്ങൾ, കൂടാതെ അഹല്യ ക്യാമ്പസിലേക്ക് സൗജന്യ ബസ് സർവീസ്. അഹല്യ ടൗൺ സെന്റർ, കുന്നത്തൂർമേട്ട്, പാലക്കാട്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 9188 9434 14.
2: നേത്രദാനം ആർക്കെല്ലാം ചെയ്യാൻ കഴിയും? ജാതി മത ഭേദമന്യേ എല്ലാ വ്യക്തികൾക്കും നേത്രദാനം എന്ന മഹത്തായ കർമ്മം ചെയ്യാൻ സാധിക്കും. കൂടാതെ തിമിര ശസ്ത്രക്രിയ ചെയ്തവർക്കും കണ്ണട ഉപയോഗിക്കുന്നവർക്കും ചെയ്യാൻ സാധിക്കും. നിങ്ങളുടെ കണ്ണുകൾ ദാനം ചെയ്യാമെന്ന് പ്രതിജ്ഞ ചെയ്യുക. നേത്രദാനം മഹാദാനം. ഇരുളിൽ കഴിയുന്നവർക്ക് വെളിച്ചമേകുക. നിങ്ങളുടെ സ്നേഹിതരെയും ബന്ധുമിത്രാദികളെയും നേത്രദാനം ചെയ്യുവാനായി പ്രോത്സാഹിപ്പിക്കുക. നേത്രദാനം ചെയ്യുന്നതിനായി ബന്ധപ്പെടൂ അഹല്യ ഐ ബാങ്ക്, അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, പാലക്കാട്. ഫോൺ 9188954112, 04923225000.
3: ജീവിതത്തിന്റെ ഓരോ നിമിഷത്തിലും തങ്കലക്ഷ്മി ചിറ്റ് ഫണ്ട്സ് പ്രൈവറ്റ് ലിമിറ്റഡ് സിൻസ് 1962.
4: പരിശുദ്ധിയുടെയും പാരമ്പര്യത്തിന്റെയും പൊന്നിൻ തിളക്കം, ബാലതണ്ടപാണി ജ്വല്ലേഴ്സ്, BIS 916 ഹാൾമാർക്ക് സ്വർണ്ണാഭരണങ്ങളുടെയും തമിഴ്നാട് ഹാൾമാർക്ക് വെള്ളിയാഭരണങ്ങളുടെയും വിപുലമായ ശേഖരവും പണിക്കൂലിയിലിളവും. ബാലതണ്ടപാണി ജ്വല്ലേഴ്സ്, കൊഴിഞ്ഞാപ്പാറ, പാലക്കാട്.
2: കണ്ണിന്റെ ആരോഗ്യത്തിൽ ഇനി ആശങ്ക വേണ്ട. റെറ്റിനൽ പ്രശ്നങ്ങൾക്ക് ഒരു സമഗ്ര പരിഹാരം അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റലിലെ ഡിപ്പാർട്ട്മെന്റ് ഓഫ് റെറ്റിന. കേരളത്തിൽ ആദ്യമായി 3D ഐ സർജറി സേവനവുമായി അത്യാധുനിക സംവിധാനങ്ങൾ, പരിചയ സമ്പന്നരായ വിദഗ്ധ ഡോക്ടർമാർ. കൂടുതൽ വിവരങ്ങൾക്ക് ഇപ്പോൾ തന്നെ വിളിക്കൂ 8081-695-15, 9400-2-476-84. അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, പാലക്കാട്. നിങ്ങളുടെ കാഴ്ച ഞങ്ങളുടെ ഉത്തരവാദിത്തം.
5: അറിവിന്റെ വെളിച്ചം പകർന്നു നൽകുവാൻ എഴുത്തോല, ഇത് അറിവിന്റെ കിതാബ്.
0: ഹലോ മൈ ഡിയർ ലിസണേഴ്സ്, സുഖമല്ലേ എല്ലാവർക്കും? ഇന്ന് ഞാൻ നിങ്ങൾക്ക് നമ്മുടെ എഴുത്തോലയിലൂടെ ഒരു കുട്ടിക്കഥ പറയാം. ഒരു കഥയിൽ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. പണ്ട് പണ്ടൊരിക്കൽ ഒരു കാട്ടില് വേട്ടക്കാർ കുരങ്ങന്മാരെ പിടിക്കാൻ വേണ്ടിട്ട് ഒരു സൂത്രപ്പണി ഒപ്പിച്ചു. ഈ വേട്ടക്കാർ എന്താ ചെയ്തേന്നോ, വളരെ ഡെലീഷ്യസ് ആയിട്ടുള്ള ഒരു ഫ്രൂട്ട്, ഭയങ്കര ടേസ്റ്റ് ഉള്ള ഒരു ഫ്രൂട്ട്, ഒരു നാരോ നെക്കുള്ള ഒരു ഹെവി ഗ്ലാസ് ജാറിൽ പ്ലേസ് ചെയ്തു. എന്നിട്ട് അവരിങ്ങനെ കാട്ടിൽ ഒളിച്ചിരിക്കുന്നു. അപ്പൊ പെട്ടെന്ന് കുരങ്ങന്മാര് ഈ കുപ്പി കണ്ടു. അപ്പൊ അതിലൊരു കുരങ്ങൻ ഈ കുപ്പിക്കുള്ളിലെ പഴം കണ്ടപ്പോ സ്വാഭാവികമായിട്ട് കൊതിമൂത്തു. ഈ കഴുത്ത് ചെറുതായിട്ടുള്ള കുപ്പിയുടെ ഉള്ളിലേക്ക് കഷ്ടിച്ച് ആ കൈ കടത്തി അവൻ ആ പഴം എത്തിപ്പിടിച്ചു. പക്ഷേ പഴവും ഈ കൈ മുഷ്ടി കൂടെ ആക്കിയപ്പോഴത്തേക്കും കുപ്പിയുടെ ഇടുങ്ങിയ കഴുത്തിലൂടെ കൈ പുറത്തേക്ക് എടുക്കാൻ വേണ്ടി പറ്റുന്നില്ല. ദി ഫണ്ണി തിങ് ഈസ്, ഈവൻ ദോ ദ ഫ്രൂട്ട് വാസ് ഇൻ ഹിസ് ഗ്രാസ്പ്, ഹി കുഡ്ന്റ് ഈറ്റ് ഇറ്റ്. അവന്റെ കയ്യിലാ ഫ്രൂട്ട് ഉണ്ട്, പക്ഷെ കഴിക്കാൻ പറ്റുന്നില്ല, കാരണം ഈ കൈ പുറത്തേക്ക് എടുക്കാൻ പറ്റുന്നില്ല. അത്രയും നാരോ ആണ് ഈ കുപ്പിയുടെ ഓപ്പണിംഗ് എന്നുള്ളതാണ്. അവൻ കൈ വലിച്ച് പുറത്തേക്ക് എടുക്കാൻ കുറെ സമയം നോക്കി, പക്ഷേ പുറത്തേക്ക് എടുക്കാൻ പറ്റുന്നില്ല. എന്നാൽ പഴം വിട്ടുകളഞ്ഞാൽ എളുപ്പത്തിൽ എടുക്കാൻ പറ്റും, പക്ഷെ പഴം വിട്ടുകളയാൻ ഈ കുട്ടി കുരങ്ങൻ തയ്യാറല്ലായിരുന്നു. ഒടുവിൽ ആർത്തി കാരണം അവൻ എന്താ പറ്റിയത്, വേട്ടക്കാരുടെ വലയിലായി. ഈ കഥ നമ്മുടെ ലൈഫുമായിട്ട് കണക്ഷൻ ഉണ്ട്. നമ്മളും പലപ്പോഴും ആ കുരങ്ങനെ പോലെയാണ്. ജീവിതത്തിൽ ചില ആളുകളെയോ പഴയ സങ്കടങ്ങളെയോ ഈഗോയെയോ ഒക്കെ നമ്മൾ ഇങ്ങനെ മുറുകെ പിടിച്ചിരിക്കും. വി ഹോൾഡ് ഓൺ ടു ടോക്സിക് റിലേഷൻഷിപ്സ്, പാസ്റ്റ് ഫെയിലിയേഴ്സ്, ആങ്കർ, തിങ്കിങ് ദേ ആർ ഓൾ ഇമ്പോർട്ടൻറ്റ് ടു അസ്. പക്ഷേ അവ നമ്മളിൽ ഒരു എന്താ പറയുക, നമ്മളെ ഒരു കൂട്ടിലിട്ടതുപോലെ തളച്ചിടുകയാണ് ചെയ്യണതെന്ന് നമ്മൾ മനസ്സിലാക്കാറില്ല. വളരെ ഈസി ആയിട്ട് ആ കുരങ്ങന് മാമ്പഴം താഴെ ഇട്ടിരുന്നെങ്കിൽ കൈ സുഖമായിട്ട് വലിച്ചു പുറത്തേക്ക് എടുക്കായിരുന്നു, വേട്ടക്കാരിൽ നിന്ന് രക്ഷപ്പെടായിരുന്നു. പക്ഷേ അത് വിട്ടുകളയാൻ തോന്നിയില്ല. അതേപോലെ വിട്ടുകളഞ്ഞാൽ എന്തൊക്കെയോ പ്രശ്നങ്ങൾ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഹോൾഡ് ഓൺ ചെയ്ത് നിൽക്കുന്ന കുറേയധികം കാര്യങ്ങളുണ്ട്. ചിലപ്പോഴൊക്കെ ലൈഫിൽ മുന്നോട്ട് പോവാൻ ലെറ്റ് ഇറ്റ് ഗോ എന്ന് പറയുന്നൊരു പാഠം നമ്മൾ പഠിക്കണം. ആ പിടിയൊന്ന് അയച്ചാൽ തീരാവുന്ന പ്രശ്നങ്ങളെ നമുക്കുള്ളൂ. സോ ഡോണ്ട് ഗെറ്റ് ട്രാപ്ഡ് ഇൻ യുവർ ഇമോഷണൽ ജാർസ്. അനാവശ്യ ഭാരങ്ങളൊക്കെ അങ്ങ് കളയൂ ആൻഡ് ജസ്റ്റ് ചിൽ എന്ന് പറഞ്ഞുകൊണ്ട് അടുത്തൊരു പാട്ടിലേക്ക് പോവാം നമുക്ക്. ഇന്നത്തെ എഴുത്തോല അങ്ങനെ നമ്മളൊരു കഥയിൽ സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. ഈ കഥ മറക്കരുത്. നമുക്ക് പാട്ട് കേട്ടിട്ട് വേഗം തിരിച്ചെത്താം. സ്റ്റേ ട്യൂൺ.

0: അറിവിന്റെ വെളിച്ചം പകർന്നു നൽകുവാൻ. എഴുത്തോല, ഇത് അറിവിന്റെ കിതാബ്.
1: നിങ്ങൾ ആഗ്രഹിക്കുന്ന, നിങ്ങൾ മുറുകെ പിടിച്ചിരിക്കുന്ന എല്ലാ കാര്യങ്ങളും നിങ്ങളെ സന്തോഷിപ്പിക്കണമെന്നില്ല. ചിലപ്പോഴൊക്കെ ആ പിടിയൊന്ന് അയച്ചാൽ, നമ്മൾ മുറുകെ പിടിച്ചിരിക്കുന്ന ആ പിടിയൊന്ന് അയച്ചാൽ, അതങ്ങ് വേണ്ടെന്ന് വെച്ചാൽ വിട്ട് കളഞ്ഞാൽ മാത്രമേ നമുക്ക് ജീവിതത്തിൽ മുന്നോട്ട് പോവാനും യഥാർത്ഥ ഫ്രീഡം എന്താണെന്ന് അറിയാനും പറ്റും. അതുകൊണ്ട് ആ കുരങ്ങൻ കാണിച്ച മണ്ടത്തരം വിഡ്ഢിത്തരം നമ്മൾ ആവർത്തിക്കാതിരിക്കുക. ആവശ്യമില്ലാത്ത ഇമോഷണൽ ഭാരങ്ങളൊക്കെ ഇറക്കി വെക്കുക. ലൈഫ് അടിപൊളിയാക്കുക. പലപ്പോഴും നമ്മൾ വിചാരിക്കാറുണ്ട്, ഒരു കാര്യത്തെ അല്ലെങ്കിൽ ഒരാളെ എങ്ങനെ വിട്ടുകളയുന്നത് അത്ര ശരിയായിട്ടുള്ള കാര്യമാണോ? അത് നമ്മുടെ തോൽവിയല്ലേ, അല്ലെങ്കിൽ നമ്മുടെ ബലഹീനതയല്ലേ? അല്ലെ, ശരിക്കും ഹോൾഡിംഗ് ഓൺ എന്ന് പറയുന്നത് സ്ട്രെങ്ത് അല്ല, അവിടെയാണ് നമുക്ക് തെറ്റിപ്പോണെ. ലെറ്റിംഗ് ഗോ എന്ന് പറയുന്നത് വീക്ക്നെസ് അല്ല, അത് വിസ്ഡം ആണ്. ബുദ്ധിയുള്ള ആളുകള് അനാവശ്യമായിട്ടുള്ള ഭാരങ്ങളെ കടിച്ചു തൂക്കി അവിടെ ഇരിക്കില്ല, അവരവരുടെ ലൈഫ് നോക്കി മുന്നോട്ട് പോകും. ചില കാര്യങ്ങൾ വേണ്ടെന്ന് വെക്കുന്നത് തോറ്റു പോകുന്നത് കൊണ്ടല്ല, മറിച്ച് നിങ്ങളുടെ സമാധാനത്തിനാണ്, മനസ്സമാധാനത്തിനാണ്. അതിനേക്കാൾ വില മറ്റൊന്നിനും ഇല്ല എന്ന് തിരിച്ചറിയുമ്പോഴത്തേക്കാണ് നമ്മൾ യഥാർത്ഥത്തിൽ ലൈഫിനെ നേരിടാൻ തുടങ്ങുന്നത്. അതൊരു വല്ലാത്ത തിരിച്ചറിവാണ്, അതൊരു വലിയ ജ്ഞാനമാണ് എന്ന് മനസ്സിലാക്കുക. എഴുത്തോലെയാണ് കേൾക്കുന്നത്, അഭിരാമിയാണ് കൂടെ. സ്റ്റേ ട്യൂൺഡ്.

0: അറിവിന്റെ വെളിച്ചം പകർന്നു നൽകുവാൻ എഴുത്തോല. ഇത് അറിവിന്റെ കിതാബ്.
1: കൈ പുറത്തേക്ക് വലിച്ചെടുക്കാൻ കഴിയാതെ ആ കുരങ്ങന ആ വലിയ ഡിലീഷ്യസ് ആയിട്ടുള്ള ഫ്രൂട്ട് ഇങ്ങനെ കയ്യിൽ ചേർത്ത് പിടിച്ചതുപോലെ, നിങ്ങളും ആ പഴത്തിൽ എത്രത്തോളം മുറുക്കി പിടിക്കുന്നോ അത്രത്തോളം ആ കുപ്പിയിൽ കുടുങ്ങിക്കിടക്കും. ചില അറ്റാച്ച്മെന്റ്സും അങ്ങനെയാണല്ലേ, ചില അറ്റാച്ച്മെന്റ്സ് കൻ ബിക്കം എ ട്രാപ്പ്. അപ്പൊ എത്ര ടൈറ്റ്ലി ആണ് നിങ്ങൾ അത് ഹോൾഡ് ഓൺ ചെയ്യണേ, ദ മോർ സ്റ്റക്ക് യു വിൽ ഫീൽ. അറ്റാച്ച്മെന്റ് അല്ലെങ്കിൽ ഈ അമിതമായിട്ടുള്ള വൈകാരികമായി ഒട്ടിച്ചേരൽ എന്നൊക്കെ പറയുന്ന സംഗതിയില്ലേ, അതൊരു വല്ലാത്ത കെണിയാണ്. നമ്മൾ വിചാരിക്കും നമ്മളാണ് ആ കാര്യത്തെ കൺട്രോൾ ചെയ്യുന്നത്, പക്ഷെ സത്യത്തിൽ നമ്മൾ എന്തിനെയാണോ മുറുകെ പിടിക്കുന്നത് അത് നമ്മളെയാണ് കൺട്രോൾ ചെയ്യുന്നത്. അതുകൊണ്ട് സ്വയം ചോദിക്കേണ്ടി വരും, നിങ്ങളാണോ ആ ഇമോഷനെ പിടിച്ചിരിക്കുന്നത്, നിങ്ങളാണോ ആ പാസ്റ്റിനെ ഇങ്ങനെ ഹോൾഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്, അതോ ആ കാര്യങ്ങളാണോ നിങ്ങളെ പൂട്ടിയിട്ടിരിക്കുന്നത് എന്നൊന്ന് ആലോചിച്ച് നോക്കുമ്പോൾ മനസ്സിലാകും. അതുകൊണ്ട് ആ പിടി ഒന്ന് അയച്ച് നമുക്ക് നമ്മുടെ മനസ്സിനെ ഒന്ന് സ്വതന്ത്രമായിട്ട് ശ്വസിക്കാനായിട്ട് വിടാം. ഈ അനാവശ്യ കെട്ടുകളൊക്കെ അഴിച്ചു മാറ്റുമ്പോൾ കിട്ടുന്ന ഫ്രീഡം ഇല്ലേ, അത് അനുഭവിച്ച് തന്നെ അറിയണം. ബിക്കോസ് ലൈഫ് ഇസ് സോ ബ്യൂട്ടിഫുൾ, ഡോണ്ട് ഗെറ്റ് സ്റ്റക്ക് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഇന്നത്തെ എഴുത്തോല വൈൻഡപ്പിയാണ്. ഇത്രയും സമയം കൂടെ ചേർന്നത് ഞാൻ അഭിരാമി, ആൻഡ് യു ആർ ട്യൂൺഡ് ഇൻ ടു അഹല്യ FM 90.4. കേട്ട് കേട്ട് കൂട്ടുകൂട്ടും.

0: വേലകളും പൂരങ്ങളും തൊങ്ങലു ചാർത്തിയ പാലക്കാടിന്റെ പകലിരവുകൾക്ക് കൂട്ടായി അഹല്യ എഫ്എം 90.4. അഹല്യ എഫ്എം ഇനി നിങ്ങളുടെ വിരൽ തുമ്പിലും. അഹല്യ എഫ്എം .com കേട്ട് കേട്ട് കൂട്ടുകൂടാം.
1: ആഘോഷങ്ങൾ അവിസ്മരണീയമാക്കാൻ ഇനി എങ്ങും പോകേണ്ട. പാലക്കാട് ചിറ്റൂരിന്റെ ഹൃദയഭാഗത്ത് എല്ലാ അത്യാധുനിക സൌകര്യങ്ങളുമായി പെരുമാട്ടി റെസിഡൻസ് ഒരുങ്ങിക്കഴിഞ്ഞു. വിവാഹ നിശ്ചയം, പിറന്നാൾ പാർട്ടികൾ, കുടുംബസംഗമങ്ങൾ എന്നിവയ്ക്കായി പൂർണ്ണമായും എയർ കണ്ടീഷൻ ചെയ്ത വിശാലമായ ബാങ്ക്വറ്റ് ഹാൾ, കൂടാതെ 10 മുതൽ 12 പേർക്ക് വരെ ഇരിക്കാവുന്ന അത്യാധുനിക ബോർഡ് റൂം സൌകര്യവും രുചിയൂറും വിഭവങ്ങളുമായി രാവിലെ 8 മുതൽ രാത്രി 11 വരെ പ്രവർത്തിക്കുന്ന ഫ്ലേവേഴ്സ് മൾട്ടി ക്യൂസിൻ റെസ്റ്റോറന്റ്, ഒപ്പം ലക്ഷറി താമസ സൗകര്യങ്ങളും. പെരുമാട്ടി റെസിഡൻസി, മീനാക്ഷിപുരം റോഡ്, കമ്പാലത്തറ. കോൺടാക്ട് 7591979393.
2: കേരളത്തിലെ ഏറ്റവും വലിയ നേത്ര പരിചരണ ശൃംഖലയായ അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റലിന്റെ 25-ാമത് സെന്റർ പാലക്കാട് കുന്നത്തൂർമേട്ടിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. ഉദ്ഘാടനത്തോടനുബന്ധിച്ച് ജൂലൈ 31 വരെ സൗജന്യ കൺസൾട്ടേഷൻ. നേത്ര രോഗ വിദഗ്ധരുടെ സമഗ്ര പരിശോധന, ഒപ്റ്റിക്കൽ ഷോപ്പ്, ഫാർമസി, ലബോറട്ടറി സേവനങ്ങൾ, കൂടാതെ അഹല്യ ക്യാമ്പസിലേക്ക് സൗജന്യ ബസ് സർവീസ്. അഹല്യ ടൗൺ സെന്റർ, കുന്നത്തൂർമേട്ട്, പാലക്കാട്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 9188 9434 14.
3: പരിശുദ്ധിയുടെയും പാരമ്പര്യത്തിന്റെയും പൊന്നിൻ തിളക്കം, ബാലകണ്ഠപാണി ജ്വല്ലേഴ്സ്. BIS 916 ഹാൾമാർക്ക് സ്വർണ്ണാഭരണങ്ങളുടെയും തമിഴ്നാട് ഹാൾമാർക്ക് വെള്ളിയാഭരണങ്ങളുടെയും വിപുലമായ ശേഖരവും പണിക്കൂലിയിലിളവും. ബാലകണ്ഠപാണി ജ്വല്ലേഴ്സ്, കൊഴിഞ്ഞാപ്പാറ, പാലക്കാട്.
4: ആരോഗ്യമുള്ള പുഞ്ചിരിക്ക് വിശ്വാസമുള്ള ഡെന്റൽ പരിചരണം അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റലിൽ. ഞങ്ങളുടെ ഡെന്റൽ വിഭാഗത്തിൽ കുട്ടികൾക്കായുള്ള ദന്തചികിത്സ, പ്രതിരോധ ദന്തചികിത്സ, കൃത്രിമ പല്ലുകളുടെ ചികിത്സ, നിരതെറ്റിയ പല്ലുകളുടെ ചികിത്സ, സൗന്ദര്യ ദന്തചികിത്സ, മൂളരോഗ ചികിത്സ, പല്ലുകൾ പിഴുതെടുക്കൽ, താടിയെല്ല്, മുഖം എന്നിവയുമായി ബന്ധപ്പെട്ട ശസ്ത്രക്രിയ, അത്യാഹിത ദന്തചികിത്സ എന്നിങ്ങനെ എല്ലാവിധ സേവനങ്ങളും ആധുനിക സൗകര്യങ്ങളും, പരിചയ സമ്പന്നരായ ഡോക്ടർമാരും, സുരക്ഷിതവും വിശ്വസനീയമായ ചികിത്സയും എല്ലാം നിങ്ങളുടെ അഹല്യയിൽ ലഭ്യമാണ്. ആരോഗ്യമുള്ള പല്ലുകൾക്ക് ആത്മവിശ്വാസമുള്ള പുഞ്ചിരിക്ക് ഇന്ന് തന്നെ സന്ദർശിക്കൂ. അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റൽ, പാലക്കാട്. കോൺടാക്ട് 9188 9090 9075.
1: ജീവിതത്തിന്റെ ഓരോ നിമിഷത്തിലും തങ്കലക്ഷ്മി ചിറ്റ് ഫണ്ട്സ് പ്രൈവറ്റ് ലിമിറ്റഡ് സിൻസ് 1962. സ്വപ്നതുല്യമായ ഒരു വീട് എല്ലാവരുടെയും ആഗ്രഹമാണ്. നിങ്ങളുടെ സങ്കല്പങ്ങളിലെ ഭവനത്തിന് രാജകീയ പ്രൗഢി നൽകുവാൻ ദൃശ്യ മാർബിൾസ് എന്നും നിങ്ങൾക്കൊപ്പം. അന്താരാഷ്ട്ര ബ്രാൻഡുകളുടെ പ്രീമിയം കളക്ഷനുകൾ മുതൽ ഓരോ സാധാരണക്കാരന്റെയും ബഡ്ജറ്റിനിണങ്ങുന്ന ആകർഷകമായ ടൈലുകൾ വരെ ഒരുക്കിയിരിക്കുന്നു. 40,000 ചതുരശ്ര അടിയിൽ കേരളത്തിലെ ഏറ്റവും വലിയ ഷോറൂമായ ദൃശ്യയിൽ 10,000 ചതുരശ്ര അടിയിൽ വിസ്മയമൊരുക്കുന്ന സാനിറ്ററി ഉൽപ്പന്നങ്ങളുടെ അതിവിശാലമായ ശേഖരവും ഒരുക്കിയിരിക്കുന്നു. ഗുണമേന്മയിൽ വിട്ടുവീഴ്ചയില്ലാത്ത പാരമ്പര്യം, വിശ്വസ്തത. നിങ്ങളുടെ വീടിന് ദൃശ്യ ഭംഗിയേകാൻ ദൃശ്യ മാർബിൾസ്, അച്ചുമൂർത്തിമംഗലം, വടക്കഞ്ചേരി, ഗവൺമെന്റ് കോളേജിന് സമീപം, ചിറ്റൂർ.

ജൂലൈ 1 ആക്ച്വലി പറഞ്ഞാൽ, കൃത്യമായി പറഞ്ഞാൽ 2026 പകുതി, അതായത് ഈ വർഷത്തിന്റെ ഹാഫ് ടൈം നമ്മൾ കടന്നു കഴിഞ്ഞു. ഒരു ജനുവരി, ഫെബ്രുവരി, മാർച്ച്, ഏപ്രിൽ, മെയ്, ജൂൺ, ഇങ്ങനെ 6 വളരെ ഗംഭീരമായിട്ട് പോയി. പണ്ട് ആരോ പറഞ്ഞ പോലെ റോക്കറ്റ് വിട്ട പോലെ സ്പീഡിലാണ് ദിവസങ്ങൾ, മാസങ്ങൾ ഒക്കെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ ആദ്യത്തെ ഒരു ഹാഫ് ടൈമില് നമുക്ക് ചെയ്തു തീർക്കാൻ കുറെ കാര്യങ്ങൾ ഉണ്ടായിരുന്നു, ചിലപ്പോൾ നമ്മൾ ചെയ്തിട്ടുണ്ടാവില്ല അല്ലെ, ചിലപ്പോൾ എല്ലാ ലക്ഷ്യങ്ങളിലേക്കും എത്തിച്ചേരാൻ പറ്റിയിട്ടുണ്ടാവില്ല. സാരമില്ല, നമുക്ക് ഇനിയും ഒരു 6 കൂടെ ബാക്കിയുണ്ട് ഈ കാര്യങ്ങളൊക്കെ ചെയ്യാൻ എന്ന് നമ്മളെ ഓർമ്മിപ്പിക്കുന്ന ഒരു അടിപൊളി ദിവസമാണ് ഇന്നത്തെ ഈ ഒരു ദിവസം. ജൂലൈ 1 ഒരു പുതിയ മന്ത് സ്റ്റാർട്ട് ചെയ്യാണ്. എന്തൊക്കെ കാര്യങ്ങൾ നടന്നു അല്ലേ? വാട്സപ്പിൽ പുതിയ CEO വന്നു, അതിനുശേഷം ഫോൺ നമ്പറിന് പകരം യൂസർ നെയിം വന്നു, അങ്ങനെ കുറേ കാര്യങ്ങൾ ഇങ്ങനെ മാറി മറിഞ്ഞ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് നമ്മുടെ കാര്യങ്ങളൊക്കെ നടന്നു പോകണം, നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ നേടാനായിട്ട് പറ്റണം, അപ്പോൾ സ്വപ്നങ്ങൾ നേടാൻ പറ്റണം, ചില ശീലങ്ങൾ സ്റ്റാർട്ട് ചെയ്യാനായിട്ട് ഇരിക്കുന്നുണ്ടെങ്കിൽ അതൊക്കെ സ്റ്റാർട്ട് ചെയ്യണം, ഗംഭീരമായിട്ട് ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകണം. എവിടെയെങ്കിലും സ്റ്റക്കായിട്ട് നിൽക്കുന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല, സാരമില്ലെന്നേ, ഇനിയൊരു 6 കൂടെ ഉണ്ട്. 2026 ജൂലൈ 1 ഒരു ഓർമ്മപ്പെടുത്തലാണ്, എഗെയിൻ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാൻ 6 കൂടി ഉണ്ട് എന്നുള്ളൊരു ഓർമ്മപ്പെടുത്തലാണ്. സോ അങ്ങനെ ഒരു പോസിറ്റീവ് ആയിട്ടുള്ള, ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ദിവസമാണ് നമ്മൾ സംസാരിക്കുന്നത്. ഗുഡ് മോർണിംഗ് മൈ ഡിയർ ഡാർലിംഗ് ലിസണേഴ്സ്, വെൽക്കം ടു അഹല്യ വിഷസ്. കൂടെയുള്ളത് ഞാൻ അഭിരാമിയാണ്. അപ്പോൾ ഇന്ന് വളരെ സാധാരണമായൊരു ദിവസമല്ല, വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു ദിവസമാണ്. ഇപ്പോൾ ഇന്നിപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ, സാധാരണ ലൈഫിൽ നമുക്ക് എന്തെങ്കിലും എട്ടിൻ്റെ പണി കിട്ടുന്ന സമയത്ത് നമ്മുടെ ഒരു ഫ്രണ്ടായിരിക്കും രക്ഷകനായിട്ട് വന്ന് നമ്മളെ രക്ഷിക്കുന്നത് അല്ലേ, പല സിറ്റുവേഷൻസിൽ നിന്ന്. ലൈഫിൽ അങ്ങനെ നമ്മൾ സ്റ്റക്കാകുമ്പോൾ അല്ലെങ്കിൽ എട്ടിൻ്റെ പണി കിട്ടുന്ന സമയത്ത് രക്ഷിക്കാനായിട്ട് സുഹൃത്തുക്കൾ ഉണ്ടായിരിക്കും. പക്ഷേ നമ്മുടെ ഹെൽത്തിന്, നമ്മുടെ ആരോഗ്യത്തിന് എന്തെങ്കിലും പണി കിട്ടിയാൽ, ഈ പറഞ്ഞ പോലെ 8 പണി തന്നെ കിട്ടിക്കഴിഞ്ഞാൽ മറ്റാരുമല്ല നമ്മളെ രക്ഷിക്കുന്നത്, നമ്മുടെ ഡോക്ടറാണ്. ടുഡേ ഈസ് നാഷണൽ ഡോക്ടേഴ്സ് ഡേ. നമ്മൾ പലപ്പോഴും ഒരു അസുഖം വരുന്ന സമയത്ത് നമ്മൾ ഡോക്ടറിന്റെ അടുത്ത് പോകുന്നു, ഡോക്ടർ നമ്മളെ പരിശോധിക്കുന്നു, മരുന്ന് എഴുതുന്നു, നമ്മൾ അതിനനുസരിച്ച് മരുന്ന് കഴിക്കുന്നു. ചില ആളുകൾ കേൾക്കാറില്ല, പ്രിസ്ക്രിപ്ഷൻ അനുസരിച്ച് മരുന്ന് വാങ്ങാത്ത ആളുകളുണ്ട്, അങ്ങനെ ചെയ്യാൻ പാടില്ല, ഒരു വലിയ മിസ്റ്റേക്കാണ്, ദാറ്റ് ഈസ് എ ബിഗ് മിസ്റ്റേക്ക്. അപ്പോൾ അതങ്ങനെ നമ്മൾ ഒരിക്കലും ചെയ്യാൻ പാടില്ല, നമ്മൾ അതിനനുസരിച്ച് മരുന്ന് കഴിക്കണം. പിന്നെ കൃത്യമായിട്ടുള്ള ഒരു എന്താ പറയുക, ഡോസ് ആയിരിക്കും അല്ലെ ഓരോ പ്രിസ്ക്രിപ്ഷൻസും. ഇത്ര ദിവസം, ഒരു കോഴ്സാണല്ലോ ഈ മരുന്നുകൾ എന്ന് പറയുന്നത്, അപ്പൊ ഇത് കൃത്യമായിട്ട് ഇത്ര ദിവസം ഇത്ര ഗുളികകൾ കഴിക്കണം എന്ന് എത്ര പ്രാവശ്യം പറഞ്ഞാലും നമ്മൾ പനിയൊക്കെ ഒന്ന് മാറിക്കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ആ അസുഖം ഈ 8 പണിയിൽ നിന്ന് നമ്മളൊന്ന് എണീറ്റ് നിൽക്കാറൊക്കെ ആയി കഴിയുമ്പോഴത്തേക്കും, 8 പണി കുറഞ്ഞ ഒരു 6 പണിയൊക്കെ ആയി എന്ന് നമുക്ക് തോന്നുമ്പോഴത്തേക്കും നമ്മൾ ആ മരുന്ന് കഴിക്കുന്നത് നിർത്തും അല്ലെ. പിന്നെ എന്ത് ഡോക്ടർ, എന്താള്, അങ്ങനെയൊക്കെയാണ് പല ആളുകളുടെയും സ്വഭാവം. അത് വലിയൊരു പൊട്ടത്തരാണ്, നമ്മൾ ചെയ്യുന്ന മണ്ടത്തരാണ്, അതൊരിക്കലും ചെയ്യാൻ പാടില്ല. അപ്പൊ നമ്മുടെ ഹെൽത്തിനെ ഈ പറഞ്ഞ പോലെ പണികളിൽ നിന്നൊക്കെ രക്ഷിച്ച് നമ്മളെ സൂപ്പറാക്കി, സൂപ്പർ ഹെൽത്തി ആക്കി നിർത്തുന്നത് ഡോക്ടേഴ്സാണ്. അവരാണ് ലോകത്തെ തന്നെ ഹീൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പക്ഷെ നമുക്കിങ്ങനെ ഉള്ളിൽ തട്ടി താങ്ക് യു ഒക്കെ പറയണമെന്നുണ്ട് അല്ലെ, ഉള്ളിൽ തട്ടി പറയണം. ഈ താങ്ക് യു, സോറി എന്ന് പറയുന്ന 2 വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള 2 ഇംഗ്ലീഷിൽ അല്ലെ. അപ്പൊ ഇത് നമ്മൾ പറയുമ്പോൾ ആ ചുമ്മാ ആ സോറി അല്ലെങ്കിൽ ആ താങ്ക് യു ഇങ്ങനെയൊക്കെ പറയുന്നേക്കാൾ നല്ലത് നമ്മൾ ഹൃദയത്തിൽ തട്ടി താങ്ക്

ായിരിക്കാം രാജ്യത്തെമ്പാടുമുള്ള ഡോക്ടർമാർക്ക് ഹൃദയത്തിൽ പൊതിഞ്ഞ സ്നേഹവും നന്ദിയും അറിയിക്കുകയാണ് ഈ ഒരു സമയത്ത്. കാരണം നമ്മളങ്ങനെ അത് പറയാറില്ലല്ലേ, നമ്മളെ ഹീൽ ചെയ്യുന്ന പിന്നെ നമ്മളുടെ ഒരു നമുക്കൊരു അസുഖം വരുമ്പോഴത്തേക്കും നമ്മുടെ കൂടെയുള്ള ഒരാളാണ്. എട്ടിന്റെ പണി കിട്ടുമ്പോൾ, ആരോഗ്യത്തിന് എട്ടിന്റെ പണി കിട്ടുമ്പോഴത്തേക്കും ആരാ കൂടെയുള്ളതെന്ന് ചോദിച്ചാൽ മറ്റാരുമല്ല, ഡോക്ടർമാർ തന്നെയാണ്. സോ അവർക്കൊരു ബിഗ് താങ്ക് യു ഈ സമയത്ത് പറയാണ്. നിങ്ങളുടെ ഫേവറേറ്റ് ആയിട്ടുള്ള ഡോക്ടേഴ്സിനെ കുറിച്ച് പറയാം. ഇന്നിപ്പോൾ ജൂലൈ 1 മറ്റൊരു പ്രത്യേകത കൂടിയാണ്. അതെന്താന്ന് വെച്ചാൽ, നമ്മുടെയൊക്കെ ഫേവറേറ്റ് ആയിട്ടുള്ള സിംഗർ സിത്താര, സിത്തുമണി എന്നാണ് എല്ലാവരും വിളിക്കുന്നത്. സിത്താര എന്ന് മുഴുവനായിട്ട് വിളിക്കാറില്ല. എനിക്ക് തോന്നുന്നു ചിത്രചേച്ചി കഴിഞ്ഞിട്ട് ഏറ്റവും അധികം ആളുകൾ സ്നേഹിക്കുന്ന, ഇഷ്ടപ്പെടുന്ന, പാട്ടുകൾ കേൾക്കുന്ന ഒരു ഗായികയാണ് സിത്താര. സിത്താര കൃഷ്ണകുമാറിന്റെ ബർത്ത്ഡേ ആണ്. സോ ഹാപ്പി ബർത്ത്ഡേ സിത്തുമണി. അപ്പോൾ സിത്താരയുടെ ഫേവറേറ്റ് ആയിട്ടുള്ള സോങ്സ് ഏതാണ്? സിത്താര എന്ന് പറയുമ്പോൾ നിങ്ങൾ സിത്താരയുടെ കേട്ട ആദ്യ പാട്ട് ഏതായിരിക്കും നിങ്ങളുടെ ഓർമ്മയിലേക്ക് വരുന്നത്? അങ്ങനെയുള്ള കാര്യങ്ങൾ പറയാം. മഴയുണ്ടോ, വിശേഷങ്ങൾ പറയാം, ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചോ, എന്താണിന്ന് സ്പെഷ്യൽ ആക്കുന്ന ഒരു ദിവസം എന്താണ്, ഈ ജൂലൈ 1 എങ്ങനെയാണ് നിങ്ങൾ സെലിബ്രേറ്റ് ചെയ്യാൻ പോണേ, എവിടെയാണ് എന്നൊക്കെ പറയാ എന്നോട്. സോ സമയം നോക്കുകയാണെങ്കിൽ 8 മണി കഴിഞ്ഞ് 5 മിനിറ്റ് ആണ് സ്റ്റുഡിയോ ക്ലോക്കിൽ. സിത്താര എന്ന് പറയുമ്പോൾ എന്റെ മനസ്സിലേക്ക് ആദ്യം വരുന്ന പാട്ട് ഈ ഒരു പാട്ടാണ്.

0: യെസ്, അതാണ് പാട്ട്. സിത്താരയുടെ ശബ്ദത്തിൽ നമ്മൾ ഒരു ബ്യൂട്ടിഫുൾ സോങ് കേട്ടു. ഇതിന് സിത്താരയെ തേടി വലിയ വലിയ അവാർഡുകളൊക്കെ എത്തിയിട്ടുള്ള ഒരു പാട്ട് കൂടിയാണ്. സെല്ലുലോയിഡ് എന്ന സിനിമയിലെ പാട്ടൊക്കെ കേട്ട് തിരിച്ചെത്തുമ്പോൾ കൂടെ ഫസ്റ്റ് കോളറും ജോയിൻ ചെയ്യുന്നു. ഹലോ, ഇതാരാണ്?
1: ഹലോ,

0: ഹലോ, നമസ്കാരം, ഗുഡ് മോർണിംഗ്. ഇതാരാ സംസാരിക്കണേ? അൻസാറേട്ടാ, ഇന്ന് ജൂലൈ 1 നാഷണൽ ഡോക്ടേഴ്സ് ഡേ ആണ്. അൻസാറേട്ടന്റെ ഫേവറേറ്റ് ഡോക്ടർ ആരാ? ഭയങ്കര ഇഷ്ടമുള്ള ഒരു ഡോക്ടർ ആരാ? എന്തെങ്കിലും അസുഖം വരുമ്പോ അല്ലെങ്കിൽ 8 പണി ആരോഗ്യത്തിന് കിട്ടുമ്പോ ഓടി ചെല്ലുന്ന ഒരു ഡോക്ടർ ഉണ്ടോ? എന്താ ആളുടെ പേരെന്താ? ഫൈസൽ എന്നാണ് ആ ഡോക്ടറുടെ പേരല്ലേ? ഈ ഡോക്ടറോട് നമ്മൾ എപ്പോഴെങ്കിലും ഒരു താങ്ക് യു പറഞ്ഞിട്ടുണ്ടോ? താങ്ക് യു ഡോക്ടർ എന്ന് പറഞ്ഞിട്ടുണ്ടോ? ആ ചിരിയുടെ അർത്ഥം പറഞ്ഞിട്ടില്ല എന്നാണല്ലേ? അതെല്ലേ, ഓക്കെ ഓക്കെ. അപ്പൊ ഫൈസൽ ഡോക്ടറിന് ഇന്നത്തെ ഡോക്ടേഴ്സ് ഡേ വിഷസ് നമുക്ക് കൊടുക്കാം. ഓക്കെ, ആൻസർ ഉണ്ട്. ഒരു കാര്യം കൂടെ ചോദിക്കട്ടെ, സിത്താര എന്ന ഗായികയുടെ ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു സോങ് ഏതാ? സിത്താര എന്ന ഗായികയുടെ ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു സോങ് ഏതാ? സിത്താര ഇല്ലേ, സിത്താര കൃഷ്ണകുമാർ. ഏത് സോങ് ഫേവറേറ്റ് പറയൂ. ഇപ്പോഴാണ് മനസ്സിലായേ.
1: സിത്താര കൃഷ്ണകുമാറാണോ?
0: അതെ. ഇപ്പൊ നമ്മള് കേട്ട പാട്ടാണോ? ഓക്കെ, അതാണ് ഫേവറേറ്റ്. എന്തായാലും സന്തോഷം വിളിച്ചതില്. അപ്പൊ ഇന്നത്തെ സ്പെഷ്യൽ വിഷസ് ഡോക്ടർ ഫൈസലിനാണ് അല്ലെ? നമ്മളെ ആരോഗ്യത്തിൽ നിന്ന് ഓക്കെ ഓക്കെ. താങ്ക് യു സോ മച്ച് ഫോർ കോളിംഗ്. നമ്മളെ വിളിച്ചത് അൻസാറേട്ടനാണ്. അപ്പോ അൻസാറേട്ടൻ പറഞ്ഞ കാര്യം, മലപ്പുറത്ത് വെച്ച് പരിചയപ്പെട്ട ആ ഒരു ഡോക്ടർ ഡോക്ടർ ഫൈസലിനാണ് ഇന്നത്തെ വിഷസ് എന്നുള്ളതാണ്. അപ്പൊ ഇന്ന് ഞാൻ പറഞ്ഞില്ലേ, സിത്താരയുടെ ബർത്ത്ഡേ കൂടിയാണ്. സിത്താര എന്ന് പറയുമ്പോഴത്തേക്കും കുറേ നല്ല പാട്ടുകൾ ചിലപ്പോ നിങ്ങളുടെയൊക്കെ മനസ്സിലേക്ക് വരാം. അപ്പോൾ ആ പാട്ടുകളിൽ ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു പാട്ട് എന്നോട് പറയാം. അതുപോലെ നിങ്ങളുടെ ഫേവറേറ്റ് ഡോക്ടർ ആരാണ്? ആ ഡോക്ടറോട് താങ്ക് യു പറഞ്ഞിട്ടുണ്ടോ? മനസ്സ് തുറന്ന് നന്ദി പറഞ്ഞിട്ടുണ്ടോ? ഇതൊക്കെയാണ് നമ്മൾ ഇന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ബിക്കോസ് വി ആർ ഓൺ എ ജൂലൈ 1 ആൻഡ് ഇന്ന് നാഷണൽ ഡോക്ടേഴ്സ് ഡേ ആണ്. നെക്സ്റ്റ് കോളർ ഈസ് ഓൺ ലൈൻ. ഹലോ, ഗുഡ് മോർണിംഗ്.
2: ഹലോ, ഗുഡ് മോർണിംഗ്. അഭിരാമി മോളെ, ഞാൻ മാധവണ്ണാണ്.
0: മാധവേട്ട, മാധവേട്ടന്റെ ഫേവറേറ്റ് ഡോക്ടർ ആരാ? അങ്ങനെ ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു ഡോക്ടർ ഇല്ല.
2: ശംഭുരാജും പ്രവീൺ കുമാർ പറഞ്ഞ ഡോക്ടറാണ് എന്റെ ജീവൻ നിലനിർത്തി കൊണ്ടുപോയത്.
0: അതെയോ, ഓക്കെ. അപ്പൊ മാധവേട്ടൻ ഈ പറഞ്ഞ പോലെ അവരോടൊരു താങ്ക്സ് പറഞ്ഞിട്ടുണ്ടോ? നേരിട്ട് പറഞ്ഞിട്ടുണ്ടോ താങ്ക് യു ഡോക്ടർ എന്ന് പറഞ്ഞിട്ടുണ്ടോ? അതെയോ, ആഹാ, അടിപൊളി അടിപൊളി. അടിപൊളി അടിപൊളി.
2: അവര് തരുന്ന മരുന്നാണ് ഇപ്പോഴും മാസം മാസം ചെക്കപ്പിന് പോകുന്നുണ്ട്.
0: അതാണ് നമ്മുടെ ഹെൽത്തിന്റെ രഹസ്യം അല്ലേ? നമ്മൾ ഹെൽത്തി ആയിട്ടിരിക്കുന്നത് ഈ മെഡിസിൻസ് കൂടെ കഴിക്കുമ്പോഴാണ് അല്ലേ? കൃത്യമായിട്ടുള്ള മരുന്ന് കഴിക്കണം, കൃത്യസമയത്ത് ആഹാരം കഴിക്കണം, ഇതൊക്കെ ആ ഒരു ഹെൽത്തിന്റെ ഭാഗമാണ്. ആഹാ, ഓക്കെ. അപ്പൊ മാധവേട്ട, സിത്താരയുടെ പാട്ടുകളിൽ ഫേവറേറ്റ് പാട്ട് ഏതാ?
2: അങ്ങനെ പാട്ടുകൾ എല്ലാ പാട്ടും കേൾക്കുന്നതാണ്.
0: എല്ലാം നമുക്ക് ഇഷ്ടമാണ്. ഓക്കെ, അപ്പൊ ഇന്നത്തെ വിഷസ് ആർക്കാ കൊടുക്കണ്ടേ?
2: ഞാന് ആകെ കാലത്തെ റേഡിയോ വെച്ച് കഴിഞ്ഞാൽ പിന്നെ രാത്രി 9-10 നിർത്തുള്ളൂ.
0: ഓക്കെ, അപ്പൊ അങ്ങനെ എല്ലാ പാട്ടുകളും കേൾക്കും, എല്ലാ പാട്ടുകളും ഇഷ്ടമാണ്.
2: അതാണ് എനിക്ക് ഭയങ്കര ഹോബിയായിട്ട് പോകുന്നത്.
0: ഓക്കെ, അപ്പൊ ഇന്ന് ആർക്കാ വിഷസ് കൊടുക്കണ്ടേ പറയൂ.
2: പേപ്പർ വായിച്ചു കഴിഞ്ഞാൽ അങ്ങനെ കേട്ടുകൊണ്ടിരിക്കും.
0: ഓക്കെ ഓക്കെ, ഇന്ന് ആർക്കാ വിഷസ് കൊടുക്കണ്ടേ പറയൂ.
2: വിഷസ് കൊടുക്കുന്ന നമ്മുടെ ഡോക്ടേഴ്സ്, എനിക്ക് അവർക്ക് ഒരു പ്രത്യേകം വിശ്വസ് അറിയിച്ചു കൊടുക്കുന്നു. പിന്നെ കൊഴിഞ്ഞാമ്പാല സൈവനി, വിഷ്ണേട്ടൻ, സത്യഭാമ, ബാലൻ, ജ്യോതി, ഗുരുവായൂരപ്പൻ.
0: ഓക്കെ, അങ്ങനെ എല്ലാവർക്കും
2: വേണ്ടി.
0: ഓക്കെ, എല്ലാവർക്കും സൂപ്പർ ഡേ ആവട്ടെ എന്ന വിഷയം. അപ്പൊ മാധവേട്ടനാണ് നമ്മളെ വിളിച്ചത്. അപ്പൊ മാധവേട്ടനെയും സുഖപ്പെടുത്തുന്ന കുറേയധികം ഡോക്ടേഴ്സിന്റെ കാര്യം പറഞ്ഞു. അപ്പൊ ഇന്ന് ഞാൻ പറഞ്ഞില്ലേ, ജൂലൈ 1 ഡോക്ടേഴ്സ് ഡേ ആണ്, ദേശീയ ഡോക്ടർ ദിനമാണ്. അപ്പൊ നമുക്ക് പലപ്പോഴും ഈ പറഞ്ഞ പോലെ ഇപ്പൊ ഹോസ്പിറ്റൽസിൽ പോയിട്ട് ഒരു താങ്ക് യു പറയാൻ വേണ്ടിയിട്ട് നമ്മൾ അപ്പോയിന്റ്മെന്റ് എടുക്കുന്നത് ശരിയായിട്ടുള്ള ഒരു കാര്യമല്ല. അതിന് സമയമില്ല ഇവിടെ ആർക്കും അല്ലേ? അപ്പൊ നമ്മൾ ഡോക്ടറെ കാണുമ്പോൾ അല്ലെങ്കിൽ ഒരു മെസ്സേജ് അയക്കുന്നതിൽ പോലും ആ ഒരു സ്നേഹം ഉണ്ടെങ്കിൽ അടിപൊളിയായിരിക്കും. നമ്മളങ്ങനെ പറയാറില്ല താങ്ക് യു ഡോക്ടർ, അല്ലെങ്കിൽ വളരെ സ്നേഹത്തോടെ നമ്മളങ്ങനെ നമ്മളെ സുഖപ്പെടുത്തിയ ആളാണ് എന്നുള്ള രീതിയിൽ നമ്മൾ സംസാരിക്കില്ല. അവർക്കത് കേൾക്കാനും ഉള്ള സമയവും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. പക്ഷേ നമ്മൾ പറയേണ്ടതല്ലേ ഈ ഒരു താങ്ക് യു എന്നുള്ളതാണ്. അപ്പോൾ ലോകമെമ്പാടുമുള്ള എല്ലാവരെയും സുഖപ്പെടുത്തുന്ന ഡോക്ടർമാർക്ക് വീണ്ടും ഒരു താങ്ക് യു പറഞ്ഞുകൊണ്ട് നമുക്ക് നെക്സ്റ്റ് കോളറിലേക്ക് പോവാം. ഹലോ,
3: ഹലോ ഡാർലിംഗ്, ഗുഡ് മോർണിംഗ്.
0: ഗുഡ് മോർണിംഗ്, ഗുഡ് മോർണിംഗ്. അപ്പൊ പറയൂ ഷക്കീല ചേച്ചി, ഷക്കീല ചേച്ചിയുടെ ഫേവറേറ്റ് ഡോക്ടർ ആരാ?
3: എന്റെ ഫേവറേറ്റ് ഡോക്ടർ, ഞാന് ആദ്യമായിട്ട് പിന്നെ പ്രസവിക്കാൻ പോയത് എനിക്ക് ഒരു നാരായണൻ ഡോക്ടറായിരുന്നു, ആലത്തൂര് ക്രസന്റ് ഹോസ്പിറ്റലില്.
0: ഓക്കെ ഓക്കെ, നാരായണൻ ഡോക്ടർ അല്ലേ.
3: നാല് പ്രസവത്തിനും ആ ഡോക്ടർ തന്നെയായിരുന്നു. എന്താ പറയാ, ശരിക്ക് ദൈവം കണ്ടെന്ന ദൈവം എന്നൊക്കെ പറയില്ലേ.
0: ഓക്കെ സൂപ്പർ. അപ്പോ ഡോക്ടറോട് പറഞ്ഞിട്ടുണ്ടോ, നേരിട്ട് താങ്ക് യു പറഞ്ഞിട്ടുണ്ടോ?
3: ഓ താങ്ക് യു, താങ്ക് യു പറഞ്ഞിട്ടുണ്ട്. ഇപ്പോഴും ഇപ്പൊ ഏതെങ്കിലും ഡോക്ടർക്ക് പോയാലും ഒക്കെ ഞാൻ നന്നായി താങ്ക്സ് പറയുന്ന ആളാ. താങ്ക് യു.
0: അതെ അതെ, നമ്മൾ എന്തായാലും അല്ലേ, നമ്മളെ പിന്നെ ആ ഒരു വാക്കാണ്. ചിലപ്പോ നമ്മുടെ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളും ചിലപ്പോ അത് പ്രതീക്ഷിക്കുന്നുണ്ടാവും, എക്സ്പെക്ട് ചെയ്യുന്നുണ്ടാവും അല്ലേ.
3: കാരണം നമ്മൾക്ക് അവരോട് മനസ്സ് തുറക്കുമ്പോ നമ്മൾക്ക് എന്തോ ഒരു ആരോടും പിന്നെ അത്രയും വലിയൊരു ആശ്വാസമല്ലേ നമ്മൾക്ക് കിട്ടുന്നത്. ഒരു എന്ത് പകുതി അസുഖമൊക്കെ മരുന്ന് കഴിക്കാതെ തന്നെ പകുതി അസുഖമൊക്കെ മാറിയ പോലത്തെ ഒരു
0: ഫീലിംഗ്. ചില ഡോക്ടറോട് സംസാരിക്കുമ്പോ തന്നെ ചിലപ്പോ നമ്മുടെ അസുഖങ്ങളൊക്കെ മാറും. അങ്ങനെ സുഖപ്പെടുത്തുന്ന ഡോക്ടർമാർക്ക് ഒരു താങ്ക് യു നമ്മൾ കൊടുക്കണം.
3: ഇപ്പൊ ഞാനിപ്പോ കുറച്ച് കാലമായിട്ട് ആയുർവേദ മരുന്ന് കഴിക്കില്ലേ, നമ്മുടെ ADP-യിലെ ആയുർവേദ ആയുർവേദ ഫാർമസിയിലെ ഡോക്ടർ പോൾ ജെ തട്ടിൽ എന്ന് പറഞ്ഞ ഡോക്ടറാണ്.
0: ഓക്കെ,
3: ഭയങ്കര ഫ്രണ്ട്ലിയാണ്. എന്ത് നമ്മൾക്ക് ഭയങ്കരമായിട്ട് എന്താണെങ്കിലും വീട്ടിലുള്ളവരോട് പറയുന്നതിനേക്കാൾ കൂടുതൽ നമുക്ക് മനസ്സ് തുറന്ന് പറയാം.
0: അതാണ് നമ്മളെ സുഖപ്പെടുത്തുകയും ആശ്വാസപ്പെടുത്തുകയും ചെയ്യുന്നുണ്ട്.
3: അതെ അതെ, നല്ല എന്തോ നല്ല ഫ്രണ്ട്ലി ആയി ചോദിച്ച് എത്ര സമയം വേണമെങ്കിലും ഓരോ പേഷ്യന്റിനു വേണ്ടിയും പേഷ്യൻസോടെ ഇരുന്ന് ചോദിച്ച് മനസ്സിലാക്കി പിന്നെ സംസാരിക്കുന്ന ഡോക്ടറാണ്. അദ്ദേഹത്തിന് ഒരു നല്ല ഒരു സ്പെഷ്യൽ വിശ്വസിക്കട്ടെ.
0: ഓക്കെ, അപ്പൊ ഷക്കീല ചേച്ചിയുടെ ഫേവറേറ്റ് ആയിട്ടുള്ള സിത്താര സോങ് ഏതാന്ന് ചോദിച്ചാൽ ഏതായിരിക്കും പറയാ?
3: സിത്താര സോങ് ആ ഫസ്റ്റ് പാടിയത്, പിന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടം എനിക്ക് അഭിരാമി പറഞ്ഞത് ഓർമ്മ വന്നത് പൊന്നിൻ കണിക്കൊന്നാടി മൂടി പൂത്തു ആ ഒരു പാട്ടില്ലേ ഗോഡല്.
0: അതെ അതെ, വൗ സോങ് ആ ഒരു പാട്ടല്ലേ, വാവ് എന്ന് പറയുന്ന ആ ഒരു സോങ്. ഓക്കെ, അത് നല്ല രസമാണ് കേൾക്കാൻ. ഓക്കെ, അപ്പൊ അതാണ് ഫേവറേറ്റ് സോങ്. ഓക്കെ ഷക്കീല ചേച്ചി, അപ്പൊ ഇന്ന് ആർക്കാ വിഷസ് കൊടുക്കണ്ടേ പറയൂ? താങ്ക് യു സോ മച്ച്, ബൈ ബൈ. അപ്പൊ നമ്മളെ വിളിച്ചത് ഷക്കീല ചേച്ചിയാണ്. അപ്പൊ ഷക്കീല ചേച്ചിയും ഷക്കീല ചേച്ചിയുടെ ഫേവറേറ്റ് ആയിട്ടുള്ള ഡോക്ടേഴ്സിനെ കുറിച്ച് പറഞ്ഞു. അവരെങ്ങനെയാണ് നമ്മളെ സുഖപ്പെടുത്തുന്നത്, ആശ്വാസപ്പെടുത്തുന്നത് എന്നുള്ളൊരു കാര്യവും പറഞ്ഞു. അപ്പൊ ആ ഡോക്ടേഴ്സിനാണ് സ്പെഷ്യൽ വിഷസ് എന്ന് പറഞ്ഞേക്കണേ. നമുക്ക് നെക്സ്റ്റ് കോളറിലേക്ക് കൂടെ പോവാം, ആരാണെന്ന് നോക്കട്ടെ. ഹലോ, ഗുഡ് മോർണിംഗ്.
4: ഗുഡ് മോർണിംഗ് കുട്ടി.
0: ആരാ സംസാരിക്കണേ? ഹലോ, ഇതാരാ സംസാരിക്കണേ? കേക്കുന്നുണ്ട്, കേക്കുന്നുണ്ട്. വളരെ എനർജി ലോ ആണല്ലോ, എന്ത് പറ്റി? പവർ ആയിരിക്കണ്ടേ
4: നമ്മളെപ്പോഴും. ചെറിയൊരു ക്ഷീണം
0: ഉണ്ട്. അത് ഈ രാവിലെ ആയതിന്റെ ആണ്? ഒരു മോർണിംഗ് ബ്ലൂ ആണോ?
4: ഇന്നലെ ഞാൻ ഹോസ്പിറ്റലിൽ പോയിരുന്നു, ചെറിയൊരു ഗ്യാസിന്റെ പ്രശ്നം.
0: ഓക്കെ, അപ്പൊ ചെറുതായിട്ട് ഒരു 8-ന്റെ പണി കിട്ടിയിരിക്കാണ്. അപ്പൊ സുരേഷ് ചേട്ടാ, മനസ്സ് നിറഞ്ഞ് നന്ദി പറയാൻ എപ്പോഴെങ്കിലും ഒരു ഡോക്ടറോട് തോന്നിയിട്ടുണ്ടെങ്കിൽ ആ ഡോക്ടർ ആരാണ്?
4: ഇല്ല, എനിക്ക് ഡോക്ടർ എന്ന് പറയുമ്പോ എനിക്ക് ആദ്യം മനസ്സിൽ ഓടിയെത്തുന്ന ഡോക്ടർ മുത്തുക്കുട്ടിയാണ്, കുഞ്ഞമ്പാറയിലെ മുത്തുക്കുട്ടി
0: ഡോക്ടറാണ്.
4: മുത്തുക്കുട്ടി, ഞാൻ എന്റെ സ്കൂളിൽ 1-ാം ക്ലാസ് മുതലല്ല, അതിന് മുമ്പ് തൊട്ട് ഞാൻ എന്തെങ്കിലും ചെറിയ സംഭവം അവിടെ അമ്മ കൊണ്ടുപോകും, അച്ഛനും അമ്മയും
0: കൊണ്ടുപോകും.
4: ഞാൻ എല്ലാവരും ഫാമിലി ഡോക്ടറായിരുന്നു. ഇപ്പൊ പോകാറില്ല, അത് ഇപ്പൊ കുറച്ച് ഡോക്ടറെ ഹോസ്പിറ്റൽ വലുതായി, ഡോക്ടർ വലുതായി, അത് വേറൊരു വാണിജ്യ ലെവലിലേക്ക് വന്നതുകൊണ്ട് പോകാറില്ല.
0: അത്
4: പണ്ട് അവിടെ ആയിരുന്നു. അതെ അതെ, പക്ഷെ എനിക്ക് ഇഷ്ടമാട്ടോ, പുള്ളി ഭയങ്കര ഇഷ്ടമാണ്. പുള്ളി ഇപ്പൊ നല്ല പ്രായമായി എങ്കിലും പുള്ളി ആക്റ്റീവ് ആണ്, അടിപൊളിയാണ്.
0: ഓക്കെ, അപ്പൊ ഈ ആ ഡോക്ടർക്കാണോ, മുത്തുക്കുട്ടി ഡോക്ടർക്കാണോ ഇന്നത്തെ ഡോക്ടറുടെ വിഷസ്?
4: മുത്തുക്കുട്ടി. അതെ അതെ.
0: ഓക്കെ, അടിപൊളി. അപ്പോ ഇന്നൊരു സ്പെഷ്യാലിറ്റി കൂടി ഉണ്ട്, നമ്മുടെയൊക്കെ ഫേവറേറ്റ് ഗായിക സിത്തുമണിയുടെ ബർത്ത്ഡേ ആണ്. ഏത് പാട്ടാ സുരേഷന്റെ ഫേവറേറ്റ്?
4: ഒരുപാട് പാട്ടുണ്ടെങ്കിലും എനിക്ക് ഏറ്റവും ഇഷ്ടം എന്റെ ഹൃദയത്തോട് ചേർന്ന് പാട്ട് ഈ
0: പാട്ടാണ്. അതൊരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സോങ് ആണ് അല്ലേ, ഇമോഷണൽ ആക്കുന്ന
4: പാട്ടുണ്ടെങ്കിലും എനിക്ക് അതിനേക്കാട്ടും നല്ലത് ചിത്താരപ്പാടി കവർച്ച ഉണ്ട്.
0: ആ കവർ വേർഷൻ ആണ്. എല്ലാരും ഒരേപോലെ ഒരേ സ്വരത്തിൽ പറയുന്ന ഒരു കാര്യമാണിത്.
4: സിനിമയിലെ പാട്ടിൽ കേട്ടിരുന്ന അടിപൊളി പാട്ടുണ്ടോ? സിനിമയിൽ കണ്ടിട്ടുണ്ടെങ്കിൽ ഞാൻ തോന്നില്ല, പക്ഷെ കവർ വേർഷൻ കണ്ടപ്പോ ക്ലീവ് ആറി.
0: ഓക്കെ, അടിപൊളി. അപ്പൊ ആ പാട്ടാണ് ഫേവറേറ്റ് അല്ലേ? ഓക്കെ സുരേഷ് ചേട്ടാ, അപ്പൊ ഇന്നത്തെ ദിവസം എവിടെ ആണെങ്കിലും സൂപ്പർ ആവട്ടെ എന്ന് ആർക്കാണ് വിഷസ്? ഓക്കെ, താങ്ക് യു സോ മച്ച്, ബൈ ബൈ. അപ്പൊ നമ്മളെ വിളിച്ചത് സുരേഷ് ഏട്ടനാണ്. അപ്പൊ സുരേഷ് ഏട്ടന്റെ ഫേവറേറ്റ് ആയിട്ടുള്ള ഡോക്ടറെ കുറിച്ച് സുരേഷ് ഏട്ടൻ പറഞ്ഞു. ഒപ്പം സിത്താരയുടെ ഫേവറേറ്റ് സോങ് കൺകൾ നീ എന്ന് പറയുന്ന പാട്ട് ജി വി പ്രകാശ് മ്യൂസിക് ചെയ്ത പാട്ടാണ്. ഭയങ്കര രസമാണ് ആ പാട്ട് കേൾക്കാൻ. അതിന്റെ ആ ഒരു കവർ വേർഷൻ ഉണ്ട്, എനിക്ക് തോന്നുന്നു ഒരു 6 മിനിറ്റിലധികം ഉണ്ട് ആ ഒരു പാട്ട്. പക്ഷെ ഹൈലി ഇമോഷണൽ ആണ്, നമ്മൾ കേട്ടിങ്ങനെ അലിഞ്ഞ് ഇല്ലാണ്ടായി പോകും. അപ്പൊ ആ ഒരു പാട്ടാണ് ഫേവറേറ്റ് എന്നാണ് പറഞ്ഞത്. സമയം നോക്കുമ്പോൾ 8 മണി കഴിഞ്ഞ് 19 മിനിറ്റ് ആണ്. സ്റ്റുഡിയോ ക്ലോക്കിൽ എന്റെ കൂടെ നെക്സ്റ്റ് കോളറും ജോയിൻ ചെയ്തിട്ടുണ്ട്. ഹലോ, ഗുഡ് മോർണിംഗ്.
5: ഗുഡ് മോർണിംഗ്.
0: ഗുഡ് മോർണിംഗ്. ഇത് ആരാത്?
5: ആരാധ്യ.
0: ആരാധ്യ ആണോ? ആരാധ്യ, എന്താ ഒരു ഉഷാറില്ലാത്ത രാവിലെ? എന്താ രാവിലെ ഒരു ഉഷാറില്ലാത്ത?
5: ഉഷാറുണ്ടോ?
0: പിന്നെ എനിക്കിപ്പ എന്താ അങ്ങനെ തോന്നിയേ? എന്താന്നറിയില്ല അല്ലേ. ഭക്ഷണം കഴിച്ചോ?
5: കഴിക്കോ?
0: കഴിച്ചു. വെരി ഗുഡ്. എന്താ കഴിച്ചതെന്ന്? എന്തായിരുന്നു ബ്രേക്ക്ഫാസ്റ്റിന്? എത്ര ദോശയാ കഴിച്ചത്?
5: 2.
0: എന്റെ അമ്മേ, ബിഗ് ഗേളാണ്, 2 ദോശയൊക്കെ കഴിക്കുക. ഇന്ന് ക്ലാസ്സിൽ പോണ്ടേ? അപ്പോ എപ്പോഴാ പോകുന്നേ? സ്കൂളിലേക്ക് എപ്പോഴാ പോണേ? 8:50 ആവുമ്പോഴത്തേക്കും പോവും. ഓക്കെ, അപ്പൊ ഇന്ന് സ്കൂളിൽ പോയിട്ടേ എന്താ ആദ്യം ചെയ്യാൻ പോകുന്ന കാര്യം? എന്താ ഫസ്റ്റ് തിങ് എന്താ ചെയ്യാൻ പോണേ? ബാഗ് വെച്ചിട്ട് ബെഞ്ചിലിരിക്കുക അല്ലേ? ബെഞ്ചിലിരിക്കുക. സംസാരിക്കാനിരിക്കും. എനിക്ക് മനസ്സിലായി അത്.
5: അപ്പോ
0: ടീച്ചർ വരുമ്പോ നമ്മൾ പെട്ടെന്ന് നമ്മുടെ സീറ്റിൽ പോയിരിക്കും അല്ലെ? നമ്മൾ നല്ല സൂപ്പർ ഗേൾസ് ആവും, എന്നിട്ട് പഠിക്കും, എന്നിട്ട് തിരിച്ചു വരും, അത്രേ ഉള്ളൂ അല്ലേ? അപ്പോ ആരാധ്യ കുട്ടിയുടെ ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു ഡോക്ടർ ഉണ്ടോ? ഒരു ഡോക്ടർ അങ്കിളോ ഒരു ഡോക്ടർ ആന്റിയോ ഉണ്ടോ? ഫേവറേറ്റ് ആയിട്ടുള്ള, ഭയങ്കര ഇഷ്ടമാണ് നമുക്ക്. പേരറിയില്ല അല്ലേ നമുക്ക്. പിന്നെ എന്തെങ്കിലും അസുഖം വരുമ്പോ ഓടി അങ്ങോട്ടേക്ക പോവാ അല്ലേ? അപ്പൊ പേരറിയാത്ത അത് ഡോക്ടർ അങ്കിൾ ആണോ ഡോക്ടർ ആന്റി ആണോ? ഡോക്ടർ ആന്റി ആണ്. ഒരു ഡോക്ടർ ആന്റിയാണ്. അപ്പൊ ഡോക്ടർ ആന്റിക്ക് നമുക്ക് എന്താ പറയാ, സ്നേഹത്തിൽ നമുക്കൊരു താങ്ക് യു പറഞ്ഞാലോ? ഒരു വലിയ താങ്ക്സ് പറഞ്ഞാലോ? അന്നൊന്ന് പറഞ്ഞേ.
5: താങ്ക് യു.
0: താങ്ക് യു ഡോക്ടർ ആന്റി അല്ലേ. നമ്മളെ സൂപ്പർ ഗേളാക്കി നിർത്തുന്നത് ഡോക്ടർ ആന്റിയാണ്. ഒരു കുഞ്ഞസുഖം വരുമ്പോ ഡോക്ടർ ആന്റിയാണ് എനിക്ക് എപ്പോഴും ഉള്ളത് അല്ലേ, കൂടെ ഉള്ളത്. അപ്പൊ ഡോക്ടർ ആന്റിക്ക് നമ്മള് താങ്ക് യു കൊടുത്തു. അപ്പൊ ആരാധ്യ, ഇന്ന് ആർക്കാ സ്പെഷ്യൽ ആയിട്ടുള്ള വിഷസ് ആർക്കെങ്കിലും കൊടുക്കാനുണ്ടോ ഇന്ന്? ഓക്കെ, താങ്ക് യു സോ മച്ച്, ബൈ ബൈ. അപ്പൊ നമ്മളെ വിളിച്ചത് ആരാധ്യ കുട്ടിയാണ്. അപ്പൊ ആരാധ്യ കുട്ടിയുടെ വളരെ ഇഷ്ടമുള്ള ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു ഡോക്ടർ ആന്റി ആണെന്നാണ് പറഞ്ഞത്. കുഞ്ഞു പനിയൊക്കെ വരുമ്പോഴത്തേക്കും ഡോക്ടർ അങ്കിളും ഉണ്ട് ഡോക്ടർ ആന്റി ഉണ്ട്, പക്ഷെ ഡോക്ടർ ആന്റിയോടാണ് കുറച്ച് സ്നേഹം കൂടുതൽ എന്നാണ് പറഞ്ഞത്. എന്തായാലും നമുക്ക് നെക്സ്റ്റ് കോളറിലേക്ക് പോവാം, ആരാണെന്ന് നോക്കട്ടെ. ഹലോ, ഗുഡ് മോർണിംഗ്.
6: ഹലോ.
0: ഹലോ, ഗുഡ് മോർണിംഗ്.
6: ഗുഡ് മോർണിംഗ്.
0: ഇതാരാ സംസാരിക്കണേ?
6: അനശ്വര.
0: അനശ്വര, എവിടുന്നാ വിളിക്കുന്നേ?
6: കടുംതുരുത്തി.
0: കടുംതുരുത്തി എന്നാണ്? എന്താ കടുംതുരുത്തിയില് വിശേഷങ്ങള്?
6: നല്ല വിശേഷം.
0: അവിടെ മഴയുണ്ടോ?
6: മഴ കുറച്ചുണ്ട്, രാവിലെയൊക്കെ ഇത്തിരി പെയ്തു.
0: ഇതിപ്പോ മൺസൂൺ അല്ലേ? ജൂൺ ടു ഒരു സെപ്റ്റംബർ ഒക്കെ വരെ അല്ലെ ഓഗസ്റ്റ് വരെയൊക്കെ മഴ പെയ്യണ്ടേ അല്ലേ? എന്നിട്ട് അത്ര മഴയുണ്ടോ?
6: ഇല്ല, കുറവാണ്.
0: കുറവാ. അപ്പൊ എന്താ നമ്മള് ചെയ്യണ്ടേ?
6: എന്താ ചെയ്യാ,
0: മഴയും പെയ്യണില്ല അല്ലേ. അപ്പൊ പറയ്, ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു ഡോക്ടർ അങ്കിൾ ഉണ്ടോ, ഡോക്ടർ ആന്റി ഉണ്ടോ? ആരാ ഡോക്ടർ എന്ന് പറയുമ്പോ ആരുടെ മുഖാണ് മനസ്സിലേക്ക് വരണേ?
6: അത് ഞങ്ങൾ എപ്പോഴും പോണ, പനിയൊക്കെ വന്ന വേഗം പോണ വിനീത് ഡോക്ടർ.
0: വിനീഷ് ഡോക്ടർ അല്ലേ?
6: വിനീത്.
0: വിനീത് ഡോക്ടർ. ഓക്കെ, അപ്പൊ വിനീത് ഡോക്ടറിനോട് എന്താ പറയാനുള്ളത്? ഇപ്പൊ വിനീത് ഡോക്ടർ ഇവിടെ ഉണ്ടെങ്കിൽ എന്താ പറയാ? താങ്ക് യു ഡോക്ടർ അല്ലേ, ഞാൻ ഇവിടെ ഉണ്ട്, ഞാനൊരു താങ്ക് യു പറയാണ് അല്ലേ. ഓക്കെ, അപ്പോ വേറൊരു കാര്യം കൂടെ ചോദിക്കട്ടെ, സിത്താരയുടെ പാട്ടുകൾ ഇഷ്ടമാണോ? സിത്താരയുടെ ഒരു ഫേവറേറ്റ് സോങ് പറയോ. ഏത് പാട്ടാ?
6: മറ്റേ പൊന്നിൻ കണിക്കൊന്ന പറഞ്ഞ പാട്ടില്ലേ,
0: വൗ സോങ് അല്ലേ, അതാണ് ഫേവറേറ്റ്. പാടാനറിയോ?
6: ഇല്ല, എനിക്ക് അറിയാം പാട്ട്.
0: പാട്ട് മുഴുവൻ അറിയാം, പക്ഷെ നമ്മള് പാടൂല അല്ലേ. ഓക്കേടാ കുട്ടാ, എന്തായാലും താങ്ക് യു സോ മച്ച് വിളിച്ചതിൽ. അപ്പൊ ഇന്ന് വളരെ സൂപ്പർ ആയിട്ട് നമ്മള് സ്കൂളിൽ പോണം, പഠിക്കണം, കളിക്കണം, കുറച്ച് വർത്താനം ഒക്കെ പറയണം അല്ലേ. എന്നിട്ട് വേഗം സൂപ്പർ ആയിട്ട് തിരിച്ചു വരണം, ഇടയ്ക്ക് ഇങ്ങനെ വിളിക്കണം. ഓക്കെ ഓക്കെ, ബൈ ബൈ. ഓക്കെ, അപ്പൊ നമ്മളെ വിളിച്ചത് അനശ്വരയാണ്. സൂപ്പറായിട്ട് നല്ല രസമായിട്ട് വർത്താനം പറയുന്നുണ്ട് അല്ലെ, കടുംതുരുത്തി എന്ന സ്ഥലത്തു നിന്നാണ് വിളിച്ചേക്കണേ. അപ്പൊ സിത്താരയുടെ ഫേവറേറ്റ് സോങ് ഗോദ എന്ന സിനിമയിലെ ആ വൗ സോങ് ആണെന്നാണ് പറഞ്ഞത്. പിന്നെ ഫേവറേറ്റ് ആയിട്ടുള്ള ഡോക്ടറെ കുറിച്ചും പറഞ്ഞു. നമുക്കിനി കോളേഴ്സിലൊക്കെ പോണം. നെക്സ്റ്റ് കോൾ എത്തിയിട്ടുണ്ട്, ആരാണെന്ന് നോക്കട്ടെ. ഹലോ, ഗുഡ് മോർണിംഗ്.
7: ഗുഡ് മോർണിംഗ് അതുകുട്ടി.
0: ഗുഡ് മോർണിംഗ്, ഇതാരാ സംസാരിക്കണേ?
7: ഞാൻ പ്രേമമ്മ.
0: പ്രേമമ്മ സുഖാണോ?
7: അതെ, ഞാൻ എപ്പോഴും അഭിക്കുട്ടി കൊറേ ട്രൈ ചെയ്തു കേട്ടോ, എനിക്ക് കിട്ടാഞ്ഞിട്ട് അന്ന് എന്തായാലും കിട്ടണോന്ന് വിചാരിച്ച ട്രൈ ചെയ്തു.
0: അതെ അല്ലേ, നമ്മള് മനസ്സിൽ കണ്ടു സംസാരിക്കുന്നത്. നമ്മള്
7: കൊറേ ട്രൈ ചെയ്തു, എനിക്ക് കൊറേ പ്രാവശ്യം കിട്ടിയില്ല.
0: സുഖായിട്ടിരിക്കുന്നു, സന്തോഷല്ലേ?
7: സന്തോഷമാണ്, ചെറിയ അസുഖമുണ്ട്, കുഴപ്പമില്ല.
0: അപ്പൊ പറയൂ, ഈ ഡോക്ടർമാരെ കുറിച്ച് പറയുമ്പോഴേ, നമുക്ക് എട്ടിന്റെ പണി കിട്ടുമ്പോഴും മാത്രമാണ് നമ്മൾ ഡോക്ടറിന്റെ അടുത്ത് പോവാറുള്ളത് അല്ലേ.
7: അതെ അതെ, ഞാനിപ്പോ സ്ഥിരം വിസിറ്റ് ആണ് ഡോക്ടറെ അടുത്ത്.
0: ആഹാ, ഓക്കെ. അപ്പൊ ആരാണ്, ഏത് ഡോക്ടറുടെ മുഖം മനസ്സിലേക്ക് വരുന്നത്? ഹൃദയം നിറഞ്ഞ് നമുക്കൊരു താങ്ക് യു പറയണമെന്ന് ചിലപ്പോഴെങ്കിലും തോന്നാറില്ലേ?
7: അതെ, ഇപ്പൊ കൊറേ ആയിട്ട് പൊതുവായി കാണുന്ന ഡോക്ടർ സുനിത സുനിൽ.
0: ഓക്കെ,
7: പാലന ഹോസ്പിറ്റലില്.
0: ഓക്കെ,
7: അവര് നല്ല ഡോക്ടറാ.
0: അതെ, നമുക്ക് വലിയ ഇഷ്ടമാണ് അല്ലേ.
7: ആ ഇഷ്ടമാണ്, പൾമണോളജിസ്റ്റ്.
0: ആഹാ, ഓക്കെ. അപ്പൊ സുനിത ഡോക്ടറോടാണ് ഇന്നത്തെ ഹൃദയം നിറഞ്ഞ
7: താങ്ക്സ് പറയാറുണ്ട് ഇറങ്ങുമ്പോഴേ
0: എപ്പോഴും.
7: അവര് വിശദമായിട്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞു തരും, എന്താ നമ്മൾ ചെയ്യേണ്ടത്, ഓക്കെ, എന്തൊക്കെ പാലിക്കണം, അങ്ങനെ എങ്ങനെ കഴിക്കാത്ത ഭക്ഷണങ്ങള്, അതെല്ലാം വിശദമായി സമാധാനത്തിൽ പറഞ്ഞുതരും.
0: അതൊക്കെ നമ്മൾ കൃത്യമായിട്ട് അനുസരിക്കുകയും കൂടെ ചെയ്യണം, അപ്പോഴാണ് അതൊരു.
7: ഞാന് കൃത്യമായി അനുസരിക്കും ഡോക്ടർ പറഞ്ഞത്.
0: ഓക്കെ, അടിപൊളി. ആ അപ്പൊ ആ ഡോക്ടറിന്റെ ആണ് ഇന്നത്തെ നമ്മുടെ മുഴുവൻ സ്നേഹം.
7: ഓക്കെ
0: പ്രേമമ്മ, അപ്പൊ ഇന്ന് സിത്താരയുടെ ബർത്ത്ഡേ കൂടിയാണ്. സിത്താര പാട്ടുകളിൽ ഏതാണ് ഫേവറേറ്റ് പാട്ട്?
7: പ്രത്യേകിച്ച് എനിക്ക് അങ്ങനെ പറയാനൊന്നുമില്ല മോളെ. മോള് പറയാൻ ഞാൻ ഏതെങ്കിലും, എനിക്ക് പാട്ടുകളെ ഏത് എല്ലാ പാട്ടുകളോടും ഇഷ്ടമാണ്.
0: ഓക്കെ, അപ്പൊ ഇന്ന് നമ്മൾ കേൾക്കാൻ പോകുന്ന എല്ലാ പാട്ടുകളും സിത്താരയുടെ പാട്ടുകൾ കൂടിയാണ് കേട്ടാ. അപ്പൊ പ്രേമം എന്തായാലും കേട്ടോളൂ, സന്തോഷം വിളിച്ചിരിക്കുന്ന ആർക്കാണ് വിഷസ്?
7: എല്ലാവർക്കും മോളെ, കേട്ടോണ്ടിരിക്കുന്ന എല്ലാവർക്കും നല്ലൊരു ദിവസമാവട്ടെ.
0: ഓക്കെ, താങ്ക് യു സോ മച്ച്. അപ്പൊ നമ്മളെ വിളിച്ചത് പ്രേമമ്മയാണ്. അപ്പൊ പ്രേമമ്മയുടെ ഫേവറേറ്റ് ആയിട്ടുള്ള ഡോക്ടറെ കുറിച്ച് പറഞ്ഞു. പിന്നെ പ്രേമമ്മ പറഞ്ഞ ഒരു കാര്യമുണ്ട്, ഞാൻ എപ്പോഴും അവിടെ നിന്ന് ഡോക്ടറെ കണ്ട് ഇറങ്ങി കഴിയുമ്പോഴത്തേക്കും ഞാൻ ഹൃദയം നിറഞ്ഞ് നന്ദി പറയാറുണ്ട് അല്ലേ. നമ്മള് താങ്ക് യു എന്നുള്ളൊരു കാര്യം, ഒരു വാക്ക് പലപ്പോഴും നമ്മൾ മറന്നു പോകുന്ന ഒരു വാക്കാണ്. പക്ഷേ ചില ആളുകളോട് നമ്മൾ കടപ്പെട്ടിരിക്കും നമ്മുടെ ജീവിത അവസാനം വരെ. അപ്പൊ അങ്ങനെ ഒരു ടീമാണ് ഡോക്ടേഴ്സ് എന്ന് പറയുന്നത്. ഇന്ന് ദേശീയ ഡോക്ടർ ദിനമാണ്. ലോകമെമ്പാടുമുള്ള എല്ലാവരെയും സുഖപ്പെടുത്തുന്ന ഡോക്ടർമാർക്ക് വീണ്ടും ഒരു താങ്ക് യു പറഞ്ഞുകൊണ്ട് നമ്മൾ അടുത്ത സോങ്ങിലേക്ക് പോവാണ്. ഇതൊരു സിത്താര സോങ് ആണ്. ഈ ഇടയ്ക്ക് കുറേ നാളുകളായിട്ട് നമ്മളിങ്ങനെ ഇൻസ്റ്റഗ്രാം ഓപ്പൺ ചെയ്താലൊക്കെ ഈ പാട്ടായിരുന്നു, ഇങ്ങനെ നമ്മൾ ലൂപ്പിൽ കേട്ടുകൊണ്ടിരുന്ന ഒരു പാട്ടാണ്. ആ പാട്ട് കേട്ടിട്ട് നമുക്ക് വേഗം തിരിച്ചെത്താം. യു ആർ ലിസ്ണിംഗ് ടു അഹല്യ FM 90.4. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: സന്ധിവാദം, സ്ട്രോക്ക്, മുട്ടുവേദന, നടുവേദന, കഴുത്തുവേദന തുടങ്ങിയ പ്രശ്നങ്ങൾ നിങ്ങളെ അലട്ടുന്നുണ്ടോ? എല്ലാവിധ ഇടുപ്പ്, കഴുത്ത് സംബന്ധമായ രോഗങ്ങളും ശസ്ത്രക്രിയയില്ലാതെ പരിഹരിക്കാം അഹല്യ ആയുർവേദ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 04923226888, മൊബൈൽ 9496000129. അഹല്യ ആയുർവേദ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, പാലക്കാട്.
1: സ്വപ്നതുല്യമായ ഒരു വീട് എല്ലാവരുടെയും ആഗ്രഹമാണ്. നിങ്ങളുടെ സങ്കല്പങ്ങളിലെ ഭവനത്തിന് രാജകീയ പ്രൗഢി നൽകുവാൻ ദൃശ്യ മാർബിൾസ് എന്നും നിങ്ങൾക്കൊപ്പം. അന്താരാഷ്ട്ര ബ്രാൻഡുകളുടെ പ്രീമിയം കളക്ഷനുകൾ മുതൽ ഓരോ സാധാരണക്കാരന്റെയും ബഡ്ജറ്റിനിണങ്ങുന്ന ആകർഷകമായ ടൈലുകൾ വരെ ഒരുക്കിയിരിക്കുന്നു. 40,000 ചതുരശ്ര അടിയിൽ കേരളത്തിലെ ഏറ്റവും വലിയ ഷോറൂമായ ദൃശ്യയിൽ 10,000 ചതുരശ്ര അടിയിൽ വിസ്മയമൊരുക്കുന്ന സാനിറ്ററി ഉൽപ്പന്നങ്ങളുടെ അതിവിശാലമായ ശേഖരവും ഒരുക്കിയിരിക്കുന്നു. ഗുണമേന്മയിൽ വിട്ടുവീഴ്ചയില്ലാത്ത പാരമ്പര്യം, വിശ്വസ്തത. നിങ്ങളുടെ വീടിന് ദൃശ്യഭംഗിയേകാൻ ദൃശ്യ മാർബിൾസ്, അച്ചുമൂർത്തിമംഗലം, വടക്കഞ്ചേരി, ഗവൺമെന്റ് കോളേജിന് സമീപം, ചിറ്റൂർ.
0: കണ്ണിന്റെ ആരോഗ്യത്തിൽ ഇനി ആശങ്ക വേണ്ട. റെറ്റിനൽ പ്രശ്നങ്ങൾക്ക് ഒരു സമഗ്ര പരിഹാരം അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റലിലെ ഡിപ്പാർട്ട്മെന്റ് ഓഫ് റെറ്റിന. കേരളത്തിൽ ആദ്യമായി 3D ഐ സർജറി സേവനവുമായി അത്യാധുനിക സംവിധാനങ്ങൾ, പരിചയ സമ്പന്നരായ വിദഗ്ധ ഡോക്ടർമാർ. കൂടുതൽ വിവരങ്ങൾക്ക് ഇപ്പോൾ തന്നെ വിളിക്കൂ 8078169515 9400024. അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, പാലക്കാട്. നിങ്ങളുടെ കാഴ്ച ഞങ്ങളുടെ ഉത്തരവാദിത്തം.
2: ഉങ്കൾ വാഴ്ക്കയിൽ ഒവ്വൊരു തരുണത്തിലും തങ്കലക്ഷ്മി ചിറ്റ് ഫണ്ട്സ് പ്രൈവറ്റ് ലിമിറ്റഡ് സിൻസ് 1962.
3: അഹല്യ വിഷസ്, യുവർ ലവ്ലി വിഷസ് ഓൺ അഹല്യ FM 90.4. കേട്ട് കേട്ട് കൂട്ടുകൂടാ.
4: സമയം 8 മണി കഴിഞ്ഞ് 33 മിനിറ്റ് ആണ്. സ്റ്റുഡിയോ ക്ലോക്കിൽ അഹല്യ വിഷസ് ആണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. കൂടെ ഞാൻ അഭിരാമിയാണ്. എന്റെ ഒപ്പം നെക്സ്റ്റ് കോളറും ജോയിൻ ചെയ്യുന്നു. ഹലോ, ഗുഡ് മോർണിംഗ്.
5: ഹലോ
4: ഹലോ, ഗുഡ് മോർണിംഗ്. ഇതാരാണ്?
5: അരുണാണ്
4: സംസാരിക്കുന്നത്. അരുൺ എവിടുന്നാ വിളിക്കുന്നേ? ചിറ്റൂർ നിന്ന്. എന്താ അരുൺ ഇന്ന് എന്താ ആർക്കും ഒരു എനർജി ഇല്ലാത്തേ? ഇന്ന് എന്നെ വിളിക്കുന്ന മിക്ക ആളുകൾക്കും എനർജി ഇല്ലായിരുന്നു. എന്താണ് പ്രശ്നം? എന്താണ് പറ്റുന്നത് നമ്മുടെ ലോകത്തിന്? മഴയുടെ ആയിരിക്കും അല്ലേ? അപ്പൊ അരുണിന്റെ, അരുൺ എന്താ ഒരു എനർജി കുറവ്? മഴയുടെയാണ്. തണുപ്പൊക്കെയാണ് രാവിലെ. ഓക്കെ, മഴ വേണ്ടേ, മഴ പെയ്യണ്ടേ? നമ്മൾ പക്ഷെ എനർജിയില് വേണ്ടേ ഇങ്ങനെ? പിന്നെ ഇപ്പൊ മഴയാണ്, തണുപ്പാണ്, ഞാൻ സംസാരിക്കുന്നത് തന്നെ വലിയ കാര്യം അല്ലേ? അപ്പൊ അരുൺ പറയാ, അരുൺ എന്താ ചെയ്യണ? വർക്ക് ചെയ്യാണോ, പഠിക്കുകയാണോ, അതോ എന്താ പരിപാടി? ആഹാ, സൂപ്പർ ആണല്ലോ. അപ്പൊ പറയൂ, അരുണിന്റെ ഫേവറേറ്റ് ഡോക്ടർ ആരാ? പവിത്രൻ ഡോക്ടറിനോട് ഹൃദയം നിറഞ്ഞ് നന്ദി പറഞ്ഞിട്ടുണ്ടോ? താങ്ക് യു ഡോക്ടറെ, ഡോക്ടർ ഇല്ലായിരുന്നെങ്കിൽ എന്ന് പറഞ്ഞിട്ടുണ്ടോ എപ്പോഴെങ്കിലും? ഇടയ്ക്ക് തോന്നാറുണ്ടല്ലേ. അപ്പൊ ഇപ്പൊ പറഞ്ഞോളൂ പവിത്രൻ ഡോക്ടറോട്. പവിത്രൻ ഡോക്ടറെ, താങ്ക് യു അല്ലേ. ഓക്കെ അരുൺ, അപ്പൊ ഇന്നുണ്ടല്ലോ സിത്താരയുടെ ബർത്ത്ഡേ ആണ്. അപ്പൊ സിത്താരയുടെ ഫേവറേറ്റ് സോങ് ഏതാണെന്ന് ചോദിച്ചാ ഏത് പാട്ടാ മനസ്സിലേക്ക് വരണേ?
5: എനിക്ക് എല്ലാ ഇഷ്ടവും, എല്ലാ പാട്ടും കേൾക്കും. അങ്ങനെ
4: ഇന്നൊരു സ്പെഷ്യൽ സോങ് എന്നില്ല അല്ലെ, എല്ലാം ഇഷ്ടമാണ്. ഓക്കെ അരുൺ, അപ്പൊ ഇന്ന് സ്പെഷ്യൽ ആയിട്ട് വിഷസ് കൊടുക്കാനുണ്ടോ ആർക്കെങ്കിലും? പറയൂ.
5: വിഷസ് കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും, പിന്നെ എന്റെ അച്ഛൻ, അമ്മ, അനിയത്തി.
4: ഓക്കെ, അച്ഛനും അമ്മയ്ക്കും അനിയത്തിക്കും ഒക്കെ നല്ലൊരു ദിവസമാവട്ടെ. പ്രത്യേകിച്ച് അരുണിനും ഒരു സൂപ്പർ ദിവസമാവട്ടെ കേട്ടോ. ഈ ഒരു ഈ മഴയുടെ ഒരു മടി പിടിച്ചിലൊക്കെ മാറിയിട്ട് പവറാവണം. ഓക്കെ, ഓക്കെ, ശരി, ബൈ ബൈ. അപ്പോ അരുണാണ് നമ്മളെ വിളിച്ചത്. അപ്പൊ അരുൺ പറയുന്നത് എനർജി കുറവിന്റെ വിഷയം വേറൊന്നുമല്ല, തണുപ്പാണ്, മഴയായതുകൊണ്ടായിരിക്കും എന്നുള്ളൊരു കാര്യമാണ്. എന്തായാലും നല്ലൊരു ദിവസമാവട്ടെ അരുണിന് എന്ന് വിഷയതുകൊണ്ട് നമുക്ക് ഇനി വേറൊരു കാര്യം പറയാം. ഞാൻ പറഞ്ഞില്ലേ, അതായത് വാട്സപ്പില് ഫോൺ നമ്പറിന് പകരം ഇനി തൊട്ട് യൂസർ നെയിം ആയിരിക്കും. എല്ലാവരിലേക്കും ഇത് എത്തിയിട്ടില്ല, പക്ഷേ കുറച്ച് സമയം ത്തിന് ശേഷം, അതായത് അധികം വൈകാതെ എല്ലാവരിലേക്കും എത്തും എന്നുള്ളതാണ്. നമ്മൾ ഫോൺ നമ്പർ ഇനി പറയേണ്ട ആവശ്യമില്ല. നമ്മൾ തിരഞ്ഞെടുക്കുന്ന ഈ ഒരു യൂസർ നെയിം ആയിരിക്കും പിന്നീട് നമ്മുടെ വാട്സപ്പിൽ ആർക്കെങ്കിലും ഇപ്പം പ്രത്യേകിച്ച് പെട്ടെന്ന് ഇപ്പം നമുക്ക് ആരോടെങ്കിലും സംസാരിക്കണം എന്നുണ്ടെങ്കിൽ ഈ യൂസർ നെയിം അടിച്ചു കൊടുത്താൽ മതി. അപ്പോൾ പിന്നെ ഇപ്പം എൻ്റെ പേരാണെന്നുണ്ടെങ്കിൽ അഭിരാമി പ്രിയ എന്ന് സെർച്ച് ചെയ്യുമ്പോഴത്തേക്കും എന്നോട് സംസാരിക്കാനുള്ള ആ ഒരു ചാറ്റ് ബോക്സ് വരും, അങ്ങനെ സംസാരിക്കും. അപ്പോൾ ഫോൺ നമ്പർ ലീക്ക് ആവില്ല എന്നാണ് വാട്സപ്പിൻ്റെ പുതിയ CEO കുനാൽ ഷാ പറയുന്നത്. ഇപ്പോൾ അദ്ദേഹം അദ്ദേഹത്തിനിപ്പോ അറ്റ് കുനാൽ ഷാ എന്നൊരു യൂസർ നെയിം ഉണ്ടാക്കി കഴിഞ്ഞാൽ അദ്ദേഹത്തോട് നമുക്ക് സംസാരിക്കാം. അങ്ങനെ ഒരു സ്കീമിലാണ് ഇനി വരാൻ പോകുന്നത് എന്നൊക്കെയാണ് പറയുന്നത്. അതായത് ഫോൺ നമ്പർ ഉണ്ടാവില്ല, ഇനി മുതൽ യൂസർ നെയിം ആയിരിക്കും ഉണ്ടാവുക. പുതിയൊരു ഫീച്ചർ ഉപയോഗിച്ചിട്ടുള്ള ഒരു കമ്മ്യൂണിക്കേഷന് വേണ്ടിയിട്ട് കുറച്ച് നാള് കുറച്ച് സമയം കാത്തിരിക്കേണ്ടി വരും. ചില യൂസേഴ്സിലേക്കൊക്കെ മാത്രമേ അത് എത്തിയിട്ടുള്ളൂ. എന്തായാലും അങ്ങനെ കുറെ കാര്യങ്ങൾ നമ്മുടെ ചുറ്റും നടക്കുന്നുണ്ട്. നെക്സ്റ്റ് കോളറിലേക്ക് കൂടെ പോവാൻ ആരാണെന്ന് നോക്കട്ടെ. ഹലോ, ഗുഡ് മോർണിംഗ്.
6: ഹലോ
4: ഹലോ, ഗുഡ് മോർണിംഗ്. ഇതാരാ സംസാരിക്കണേ?
6: നമസ്കാരം, ഞാൻ ബുള്ളറ്റ് ജഗൻ, മലപ്പുറം.
4: ജഗൻ ചേട്ടാ, ചേട്ടന്റെ ഫേവറേറ്റ് ആയിട്ടുള്ള ഡോക്ടർ ഏതാണ്? നമുക്കൊരു നിമിഷം തോന്നിപ്പോകും.
6: രണ്ട് ഡോക്ടർമാരുള്ളൂ. ഇതിന്റെ മുന്നിൽ വിളിച്ച കോളർ പറഞ്ഞ പോലെ നമ്മുടെ പവിത്രൻ ഡോക്ടർ. ആ ഡോക്ടർ ആദ്യകാലം മുതലേ വളരെ തുച്ഛമായിട്ടുള്ള ഒരു ഫീസ് വാങ്ങിച്ച ഒരു ഡോക്ടർ. എനിക്ക് 40 കൊല്ലത്തെ ഡോക്ടർ എനിക്ക് പരിചയമുണ്ട്. അതേപോലെ പിന്നെ പാലക്കാട് കോഓപ്പറേറ്റീവ് ഹോസ്പിറ്റലിലെ കണ്ണൻ സാർ, രണ്ടുപേർക്കും നല്ലൊരു താങ്ക്സ് എനിക്ക് പറയാനുണ്ട്.
4: ഓക്കെ, ഹൃദയം നിറഞ്ഞല്ലേ, നമ്മൾ ഹൃദയത്തിൽ നിന്ന് പറയാണ്.
6: അതെ അതെ അതെ, പവിത്രൻ ഡോക്ടർ അന്ന് കാലത്ത് മുതല് ചിറ്റൂർ താലൂക്കിലെ നല്ലൊരു ഡോക്ടറാണ്, എനിക്ക് പണ്ടേ അറിയാനുള്ള ഡോക്ടറാ.
4: ഓക്കെ, അടിപൊളി. അപ്പോ സിത്താരയുടെ പാട്ടുകളിലെ ഫേവറേറ്റ് ആയിട്ടുള്ള പാട്ട് ഏതാന്ന് ചോദിച്ചാൽ ഇതായിരിക്കും പറയാം.
6: സിത്താരയിലെ മേടത പാട്ടുകളിലെ ഒന്നും നമ്മൾക്ക് കുറവറില്ല, എല്ലാ പാട്ടും നല്ല പാട്ടുകളാണ്. എനിക്ക് എല്ലാവരുടെ പാട്ടും വളരെ ഇഷ്ടമാണ്, പാട്ടുകൾ ഫുള്ള് കേൾക്കുന്ന ഒരാളാണ്.
4: ഓക്കെ, അപ്പൊ ഇന്ന് ആർക്ക് വിശ്വസം കൊടുക്കണ്ടേ, പറയൂ ചേട്ടാ.
6: വിശ്വസം എന്ന് ആർജിലുള്ള എല്ലാ സുഹൃത്തുക്കൾക്കും അതേപോലെ കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ സുഹൃത്തുക്കൾക്കും, പ്രത്യേകിച്ച് നമ്മുടെ ശകല ചേച്ചിക്കും ഒരു നല്ലൊരു ആശംസകൾ നേർന്നു.
4: ഓക്കെ ചേട്ടാ, താങ്ക് യു സോ മച്ച്, ബൈ ബൈ. അപ്പൊ നമ്മളെ വിളിച്ചത് ജഗൻ ചേട്ടനാണ്. അപ്പൊ ജഗൻ ചേട്ടന്റെ ഫേവറേറ്റ് ആയിട്ടുള്ള ഡോക്ടർമാരെ കുറിച്ച് പറഞ്ഞു, പിന്നെ സിത്താര പാടിയ പാട്ടുകളിൽ എല്ലാ പാട്ടുകളും ഇഷ്ടമാണ് എന്നാണ് പറഞ്ഞേ. നമുക്ക് എന്തായാലും നെക്സ്റ്റ് കോളറിലേക്ക് കൂടെ പോവാം, ആരാണെന്ന് നോക്കട്ടെ. ഹലോ
7: ഹലോ, ഗുഡ് മോർണിംഗ്.
4: ഗുഡ് മോർണിംഗ്. ഇതാരാ സംസാരിക്കണേ?
7: ദേവകി.
4: ദേവകി ചേച്ചിയാണ്. ചേച്ചി, ചേച്ചിയുടെ ഫേവറേറ്റ് ആയിട്ടുള്ള ഡോക്ടർ ആരാ?
7: എന്നെ സംബന്ധിച്ചിടത്തോളം ഞാന് ഹോസ്പിറ്റലിൽ പോവുകയും പിന്നെ ഡോക്ടറെ അങ്ങനെ അസുഖം വന്നു പോയിട്ടില്ല, അച്ഛനെയും കൊണ്ട് പോയിട്ടുണ്ട്.
4: ഓക്കെ, ഏതെങ്കിലും ഒരു ഡോക്ടറോട് ഒരു ഹൃദയം നിറഞ്ഞ് നന്ദി പറയണം എന്ന് തോന്നിയിട്ടുണ്ടോ എപ്പോഴും?
7: ഓ ഓ ഓ, അതായത് അച്ഛനെയും കൊണ്ട് പോയത് ചന്ദ്രശേഖൻ ഡോക്ടറിന്റെ വീട്ടിലേക്ക് പോയിട്ടുണ്ട്.
4: ഓക്കെ, ആ
7: അത് കഴിഞ്ഞ് പിന്നെ കോയമ്പത്തൂര് രാമദാസ് ഡോക്ടർ പറയും, അവിടേക്ക് പോയിട്ടുണ്ട്.
4: ആഹാ,
7: അപ്പൊ അവർക്കൊക്കെ ഞാനും എന്താ പറയാ, ഫാമിലിയിലെ ഒരു അംഗം പോലെയാണ്.
4: നമ്മുടെ ഫാമിലി ഡോക്ടറാണ്.
7: വേറെ രണ്ട് ഡോക്ടറുണ്ട്, അത് അസുഖമായി പോയിട്ടല്ല, സുഷമ മാഡം, ആൻസി മാഡം.
4: ഓക്കെ,
7: അവർ രണ്ടും ഇന്നും നല്ല അതായത് വീട്ടിലെ ഒരു അംഗം പോലെയാണ്. എല്ലാ കാര്യങ്ങളും ചോദിച്ച് മനസ്സിലാക്കി, അത്രയും സ്നേഹമുള്ള ഡോക്ടേഴ്സ് ആണ്.
4: ഓക്കെ, അടിപൊളി അടിപൊളി. അപ്പൊ ഇന്ന് ആർക്കാ വിശ്വസം കൊടുക്കണ്ടേ, പറയൂ.
7: എല്ലാവർക്കും എല്ലാവർക്കും, ഈ ഡോക്ടർമാർക്ക് എല്ലാവർക്കും നല്ല. പിന്നെ സത്യനാരായണ ഡോക്ടർ, അത് അനിയും കൊണ്ട് പോയപ്പോ അത് നന്നായി, അവരും അവരുടെ വൈഫും നല്ല ഡോക്ടർമാര്, അതന്നെ വീട്ടിലെ ഒരു ഫ്രണ്ട് പോലെ അങ്ങനെയാണ്.
4: ഓക്കെ, അപ്പൊ ഒരുപാട് ഡോക്ടേഴ്സിന്റെ ഫേസ് നമ്മുടെ മനസ്സിലേക്ക് വരുന്നുണ്ട് അല്ലെ. അവർക്ക് എല്ലാവർക്കും നമ്മുടെ സ്നേഹത്തിൽ പൊതിഞ്ഞൊരു താങ്ക് യു പറയാം. നല്ലൊരു ദിവസം കൂടെ വിഷയം. ഓക്കെ
7: ഓക്കെ, താങ്ക് യു.
4: ബൈ ബൈ. നമ്മളെ വിളിച്ചത് ദേവികി ചേച്ചിയാണ്. അപ്പൊ ദേവികി ചേച്ചിയുടെ ഫേവറേറ്റ് ആയിട്ടുള്ള ഡോക്ടേഴ്സിനെ കുറിച്ച് പറഞ്ഞു. അപ്പൊ ജൂലൈ 1 നാഷണൽ ഡോക്ടേഴ്സ് ഡേ ആണ്. രാജ്യമെമ്പാടും ഒരുപാട് പേരെ സുഖപ്പെടുത്തുന്ന ഒരു വേൾഡ് ഓഫ് ഹീലിംഗ് ആണ് അല്ലെ. ഡോക്ടർ എന്ന് പറയുന്ന ആ ഒരു പേര് കേൾക്കുമ്പോൾ തന്നെ നമുക്കൊരു സമാധാനവും സന്തോഷമൊക്കെയാണ്. അപ്പോൾ നമുക്ക് എട്ടിന്റെ പണി നമ്മുടെ ആരോഗ്യത്തിന് വരുമ്പോഴത്തേക്കും ഡോക്ടർമാരോട് ഈ 8 ലെറ്ററുള്ള വാക്ക് പറഞ്ഞിട്ടുണ്ടോ, ഈ താങ്ക് യു പറഞ്ഞിട്ടുണ്ടോ എന്നുള്ളതാണ് ഞാൻ ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. നെക്സ്റ്റ് കോളറിലേക്ക് പോവാം, ആരാണെന്ന് നോക്കട്ടെ. ഹലോ, ഗുഡ് മോർണിംഗ്.
8: നമസ്കാരം.
4: നമസ്കാരം ഉണ്ട്. ഇതാരാ സംസാരിക്കണേ? രത്നാവതി അമ്മ. പറയൂ, ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു ഡോക്ടർ ഏതാണ്?
8: ഡോക്ടർ തന്നെ. ഡോക്ടർമാരെന്നുള്ളൂപ്പോ.
4: ആഹാ, നമുക്ക് ചുറ്റും ഡോക്ടർമാരാണല്ലേ.
8: ഞങ്ങളുടെ ചുറ്റൂര് പവിത്രൻ പറയില്ലേ, ആ ഡോക്ടർ സൂപ്പർ ഡോക്ടറാണ്.
4: അതെയോ?
8: എന്താ പറയുന്ന, ഇവിടെ വന്ന് ഇരിക്കാൻ തുടങ്ങിയപ്പോ തൊട്ടുള്ള പരിചയമാണ്. ഞങ്ങളുടെ അടുത്താണ് അവര് വന്നിരുന്നതേ.
4: ഇതിപ്പോ നമ്മളിപ്പോ ഒരു അസുഖം വരുമ്പോഴാണ് ഡോക്ടറോട് ഡോക്ടർ അടുത്ത് പോകുന്നത് അല്ലെ. മരുന്ന് വാങ്ങിക്കുന്നു, അസുഖം മാറുന്നു, അപ്പൊ നമുക്ക് നമ്മുടെ ഉള്ളിൽ ഒരു സ്നേഹം ഉണ്ടാവും. പക്ഷെ നമ്മൾ നേരിട്ടൊരു താങ്ക് യു പറഞ്ഞിട്ടുണ്ടോ ഡോക്ടറോട്?
8: പറഞ്ഞിട്ടുണ്ട്.
4: ഓക്കെ, സൂപ്പർ.
8: എന്താ പറയാ, കണ്ണാടിക്കാരി എന്നാണ് എന്നെ വിളിക്കുക.
4: ഓക്കെ, ആഹാ, ഓക്കെ, അടിപൊളി അടിപൊളി.
8: ഞങ്ങൾക്ക് ചേച്ചിയഞ്ചിതിമാർക്കൊക്കെ ഒരു പേരിട്ടിട്ടുണ്ട് ഡോക്ടർ. അത്രയ്ക്കൊരു സ്നേഹമുള്ള ഡോക്ടറായിരുന്നു. ഇപ്പോഴും എന്തിനെങ്കിലും ഇപ്പൊ പോയാൽ പറയും, രത്നം എനിക്ക് പറ്റില്ല കേട്ടോ, ഇനി ഞാൻ നോക്കണില്ല, നീ പോണ ഡോക്ടറിന്റെ അടുത്ത് തന്നെ കാണിച്ചോ പറയും.
4: അപ്പൊ
8: ജയഗോപാലൻ ഡോക്ടറിന്റെ അടുത്താണ് പോയി കാണിക്കുന്നത്.
4: നാട്ടിന്റെ
8: വന്നില്ല അവനെ ലക്ഷ്മിയില്
4: അപ്പൊ നമുക്ക് അങ്ങനെ ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു ഡോക്ടർ ഉണ്ട്. നമ്മള് ഇടയ്ക്ക് താങ്ക്സ് പറഞ്ഞിട്ടും ഉണ്ടല്ലേ രത്നാവതി അമ്മ.
8: പറഞ്ഞിട്ടുണ്ട് പറഞ്ഞിട്ടുണ്ട്. ഞങ്ങളൊരു വീട്ടിൽ ഇരുന്ന പോലെ
4: ഇരുന്നവരാണ്. ഓക്കെ സൂപ്പർ. അപ്പൊ ഇന്ന് ആർക്ക വിഷസ് കൊടുക്കണ്ടേ പറയൂ.
8: എല്ലാവർക്കും തന്നെ അവനെ ഇന്ന് ഇപ്പൊ എന്താ പറയാ, ജീവനെ അങ്ങോട്ട് കൊണ്ടുപോയിട്ട് ഇങ്ങോട്ട് കൊണ്ടുവരുന്ന ഡോക്ടർമാരിന്റെ ആയിരിക്കോട്ടെ.
4: ഓക്കെ ഓക്കെ അടിപൊളി. അപ്പൊ എന്തായാലും
8: വന്നല്ലേ മനെ, ഞാനും അങ്ങനെ പോയി ഇങ്ങോട്ട് പിടിച്ചു കൊണ്ടുവന്നതല്ലേ എന്നെ. അതുപോലെ എല്ലാവർക്കും എന്താ ഹൃദയം നിറഞ്ഞ ആശംസ. പിന്നെ എന്റെ മക്കളെല്ലാവർക്കും, പിന്നെ എന്റെ മകനും എല്ലാവർക്കും ഒരു എന്താ പറയാ ഹാപ്പി
4: രത്നാവതി അമ്മയ്ക്കും അതുപോലെ ഒരു ഹാപ്പി ഡേ ആവട്ടെ കേട്ടോ. താങ്ക് യു സോ മച്ച് ഫോർ കോളിംഗ്. നമ്മളെ വിളിച്ചത് രത്നാവതി അമ്മയാണ്. അപ്പൊ രത്നാവതി അമ്മയ്ക്ക് അങ്ങനെ ഒരു ഫേവറേറ്റ് ഡോക്ടർ ഉണ്ട്. ഈ പറഞ്ഞ പോലെ ചില സമയത്ത് നമ്മുടെ ജീവൻ തന്നെ രക്ഷിക്കുന്ന രക്ഷകരാണ് ഇവരൊക്കെ. അപ്പൊ അവരോട് ഹൃദയം നിറഞ്ഞ ആ ഒരു നന്ദി, എട്ടിന്റെ പണി കിട്ടുമ്പോ ആ ഒരു എട്ട് ലെറ്റർ വാക്ക് നമ്മൾ പറഞ്ഞിട്ടുണ്ടോ, ഹൃദയത്തിൽ നിന്ന് പറഞ്ഞിട്ടുണ്ടോ, ഒരു താങ്ക് യു നോട്ട് കൊടുത്തിട്ടുണ്ടോ എന്നുള്ളതായിരുന്നു ഇന്നത്തെ നമ്മുടെ വിഷയം. നമുക്ക് നെക്സ്റ്റ് കോളറിലേക്ക് പോവാം. ആരാണെന്ന് നോക്കട്ടെ. ഹലോ
9: ഹലോ, ഗുഡ് മോർണിംഗ്.
4: ഗുഡ് മോർണിംഗ്. ഇതാരാ സംസാരിക്കണേ?
9: ഞാൻ ദിവ്യ സന്തോഷ്.
4: ദിവ്യേച്ചി എന്താണ് വിശേഷം? കുറച്ചു നാളായില്ലേ? ഓക്കെ സുഖല്ലേ? അപ്പൊ പറയൂ ദിവ്യേച്ചി, നമുക്ക് ഹൃദയത്തിൽ നിന്നൊരു നന്ദി പറയാൻ തോന്നും ചില ഡോക്ടർമാരോട്. അങ്ങനെ ഒരു ഡോക്ടർ ഉണ്ടോ, ആരാണത്?
9: അങ്ങനൊരു ഡോക്ടർ എന്ന് പറഞ്ഞാൽ പ്രസവത്തിന്റെ ഒക്കെ, പിന്നെ ചെറുപ്പത്തിലേ ഞങ്ങൾക്ക് എപ്പോഴും ഒരു ഡോക്ടർ ഉണ്ടായിരുന്നു, ഒരു ജോർജ് റോക്കി എന്നും പറഞ്ഞിട്ട്. അപ്പൊ ആളെ നമുക്ക് എന്ത് പനി എന്ത് വന്നാലും ആളൊന്നും കണ്ടാ മതി, അങ്ങനത്തെ ഒരു ഡോക്ടർ ആയിരുന്നു. മരുന്ന് കഴിക്കാന്നില്ല, അതിപ്പോ എല്ലാവർക്കും, എന്റെ അച്ഛമ്മ എല്ലാവർക്കും അതെ. ആളൊന്ന് പോയി കാണണം. അപ്പൊ ആളുടെ ഒരു സംസാരവും, നല്ലൊരു ഡോക്ടർ ആയിരുന്നു. പെട്ടെന്ന് അപ്പൊ ആളെയെന്ന് ഓർമ്മ വന്നത്.
4: മരുന്ന് കഴിച്ചില്ലെങ്കിലും നമ്മളൊന്ന് കാണുമ്പോ തന്നെ നമുക്കൊരു ഹീലിംഗ് തരുന്ന ഡോക്ടർ ആണല്ലേ.
9: അതന്നെ,
4: ഒരു വെറൈറ്റി പേര് ഡോക്ടർ
9: ജോർജ് റോക്കി.
4: ഓക്കെ, അപ്പൊ ജോർജ് റോക്കി അത് കുഞ്ഞിലെ ദിവ്യേച്ചി കാണിച്ചതാ പറഞ്ഞത്. അപ്പൊ നമ്മൾ ഈ താങ്ക് യു പറയാ, അല്ലെങ്കിൽ പിന്നെ നമ്മളൊരു താങ്ക് യു നോട്ട് കൊടുക്കുക, അങ്ങനെ
9: ഉണ്ടായിട്ടുണ്ടോ?
4: അതെ, നമ്മള് പോവാ കാണുക, അല്ല നമ്മൾ ആരെങ്കിലും കൊണ്ടുപോവായിരിക്കും, ചെറുതല്ലേ നമ്മള്. ഓക്കെ, അപ്പൊ ദിവ്യേച്ചി ഇന്ന് സിത്താരയുടെ ബർത്ത്ഡേ ആണ്. സിത്താരയുടെ ഒരു ഫേവറേറ്റ് സോങ് ഏതാ?
9: സത്യം പറഞ്ഞാൽ വിശ്വസിക്കുമോ പടത്തിലെ പുനരിപ്പൂ പോലെ ജീവിച്ചും പുഞ്ച, ആ പാട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്.
4: സൂപ്പർ സോങ് ആണ്. ഒരുപാട് ആരാധകരുണ്ട് ആ പാട്ടിന് അല്ലേ?
9: ഭയങ്കര ഇഷ്ടമാണ്.
4: ആഹാ, ഓക്കെ ഓക്കെ ദിവ്യേച്ചി, നല്ലൊരു ദിവസം ആവട്ടെ ഇന്ന്, സൂപ്പർ ഡേ ആവട്ടെ എന്ന് വിഷ് ചെയ്യണു. ഓക്കെ, ബൈ ബൈ. നമ്മളെ വിളിച്ചത് ദിവ്യ സന്തോഷ് ഫ്രം കൊടുങ്ങല്ലൂർ. അപ്പോ ദിവ്യേച്ചിയുടെ ആ ഒരു ഫേവറേറ്റ് ഡോക്ടറെ കുറിച്ച് പറഞ്ഞു. ചെറുപ്പത്തിൽ, അതായത് നമ്മള് കുട്ടിക്കാലത്ത് അങ്ങനെ ഒരു ഡോക്ടർ ഉണ്ടാവും, എല്ലാവരുടെയും ലൈഫിൽ അങ്ങനെ ഒരു ഡോക്ടർ ഉണ്ടാവും അല്ലേ. പെട്ടെന്ന് നമ്മൾക്ക് ഒരു പനി വരുന്നു, ജലദോഷം വരുന്നു, ഒരു ചെറിയ തുമ്മൽ വന്നാൽ പോലും നമ്മളെയും കൊണ്ട് നമ്മുടെ അച്ഛനും അമ്മയും കൊണ്ടുപോകുമ്പോഴത്തേക്കും അവിടെ ചെന്നിട്ട് ചിലപ്പോൾ മരുന്നൊന്നും കഴിക്കില്ല, അവിടെ ചെല്ലുമ്പോൾ നമ്മൾ ആകെ കൂളായിരിക്കും, ഓക്കെ ആയിരിക്കും. അപ്പൊ അങ്ങനെ ഒരു ഡോക്ടറുടെ കാര്യമാണ് പറഞ്ഞത്. അപ്പൊ നിങ്ങൾക്കും വിളിക്കാം, നിങ്ങളുടെ ഫേവറേറ്റ് ആയിട്ടുള്ള ഡോക്ടറെ കുറിച്ച് പറയാം. 08281509000.

0: അങ്ങനെ പാട്ടൊക്കെ കേട്ട് വന്നപ്പോൾ സമയം നോക്കുകയാണെങ്കിൽ 8 മണി കഴിഞ്ഞ് 49 മിനിറ്റ് ആണ് സ്റ്റുഡിയോ ക്ലോക്കിൽ. നെക്സ്റ്റ് കോളർ എന്റെ കൂടെ ജോയിൻ ചെയ്തിട്ടുണ്ട്, ആരാണെന്ന് നോക്കട്ടെ. ഹലോ
1: ഹലോ
0: ഹലോ, ഗുഡ് മോർണിംഗ്.
1: ഗുഡ് മോർണിംഗ്.
0: ഇത് ആരാ സംസാരിക്കണേ?
1: മനോഹർ, മേലേ പോക്കാന്തോട്.
0: മനോഹരൻ ചേട്ടനാണ്, സുഖല്ലേ ചേട്ടാ?
1: സുഖമാണ്, സുഖമായിരിക്കുന്നു.
0: ആഹാ, ചേട്ടൻ എന്താ ചെയ്യണേ? വർക്ക് ചെയ്യാണോ? നമ്മൾ ആദ്യം സംസാരിക്കണേ തോന്നുന്നു.
1: മൂന്നാമത്തെ തവണയാ.
0: ആണോ? ഓക്കെ.
1: ഇത് ഹീരയാണോ അഭിരാമിയാണോ?
0: ഹീരയല്ല, അഭിരാമിയാണ്.
1: അഭിരാമിയുടെ ആദ്യമായിട്ടാ.
0: ആദ്യമായിട്ടാ സംസാരിക്കണേ അല്ലേ? അപ്പൊ എന്താ ചെയ്യണേ ചേട്ടൻ?
1: ഞാൻ സെക്യൂരിറ്റി സ്റ്റാഫാണ് ബാങ്കില്.
0: ആഹാ, ഓക്കെ. അപ്പൊ നമ്മുടെ ഡ്യൂട്ടി കഴിഞ്ഞോ?
1: ഡ്യൂട്ടി കഴിഞ്ഞിട്ട് വന്ന്.
0: സെക്യൂരിറ്റീസ് എന്ന് പറയുമ്പോഴത്തേക്ക് ഉറക്കൊരു വിഷയാണോ?
1: അതെ, ഉറക്കൊഴിക്കണം.
0: ആഹാ, അപ്പൊ നമ്മള് എങ്ങനെയാ നമ്മുടെ ഡ്യൂട്ടി അവേഴ്സ് വരുന്നത്? ഇന്നിപ്പോ ഉറക്കമൊഴിച്ചാൽ നാളെ നമുക്ക് ഉറങ്ങാൻ സമയമുണ്ടോ?
1: ഉണ്ട്, 8 hours ആണ്. അതായത് ഈവനിങ് 6 മണിക്ക് കേറിയാല് പുലർച്ചെ 2 മണി വരെ. ഒരാഴ്ച കഴിഞ്ഞാൽ ഒരാഴ്ച ഷിഫ്റ്റ് ചേഞ്ച് ആവും. പിന്നെ 2 മണിക്ക് കയറിയാല് കാലത്ത് 10 മണി വരെ.
0: നമുക്ക് ഇഷ്ടമാണ് ഈ ജോലി അല്ലെ? നമ്മള് സെറ്റ് ആയി.
1: അപ്പൊ
0: ചേട്ടാ, ഇന്നിപ്പോ ഡോക്ടേഴ്സ് ഡേ ആണ്. ചേട്ടന്റെ ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു ഡോക്ടർ ഉണ്ടോ? ഹൃദയം നിറഞ്ഞ് നന്ദി പറയാൻ തോന്നുന്ന ഒരു ഡോക്ടർ ഉണ്ടോ?
1: ഓ, അങ്ങനെ ചോദിച്ചാല് ഞാൻ, എനിക്ക് പൊതുവെ ഇഞ്ചക്ഷൻ പേടിയാണ്.
0: എനിക്കും
1: അതുകൊണ്ട് തന്നെയാണ്. പനിയാണെങ്കിൽ പോലും ഞാൻ ഈ ജീരകം അങ്ങനെയുള്ള ഒക്കെ ഉണ്ടല്ലോ, അത് വെള്ളത്തിൽ തിളപ്പിച്ചിട്ട് കുടിക്കുകയാണ്, അങ്ങനെ ശമിക്കും.
0: സ്വയം ചികിത്സയാണ് നമ്മൾ ചെയ്യുന്നത്.
1: പിന്നെ അത് കാഷ്വൽ എമർജൻസി ആയിട്ട് വരുമ്പോഴായിരിക്കും ഡോക്ടറെ കാണാൻ, വേറെ നിവൃത്തിയില്ലല്ലോ അത് കാണേണ്ടത്. അങ്ങനെ നോക്കുമ്പോൾ കുട്ടിക്കാലത്ത് മുറിവൊക്കെ പറ്റിയിട്ടുണ്ട്. അങ്ങനെ ചന്ദ്രശേഖരൻ ഡോക്ടറാണ് എനിക്ക് കൂടുതൽ
0: മനസ്സിലേക്ക് വരുന്നത് അല്ലേ?
1: അതായത് ജീവിതത്തിൽ എന്റെ ഓർമ്മയിൽ ആദ്യമായിട്ട് കണ്ട ഡോക്ടറും ചന്ദ്രശേഖരൻ ഡോക്ടറാണ്.
0: ഓക്കെ, അടിപൊളി അടിപൊളി.
1: ഓക്കെ
0: ചേട്ടാ, എന്തായാലും സന്തോഷം വിളിച്ചതിൽ. ഇന്നത്തെ ദിവസം സൂപ്പർ ആവട്ടെ. ഇന്ന് ആർക്കാ വിഷസ് കൊടുക്കണ്ടേ? പറയൂ.
1: വിഷസ് ചേച്ചിയുടെ മോളുടെ വെഡിങ് ആനിവേഴ്സറി അന്നേക്ക്.
0: ആഹാ, ഇന്നല്ലേ? എന്താളുടെ പേര്?
1: ശരണ്യ ആൻഡ് വിനോദ്.
0: ശരണ്യ ആൻഡ് വിനോദ്. ഓക്കെ, രണ്ടു പേർക്കും ഹൃദയം നിറഞ്ഞ വിവാഹ വാർഷിക മംഗളാശംസകൾ അറിയിക്കുന്നു. ഓക്കെ, ഓക്കെ ചേട്ടാ, താങ്ക് യു സോ മച്ച്. നല്ലൊരു ദിവസം ആവട്ടെ എന്ന് ഞാൻ വിഷയണു കേട്ടോ.
1: ഓക്കെ
0: ഓക്കെ, ബൈ ബൈ. അപ്പൊ നമ്മളെ വിളിച്ചത് മനോഹരൻ ചേട്ടനാണ്. അപ്പൊ മനോഹരൻ ചേട്ടന്റെ ചേച്ചിയുടെ മകൾ ശരണ്യയുടെയും വിനോദിന്റെയും വെഡിങ് ആനിവേഴ്സറി ആണ് ഇന്നെന്ന് പറഞ്ഞു. അപ്പൊ ശരണ്യ ആൻഡ് വിനോദ്, ഹാപ്പി വെഡിങ് ആനിവേഴ്സറി വിഷസ് അറിയിക്കുകയാണ് വളരെ സ്നേഹത്തോടെ. ചില കാര്യങ്ങൾ പറയട്ടെ. ഇന്ന് മുതലുണ്ടല്ലോ ടിക്കറ്റ് ഇല്ലാതെ ട്രെയിനുകളിൽ യാത്ര ചെയ്യുന്നവരിൽ നിന്ന് ഈടാക്കുന്ന കുറഞ്ഞ പിഴ 250 ആയിരുന്നു. പക്ഷെ ഇന്ന് മുതൽ അത് 500 രൂപയാക്കി വർദ്ധിപ്പിച്ചിരിക്കുകയാണ്. പരമാവധി ശിക്ഷ 6 മാസം തടവോ 1000 രൂപയോ പിഴയാണ്. അതിൽ വലിയ മാറ്റങ്ങളില്ല. ചില മാറ്റങ്ങൾ ഈ ജൂലൈ 1 മുതൽ വരുന്നുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട മാറ്റമാണ് ഇന്ത്യൻ റെയിൽവേസിൽ വന്നിട്ടുള്ള ഈ ടിക്കറ്റ് ഇല്ലാ യാത്രകൾക്ക് ഈ പിഴ വർദ്ധിപ്പിച്ചിട്ടുള്ള ഫൈൻ കൂട്ടിയിട്ടുള്ള സംഭവം. അപ്പൊ ഇന്നു മുതൽ അത് കളത്തിൽ വരികയാണ്. അപ്പൊ നമ്മൾ ഒരുപാട് സംവിധാനങ്ങളുണ്ട് ടിക്കറ്റ് എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ ഒരിക്കലും നമ്മൾ ടിക്കറ്റ് ഇല്ലാതെ യാത്ര ചെയ്യരുത്. ഇത് ഞാൻ കാലിഡോസ്കോപ്പിൽ ഒരു പ്രാവശ്യം പറഞ്ഞ കാര്യമാണ്, പക്ഷെ ഇന്നു മുതൽ അത് പ്രാബല്യത്തിൽ വരുന്നു എന്ന് കണ്ടപ്പോഴത്തേക്കും ഒന്നുകൂടെ ഒന്ന് റിമൈൻഡ് ചെയ്തതാണ്. സോ ഒരുപാട് കാര്യങ്ങളിലൂടെ നമുക്ക് ടിക്കറ്റ് എടുക്കാം. അപ്പൊ ടിക്കറ്റ് ഇല്ലാതെ യാത്ര ചെയ്യാതിരിക്കുക, അല്ലെങ്കിൽ നിയമം പാലിക്കാതെ നമ്മൾ പിന്നെ യാത്ര ചെയ്യുക, അതൊക്കെ വളരെ മോശമായിട്ടുള്ള കാര്യമാണ്. ടിക്കറ്റ് എടുത്ത് തന്നെ നമ്മൾ അന്തസ്സായിട്ട് യാത്ര ചെയ്യണം. ഓക്കെ. പിന്നെ പാസ്പോർട്ടിന്റെ അപേക്ഷാ നിരക്കുകളിൽ ഇന്നു മുതൽ ചെറിയൊരു മാറ്റം ഉണ്ടാവും, അതായത് വർധന ഉണ്ടാവും എന്നുള്ളൊരു കാര്യമുണ്ട്. പിന്നെ നമ്മൾ ആധാർ കാർഡ് ഉണ്ടല്ലോ, ആധാറുമായിട്ട് ബന്ധിപ്പിച്ചിട്ടുള്ള ഇമെയിൽ ഇന്നു മുതൽ പുതിയൊരു ആധാർ ആപ്ലിക്കേഷൻ ഉപയോഗിച്ച് സൗജന്യമായിട്ട് നമുക്ക് അപ്ഡേറ്റ് ചെയ്യാനുള്ള ഒരു സൗകര്യം ഇന്നു മുതൽ ലഭ്യമാണ് എന്നുള്ളൊരു കാര്യമുണ്ട്. ആധാറുമായിട്ട് ഇമെയിൽ ലിങ്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് സൗജന്യമായിട്ട് നമുക്ക് പുതുക്കാം. ആ ഇമെയിലിൽ എന്തെങ്കിലും അപ്ഡേഷൻസ് വരുത്തണമെങ്കിൽ വരുത്താം. അതിന് വേണ്ടിയിട്ടുള്ള ഒരു ദിവസം കൂടിയാണ് ഇന്നത്തെ ഈ ഒരു ദിവസം. അത് ഒന്ന് റിമൈൻഡ് ചെയ്യാണ്. നെക്സ്റ്റ് കോളറിലേക്ക് പോവാം, ആരാണെന്ന് നോക്കട്ടെ. ഹലോ, ഗുഡ് മോർണിംഗ്.
2: ഗുഡ് മോർണിംഗ്, ഞാൻ സൽമ ജമാലുദ്ദീൻ എടേക്കുന്നു.
0: ആഹാ, സൽമേച്ചി, എന്താണ് വിശേഷം? സുഖല്ലേ?
2: ഹാപ്പി ആയിട്ട്
0: പോണു അല്ലേ? ബ്രേക്ക്ഫാസ്റ്റിന് എന്താ കഴിച്ചത്? കഴിച്ചോ?
2: കഴിച്ചിട്ടില്ല, കഴിച്ചിട്ടില്ല.
0: ഇനി കഴിക്കണം. ഓക്കെ, അപ്പൊ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ അടിപൊളിയാണ് അവിടെ. എനിക്ക് അങ്ങോട്ട് വരാൻ തോന്നുന്നു കേക്കുമ്പോ. ഓൾവേസ് വെൽക്കം അല്ലേ? ഓക്കെ. അപ്പൊ സൽമേച്ചിയുടെ ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു ഡോക്ടർ ആരാണ്? ഒരു ഹൃദയം നിറഞ്ഞ് നമുക്ക് നന്ദി പറയാൻ തോന്നിയിട്ടുള്ള ഒരു ഡോക്ടർ ആരാ? പറയൂ.
2: ഞാൻ പൊതുവെ ഡോക്ടറെ കണ്ടിട്ട് ഓരോ നേരത്തെ താങ്ക് യു പറയാറുണ്ട്. നമുക്ക് പ്രിസ്ക്രൈബ് ഒക്കെ തന്നെ കഴിയുമ്പോഴേക്കും നമുക്ക് പറയാറുണ്ട് താങ്ക് യു എന്ന് പറയാറുണ്ട് ഡോക്ടറെ അടുത്ത്. മിക്കവരോടും പറയാറുണ്ട്. പക്ഷെ എനിക്ക് എന്റെ മക്കളെ കാണിക്കണം ലൂർദ് ഹോസ്പിറ്റലിലെ വർഗീസ് ചെറിയാന്ന് പറഞ്ഞൊരു ചൈൽഡ് സ്പെഷ്യലിസ്റ്റ് ഉണ്ട്. ഡോക്ടർ നേരത്തെ ഒരു ശ്രോതാവ് പറഞ്ഞ പോലെ ഈ ഡോക്ടറെ കൊണ്ടുപോയി മക്കളെ കാണിച്ചാൽ മതി. അപ്പൊ രോഗം മാറും എന്തിനാന്ന് പറഞ്ഞു, ഒരു ക്ലാസ് ഒക്കെ മുടക്കി. അപ്പൊ പിള്ളേരൊക്കെ വലുതായിട്ട് മോൾ ടെൻത്തിലും മോൾ എഞ്ചിനീയറിംഗിനാണ് പഠിക്കുന്നത്. അവര് കുട്ടികാരനൊക്കെയുള്ള കാര്യമാണ് പറയുന്നത്. ഈ ഡോക്ടറെ കൊണ്ടേ കാണിച്ച് ഡോക്ടർ മരുന്നൊന്നും ചെയ്യില്ല, ടെസ്റ്റ് ചെയ്യാൻ ഇത് ഒന്ന് ബ്ലഡ് ഒക്കെ ടെസ്റ്റ് ചെയ്ത് ഈ കുഴപ്പമൊന്നും ഇല്ല എന്ന് പറയുമ്പോ അവരുടെ അസുഖം മാറും, നമ്മൾക്ക് സമാധാനം.
0: ഈ പറഞ്ഞ പോലെ മരുന്ന് എഴുതി തരുമോ വേണ്ട, ഡോക്ടർ ഒന്ന് കണ്ടാ മതി എല്ലാ പ്രശ്നവും മാറുന്നു അല്ലേ.
2: ഡോക്ടർ ആവശ്യമില്ലാതെ മരുന്ന് തരാറില്ല കുട്ടികൾക്ക്. അവര് ചുമയെന്ന് പറഞ്ഞ് നമ്മ ഒരു ചുമക്ക് തന്നെ ചെന്ന് കഴിയുമ്പോ പറയും അത് ഒന്ന് രണ്ടല്ല ചുമ, സാരില്ല നമുക്ക് നോക്കാം എന്ന് പറയും.
0: അതെ അതെ. അപ്പൊ എന്തായിരുന്നു ചേച്ചി ആ ഡോക്ടറുടെ പേരെന്തായിരുന്നു?
2: ലൂർദ് ഹോസ്പിറ്റലിലെ വർഗീസ് ചെറിയാൻ ഡോക്ടർ.
0: അതെ അല്ലെ, വർഗീസ് ചെറിയാൻ ഡോക്ടറുടെ മുഖമാണ് പെട്ടെന്ന് മനസ്സിലേക്ക് വന്നത് അല്ലേ.
2: അതെ അതെ. പിന്നെ എനിക്ക് പറയാനുള്ളത് എന്റെ ആന്റി ഗൈനക്കോളജിസ്റ്റ് ആണ്. എന്റെ രണ്ട് മക്കളുടെയും ഡെലിവറിക്ക് നോക്കിയത്, ഡെലിവറി ആ 9th മാസം വരെ നോക്കിയത് ആന്റി ആയിരുന്നു.
0: എന്താ ആന്റിയുടെ പേര്?
2: ആന്റിയുടെ പേര് വിക്ടറി ജോസി എന്നാണ്. ലാസ്റ്റ് ലക്ഷറി എന്നാണ്. ഇപ്പൊ ആന്റിക്ക് പ്രായമായി, ആന്റി ഇപ്പൊ പ്രാക്ടീസ് ഒക്കെ നിർത്തി. അപ്പോ ഈ രണ്ട് പേരെയുമാണ് എനിക്ക് ഓർമ്മ വന്നത്.
0: ഓക്കെ, അപ്പൊ ഇവര് രണ്ടു പേർക്കും ഹൃദയം നിറഞ്ഞൊരു വലിയ താങ്ക് യു അല്ലേ, നമ്മളെ സുഖപ്പെടുത്തിയതിന്, സമാധാനപ്പെടുത്തിയതിന് അല്ലേ.
2: ആന്റിനോട് ഞാൻ ഇന്ന് വരെ താങ്ക് യു പറഞ്ഞിട്ടേ ഇല്ല.
0: ആഹാ, അത് നമ്മുടെ ആന്റി ആണെന്നുള്ള ഒരു ഇതുണ്ടല്ലോ അല്ലേ,
2: പറയണ്ടെന്നുള്ളൊരു അവകാശം പോലെ ഞാൻ ആന്റിയോട് ഇതുവരെ താങ്ക് യു പറഞ്ഞിട്ടില്ല.
0: എന്തായാലും പറയൂ ചേച്ചി, അത് നല്ലൊരു ശീലമാണ് അല്ലേ, താങ്ക് യു നമ്മൾ പറയാ അല്ലെങ്കിൽ ഒരു സോറി പറയാ, അത് ഹൃദയത്തിൽ നിന്ന് പറയാണെന്നുണ്ടെങ്കിൽ അത് നല്ലൊരു ഹാബിറ്റ് ആണ്. അപ്പൊ സൽമ ചേച്ചി താങ്ക് യു സോ മച്ച് വിളിച്ചതിൽ. ഇന്ന് ആർക്കാ വിഷസ് കൊടുക്കണ്ടേ?
2: സുത്താരയുടെ പാട്ടുകളിൽ എനിക്ക് ഏറ്റവും ഇഷ്ടം, അത് ആരും പറഞ്ഞില്ല എന്നാണ്, ഞാൻ നിന്നു എന്ന് പറഞ്ഞ് 18th ഒരു പാട്ടുണ്ട് സുത്താര പാടിയത്.
0: 18th
2: മഴയോട് ചേർന്ന് ഞാൻ നിന്നു ഒരു വേള, നല്ലൊരു പാട്ടാണത്.
0: ഓക്കെ ഓക്കെ. അപ്പൊ ആ പാട്ട് ആരും പറഞ്ഞില്ല, അതിലൊരു പരാതി ഉണ്ട് നമുക്ക് അല്ലേ, നമ്മുടെ ഫേവറേറ്റ് സോങ് ആണ്. എന്തായാലും സന്തോഷം ചേച്ചി. ഈ പാട്ടുകളൊക്കെ ഇന്നിപ്പോ നമ്മള് റേഡിയോ കേൾക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ പാട്ടുകളൊക്കെ കേൾക്കാൻ പറ്റും. അപ്പൊ കേട്ടോണ്ടിരിക്കോ. താങ്ക് യു സോ മച്ച്. ബൈ ബൈ. നമ്മളെ വിളിച്ചത് സൽമ ചേച്ചിയാണ്. അപ്പൊ ചേച്ചിയുടെ ഫേവറേറ്റ് ആയിട്ടുള്ള ഡോക്ടർ വർഗീസ്, അതുപോലെ വിക്ടറി ജോസി എന്ന് പറഞ്ഞിട്ടുള്ള ആന്റി, അപ്പൊ ഇവരുടെയൊക്കെ പേരുകളാണ് ഇങ്ങനെ മനസ്സിലേക്ക് വന്നത് എന്നാണ് പറഞ്ഞത്. പിന്നെ താങ്ക് യു പറയാന്നുള്ളത് പലപ്പോഴും നമ്മൾ പറയാത്ത കാര്യമാണ്, പലരോടും പറയണ്ടെന്ന് നമ്മൾ വിചാരിക്കുമല്ലേ, നമ്മുടെ സ്വന്തമല്ലേ, അങ്ങനെയൊക്കെ പറഞ്ഞ് നമ്മൾ വിചാരിക്കും ഇപ്പൊ സോറി പറയേണ്ട കാര്യമില്ല അല്ലെങ്കിൽ താങ്ക് യു പറയേണ്ട കാര്യമില്ല എന്നൊക്കെ ചിന്തിക്കും. പക്ഷെ നമ്മൾ മനസ്സ് തുറന്ന് പറയുന്ന വാക്കുകൾക്കാണ് ഏറ്റവും കൂടുതൽ വാല്യൂ ഉള്ളത്. അപ്പോൾ താങ്ക് യു, സോറി ഇങ്ങനെയുള്ള വാക്കുകൾ പറയാൻ അവസരങ്ങൾ വരുന്ന സമയത്ത് അല്ലെങ്കിൽ അങ്ങനെ മനസ്സിൽ തോന്നുന്ന സമയത്ത് പറയുക, അങ്ങോട്ട് തുറന്ന് പറയുക, അതൊരു പ്രശ്നേ അല്ല. നമുക്ക് നെക്സ്റ്റ് കോളറിലേക്ക് കൂടെ പോവാം, ആരാണെന്ന് നോക്കട്ടെ. ഹലോ, ഗുഡ് മോർണിംഗ്.
3: ഹലോ, നമസ്കാരം അബി.
0: നമസ്കാരം, ഗുഡ് മോർണിംഗ്. ഇതാരാണ്?
3: ഉഷ്ചേച്ചി.
0: എന്തല്ല വിശേഷങ്ങള്? സുഖല്ലേ?
3: എന്താണ് സുഖമൊന്നും അല്ല അബി, എത്രയൊക്കെ സൂപ്പർ തന്നെയാണ്. അസുഖത്തിലൊക്കെ പിടിപെട്ടു.
0: അതെയോ? അപ്പൊ ആരാണ് ഈ അസുഖങ്ങളിൽ നിന്നൊക്കെ നമ്മളെ രക്ഷിക്കുന്ന ആരാണ്?
3: രക്ഷിക്കുന്നത് പറഞ്ഞാൽ എന്നെ ഇതൊരു രണ്ടാം ജന്മം കൊണ്ടുവന്നത് ബിജു കെ ബിജു ജോസ് പറയും. ഇന്നലെയും കൂടി പോയതാണ് അവിടെ, ഒറ്റപ്പാലം വാണയംകുളം പി കെ ദാസിലെ.
0: ഓക്കെ ഓക്കെ. ബിജു ദാസ് എന്ന ഡോക്ടർ അല്ലേ?
3: ബിജു ജോസ്.
0: ബിജു ജോസ്. അപ്പൊ ഈ ബിജു ഡോക്ടറോട് നമ്മള് നേരിട്ട് നന്ദി പറഞ്ഞിട്ടുണ്ടോ, താങ്ക് യു പറഞ്ഞിട്ടുണ്ടോ?
3: ഇന്നലെയും കൂടി പോയി പറഞ്ഞാണ് എന്താണത്. അപ്പൊ അമ്മ ഇപ്പൊ ചെറുപ്പമായ പോലെ ഇട്ട് പറഞ്ഞു. അപ്പൊ ഷുഗറും കൂടി, എനിക്ക് ആരോഗ്യം ഇല്ല ഡോക്ടറെ. അത് ഇടയ്ക്കിടയ്ക്ക് എന്നെ വിളിക്കും, ഞാൻ പോസിറ്റീവ് എനർജി തരാ പറഞ്ഞപ്പോ.
0: ഓക്കെ, അതെല്ലേ. എന്തായാലും
3: കൊണ്ടുവന്ന റെസ്റ്റിലാണ്. അപ്പൊ നമ്മളീ തട്ടലിലായതുകൊണ്ട് ഭയങ്കര പ്രശ്നം കുട്ടി. അപ്പൊ അത് ഒത്തിരി ഷുഗർ കൂടി എന്തെങ്കിലും വേരിയേഷൻ ആകുമ്പോ ആൾക്ക് ടയേർഡ്.
0: ഓക്കെ, പെട്ടെന്ന് മാറും കേട്ടോ ചേച്ചി. നമ്മൾ കൃത്യമായിട്ട് മരുന്ന് കഴിക്കുക, കൃത്യമായിട്ട് ആഹാരം കഴിക്കുക, കൃത്യമായിട്ട് റെസ്റ്റ് എടുക്കുക.
3: പിന്നെ അതൊന്നും കൂടി പറയട്ടെ, ഞാൻ എന്റെ ചെറിയ പേരക്കുട്ടി തന്മയിനിയും കൊണ്ട് എപ്പോഴും വരുന്ന നമ്മുടെ ലക്ഷ്മി ഡോക്ടറാണ്. ഒരു ദിവസം രാത്രി 1 മണിക്കാ വന്ന് ലക്ഷ്മി ഡോക്ടറെ ബുദ്ധിമുട്ടിച്ച്. നമ്മുടെ അഹലിയിലെ ലക്ഷ്മി ഡോക്ടറും ഞങ്ങൾക്ക് പ്രിയപ്പെട്ടതാണ്.
0: മക്കളെ
3: നോക്കിയ ഡോക്ടറാണ്, മക്കളെ നോക്കി ഇപ്പൊ പേരക്കുട്ടികളെയും നോക്കുന്നുണ്ട് ഡോക്ടർ. ഡോക്ടർ. അതുകൊണ്ട് ലക്ഷ്മി ഡോക്ടർക്കും ഒരു താങ്ക്സ്.
0: ഓക്കെ ഉഷേച്ചി, എന്തായാലും സന്തോഷം വിളിച്ചതിൽ. ഹെൽത്ത് ഒക്കെ വേഗം ഓക്കെ ആവട്ടെ. കൃത്യമായിട്ട് ഭക്ഷണം കഴിക്കുക, കൃത്യമായിട്ട് റെസ്റ്റ് എടുക്കുക. ഓക്കെ
3: ഓക്കെ അബി, നിങ്ങൾക്ക് എല്ലാവർക്കും ആശംസകൾ.
0: താങ്ക് യു സോ മച്ച്. അപ്പൊ നമ്മളെ വിളിച്ചത് ഉഷ ചേച്ചിയാണ്. അപ്പൊ ഉഷ ചേച്ചിയുടെ ഫേവറേറ്റ് ആയിട്ടുള്ള ഡോക്ടർമാരെ കുറിച്ച് പറഞ്ഞു. അപ്പൊ ഈ പറഞ്ഞ പോലെ ഡോക്ടർമാർ നമുക്കിപ്പോ മരുന്നുകൾ എഴുതിത്തരും, നമ്മളത് അതിനനുസരിച്ച് കഴിക്കും അല്ലെ. പക്ഷേ ചില ആളുകൾ ഇപ്പൊ മരുന്ന് കഴിക്കുക മാത്രമേ ഉള്ളൂ, അവർക്ക് ചിലപ്പോൾ റെസ്റ്റ് എടുക്കാനുള്ള സമയം ഉണ്ടാവില്ല. കൃത്യമായിട്ട് റെസ്റ്റ് എടുക്കുക, കൃത്യമായിട്ടുള്ള ഭക്ഷണശീലം ഉണ്ടാവുക, ഇഷ്ടംപോലെ വെള്ളം കുടിക്കുക, ഇതൊക്കെ ഡോക്ടർമാർ പറഞ്ഞു തന്നാലും പല ആളുകളും ചെയ്യാത്ത കാര്യമാണ്. മരുന്ന് ചിലപ്പോൾ കൃത്യമായിട്ട് നമ്മൾ കഴിക്കുമായിരിക്കും, പനി മാറണം അല്ലെങ്കിൽ അസുഖം മാറണം എന്നുള്ളൊരിതിൽ. പക്ഷേ ഈ പറഞ്ഞ ചില കാര്യങ്ങളുണ്ടല്ലോ, നമ്മൾ നമ്മളോട് ഡോക്ടർ എക്സ്ട്രാ പറയുന്നതാണ്, ഈ മെഡിസിൻ കുറിക്കുന്നതിനൊപ്പം തന്നെ പറയുന്നതാണ്, നല്ലപോലെ റെസ്റ്റ് എടുക്കണം, നന്നായിട്ട് വെള്ളം കുടിക്കണം അല്ലെ, ഡീഹൈഡ്രേഷൻ ഉണ്ട്, നല്ല വെള്ളം കുടിക്കണം. അപ്പോൾ ഇതൊക്കെ നമ്മൾ എന്താ പറയുക, മരുന്നിനൊപ്പം നമ്മൾ ചെയ്യേണ്ട കാര്യമാണ്. അപ്പോൾ മരുന്ന് മാത്രം കഴിച്ചിട്ടൊന്നും മാറുന്നില്ല എന്ന് പറഞ്ഞിരുന്നിട്ട് കാര്യമില്ല, റെസ്റ്റും കൂടെ ഉണ്ടെങ്കിലേ മാറുള്ളൂ. സോ ഇന്ന് ജൂലൈ 1 നാഷണൽ ഡോക്ടേഴ്സ് ഡേയിൽ നമ്മളിങ്ങനെ ഫേവറേറ്റ് ആയിട്ടുള്ള ഡോക്ടർമാരെ കുറിച്ചും, നമുക്ക് ആരോഗ്യത്തിന് 8 പണി കിട്ടുമ്പോൾ നമ്മൾ ഓടി ചെല്ലാറുള്ളത് ഈ ഡോക്ടേഴ്സിൻ്റെ അടുത്താണ്. അവരോട് നമ്മൾ ഈ 8-letter വാക്ക് താങ്ക് യു എന്ന വാക്ക് എപ്പോഴെങ്കിലും പറഞ്ഞിട്ടുണ്ടോ, ഇതൊക്കെയാണ് നമ്മൾ ചോദിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ സമയം നോക്കുകയാണെങ്കിൽ കൃത്യം 9 കോൾസ് വരുന്നുണ്ട്. ഇനി കോൾസിലേക്ക് പോകാനുള്ള സമയമില്ല. അപ്പോൾ വിളിക്കുന്ന ആളുകൾ എന്താ ചെയ്യേണ്ടത്, 8 1 5 0 9 0 0 എന്ന് നമ്മുടെ വാട്സപ്പ് നമ്പറിലേക്ക് ഒരു മെസ്സേജ് ഇട്ടേക്ക്, ഞാൻ വേഗം വായിച്ചോളാം.

0: സ്വപ്നതുല്യമായ ഒരു വീട് എല്ലാവരുടെയും ആഗ്രഹമാണ്. നിങ്ങളുടെ സങ്കല്പങ്ങളിലെ ഭവനത്തിന് രാജകീയ പ്രൗഢി നൽകുവാൻ ദൃശ്യ മാർബിൾസ് എന്നും നിങ്ങൾക്കൊപ്പം. അന്താരാഷ്ട്ര ബ്രാൻഡുകളുടെ പ്രീമിയം കളക്ഷനുകൾ മുതൽ ഓരോ സാധാരണക്കാരന്റെയും ബഡ്ജറ്റിനടങ്ങുന്ന ആകർഷകമായ ടൈലുകൾ വരെ ഒരുക്കിയിരിക്കുന്നു. 40,000 ചതുരശ്ര അടിയിൽ കേരളത്തിലെ ഏറ്റവും വലിയ ഷോറൂമായ ദൃശ്യയിൽ 10,000 ചതുരശ്ര അടിയിൽ വിസ്മയമൊരുക്കുന്ന സാനിറ്ററി ഉൽപ്പന്നങ്ങളുടെ അതിവിശാലമായ ശേഖരവും ഒരുക്കിയിരിക്കുന്നു. ഗുണമേന്മയിൽ വിട്ടുവീഴ്ചയില്ലാത്ത പാരമ്പര്യം, വിശ്വസ്തത. നിങ്ങളുടെ വീടിന് ദൃശ്യ ഭംഗിയേകാൻ ദൃശ്യ മാർബിൾസ്, അച്ചുമൂർത്തിമംഗലം, വടക്കഞ്ചേരി, ഗവൺമെന്റ് കോളേജിന് സമീപം, ചിറ്റൂർ.
1: പരിശുദ്ധിയുടെയും പാരമ്പര്യത്തിന്റെയും പൊന്നിൻ തിളക്കം, ബാലകണ്ഠപാണി ജ്വല്ലേഴ്സ്, BIS 916 ഹാൾമാർക്ക് സ്വർണ്ണാഭരണങ്ങളുടെയും തമിഴ്നാട് ഹാൾമാർക്ക് വെള്ളിയാഭരണങ്ങളുടെയും വിപുലമായ ശേഖരവും പണിക്കൂലിയിലിളവും. ബാലകണ്ഠപാണി ജ്വല്ലേഴ്സ്, കൊഴിഞ്ഞാപ്പാറ, പാലക്കാട്.
0: ആഘോഷങ്ങൾ അവിസ്മരണീയമാക്കാൻ ഇനി എങ്ങും പോകേണ്ട. പാലക്കാട് ചിറ്റൂരിന്റെ ഹൃദയഭാഗത്ത് എല്ലാ അത്യാധുനിക സൌകര്യങ്ങളുമായി പെരുമാട്ടി റെസിഡൻസ് ഒരുങ്ങിക്കഴിഞ്ഞു. വിവാഹ നിശ്ചയം, പിറന്നാൾ പാർട്ടികൾ, കുടുംബസംഗമങ്ങൾ എന്നിവയ്ക്കായി പൂർണ്ണമായും എയർ കണ്ടീഷൻ ചെയ്ത വിശാലമായ ബാങ്ക്വറ്റ് ഹാൾ, കൂടാതെ 10 മുതൽ 12 പേർക്ക് വരെ ഇരിക്കാവുന്ന അത്യാധുനിക ബോർഡ് റൂം സൌകര്യവും. രുചിയൂറും വിഭവങ്ങളുമായി രാവിലെ 8 മുതൽ രാത്രി 11 വരെ പ്രവർത്തിക്കുന്ന ഫ്ലേവേഴ്സ് മൾട്ടി ക്യൂസിൻ റെസ്റ്റോറന്റ്, ഒപ്പം ലക്ഷറി താമസ സൗകര്യങ്ങളും. പെരുമാട്ടി റെസിഡൻസി, മീനാക്ഷിപുരം റോഡ്, കമ്പാലത്തറ. കോൺടാക്ട് 7591979393.
2: உங்கள் வாழ்க்கையின் ஒவ்வொரு தருணத்திலும் தங்கலட்சுமி சிட் ஃபண்ட்ஸ் பிரைவேட் லிமிடெட் சின்ஸ் 1962.
3: அஹல்யா விஷஸ், யோ லவ்லி விஷஸ் ஆன் அஹல்யா FM 90.4. கேட்டு கேட்டு கூட்டு கூடா.
4: യെസ് അങ്ങനെ സമയം നോക്കുമ്പോൾ 9:06 ആണ്. സ്റ്റുഡിയോ ക്ലോക്കിൽ അഹല്യ വിഷസ് ആണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. കൂടെ ഞാൻ അഭിരാമിയുണ്ട്. അപ്പോൾ ഇന്ന് July 1, ഇന്ന് നാഷണൽ ഡോക്ടേഴ്സ് ഡേ ആണ്. നിങ്ങളുടെ ഫേവറേറ്റ് ഡോക്ടർ ആരാണ്? ആ ഡോക്ടറോട് ഹൃദയം നിറഞ്ഞ് താങ്ക് യു പറഞ്ഞിട്ടുണ്ടോ? 8 പണി ആരോഗ്യത്തിന് കിട്ടുമ്പോൾ നമ്മൾ ഓടിച്ചെല്ലുന്ന ഡോക്ടർമാരോട് ആ 8 ലെറ്റേഴ്സ് ഉള്ള ആ ഒരു വാക്ക് നമ്മൾ പറഞ്ഞിട്ടുണ്ടോ? താങ്ക് യു പറഞ്ഞിട്ടുണ്ടോ? ഇതൊക്കെയായിരുന്നു നമ്മൾ സംസാരിച്ചുകൊണ്ടിരുന്ന കാര്യം. എന്തായാലും ഇപ്പോഴും എനിക്ക് കോൾസ് വരുന്നുണ്ട്. ഒരു കാര്യം ചെയ്യൂ, 8281509000 എന്ന നമ്പറിലേക്ക് എന്താണ് പറയാനുണ്ടായിരുന്നതെന്ന് വേഗം മെസ്സേജ് അയച്ചിട്ടുള്ളൂ. മെസ്സേജസിലേക്ക് പോകുമ്പോൾ ആദ്യത്തെ മെസ്സേജ് അയച്ചേക്കുന്നത് സമീറ ഫ്രം കരുവാരക്കുണ്ടാണ്. ഗുഡ് മോർണിംഗ്. നമ്മുടെ മുഖത്തെ പുഞ്ചിരി മായ്ക്കാൻ ഒരുപാട് പ്രശ്നങ്ങൾ തേടിയെത്തിയേക്കാം. പക്ഷേ പുഞ്ചിരിക്കാനും പുഞ്ചിരി നിലനിർത്താനുമായുള്ള കാരണങ്ങളും നമുക്ക് ചുറ്റിലുമുണ്ട്. ഇന്ന് പുതിയ മാസം, പുതിയ തുടക്കം, പുതിയ ആരംഭം. ഈ പുതിയ മാസത്തെ സ്വപ്നങ്ങൾ എല്ലാവർക്കും നല്ലൊരു സ്വപ്നമാവട്ടെ. ഇന്ന് വിശേഷങ്ങൾ ആഘോഷിക്കുന്ന എല്ലാ കൂട്ടുകാർക്കും ആശംസകൾ എന്ന് പറഞ്ഞിട്ടാണ് സമീറ ചേച്ചിയുടെ മെസ്സേജ്. എന്തായാലും നല്ലൊരു മെസ്സേജ്. നെക്സ്റ്റ് മെസ്സേജിലേക്ക് പോകുമ്പോൾ അഷ്റഫിന്റെ മെസ്സേജാണ്. നമുക്കൊരു നഷ്ടവും ഇല്ലാതെ ആർക്കും നൽകാവുന്ന ഒരു സമ്മാനമാണ് പുഞ്ചിരി. പുഞ്ചിരിയോടുള്ള സംസാരം നമ്മൾ താല്പര്യത്തോടെ ശ്രവിക്കാറുണ്ട്. നമ്മിൽ നിന്നും മറ്റുള്ളവർ പ്രതീക്ഷിക്കുന്നതും അതാണ്. സൗമ്യമായി സ്നേഹത്തോടെ സംസാരിക്കുക. ശുഭദിനം നേരുന്നു. ടി അഷ്റഫ്, വെസ്റ്റ് കൈപ്പുറം. ഓക്കെ, അഷ്റഫ് ഏട്ടനും സൂപ്പർ ഡേ ആവട്ടെ. നെക്സ്റ്റ് മെസ്സേജ് രാജപ്പൻ ചേട്ടന്റെ ഒരു ഗുഡ് മോർണിംഗ് മെസ്സേജ് ഉണ്ട്. കൃഷ്ണ അനില ഒരു ഗുഡ് മോർണിംഗ് മെസ്സേജ് അയച്ചിട്ടുണ്ട്. അപ്പോൾ തിരിച്ചും ഗുഡ് മോർണിംഗ് അറിയിക്കുകയാണ്. നെക്സ്റ്റ് മെസ്സേജ് നിർമ്മലമ്മ അയച്ചിട്ടുള്ള മെസ്സേജാണ്. ഗുഡ് മോർണിംഗ് അബി, സിത്താര എന്ന് കേൾക്കുമ്പോൾ തന്നെ ആദ്യം മനസ്സിലേക്ക് വരുന്ന ഗാനം കൺകൾ നീയേ എന്ന പാട്ടാണെന്ന് പറഞ്ഞേക്കാണ്. അപ്പോൾ വളരെ അധികം ഇഷ്ടമുള്ള ഒരു പാട്ടാണ് കൺകൾ നീയേ എന്ന പാട്ട്. അതൊരു പിന്നെ മൂവി സോങ് ആണ്. പക്ഷെ അതിൽ സിത്താര പാടിയിട്ടുള്ള ആ ഒരു കവർ വേർഷനാണ് കൂടുതൽ ശ്രദ്ധിക്കപ്പെട്ട ആ സിനിമയിൽ വന്ന പാട്ടിനേക്കാൾ എന്നുള്ളതാണ് ആ പാട്ടിൻ്റെ ഒരു മാജിക്. നമുക്ക് എന്തായാലും നെക്സ്റ്റ് മെസ്സേജിലേക്ക് പോവാം. ഹായ് ഡിയർ, ഗുഡ് മോർണിംഗ്, ഹാവ് എ നൈസ് ഡേ എന്ന് പറഞ്ഞിട്ട് ബുള്ളറ്റ് ജഗൻ ഒരു മെസ്സേജ് അയച്ചിട്ടുണ്ട്. ഡോക്ടർ കണ്ണൻ സർ എന്ന് പറഞ്ഞിട്ട് ഒരു മെസ്സേജ് കൂടെ അയച്ചിട്ടുണ്ട്. ചേട്ടൻ നമ്മളെ വിളിച്ചപ്പോൾ പറഞ്ഞിരുന്നു ആ ഡോക്ടറുടെ പേര്. എന്തായാലും ജഗൻ ചേട്ടനൊരു സൂപ്പർ ഡേ. നെക്സ്റ്റ് മെസ്സേജിലേക്ക് പോകുമ്പോൾ ഷീബ ചേച്ചിയുടെ മെസ്സേജാണ്. ഹായ് അബിക്കുട്ടി, ഗുഡ് മോർണിംഗ്. ഇന്ന് പിറന്നാൾ ആഘോഷിക്കുന്ന നമ്മുടെ ഷൈബി ഏട്ടന്റെ മിടുമിടുക്കൻ മാത്തുക്കുട്ടൻ 1000 ജന്മദിനാശംസകൾ സ്നേഹത്തോടെ അറിയിക്കുന്നു. അതുപോലെ ഇന്ന് വിശേഷങ്ങൾ ആഘോഷിക്കുന്ന എല്ലാവർക്കും ആശംസകൾ. പിന്നെ ഡോക്ടറുടെ കാര്യം പറയുമ്പോൾ കഞ്ചിക്കോട്ടുള്ള ജയപ്രകാശ് സർ നല്ല പെരുമാറ്റം, നല്ല ഡോക്ടറാണ്. 15 വർഷത്തെ പരിചയമുണ്ട്, ഇന്നും തുടർന്നു പോകുന്നു. പിന്നെ സിത്താരയുടെ എല്ലാ പാട്ടുകളും ഇഷ്ടമാണ്. റേഡിയോ കേൾക്കുന്ന എല്ലാ ശ്രോതാക്കൾക്കും, ചങ്ങാതിക്കൂട്ടത്തിലെ കൂട്ടുകാർക്കും, അജിത ചേച്ചി, ശാന്തി ചേച്ചി, ഗിരിജക്കുട്ടി, അപർണക്കുട്ടി, സുധന്യ മോള്, പിന്നെ അഭികുട്ടിക്കും അട്ടിപ്പൊളി കിടുക്കാച്ചി ഒരു ദിവസം ആശംസിക്കുന്നു. എല്ലാ ഡോക്ടേഴ്സിനും ആശംസകൾ എന്ന് പറഞ്ഞിട്ടുണ്ട് ഷീബ ചേച്ചി. ഓക്കെ, ഷീബ ചേച്ചിക്കും നല്ലൊരു ദിവസമാവട്ടെ. അപ്പോൾ മാന്തക്കുട്ടന് ഹാപ്പി ബർത്ത്ഡേ വിഷസ് അറിയിച്ചിട്ടുണ്ട് ഷീബ ചേച്ചി. നെക്സ്റ്റ് മെസ്സേജിലേക്ക് പോകുമ്പോൾ ഈ മെസ്സേജ് അയച്ചേക്കുന്നത് മുഹമ്മദ് ഒക്കെയാണ് വടക്കേ വാവന്നൂർ നിന്ന്. ഗുഡ് മോർണിംഗ് അഹല്യ വിഷസ്. താരതമ്യം ചെയ്യുമ്പോഴാണ് എന്തും മോശമാകുന്നതും നന്നാവുന്നതും. ബന്ധങ്ങളെ ഒരിക്കലും താരതമ്യം ചെയ്യരുത്. ഓരോ വ്യക്തിയും വ്യത്യസ്തരാണ്. ഇന്ന് വിശേഷ ദിവസങ്ങളിലൂടെ

പോകുന്ന എല്ലാവർക്കും ആശംസകൾ നേരുന്നു. ശുഭദിന ആശംസകളോടെ പി വി മുഹമ്മദ് വടക്കേ വാവന്നൂർ. ഓക്കെ, മുഹമ്മദ് ഇക്കയ്ക്കും ഒരു സൂപ്പർ ഡേ ആവട്ടെ. അടുത്ത മെസ്സേജിലേക്ക് പോകുമ്പോൾ കുഞ്ഞിപ്പിക്ക് അയച്ചിട്ടുള്ള മെസ്സേജാണ്. നമസ്കാരം അബി, സുഖമല്ലേ എന്ന് ചോദിച്ചിട്ടുണ്ട്. സുഖമായിട്ടിരിക്കുന്നു, അവിടെ കുഞ്ഞിപ്പിക്കയും സുഖമായിട്ടിരിക്കുകയാണെന്ന് വിചാരിക്കുകയാണ്. ഞാൻ സാധാരണ നടുവട്ടം പ്രദീപ് കുമാർ ഡോക്ടറെയാണ് കാണാറ്. നല്ല ഡോക്ടറാണ്. ലിസ്റ്റ് എഴുതി വാങ്ങിയാൽ മതി, മരുന്ന് കഴിച്ചില്ലെങ്കിലും അസുഖം ഭേദമാകും. ഇന്നത്തെ ഈ ദേശീയ ഡോക്ടർ ദിനത്തിൽ പ്രദീപ്, അബ്ദുപ്പ, ശേഖുണ്ണി തുടങ്ങിയ എല്ലാ ഡോക്ടർമാർക്കും ആശംസകൾ നേരുന്നു. അബിക്കുട്ടിക്കും നല്ലൊരു ബുധനാഴ്ച ആശംസിക്കുന്നു. മലപ്പുറത്ത് നിന്നും കുഞ്ഞിപ്പ പന്താവൂർ. ഓക്കെ, കുഞ്ഞിപ്പിക്കും ഒരു സൂപ്പർ വെനസ്ഡേ ആവട്ടെ എന്ന് വിഷയമാണ്. നെക്സ്റ്റ് മെസ്സേജിലേക്ക് പോകുമ്പോൾ അഭിരാമി, സൂപ്പർ അവതരണം, ഞാൻ കുറേ വിളിച്ചു കിട്ടിയില്ല എന്ന് പറഞ്ഞിട്ട് ഷംസുക്ക ഒരു മെസ്സേജ് അയച്ചേക്കാണ്. താങ്ക് യു സോ മച്ച് ഷംസുക്ക. നമുക്കിനി അടുത്ത പ്രാവശ്യം സംസാരിക്കാം. ഇനിയിപ്പോൾ വിളിച്ച് സംസാരിക്കാനുള്ള സമയം കഴിഞ്ഞുകൊണ്ടാണ്, നമുക്കിനി നെക്സ്റ്റ് ടൈം സംസാരിക്കാം. അടുത്ത മെസ്സേജിലേക്ക് പോകുമ്പോൾ ഈ മെസ്സേജ് അയച്ചേക്കുന്നത് ലീല ടീച്ചറാണ്. ഗുഡ് മോർണിംഗ് അബി, ഇവിടെ സ്ഥിരമായി ഡോക്ടറെ കാണാൻ പോക്കില്ല, വല്ലപ്പോഴേ പോവാറുള്ളൂ. ഡോക്ടറോട് മാത്രമല്ല നമുക്ക് സേവനം തരുന്ന എല്ലാവരോടും അവർക്ക് കേൾക്കാൻ സമയമില്ലെങ്കിലും പോലും കുറച്ചു കാലമായിട്ട് താങ്ക്സ് പറഞ്ഞ് ശീലിച്ചിട്ടുണ്ട്. അടിപൊളി. പറയാൻ പറ്റാത്ത അവസ്ഥയാണെങ്കിൽ ഒന്ന് തലയാട്ടുകയെങ്കിലും ചെയ്യാറുണ്ട്. കുറച്ചു കാലമായി ചികിത്സാ പിഴവുകളുടെ വാർത്തകൾ കേൾക്കുന്നുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. എല്ലാ ഡോക്ടർമാർക്കും ഒരു കുഞ്ഞു പിഴവ് പോലും സംഭവിക്കാതെ ചികിത്സയിൽ മുന്നോട്ട് പോകാൻ കഴിയട്ടെ എന്ന് പ്രാർത്ഥനയോടെ ആശംസകൾ അറിയിക്കുന്നു. എല്ലാവർക്കും ശുഭദിന ആശംസകളോട് അറിയിച്ചിട്ടുണ്ട് ലീല ടീച്ചർ. യെസ്, അപ്പോൾ ടീച്ചർക്കും നല്ലൊരു ദിവസമാവട്ടെ. നെക്സ്റ്റ് മെസ്സേജിലേക്ക് പോകുമ്പോൾ ഈ മെസ്സേജ് അയച്ചേക്കുന്നത് കേശവദാസ് ചേട്ടൻ ഫ്രം കൊല്ലങ്കോട്. അപ്പോൾ ഹായ് അഹല്യ വിഷസ്, വെരി ഗുഡ് മോർണിംഗ് ടു യു അഭിരാമി, ഹാപ്പി ഡോക്ടേഴ്സ് ഡേ. പുനത്തിൽ കുഞ്ഞബ്ദുള്ള തന്റെ നോവൽ മരുന്നിലൂടെ പറയുന്ന ഒരു കാര്യമുണ്ട്. ഒരു ഡോക്ടറിന് രാപ്പകലുകളില്ല, സ്ത്രീ പുരുഷ വേർതിരിവുകളില്ല, അവന്റെ ലോകം രോഗികളുടെ മാത്രമാണ്. യു ജി എൻട്രൻസ്, പി ജി എൻട്രൻസ്, സൂപ്പർ സ്പെഷ്യാലിറ്റി എൻട്രൻസ് ഒക്കെ പാസ്സായി കഷ്ടപ്പെട്ട് പഠിച്ച അവരുടെ സമയം രോഗികൾക്ക് വേണ്ടിയിട്ട് ഡെഡിക്കേറ്റ് ചെയ്യുകയാണ്. മൈ ബെസ്റ്റ് ഡോക്ടർ, ഡോക്ടർ ലെഫ്റ്റനന്റ് കേണൽ ഷൺമുഖരാജ്, നെഫ്രോ ആൻഡ് ഇന്റേണൽ മെഡിസിൻസ്. അഹല്യ മൊബൈൽ ആപ്പിലൂടെ കേൾക്കുന്ന എല്ലാവർക്കും ഗുഡ് ഡേ വിഷസ് അറിയിക്കുന്നു എന്ന് പറഞ്ഞിട്ടാണ് കേശവദാസ് ചേട്ടന്റെ മെസ്സേജ്. ഓക്കെ ചേട്ടാ, നല്ലൊരു കാര്യമാണ് അല്ലേ, ആ നല്ലൊരു മെസ്സേജ്. എന്തായാലും ആ ഒരു നോവലിൽ പറഞ്ഞിട്ടുള്ള കാര്യം കൂടെ ഇതിൽ ഉൾപ്പെടുത്തിയതിൽ ഒത്തിരി സന്തോഷം. നല്ലൊരു ദിവസം കൂടെ വിഷയമാണ്. നെക്സ്റ്റ് മെസ്സേജിലേക്ക് പോകുമ്പോൾ ഈ മെസ്സേജ് അയച്ചേക്കുന്നത് ലതീഷ് ആണ്. നമസ്കാരം, എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു. ലതീഷ് കുന്നുമ്മൽ, ആലപ്പടമ്പ, പയ്യന്നൂർ. ഓക്കെ, ലതീഷ് ചേട്ടനും നല്ലൊരു ദിവസം ആവട്ടെ എന്ന് വിഷയമാണ്. അപ്പം ഇന്ന് ജൂലൈ 1 നാഷണൽ ഡോക്ടേഴ്സ് ഡേ ആണ്. നമ്മൾ ഡോക്ടർമാരോട് ആ ഒരു കാര്യം താങ്ക് യു പറയാറുണ്ടോ, ഫേവറേറ്റ് ആയിട്ടുള്ള ഡോക്ടർ ആരാണ്, സിത്താരയുടെ ഫേവറേറ്റ് സോങ്സ്, ഇതൊക്കെയാണ് നമ്മളിങ്ങനെ സംസാരിച്ചുകൊണ്ട് വന്നത്. സമയം നോക്കുമ്പോൾ 9 കഴിഞ്ഞ് 12. നമുക്ക് അടുത്തൊരു പാട്ട് കേട്ടിട്ട് വേഗം തിരിച്ചെത്താം. സിത്താര പാടിയിട്ടുള്ള ഒരു ബ്യൂട്ടിഫുൾ ട്രാക്ക് ഫ്രം ദ മൂവി മധുര രാജ.

എന്ന സിനിമയിലെ ഒരു ഗംഭീര പാട്ടാണ് നമ്മൾ കേട്ട് കഴിഞ്ഞ പാട്ട്. പാട്ടൊക്കെ കേട്ട് തിരിച്ചെത്തുമ്പോൾ സ്റ്റുഡിയോ ക്ലോക്കിൽ സമയം 9 മണി കഴിഞ്ഞ് 16 മിനിറ്റ്. അപ്പോൾ നമ്മൾ ഇനി മെസ്സേജസിലേക്ക് പോവാണ്. ഇനി റെസ്റ്റ് ഓഫ് ദ മെസ്സേജസ് കൂടെ ഞാൻ വായിക്കാം. അപ്പോൾ ഇന്ന് July 1 നാഷണൽ ഡോക്ടേഴ്സ് ഡേ ആണ്. ഇപ്പോൾ ഡോക്ടർമാർ മാത്രമല്ല നമുക്ക് വേണ്ടിയിട്ട് എന്താ പറയുക, സേവനങ്ങൾ ചെയ്യുന്ന ഒരുപാട് ആളുകളുണ്ടാകും, വളരെ ആത്മാർത്ഥമായിട്ട് സേവനങ്ങൾ ചെയ്യുന്ന ഒരുപാട് പേരുണ്ടാകും. അപ്പോൾ അവരോടൊക്കെ നമ്മൾ മനസ്സ് നിറഞ്ഞൊരു താങ്ക് യു പറയുക എന്നുള്ളത് അവര് എക്സ്പെക്ട് ചെയ്യുന്നില്ലെങ്കിലും നമ്മൾ പറയുമ്പോഴത്തേക്കും അവർക്ക് എന്തായാലും ഒരു സന്തോഷം ഉണ്ടാവും. അപ്പൊ അങ്ങനെ മറ്റുള്ളവർക്ക് സന്തോഷം കിട്ടുന്ന കാര്യങ്ങൾ പറയാൻ ശ്രമിക്കുക. കുറ്റപ്പെടുത്തലുകളെക്കാളും അല്ലെങ്കിൽ എന്തൊക്കെ കാര്യങ്ങളിൽ നമുക്ക് കുറ്റപ്പെടുത്തലുകൾ നടത്താം അല്ലെങ്കിൽ മോശം വർത്തമാനം പറയാം, അതിനേക്കാളൊക്കെ ലോകം കുറച്ചുകൂടെ സുന്ദരമാകുന്നതും സന്തോഷമാകുന്നതും നമ്മൾ നല്ല കാര്യങ്ങൾ പരസ്പരം ഷെയർ ചെയ്യുമ്പോഴും മാത്രമാണ് എന്ന് മാത്രമേ പറയാനുള്ളൂ. നെക്സ്റ്റ് മെസ്സേജിലേക്ക് പോകുമ്പോൾ ഈ മെസ്സേജ് അയച്ചേക്കുന്നത് അജിത ചേച്ചിയാണ്. നമസ്കാരം അബിക്കുട്ടി. സേവനം ആത്മസമർപ്പണമായി കാണുന്ന ഒരുപാട് ഡോക്ടേഴ്സ് ഉണ്ട്, അനുഭവങ്ങൾ നിരവധി. അവരെയെല്ലാം നന്ദിയോടെ ഇന്നും എന്നും ഓർക്കുന്നു. ഡോക്ടർ ബാൽസലാം, ഡോക്ടർ ജോൺ ഉമ്മൻ, ഡോക്ടർ വൈശാഖ്, ഡോക്ടർ അരുൺ, ഡോക്ടർ സുഭദ്ര നായർ, ഡോക്ടർ അരുൺ, പിന്നെ പ്രത്യേകം ഡോക്ടർ റീത്ത മാഡത്തിനും ആശംസകൾ. എല്ലാ കൂട്ടുകാർക്കും നന്മദിന ആശംസകളും നേരുന്നു അജിത ചേച്ചി. ഓക്കെ, അജിത ചേച്ചിയുടെ മെസ്സേജാണ്. നല്ലൊരു ദിവസം ചേച്ചിക്കും, വിഷയണു. നെക്സ്റ്റ് മെസ്സേജിലേക്ക് പോകുമ്പോൾ ഈ മെസ്സേജ് അയച്ചേക്കുന്നത് ഗോപിനാഥൻ ചേട്ടനാണ്, കണ്ണൂരിൽ നിന്ന്. ശുഭദിനം അബിക്കുട്ടി, ഹാപ്പി ഡോക്ടേഴ്സ് ഡേ. പിന്നെ എൻ്റെ മകൾ ഡോക്ടർ രേഖയ്ക്കും എല്ലാ ഡോക്ടേഴ്സിനും ആശംസകൾ. പിന്നെ സിത്തുവിന് ആയുരാരോഗ്യ സൗഖ്യം നേരുന്നു എന്ന് പറഞ്ഞിട്ട് ശുഭദിനം അറിയിച്ചിട്ടുണ്ട് ഗോപിനാഥൻ ചേട്ടൻ കണ്ണൂരിൽ നിന്ന്. ഓക്കെ, അടുത്ത മെസ്സേജിലേക്ക് പോകുമ്പോൾ ഗുഡ് മോർണിംഗ് അഹല്യ, അഭിരാമി ആൻഡ് ടീം എന്ന് പറഞ്ഞിട്ട് ഒരു മെസ്സേജ് വന്നിട്ടുണ്ട്. നിഷാന്തിൻ്റെ മെസ്സേജാണ് എറണാകുളത്ത് നിന്ന്. തിരിച്ചും ഒരു ബിഗ് ഗുഡ് മോർണിംഗ് അറിയിക്കുകയാണ്. അടുത്ത മെസ്സേജിലേക്ക് പോകുമ്പോൾ ഈ മെസ്സേജ് അയച്ചിരിക്കുന്നത് ഷൈബി ചേട്ടനാണ്. ഹാപ്പി ബർത്ത്ഡേ മാത്തുക്കുട്ട, മേ യുവർ സ്മൈൽ ഓൾവേസ് ഷൈൻ ആസ് ബ്രൈറ്റ്ലി ആസ് ടുഡേ. വിഷിംഗ് യുവർ ഇയർ ഫുൾ ഓഫ് ജോയ്, ലാഫ്റ്റർ, ലവ് ആൻഡ് ഗോഡ്സ് അബണ്ടൻ ബ്ലെസ്സിങ്സ്. ഗ്രോ അപ്പ് ഹെൽത്തി ആൻഡ് ഹാപ്പി ആൻഡ് അച്ചീവ് ഓൾ യുവർ ഡ്രീംസ് എന്ന് പറഞ്ഞിട്ട് ഷൈബി ചേട്ടൻ അയച്ചിട്ടുള്ള മെസ്സേജാണ്. 1000 പിറന്നാൾ ആശംസകൾ മാത്തുക്കുട്ടൻ എന്ന് പറഞ്ഞിട്ടുണ്ട്. മാത്തുക്കുട്ടൻ ഇന്ന് 6-ാമത്തെ വയസ്സിലേക്ക് കടക്കുകയാണ്. കിഡിലൻ കുറെ ഫോട്ടോസും അയച്ചു തന്നിട്ടുണ്ട് മാത്തുക്കുട്ടൻ്റെ. എന്തായാലും ഞങ്ങളുടെ എല്ലാവരുടെയും വക ഹാപ്പി ബർത്ത്ഡേ വിഷസ് അറിയിക്കുകയാണ്. ഡോക്ടർമാരെ ഓർക്കാനായി അങ്ങനെ കാര്യമായിട്ടുള്ള അസുഖങ്ങളൊന്നും എനിക്ക് ഉണ്ടായിട്ടില്ല അഭിരാമി. എങ്കിലും എൻ്റെ 3 മക്കളും ഉണ്ടായത് പെരുമ്പാവൂർ സാൻ ജോ ഹോസ്പിറ്റലിലാണ്. 3 മക്കളുടെയും ഗൈനക്കോളജി ഡോക്ടർ മീരയായിരുന്നു. അതേപോലെ 2020 July 1 രാവിലെ 11 മണിവരെ 3-ാമത്തെയും പെൺകുഞ്ഞാണ് എന്നുള്ള പ്രതീക്ഷയോടെ ഇരിക്കുന്ന എല്ലാവരുടെയും നടുവിലേക്ക് എനിക്ക് മാത്രം ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നു കേട്ടോ. എങ്കിലും ഞാനും ടെൻഷനിലായിരുന്നു. 11 മണിയോടെ ലേബർ റൂമിന്റെ വാതിൽ തുറക്കുന്നു. ലീന ഷൈബി എന്ന് പേര് വിളിക്കുന്നു. റോസ് നിറത്തിലുള്ള ടർക്കിയിൽ പൊതിഞ്ഞ് ഒരു മാലാഖ കുട്ടിയുമായി ബിന്ദു സിസ്റ്റർ പുഞ്ചിരിച്ച മുഖവുമായിട്ട് വന്ന് നിന്ന് പറയുകയാണ് ആൺകുട്ടിയാണ് എന്ന്. അങ്ങനെ അത് പറഞ്ഞ് മാത്തുക്കുട്ടനെ അമ്മച്ചിയുടെ കൈകളിലേക്ക് കൊടുക്കുന്നു. അമ്മച്ചി മാത്തുക്കുട്ടനെ കൈകളിലെടുത്ത് ദൈവത്തിന് നന്ദി പറഞ്ഞ് എന്റെ കൈകളിലേക്ക് വെച്ചു തരുന്നു. ആ നിമിഷം ലൈഫിൽ മറക്കാനാവാത്ത ഒരു അനുഭവമായിരുന്നു. അതുവരെ ആൺകുട്ടിയാണ് എന്ന ഒരു സൂചന പോലും തരാതിരുന്ന ഡോക്ടർ മീര നിറമിഴികളുമായി നിൽക്കുന്ന എന്നോട് ഹാപ്പി ആയില്ലേ എന്ന ചോദ്യവുമായി അടുത്തേക്ക് വന്നു. ആ മാത്തുക്കുട്ടൻ ഇന്ന് 6-ാം വയസ്സിലേക്ക് കടക്കുകയാണ്. മീര ഡോക്ടർക്ക് പിന്നീട് ഞാനും ലീനയും 3 മക്കളും കൂടി പോയി കണ്ട് സ്വീറ്റ്സ് ഒക്കെ കൊടുക്കുകയുണ്ടായി. ഇന്നത്തെ ആശംസകൾ മുഴുവനും മീര ഡോക്ടർക്കാണ്. എല്ലാ പ്രിയപ്പെട്ടവർക്കും ചങ്ങാതിക്കൂട്ടം ചങ്കകൾക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു എന്ന് പറഞ്ഞിട്ടാണ് ഷൈബി ചേട്ടൻ്റെ ഈ ഒരു വണ്ടർഫുൾ മെസ്സേജ്. നല്ല രസമുണ്ട് ഈ മെസ്സേജ് വായിക്കാൻ. വായിക്കുമ്പോഴത്തേക്കും അത് നമുക്ക് കാണാൻ കഴിയുന്നുണ്ടല്ലേ, ആ ഒരു റോസ് കളറിലെ, ആ ഒരു ലൈറ്റ് റോസ് കളറിലെ, ആ ഒരു എന്താ പറയുക, ടർക്കിയിൽ കുഞ്ഞു മാത്തുക്കുട്ടനെ കൊണ്ട് കൊടുക്കുന്ന സീനൊക്കെ നമുക്ക് കാണാൻ കഴിഞ്ഞു. നല്ലൊരു മെസ്സേജ്. മാത്തുക്കുട്ടന് വൺസ് അഗെയിൻ ഹാപ്പി ബർത്ത്ഡേ വിഷസ്. അടുത്ത മെസ്സേജിലേക്ക് പോകുമ്പോൾ ഈ മെസ്സേജ് അയച്ചിരിക്കുന്നത് മഹാലക്ഷ്മി ഫ്രം ചിറ്റൂർ. വെരി ഗുഡ് മോർണിംഗ് അഭിരാമി. ചിറ്റൂരിൽ നിന്ന് മഹാലക്ഷ്മിയാണ്. ഹാപ്പി ഡോക്ടേഴ്സ് ഡേ. ഞങ്ങളുടെ ഫാമിലി ഡോക്ടർ ഡോക്ടർ മോഹൻദാസ് ഡെർമറ്റോളജിസ്റ്റിന് വിഷസ് അറിയിക്കുന്നു എന്ന് പറഞ്ഞിട്ടാണ് മഹാലക്ഷ്മി മെസ്സേജ് അയച്ചേക്കുന്നത്. താങ്ക് യു സോ മച്ച് മഹാലക്ഷ്മി. അടുത്ത മെസ്സേജിലേക്ക് പോകുമ്പോൾ ഈ മെസ്സേജ് അയച്ചേക്കുന്നത് ഷൈഫുദ്ദീൻ ചേട്ടനാണ്. ഹായ് അഹല്യ, ഞാൻ കൊഴിഞ്ഞാമ്പാറയിൽ നിന്ന് അഫ്രിൻ മൻസൂർ. ഞങ്ങളുടെ വിവാഹ വാർഷികമാണ് ഇന്ന്. 1000 വർഷങ്ങൾ ഇതുപോലെ സന്തോഷവും സമാധാനവും ഉണ്ടാവാൻ ഞാൻ അള്ളാഹുവിനോട് മനസ്സുരുകി പ്രാർത്ഥിക്കുന്നു. എന്റെ ഭർത്താവിന് മൈ ജാൻ 1000 വിവാഹദിന ആശംസകൾ അറിയിക്കുന്നു പറഞ്ഞിട്ടാണ് അഫ്രിൻ മെസ്സേജ് അയച്ചേക്കുന്നത്. പിന്നെ ഇന്ന് ജന്മദിനം ആഘോഷിക്കുന്ന ഷൈബി ചേട്ടന്റെ മോൻ മാത്തുക്കുട്ടിക്ക് 1000 ജന്മദിനാശംസകൾ കൊഴിഞ്ഞാമ്പാറയിൽ നിന്ന് ഷൈഫുദ്ദീൻ ചേട്ടനും ഫാമിലിയും എന്ന് പറഞ്ഞിട്ടൊരു മെസ്സേജ് കൂടെ അറിയിച്ചിട്ടുണ്ട്. ഓക്കെ, താങ്ക് യു സോ മച്ച്. അപ്പോൾ അഫ്രിനും മൻസൂറിനും ഹാപ്പി വെഡിങ് ആനിവേഴ്സറി വിഷസ് അറിയിക്കുന്നു ഒരുപാട് സ്നേഹത്തോടെ. അടുത്ത മെസ്സേജ് കവിത ചേച്ചിയുടെ മെസ്സേജാണ്. ശുഭദിനം അബി, പാട്ടുകൾ പൊളിയായിട്ടുണ്ട്. ഇന്ന്
ഇന്ന് പിറന്നാൾ ആഘോഷിക്കുന്ന എല്ലാവർക്കും ആശംസകൾ. ഒരു കിടുക്കാച്ചി ദിവസമാവട്ടെ. എല്ലാ ഡോക്ടർമാർക്കും ആശംസകൾ. ചന്ദ്രമതി ഹോസ്പിറ്റലിലെ ഡോക്ടർ രമാവർമ്മയ്ക്ക് താങ്ക്സ് പറഞ്ഞിട്ടുണ്ട് കവിത ശേഷി. അതുപോലെ സിത്തുവിന് പിറന്നാൾ ആശംസകൾ, എല്ലാ പാട്ടുകളും എനിക്ക് ഇഷ്ടമാണെന്ന് പറഞ്ഞിട്ടാണ് കവിത ശേഷിയുടെ മെസ്സേജ്. ഓക്കെ, അപ്പോൾ കവിത ശേഷിക്കും നല്ലൊരു ദിവസമാവട്ടെ. അടുത്ത മെസ്സേജ്, മാത്തുക്കുട്ടനും സിത്തുമണിക്കും പിറന്നാൾ ആശംസകൾ നേരുന്നു എന്ന് പറഞ്ഞിട്ട് അജിത ശേഷിയുടെ ഒരു മെസ്സേജ് കൂടെ വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ മാത്തുക്കുട്ട ആൻഡ് സിത്താര, ഹാപ്പി ബർത്ത്ഡേ വിഷസ്. അപ്പോൾ നമുക്ക് മെസ്സേജസ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്, എല്ലാ മെസ്സേജും ഞാൻ വായിച്ചിട്ടുണ്ട്. ഇനി ഒരു ഒരു മെസ്സേജ് കൂടെ വന്നിട്ടുണ്ട്. നമുക്ക് ഈ മെസ്സേജ് അയച്ചേക്കുന്നത്, ഹലോ ഗുഡ് മോർണിംഗ് അഹല്യ എഫ് എം, ഹാവ് എ വണ്ടർഫുൾ ഡേ ആൻഡ് സ്പെഷ്യൽ വിഷസ് ടു ഡോക്ടേഴ്സ് ആൻഡ് മൈ ചിൽഡ്രൻസിനും സ്പെഷ്യൽ വിഷസ് എന്ന് പറഞ്ഞിട്ടാണ് മെസ്സേജ് അയച്ചേക്കുന്നത്. ഇതാരാണ് അയച്ചേക്കുന്നത് എന്നുള്ള പേരൊന്നും വെച്ചിട്ടില്ല. എന്തായാലും ഇനി ഈ മെസ്സേജ് അയക്കുമ്പോഴത്തേക്കും പേരും സ്ഥലമൊക്കെ വെച്ച് മെസ്സേജ് അയക്കാനായിട്ട് നോക്കാം. എന്നാലേ നമുക്ക് ആരാ മെസ്സേജ് അയച്ചതെന്ന് അറിയാൻ പറ്റുള്ളൂ. എനിവേ, എല്ലാ ഡോക്ടേഴ്സിനും ഈ മെസ്സേജ് അയച്ചയാളുടെ മക്കൾക്കും വേണ്ടിയിട്ടാണ് ഇന്ന് സ്പെഷ്യൽ ഡേ വിഷസ് അറിയിച്ചിട്ടുള്ളത്. അപ്പോൾ മെസ്സേജസ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇന്ന് ഈ പറഞ്ഞ പോലെ നാഷണൽ ഡോക്ടേഴ്സ് ഡേ ആണ്. നമുക്ക് വേണ്ടി എപ്പോഴും നല്ലത് ചെയ്യുന്ന എല്ലാവരുടെയും സർവീസ്, അവരുടെ സേവനങ്ങളൊക്കെ ഇടയ്ക്ക് ഓർക്കുക. പറ്റാവുന്ന സമയങ്ങളിൽ പിന്നെ ഈ പറഞ്ഞ പോലെ കുറ്റപ്പെടുത്തലുകൾ നടത്താതിരിക്കുക, മോശം വർത്തമാനങ്ങൾ പറയാതിരിക്കുക. നമുക്ക് പറ്റുമ്പോഴൊക്കെ എന്താ പറയുക, സ്നേഹം സ്പ്രെഡ് ചെയ്യാൻ നോക്കുക, സന്തോഷം സ്പ്രെഡ് ചെയ്യാൻ നോക്കുക എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ലൈവ് ഇതാ ഇവിടെ, ഇന്നത്തെ ഷോ ഇതാ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. നമ്മൾ ലാസ്റ്റ് പാട്ടിലേക്ക് പോകുന്നു. ഇന്ന് ഇടയ്ക്കിടയ്ക്ക് സിത്താര കൃഷ്ണകുമാറിൻ്റെ പാട്ടുകൾ നമ്മൾ കേൾക്കും. സോ നമ്മൾ സെലിബ്രേറ്റ് ചെയ്യാണ് സിത്താരയുടെ ബർത്ത്ഡേ. ഒരുപാട് പാട്ടുകൾ ഇനി ലൈഫിൽ സിത്താര കൃഷ്ണകുമാർ എന്ന ഗായികയ്ക്ക് കിട്ടട്ടെ. അതൊക്കെ കേൾക്കാൻ നമുക്കും ഭാഗ്യം ഉണ്ടാവട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഇന്നത്തെ അഹല്യ വിഷസ്ത ഇവിടെ വൈൻഡപ്പ് ചെയ്യുമ്പോൾ ഇത്രയും സമയം കൂടെ ചേർന്നത് ഞാൻ അഭിരാമി. യു ആർ ട്യൂൺഡ് ഇൻ ടു അഹല്യ FM 90.4.

0: Listen without break. With Ahalya FM 90.4. Kete kete kutu kuda.
1: ഉങ്കൾ വാഴ്ക്കയിൻ ഒവ്വൊരു തരുണത്തിലും തങ്കലക്ഷ്മി ചിറ്റ് ഫണ്ട്സ് പ്രൈവറ്റ് ലിമിറ്റഡ് സിൻസ് 1962.
2: പരിശുദ്ധിയുടെയും പാരമ്പര്യത്തിന്റെയും പൊന്നിൻ തിളക്കം ബാലതണ്ടപാണി ജ്വല്ലേഴ്സ്, BIS 916 ഹാൾമാർക്ക് സ്വർണ്ണാഭരണങ്ങളുടെയും തമിഴ്നാട് ഹാൾമാർക്ക് വെള്ളിയാഭരണങ്ങളുടെയും വിപുലമായ ശേഖരവും പണിക്കൂലിയിൽ ഇളവും ബാലതണ്ടപാണി ജ്വല്ലേഴ്സ്, കൊഴിഞ്ഞാപ്പാറ, പാലക്കാട്.
3: എപ്പോഴെല്ലാം നേത്രദാനം ചെയ്യാൻ കഴിയും? ഒരു വ്യക്തിയുടെ മരണത്തിന് ശേഷം 8 മണിക്കൂറിനുള്ളിൽ അവരുടെ ബന്ധുമിത്രാദികളുടെ പൂർണ്ണ സമ്മതത്തോടുകൂടി നേത്രദാനം ചെയ്യാം. ഇതിനായി 15 മുതൽ 20 മിനിറ്റിനുള്ളിൽ നേത്രദാന നടപടിക്രമങ്ങൾ പൂർത്തിയാക്കാനും സാധിക്കും. നിങ്ങളുടെ കണ്ണുകൾ ദാനം ചെയ്യാമെന്ന് പ്രതിജ്ഞ ചെയ്യുക. നേത്രദാനം മഹാദാനം. ഇരുളിൽ കഴിയുന്നവർക്ക് വെളിച്ചമേകുക. നിങ്ങളുടെ സ്നേഹിതരെയും ബന്ധുമിത്രാദികളെയും നേത്രദാനം ചെയ്യുവാനായി പ്രോത്സാഹിപ്പിക്കുക. നേത്രദാനം ചെയ്യുന്നതിനായി ബന്ധപ്പെടൂ അഹല്യ ഐ ബാങ്ക്, അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, പാലക്കാട്. ഫോൺ 9188954112, 04923225000.
4: സെല്ലുലോയിഡ്.
5: സിനിമാ സ്പെഷ്യലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ നിങ്ങളുടെ സ്വന്തമായില്ലയാണ് സെല്ലാടുമായിട്ട് കൂടെയുള്ളത്. ഇന്ന് നമ്മൾ പറയാൻ പോകുന്ന സിനിമ, നമ്മൾ സിനിമകളിൽ ഒരുപാട് പോലീസുകാരെ കാണാറുണ്ട് അല്ലെ? നിയമത്തിന് വേണ്ടി പോരാടുന്നവർ, കുറ്റവാളികളെ പിടിക്കുന്നവർ, അവസാന നായകനായിട്ട് മാറുന്നവർ. പക്ഷേ ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്ന പോലീസുകാരൻ അങ്ങനെ ഒരാളല്ല. അയാൾക്ക് കോപമുണ്ട്, അയാൾക്ക് മുറിവുകളുണ്ട്, അയാളുടെ ഭൂതകാലം ഇപ്പോഴും അയാളെ വേട്ടയാടുന്നുണ്ട്. ആ പോലീസുകാരന്റെ പേരാണ് ഹരിശങ്കർ. ഒരു കാലത്ത് ഉയർന്ന പദവിയിൽ ഉണ്ടായിരുന്ന ഒരു ഓഫീസർ. പക്ഷെ ഒരു സംഭവം അയാളുടെ കരിയർ തന്നെ മാറ്റിമറിക്കുകയാണ്. പദവി നഷ്ടപ്പെട്ട് ബഹുമാനം കുറഞ്ഞു. എന്നിട്ടും അയാൾ ആ ഒരു യൂണിഫോം ഇതുവരെ ഉപേക്ഷിച്ചിട്ടില്ല. കാരണം അയാൾക്ക് പോലീസ് ജോലി വെറുമൊരു ജോലിയല്ല, അത് അയാളുടെ ജീവിതമാണ്. അങ്ങനെ ഒരു ദിവസം സ്റ്റേഷനിൽ ഒരു സാധാരണ പരാതി എത്തുകയാണ്. ഒരു KSRTC കണ്ടക്ടറും ആ ബസ്സിൽ യാത്ര ചെയ്ത കുറച്ചു പേരും കൂടി ഒരു സ്വർണ്ണമാല കാണാനില്ല എന്നൊരു കേസുമായിട്ട് ആ ഒരു പോലീസ് സ്റ്റേഷനിൽ എത്തുകയാണ്. ആദ്യ നോട്ടത്തിൽ വളരെ ചെറിയൊരു കേസ്, 1 മണിക്കൂറിനുള്ളിൽ തീർക്കാവുന്ന ഒരു കേസ്. സ്റ്റേഷനിൽ പലർക്കും അതത്ര പ്രാധാന്യമില്ലാത്ത കാര്യമായി തോന്നുന്നു. പക്ഷെ ഹരിശങ്കറിന് എന്തോ ഒരു സംശയം തോന്നുകയാണ്. ആ മാല എവിടെ നിന്ന് വന്നു? ആരുടെ കയ്യിൽ നിന്നാണ് കിട്ടിയത്? എന്തുകൊണ്ടാണ് ഇതിന്റെ പിന്നിൽ എല്ലാവരും ഇത്ര അസ്വസ്ഥരാക്കുന്നത്? ഈ ചോദ്യങ്ങൾ ചോദിച്ച നിമിഷം മുതൽ കഥ അവിടെ മാറി തുടങ്ങുന്നു. കാരണം ചിലപ്പോൾ വലിയ കുറ്റകൃത്യങ്ങളുടെ വാതിൽ തുറക്കുന്നത് വളരെ ചെറിയ ഒരു സൂചനയിൽ നിന്നായിരിക്കും അല്ലെ? യെസ്, ഇന്നത്തെ സെല്ലലൗഡിലെ സിനിമ വിശേഷം, ഓഫീസർ ഓൺ ഡ്യൂട്ടി. തുടർന്ന് കേൾക്കാം സെല്ലലൗഡിൽ ആഫ്റ്റർ എ ഷോർട്ട് ബ്രേക്ക്. സ്റ്റേ ട്യൂൺഡ് വിത്ത് അഹല്യ ഫ്രം 90.4. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: celluloid.
1: Once again, welcome back to Salad. അങ്ങനെ ഹരിശങ്കർ ആ ഒരു അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോവുകയാണ്. ഓരോ ആളുകളെയും ചോദ്യം ചെയ്യുന്നുണ്ട്, ഓരോ തെളിവും പരിശോധിക്കുന്നുണ്ട്. പക്ഷെ അയാൾ പ്രതീക്ഷിക്കാത്തൊരു കാര്യമാണ് പിന്നീട് സംഭവിക്കുന്നത്. അതായത് വ്യാജ സ്വർണമാലയുടെ കേസ് മറ്റൊരു കേസിലേക്ക് അങ്ങ് വഴിമാറുകയാണ്. അവിടെ നിന്ന് മറ്റൊരു കേസിലേക്ക്, പിന്നെയും മറ്റൊന്നിലേക്ക്. അങ്ങനെ പതിയെ പതിയെ പല സംഭവങ്ങളും തമ്മിൽ ബന്ധമുള്ളതാണെന്ന് അയാൾ അവിടെ മനസ്സിലാക്കുന്നു. ഒരു ഘട്ടം എത്തുന്ന സമയത്ത് ആ ഒരു അന്വേഷണം വെറും ഒരു സ്വർണ്ണ തട്ടിപ്പിനെ കുറിച്ചല്ലാതാകുന്നു. അതിന് പിന്നിൽ മനുഷ്യരുടെ ജീവിതങ്ങൾ തകർത്ത കുറെ കഥകൾ, കുടുംബങ്ങളുടെ കണ്ണീരുണ്ട്, ചിലർ പറയാൻ ഭയക്കുന്ന സത്യങ്ങളുണ്ട്, സമൂഹം കാണാതെ പോകുന്ന ഇരകളുണ്ട്. അങ്ങനെ ഹരിശങ്കർ മുന്നോട്ട് പോകുന്തോറും കാര്യങ്ങൾ കൂടുതലായിട്ട് അപകടകരമാകുന്നു. കാരണം അയാൾ അന്വേഷിക്കുന്നത് ഒരു കുറ്റകൃത്യം മാത്രമല്ല, ഒരു മുഴുവൻ നെറ്റ്വർക്കിനെയാണ്. അതായത് ഒരാളെ അറസ്റ്റ് ചെയ്താൽ തീരുന്ന ഒരു പ്രശ്നമായിരുന്നില്ല അയാൾ അന്വേഷിക്കുന്ന ആ ഒരു കേസ്. വേരുകൾ വളരെ ആഴത്തിലാണ്. അന്വേഷണം മുന്നോട്ട് പോകുന്ന സമയത്ത് പ്രേക്ഷകർ ഹരിശങ്കറിനൊപ്പം സഞ്ചരിക്കാനായിട്ട് തുടങ്ങും എന്നതാണ്. കാരണം ഓരോ രംഗം കഴിയുമ്പോഴും ഒരു ചോദ്യം നമ്മുടെ മനസ്സിൽ വരും, ഇതിന്റെ പിന്നിൽ ആരാണ്? ഇത്രയും വലിയ കാര്യത്തിന് തുടക്കം കുറിച്ചത് ആ ചെറിയ മാലയാണ്. അതാണ് ഈ ഒരു സിനിമയുടെ ആദ്യ പകുതിയുടെ ഏറ്റവും വലിയൊരു വിജയം. വേട്ടക്കാരനെ വേട്ടയാടുന്ന സമയം. അതെ, കേൾക്കാം സെലലോയിഡിൽ ആഫ്റ്റർ എ ഷോർട്ട് ബ്രേക്ക്. കീപ് ഓൺ ലിസണിംഗ് അഹല്യ FM 90.4 കേട്ട് കൂട്ടുകൂടാം.

0: Celluloid.
1: ഒരു നല്ല അന്വേഷണ സിനിമയുടെ പ്രത്യേകത എന്താണെന്ന് അറിയാമോ? അതായത് അന്വേഷണം മുന്നോട്ട് പോകുമ്പോൾ അപകടവും കൂടണം എന്നതാണ് അല്ലേ? കേൾക്കാം സെല്ലുലോയിഡ് ഓഫീസർ ഓൺ ഡ്യൂട്ടി. വൺസ് അഗൈൻ വെൽക്കം. കൂടെയുള്ളത് ഞാൻ അയിലിയാണ് കേട്ടോ. ഈ ഓഫീസർ ഓൺ ഡ്യൂട്ടിയിൽ സംഭവിക്കുന്നത് തന്നെയാണ്. അന്വേഷണം മുന്നോട്ട് പോകുന്ന സമയത്ത് അപകടങ്ങൾ ഇങ്ങനെ കൂടിക്കൂടി വരുന്നു. അതായത് ഒരു ഘട്ടം കഴിഞ്ഞപ്പോൾ ഹരിശങ്കർ മാത്രം കുറ്റവാളികളെ അന്വേഷിക്കുന്നില്ല, കുറ്റവാളികളും ഹരിശങ്കറിനെ നിരീക്ഷിക്കാനായിട്ട് തുടങ്ങുന്നു. അവന്റെ വീട്, അവന്റെ കുടുംബം, അവന്റെ ജീവിതം എല്ലാം അവരുടെ ശ്രദ്ധയിൽ പെടുകയാണ്. ഇവിടെയാണ് സിനിമ കൂടുതലായിട്ട് ഭയപ്പെടുത്തുന്നത്. കാരണം ഹരിശങ്കർ ഒരു സൂപ്പർ ഹീറോ ഒന്നുമല്ല, വേദനിക്കുന്ന ഒരു മനുഷ്യനാണ്. അയാൾക്ക് നഷ്ടങ്ങളുണ്ട്, ഉറങ്ങാൻ പോലും അനുവദിക്കാത്ത ഒരുപാട് ഓർമ്മകളുണ്ട്. അതിനിടയിലും അയാൾ അങ്ങനെ മുന്നോട്ട് പോവുകയാണ്. കാരണം ചില സത്യങ്ങൾ കണ്ടെത്തിയില്ലെങ്കിൽ കൂടുതൽ ആളുകളുടെ ജീവിതം തകരുമെന്ന് അയാൾക്ക് കൃത്യമായിട്ട് അറിയാമായിരുന്നു. ഇതിനിടെ സിനിമയിൽ ചില രംഗങ്ങൾ വരും. അതായത് അവിടെ പ്രേക്ഷകർക്ക് ശരിക്കും ഒരു അസ്വസ്ഥത തോന്നുന്നതാണ് കേട്ടോ. കാരണം സംവിധായകൻ കുറ്റകൃത്യങ്ങളെ സിനിമാറ്റിക് ആക്കി കാണിക്കുന്നില്ല എന്നുള്ളതാണ്. അതിന്റെ ഭീകരതയാണ് വ്യക്തമായിട്ട് പകർത്തിയിരിക്കുന്നത്. ഒരു അച്ഛന്റെ വേദന, ഒരു കുടുംബത്തിന്റെ ഭയം, ഒരു ഇരയുടെ നിശബ്ദത, ഇവയൊക്കെ ഈ ഒരു സിനിമയുടെ ഭാഗമായിട്ട് വരുന്നുണ്ട്. അതിനാൽ ഇതൊരു വെറും ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ അല്ല, ഇമോഷനും ത്രില്ലറും ഒരുമിച്ച് സഞ്ചരിക്കുന്ന ഒരു സിനിമ തന്നെയാണ് ഓഫീസർ ഓൺ ഡ്യൂട്ടി. നമുക്ക് ഇനിയും ഈ ഒരു സിനിമയുടെ വിശേഷങ്ങൾ കേൾക്കാനായി ബാക്കിയുണ്ട്. അതിന്റെ സസ്പെൻസുകൾ ഒന്നും തന്നെ ഞാൻ പൊളിക്കുന്നില്ല. തീർച്ചയായിട്ടും നിങ്ങൾ കണ്ടറിയേണ്ട ഒരു സിനിമ കൂടിയാണ്. അപ്പോൾ തുടർന്ന് കേൾക്കാം സ്ലൈഡ് ലാഫ്റ്റർ എ ഷോർട്ട് ബ്രേക്ക്. കീപ് ഓൺ ലിസണിംഗ് അഹലിയ ഫ്രം 90.4 കേട്ട് കൂട്ടുകൂടാം.

Celluloid. വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു സലാഡ്. സലാഡുമായിട്ട് കൂടെയുള്ളത് ഞാൻ അയിലിയാണ് കേട്ടോ. നമ്മൾ ഇനി പറയാൻ പോകുന്നൊരു കാര്യം, എന്തുകൊണ്ടാണ് ഈ ഒരു സിനിമ നിങ്ങളെ പിടിച്ചിരുത്തുന്നത്? യെസ് മച്ചാമാരെ, ഈ ചില സിനിമകൾ തുടങ്ങുന്ന സമയത്ത് തന്നെ കഥ നമുക്ക് മനസ്സിലാകും അല്ലെ. ചില സിനിമകൾ അവസാനം വരെ നമുക്കൊന്നും മനസ്സിലാവാറില്ല. ഓഫീസർ ഓൺ ഡ്യൂട്ടി ഈ രണ്ടിനും ഇടയിൽ നിൽക്കുന്ന ഒരു സിനിമയാണ് കേട്ടോ. അതായത് ഓരോ ഉത്തരവും കിട്ടുമ്പോൾ പുതിയ ചോദ്യങ്ങൾ നമുക്ക് വരുന്നുള്ളതാണ്. ഓരോ കുറ്റവാളിയും കണ്ടെത്തുമ്പോൾ പിന്നിൽ മറ്റൊരാൾ ഉണ്ടെന്ന് നമുക്ക് മനസ്സിലാകും. അങ്ങനെ കഥ കൂടുതൽ വലുതാവുകയാണ്. കുഞ്ചാക്കോ ബോബൻ അവതരിപ്പിച്ച ഹരിശങ്കർ എന്ന കഥാപാത്രത്തിന്റെയും പ്രത്യേകതയും അത് തന്നെയാണ്. അയാളൊരു പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു പോലീസുകാരനൊന്നുമില്ല. തെറ്റുകൾ ചെയ്യുന്ന ആളാണ്, കോപം നിയന്ത്രിക്കാൻ പറ്റാത്ത ആളാണ്. പക്ഷെ അനീതിയുടെ മുന്നിൽ മിണ്ടാതിരിക്കാൻ വേണ്ടി കഴിയാത്ത ഒരാളായിരുന്നു. അങ്ങനെ സിനിമയുടെ ആ ഒരു അവസാന ഭാഗത്തേക്ക് എത്തുമ്പോൾ പ്രേക്ഷകരായുള്ള നമുക്കറിയേണ്ടത് ഒരു കാര്യമാണ്, സത്യം തെളിയുമോ, കുറ്റവാളികൾ ശിക്ഷിക്കപ്പെടുമോ, സത്യം പുറത്തു വരുമോ, ഈ ഒരു ചോദ്യം. അങ്ങനെ ഈ കുറ്റകൃത്യങ്ങൾക്ക് പിന്നിലുള്ളവർ ശിക്ഷിക്കപ്പെടുമോ, ഹരിശങ്കറിന് സമാധാനം കിട്ടുമോ, ഈ ചോദ്യങ്ങളാണ് സിനിമയെ മുന്നോട്ടിങ്ങനെ നയിക്കുന്നത്. അതിനാലാണ് ഓഫീസർ ഓൺ ഡ്യൂട്ടി ഒരു സാധാരണ പോലീസ് കഥയായിട്ട് തോന്നാത്തത്. ഇത് ഒരു കേസിന്റെ കഥയാണ്, ഒരു മനുഷ്യന്റെ വേദനയുടെ കഥയാണല്ലേ. ചെറിയൊരു പരാതിയിൽ തുടങ്ങി വലിയൊരു ഇരുണ്ട ലോകത്തേക്ക് എത്തുന്ന അന്വേഷണത്തിന്റെ കഥയാണ്. അതുകൊണ്ട് തന്നെ ഓഫീസർ ഓൺ ഡ്യൂട്ടി നിങ്ങൾ കാണാനിരിക്കുമ്പോൾ ഇതൊരു സ്വർണമാലയുടെ കേസ് മാത്രമല്ലെന്ന് നിങ്ങൾ ഓർക്കണം. അത് പല ജീവിതങ്ങളുടെയും മറഞ്ഞുകിടക്കുന്ന സത്യങ്ങളിലേക്കുള്ളൊരു യാത്ര കൂടിയാണ്. യെസ്, ചില കേസുകൾ ഫയൽ അടച്ചാൽ അവസാനിക്കാറുണ്ട്, ചില കേസുകൾ മനുഷ്യരുടെ ജീവിതം മാറ്റിമറിച്ച ശേഷമാണ് അവസാനിക്കുന്നത്. തീർച്ചയായിട്ടും ഈ ഒരു സിനിമ നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ കാണണം. നല്ലൊരു ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ തന്നെയാണ് ഓഫീസർ ഓൺ ഡ്യൂട്ടി. അപ്പൊ എന്തായാലും ഇന്നത്തെ സലാഡിൽ പറഞ്ഞ ഈ ഒരു സിനിമ നിങ്ങൾ കാണുമെന്ന് പ്രതീക്ഷയിൽ സലാഡിൽ നിന്ന് എനിക്ക് ടാറ്റാ ബൈ ബൈ പറയാനുള്ള സമയമായിട്ടുണ്ട്. വീണ്ടും സലാഡുമായിട്ട് മറ്റൊരു സിനിമ വിശേഷവുമായിട്ട് ഞാൻ വരാം. അതുവരേക്കും ടിൽ ദെൻ ഇറ്റ്സ് മീ ആർജെ ആയിലിയ സൈനിങ് ഓഫ്. സ്റ്റേ ട്യൂൺ വിത്ത് അഹലി ഫ്രം 90.4 കേട്ട് കേട്ട് കൂട്ടുകൂടാ.

0: യുജിക്ക് ശേഷം പ്ലേസ്മെന്റ് ലഭിച്ചില്ലേ? നിങ്ങളുടെ MBA ഇപ്പോൾ തന്നെ പ്ലാൻ ചെയ്ത് ഉയർന്ന പ്രൊഫൈലിൽ ജോലി നേടൂ. സാൻ ഇന്റർനാഷണൽ ബിസിനസ് സ്കൂളിൽ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. 3 ലക്ഷം രൂപയ്ക്ക് ലാപ്ടോപ്പും ഫോറിൻ ട്രിപ്പും അടങ്ങുന്ന ഗ്ലോബൽ MBA പാക്കേജ്, അല്ലെങ്കിൽ വെറും 45,000 രൂപ സെമസ്റ്റർ ഫീസിൽ ഹൈബ്രിഡ് MBA പാക്കേജ്. ഇവിടെ നിങ്ങളെ കാത്തിരിക്കുന്നു വിദേശ ഇന്റേൺഷിപ്പ്, ഇന്റർനാഷണൽ എക്സ്പോഷർ, വിദേശ യാത്ര, പൂർണ്ണമായ പ്ലേസ്മെന്റ് സഹായം, കൂടാതെ ഡ്യുവൽ സ്പെഷ്യലൈസേഷൻ, വാല്യൂ ആഡഡ് പ്രോഗ്രാംസ്, ഒപ്പം ഈസി ഫീ പേയ്മെന്റ്, EMI സൗകര്യങ്ങളും. ഗവൺമെന്റ് യൂണിവേഴ്സിറ്റി ആയ അന്ന യൂണിവേഴ്സിറ്റി അഫിലിയേറ്റ് ചെയ്ത AICTE അംഗീകാരമുള്ള സാൻ ഇന്റർനാഷണൽ ബിസിനസ് സ്കൂളിലേക്ക് അഡ്മിഷനായി വിളിക്കൂ. 9500128037. ഹോസ്റ്റൽ ആൻഡ് ട്രാൻസ്പോർട്ടേഷൻ സൗകര്യങ്ങളും ലഭ്യമാണ്. സാൻ ഇന്റർനാഷണൽ ബിസിനസ് സ്കൂൾ.
1: ഉങ്കൾ വാഴ്ക്കയിൻ ഒവ്വൊരു തരുണത്തിലും തങ്കലക്ഷ്മി ചിറ്റ് ഫണ്ട്സ് പ്രൈവറ്റ് ലിമിറ്റഡ് സിൻസ് 1962.
0: കേരളത്തിലെ ഏറ്റവും വലിയ നേത്ര പരിചരണ ശൃംഖലയായ അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റലിന്റെ 25th സെന്റർ പാലക്കാട് കുന്നത്തൂർമേട്ടിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. ഉദ്ഘാടനത്തോടനുബന്ധിച്ച് ജൂലൈ 31 വരെ സൗജന്യ കൺസൾട്ടേഷൻ, നേത്ര രോഗ വിദഗ്ധരുടെ സമഗ്ര പരിശോധന, ഓപ്റ്റിക്കൽ ഷോപ്പ്, ഫാർമസി, ലബോറട്ടറി സേവനങ്ങൾ, കൂടാതെ അഹല്യ ക്യാമ്പസിലേക്ക് സൗജന്യ ബസ് സർവീസ്. അഹല്യ ടൗൺ സെന്റർ, കുന്നത്തൂർമേട്ട്, പാലക്കാട്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 9188 9434 14.
2: ആഘോഷങ്ങൾ അവിസ്മരണീയമാക്കാൻ ഇനി എങ്ങും പോകേണ്ട. പാലക്കാട് ചിറ്റൂരിന്റെ ഹൃദയഭാഗത്ത് എല്ലാ അത്യാധുനിക സൗകര്യങ്ങളുമായി പെരുമാട്ടി റെസിഡൻസ് ഒരുങ്ങിക്കഴിഞ്ഞു. വിവാഹ നിശ്ചയം, പിറന്നാൾ പാർട്ടികൾ, കുടുംബസംഗമങ്ങൾ എന്നിവയ്ക്കായി പൂർണ്ണമായും എയർ കണ്ടീഷൻ ചെയ്ത വിശാലമായ ബാങ്ക്വറ്റ് ഹാൾ, കൂടാതെ 10 മുതൽ 12 പേർക്ക് വരെ ഇരിക്കാവുന്ന അത്യാധുനിക ബോർഡ് റൂം സൗകര്യവും രുചിയോറും വിഭവങ്ങളുമായി രാവിലെ 8 മുതൽ രാത്രി 11 വരെ പ്രവർത്തിക്കുന്ന ഫ്ലേവേഴ്സ് മൾട്ടി ക്യൂസിൻ റെസ്റ്റോറന്റ്, ഒപ്പം ലക്ഷറി താമസ സൗകര്യങ്ങളും. പെരുമാട്ടി റെസിഡൻസി, മീനാക്ഷിപുരം റോഡ്, കമ്പാലത്തറ. കോൺടാക്ട് 7591979393.

0: കാലിഡോസ്കോപ്പ് ഇൻഫർമേഷൻ പ്ലസ് എന്റർടൈൻമെന്റ്.
1: ഹലോ, നമസ്കാരം. കാലിഡോസ്കോപ്പിന്റെ ടൈമാണ്. സമയം നോക്കുകയാണെങ്കിൽ കൃത്യം 10 മണിയായിട്ടുണ്ട് സ്റ്റുഡിയോ ക്ലോക്കിൽ. നമ്മൾ മലയാളികൾക്ക് വണ്ടി എന്ന് പറഞ്ഞാൽ ജീവനാണ് അല്ലേ. പുതിയൊരു വണ്ടി വാങ്ങുന്ന സമയത്ത് അതിന്റെ ലുക്ക് നോക്കും, മൈലേജ് നോക്കും, അലോയ് വീല് നോക്കും, സൺറൂഫ് വരെ നോക്കും. പക്ഷേ ഒരു കാര്യം പലപ്പോഴും ആളുകൾ മറന്നു പോകാറുണ്ട്, നമ്മുടെ വണ്ടിയിലെ ഏറ്റവും VIP പാസഞ്ചർ ആരാണ്. നിങ്ങളുടെ വീട്ടിലെ VIP ആരാണ്? വീട്ടിലെ കുട്ടികളാണല്ലേ. കുട്ടികളുടെ സുരക്ഷ, അതുപോലെ കുട്ടികളുമായി വണ്ടിയിൽ പോകുമ്പോൾ ഉണ്ടാകുന്ന അശ്രദ്ധകൾ ആളുകൾക്കിടയിൽ കൂടി വരികയാണ് എന്നാണ് പറഞ്ഞു വരുന്നത്. നമ്മുടെ നാട്ടിലെ ഇന്ത്യയിലെ മോട്ടോർ വാഹന നിയമം കുട്ടികളുടെ സുരക്ഷയ്ക്ക് വലിയ പ്രാധാന്യം കൊടുക്കുന്നുണ്ട്. പക്ഷേ നമ്മളോ, ചിലരെ റോഡിൽ കാണാം, പപ്പയും അമ്മയും ഹെൽമെറ്റൊക്കെ വെച്ച് സുരക്ഷിതരായിരിക്കുന്നുണ്ടാവും. പക്ഷേ ഇടയിൽ ഇരിക്കുന്ന കുഞ്ഞിനെ ചിലപ്പോൾ ഒരു തൊപ്പി പോലും കാണില്ല. അത് ശരിയാണോ? അത് ശരിയല്ല. അത് ചെയ്യരുത്. കുട്ടികളെ മുൻ സീറ്റിൽ ഒരിക്കലും ഇരുത്താൻ പാടില്ല. ഡ്രൈവ് ചെയ്യുന്ന സമയത്ത്, കാറിൽ പോകുന്ന സമയത്ത് മുതിർന്നവർക്കുള്ള സീറ്റ് ബെൽറ്റ് കുട്ടികളെ ധരിപ്പിക്കരുത്. ഡോറ് ലോക്ക് ചെയ്യാൻ മറക്കരുത്. കാറിൽ കുട്ടികളെ തനിച്ചാക്കി പോകരുത്. ഇരുചക്ര വാഹനങ്ങളിലാണ് സഞ്ചരിക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും കുട്ടികൾക്കും ഹെൽമെറ്റ് ഉണ്ടാവണം. ഇനി കാറിലൊക്കെ ബാക്ക് സീറ്റിൽ കുട്ടികളെ ഇങ്ങനെ നീണ്ട് കിടത്തിക്കൊണ്ടുപോകുന്ന ആൾക്കാരുണ്ട്. ഉറങ്ങിക്കഴിയുമ്പോഴത്തേക്കും നീണ്ട് നീളത്തിൽ ഇങ്ങനെ കിടത്തിക്കൊണ്ടുപോകും. അത് ഒരിക്കലും ചെയ്യാൻ പാടില്ല. പെട്ടെന്ന് ബ്രേക്ക് ഇടേണ്ടി വന്നാൽ കുട്ടി ചിലപ്പോൾ മുന്നിലേക്ക് തെറിച്ച് വീണ് അപകടം ഉണ്ടാക്കാം. ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് കുഞ്ഞുങ്ങളുടെ കാര്യത്തിൽ. പ്രത്യേകിച്ച് റോഡിലേക്ക് അവരുമായിട്ട് ഇറങ്ങുമ്പോൾ, വാഹനത്തിൽ അവരുമായിട്ട് സഞ്ചരിക്കുമ്പോൾ ചില കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കാനുണ്ട്. അപ്പോൾ ഇന്നത്തെ കാലിഡോസ്കോപ്പ് സ്റ്റാർട്ട് ചെയ്യുന്നത് അതുപോലെയുള്ള കുറേ സേഫ്റ്റി മെഷേഴ്സൊക്കെ നിങ്ങളോട് പറഞ്ഞു തരാനാണ്. കൂടെ ഞാൻ അഭിരാമി ഉണ്ട്. ആൻഡ് യു ആർ ലിസ്ണിംഗ് ടു അഹല്യ FM 90.4. കേട്ട് കേട്ട് കൂട്ടുകൂ.

0: it's just everything about her. No, it's not her face. It's beyond that.
1: Kaleidoscope. Information plus entertainment.
2: ചെറിയ കുട്ടികൾക്ക് കാറിൽ സീറ്റ് മസ്റ്റാണ്. അതായത് ചൈൽഡ് റീസ്ട്രെയിൻ സിസ്റ്റം എന്ന് പറഞ്ഞിട്ട് ചൈൽഡ് കാർ സീറ്റ് തന്നെ ഉപയോഗിക്കണം. കുഞ്ഞുങ്ങളെ മടിയിലിരുത്തി കാർ ഓടിക്കുന്ന ആളുകളെയൊക്കെ നമുക്ക് റോഡിലിറങ്ങിയാൽ കാണാം. അത് വലിയ അപകടമാണ്, അങ്ങനെ ചെയ്യാൻ പാടില്ല. മുൻ സീറ്റ് ഒരിക്കലും കുട്ടിക്കുള്ളതല്ല. ഇപ്പം കുട്ടി എത്ര വാശി പിടിച്ചാലും 12 വയസ്സിൽ താഴെയുള്ള കുട്ടികളെ മുൻ സീറ്റിൽ ഇരുത്തരുത് എന്നുള്ളത് നിയമമാണ്. എയർ ബാഗ് ഓണാകുമ്പോൾ അത് കുട്ടികൾക്ക് താങ്ങാൻ കഴിയില്ല. പിന്നെ കാറിൻ്റെ പിൻവാതിലുകളിൽ ചൈൽഡ് ലോക്ക് ഉണ്ടാവുമല്ലോ, ഈ ചൈൽഡ് ലോക്ക് എപ്പോഴും ഓണാണെന്ന് ഉറപ്പ് വരുത്തണം. യാത്രക്കിടയിൽ അവർ അബദ്ധത്തിൽ ഡോറ് തുറക്കാതിരിക്കാനും അത് സഹായിക്കും. പിന്നെ ടൂ വീലറിൽ കുട്ടി ഹെൽമെറ്റ് ഉണ്ടായിരിക്കണം, കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഹെൽമെറ്റ് ഉണ്ടായിരിക്കണം. 4 വയസ്സിന് മുകളിലുള്ള കുട്ടികൾക്ക് ടൂ വീലേഴ്സിൽ യാത്ര ചെയ്യുന്ന സമയത്ത് ക്രാഷ് ഹെൽമെറ്റ് നിർബന്ധമാണ്. വലിപ്പമുള്ള ഹെൽമെറ്റ് അല്ല, അവരുടെ തലയ്ക്ക് പാകമായിട്ടുള്ള കുട്ടി ഹെൽമെറ്റ് തന്നെ വാങ്ങി നൽകണം. കുട്ടികൾ ഒപ്പം ഉള്ളപ്പോൾ ബൈക്കിലാണെങ്കിലും കാറിലാണെങ്കിലും സ്പീഡ് ഒരല്പം കുറയ്ക്കുന്നത് നല്ലതാണ്. എപ്പോഴും അതാണ് ഹീറോയിസം. നമ്മൾ എത്ര കഷ്ടപ്പെടുന്നതും സമ്പാദിക്കുന്നതും ഒക്കെ നമ്മുടെ മക്കൾക്ക് വേണ്ടിയിട്ടല്ലേ. അതെ, അപ്പോൾ അവരുടെ സുരക്ഷയുടെ കാര്യത്തിൽ നോ കോംപ്രമൈസ്. വണ്ടി എടുക്കുമ്പോൾ ലുക്ക് മാത്രം പോരാ, സുരക്ഷയുണ്ടാവണം. അപ്പോൾ അടുത്ത തവണ കുട്ടികളുമായിട്ട് റോഡിലേക്ക് ഇറങ്ങുന്ന സമയത്ത് ഈ പറഞ്ഞ കാര്യങ്ങൾ മനസ്സിലുണ്ടാകുമല്ലോ അല്ലേ. മനസ്സിലുണ്ടായാൽ മാത്രം പോരാ, പ്രവൃത്തിയിലും ഉണ്ടാവണം.

0: കാലിഡോസ്കോപ്പ് ഇൻഫർമേഷൻ പ്ലസ് എന്റർടൈൻമെന്റ്.
1: നമ്മളിൽ പല ആളുകളും റോഡിലൂടെ പോകുമ്പോ സ്ഥിരം കേൾക്കാറുള്ള ഡയലോഗാണ്, ഞാൻ ഒരുപാട് കേട്ടിട്ടുള്ള ഡയലോഗാണ്. ഇപ്പോൾ മുന്നിൽ പോകുന്ന വണ്ടി എന്തെങ്കിലും പതുക്കെയാണ് പോകുന്നത്, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സ്ലോ എവിടെയെങ്കിലും വന്നിട്ടുണ്ട് എന്നൊക്കെ പറയുമ്പോഴത്തേക്കും ഡ്രൈവിംഗ് കണ്ടില്ലേ, ഉറപ്പായിട്ടും അതൊരു സ്ത്രീ ആയിരിക്കും, ഒരു ലേഡി ആയിരിക്കും എന്തായാലും ഓടിക്കണേ എന്നിങ്ങനെ പറഞ്ഞ് കേട്ടിട്ടുണ്ട്. സ്ത്രീകളെ കാണുമ്പോൾ വണ്ടി സൈഡാക്കുന്ന, അവരെ കളിയാക്കുന്ന ഒരുപാട് ഏട്ടന്മാർ നമ്മുടെ നാട്ടിലുണ്ട്. അവരോടുകൂടിയാണ് പറയാനുള്ളത്, നിങ്ങളുടെ ആ തിയറിയൊക്കെ കൊണ്ട് മടക്കി മാറ്റി വെച്ചേക്കൂ. കാരണം നിയമമനുസരിച്ച് സുരക്ഷിതമായി വണ്ടി ഓടിക്കുന്നതിൽ ലേഡീസ് സ്ക്വാഡ് തന്നെയാണ് മുന്നിൽ. ഞാൻ വെറുതെ പറയുന്നല്ല, കൃത്യമായ കണക്കുണ്ട്. ഏറ്റവും പുതിയ ഇന്ത്യ റോഡ് സേഫ്റ്റി റിപ്പോർട്ട് IRSR പുറത്തു വന്നിട്ടുണ്ട്. വണ്ടി ഓടിക്കുന്നതിലെ സുരക്ഷയെക്കുറിച്ച് നടത്തിയ വലിയൊരു പഠനമാണ്. അതിലെ റിസൾട്ട് എന്താണെന്നറിയാമോ? റോഡിലെ സുരക്ഷിതത്വം, നിയമങ്ങൾ പാലിക്കൽ, ഇവയിലൊക്കെ നേരിയ മുൻതൂക്കത്തോടെ സ്ത്രീകൾ പുരുഷന്മാരെ പിന്നിലാക്കിയിരിക്കുകയാണ്. ഈ കൊടുക്കണൊരു കൺഗ്രാചുലേഷൻസ് അല്ലേ. സേഫ് ഡ്രൈവിംഗിൽ സ്ത്രീകൾക്ക് കിട്ടിയ സ്കോർ 92.86 ആണ്, പുരുഷ സിംഹങ്ങൾക്ക് കിട്ടിയത് 92.43. നേരിയൊരു വ്യത്യാസമുണ്ട്. വ്യത്യാസം ചെറുതാണെങ്കിലും കപ്പടിച്ചത് നമ്മുടെ ചേച്ചിമാരും അനിയത്തിമാരും ഒക്കെയാണ്. അനാവശ്യമായ ഓവർ ടേക്കിങ്ങും, ഞാൻ റോഡിലെ കിങ് ആണ് എന്ന മട്ടിലുള്ള അമിത വേഗതയും ഒക്കെ പുരുഷന്മാരെക്കാൾ കുറവ് സ്ത്രീകളിലാണ് എന്നാണ് ഈ ഒരു റിപ്പോർട്ട് പറയുന്നത്. ഞാൻ മാത്രം പറയുന്ന കാര്യമല്ല. വണ്ടി മെല്ലെ പോയാലും സുരക്ഷിതമായിട്ട് ലക്ഷ്യസ്ഥാനത്ത് എത്തിക്കുന്നതിലാണ് കാര്യം എന്ന് തെളിയിച്ചിരിക്കുകയാണ്. അപ്പൊ അതുകൊണ്ട് ഇനി വഴിയിൽ വെച്ച് ഏതെങ്കിലും ഒരു ചേച്ചി വണ്ടി ഓടിക്കുന്നത് കണ്ടാൽ ദയവ് ചെയ്ത് കളിയാക്കി ചിരിക്കാൻ വരട്ടെ, ഒരു സല്യൂട്ട് അങ്ങ് കൊടുത്തേക്കൂ. കാരണം അവർ നമ്മളെക്കാൾ സേഫാണ്. എന്തായാലും വണ്ടി ഓടിക്കുന്നത് ആണാണെങ്കിലും പെണ്ണാണെങ്കിലും റോഡിൽ ശ്രദ്ധ വേണം. എല്ലാവരും സുരക്ഷിതരായിരിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് നമുക്കൊരു പാട്ട് കേട്ടാലോ? ഇത് കാലിഡോസ്കോപ്പ്, കൂടെ ഞാൻ അഭിരാമം.

0: നേത്രദാനത്തിന് ചിലവുണ്ട്. തികച്ചും സൗജന്യമായ ഒരു പ്രവൃത്തിയാണ് നേത്രദാനം. നേത്രദാനം ചെയ്യാനായി നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? മരണശേഷം തൊട്ടടുത്തുള്ള നേത്ര ബാങ്കിലേക്ക് വിളിച്ച് അറിയിക്കണം. നേത്രദാതാവ് ആകുന്നതിന് ചിലവ് ഒരു ചെറിയ സ്നേഹം മാത്രം മതി. നിങ്ങളുടെ കണ്ണുകൾ ദാനം ചെയ്യാമെന്ന് പ്രതിജ്ഞ ചെയ്യുക. നേത്രദാനം മഹാദാനം. ഇരുളിൽ കഴിയുന്നവർക്ക് വെളിച്ചമേകുക. നിങ്ങളുടെ സ്നേഹിതരെയും ബന്ധുമിത്രാദികളെയും നേത്രദാനം ചെയ്യുവാനായി പ്രോത്സാഹിപ്പിക്കുക. നേത്രദാനം ചെയ്യുന്നതിനായി ബന്ധപ്പെടൂ അഹല്യ ഐ ബാങ്ക്, അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, പാലക്കാട്. ഫോൺ 9188954112, 04923225000.
1: കേരളത്തിലെ ഏറ്റവും വലിയ നേത്ര പരിചരണ ശൃംഖലയായ അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റലിന്റെ 25-ാമത് സെന്റർ പാലക്കാട് കുന്നത്തൂർമേട്ടിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. ഉദ്ഘാടനത്തോടനുബന്ധിച്ച് ജൂലൈ 31 വരെ സൗജന്യ കൺസൾട്ടേഷൻ, നേത്ര രോഗ വിദഗ്ധരുടെ സമഗ്ര പരിശോധന, ഒപ്റ്റിക്കൽ ഷോപ്പ്, ഫാർമസി, ലബോറട്ടറി സേവനങ്ങൾ, കൂടാതെ അഹല്യ ക്യാമ്പസിലേക്ക് സൗജന്യ ബസ് സർവീസ്. അഹല്യ ടൗൺ സെന്റർ, കുന്നത്തൂർമേട്ട്, പാലക്കാട്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 9188 9434 14.
0: കണ്ണിന്റെ ആരോഗ്യത്തിൽ ഇനി ആശങ്ക വേണ്ട. റെറ്റിനൽ പ്രശ്നങ്ങൾക്ക് ഒരു സമഗ്ര പരിഹാരം അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റലിലെ ഡിപ്പാർട്ട്മെന്റ് ഓഫ് റെറ്റിന. കേരളത്തിൽ ആദ്യമായി 3D ഐ സർജറി സേവനവുമായി അത്യാധുനിക സംവിധാനങ്ങൾ, പരിചയ സമ്പന്നരായ വിദഗ്ധ ഡോക്ടർമാർ. കൂടുതൽ വിവരങ്ങൾക്ക് ഇപ്പോൾ തന്നെ വിളിക്കൂ 8071-695-15 9400-2-476-84. അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, പാലക്കാട്. നിങ്ങളുടെ കാഴ്ച ഞങ്ങളുടെ ഉത്തരവാദിത്തം.

0: കാലിഡോസ്കോപ്പ് ഇൻഫർമേഷൻ പ്ലസ് എന്റർടൈൻമെന്റ്.
1: നേരത്തെ ഞാൻ പറഞ്ഞ റിപ്പോർട്ടിൽ വണ്ടി ഓടിക്കുന്നവരെ കുറിച്ച് മാത്രമല്ല നമ്മുടെ റോഡുകളെ കുറിച്ചും കൃത്യമായി പറയുന്നുണ്ട്. നമ്മൾ ദിവസവും വണ്ടിയുമായി ഇറങ്ങുന്നവരാണ്. അതുകൊണ്ട് ഈ കാര്യം നിർബന്ധമായിട്ട് അറിഞ്ഞിരിക്കണം. റോഡിൽ നമ്മൾ ഏറ്റവും കൂടുതൽ ജാഗ്രത പുലർത്തേണ്ട സമയം ഏതാണെന്ന് അറിയാമോ? റിപ്പോർട്ടുകൾ പ്രകാരം രാത്രി 8 മണിക്ക് ശേഷമാണ് ഇന്ത്യൻ നിരത്തുകളിൽ അപകട സാധ്യത ഏറ്റവും കൂടുതലുള്ളത്. പകൽ സമയത്തെ അപേക്ഷിച്ച് രാത്രിയിൽ അല്പം അപകടം പിടിച്ച ഒരു സംഭവം തന്നെയാണ് ബോസ്. നമ്മുടെ നാട്ടില് ഏറ്റവും കുറവ് അപകടങ്ങൾ നടക്കുന്നത് അല്ലെങ്കിൽ യാത്ര ചെയ്യാൻ ഏറ്റവും സുരക്ഷിതമായ സമയം എന്ന് പറയുന്നത് ഉച്ചയ്ക്ക് 1 മണി മുതൽ 2 മണി വരെ ആണെന്നാണ് ഈ റിപ്പോർട്ട് പറയുന്നത്. കേൾക്കുമ്പോൾ ചിലപ്പോൾ ഞെട്ടല് വരാല്ലേ, ഒരു അത്ഭുതമൊക്കെ ഫീൽ ചെയ്യാം. അങ്ങനെയാണോ എന്ന് നമ്മൾ വിചാരിക്കും. ഉച്ചയ്ക്ക് എല്ലാവരും ചിലപ്പോൾ ഉറക്കച്ചടവിൽ വണ്ടി ഓടിച്ചുകൂടെ, വെയിലായിരിക്കില്ലേ എന്നൊക്കെ. പക്ഷേ കണക്കുകൾ പറയുന്നത് ഉച്ച സമയത്ത് കൂടുതൽ ആളുകളും ശ്രദ്ധയോടെയാണ് വണ്ടി ഓടിക്കുന്നത്. ഏറ്റവും കൂടുതൽ അപകടങ്ങൾ നടക്കുന്നത് ഈ പറഞ്ഞ 8 മണി, രാത്രി 8 മണിക്ക് ശേഷമാണ് റോഡിൽ ഏറ്റവും ജാഗ്രത പുലർത്തേണ്ട സമയം എന്നൊക്കെയാണ് ആ റിപ്പോർട്ടിൽ പറഞ്ഞിട്ടുള്ള കാര്യം. ഇനി നമുക്ക് മറ്റു ചില കാര്യങ്ങളിലേക്ക് കൂടെ പോവാം. കുറേ നേരമായിട്ട് നമ്മൾ റോഡ് സുരക്ഷ, സേഫ്റ്റി ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അഹല്യ FM 90.4 ഇത് കാലിഡോസ്കോപ്പിന്റെ ടൈമാണ്. ഇവിടെ കംപ്ലീറ്റ് ഇൻഫർമേഷൻ പ്ലസ് എന്റർടൈൻമെന്റ്.

0: കാലിഡോസ്കോപ്പ്, ഇൻഫർമേഷൻ പ്ലസ് എന്റർടൈൻമെന്റ്.
1: നമ്മുടെ നാട്ടിലെ സൂപ്പർ സ്റ്റാർസിനൊക്കെ ഓരോ ഹിറ്റായിട്ടുള്ള ബ്രേക്ക് ആയിട്ടുള്ള പടങ്ങൾ ഉണ്ടാവും. ഇപ്പൊ ആസിഫ് അലിക്ക് കിഷ്കിന്ദ കാണ്ടം എന്ന സിനിമ ഒരു വലിയ ബ്രേക്ക് ആയിരുന്നു എന്ന് പറയുന്ന പോലെ, നമ്മുടെ സൈജു കുറുപ്പിന്റെ കരിയറിൽ വലിയൊരു ബ്രേക്ക് കൊടുത്തൊരു ബ്ലോക്ക് ബസ്റ്റർ ചിത്രമാണ് ഭരതനാട്യം പാർട്ട് ടു മോഹിനിയാട്ടം അല്ലെ. കുടുംബ പ്രേക്ഷകർ ഒന്നടങ്കം തിയേറ്ററുകളിൽ ചിരിച്ചു മറിഞ്ഞ ആ സിനിമയുടെ ആരാധകർക്ക്, ഞാൻ ആ സിനിമയുടെ ഒരു ആരാധികയാണ്. മോഹിനിയാട്ടം എന്ന സിനിമ നല്ല അടിപൊളി സിനിമ, നല്ല വെടിപ്പായിട്ട് എടുത്തു വെച്ചിട്ടുള്ള ഒരു ചിത്രമാണ്. നമ്മൾ കുട്ടുകൂടെ ചിരിച്ച് പുറത്ത് നടക്കുന്ന ഒന്നും അറിയാതെ നമ്മൾ ആ തിയേറ്റർ സ്ക്രീനിൽ ലോക്കായി പോകുന്നൊരു അവസ്ഥ തന്ന ഒരു ചിത്രമാണ്. അപ്പം അതിൻ്റെ മൂന്നാം ഭാഗം വരുന്നു എന്ന് പറയുമ്പോഴത്തേക്കും ലേശം ഒരു ഹൈപ്പ് ഉണ്ട്. എന്തായാലും അതിൻ്റെ മൂന്നാം ഭാഗം വരികയാണ്. ഒഫീഷ്യലായിട്ട് അവർ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഈ മൂന്നാം ഭാഗത്തിനിട്ടിരിക്കുന്ന പേര് കേട്ടാൽ തന്നെ അറിയാം തിയേറ്ററിൽ വീണ്ടും പൂരമായിരിക്കും. എന്താണ് ആ പേരെന്ന് നിങ്ങളൊക്കെ കേട്ടിട്ടുണ്ടാകും, അറിഞ്ഞിട്ടുണ്ടാകും. രാസലീല. ആദ്യ ഭാഗങ്ങൾ ഒരുക്കി നമ്മളെ കയ്യിലെടുത്ത അതേ സംവിധായകൻ കൃഷ്ണദാസ് മുരളി തന്നെയാണ് ഈ ഒരു മൂന്നാം ഭാഗവും സംവിധാനം ചെയ്യുന്നത്. അപ്പൊ ക്വാളിറ്റിയുടെ കാര്യത്തിലും ആ കോമഡിയുടെ കാര്യത്തിലും ഒട്ടും കുറവുണ്ടാവില്ല എന്നുറപ്പാണ്. ആദ്യ ഭാഗം നല്ലൊരു ഫീൽ ഗുഡ് ഫാമിലി എന്റർടൈനർ ആയിരുന്നു. രണ്ടാം ഭാഗത്തിലേക്ക് എത്തുമ്പോൾ അതൊരു ഡാർക്ക് കോമഡി ട്രാക്കിലാണ്. അപ്പൊ മൂന്നാം ഭാഗത്തിൽ ഒരു വലിയ ട്വിസ്റ്റ് വേണ്ടേ, അതുകൊണ്ട് ഹൊറർ മൂഡായിരിക്കും രാസലീല എന്ന സിനിമ എന്നാണ് ഇപ്പോ അവർ ഒഫീഷ്യലായിട്ട് പറഞ്ഞിട്ടുള്ള കാര്യം. ഈ സിനിമയുടെ അനൗൺസ്മെന്റ് വന്നത് മുതൽ സോഷ്യൽ മീഡിയയിൽ പല ആളുകളും പല കമന്റ്സും അവരുടേതായിട്ടുള്ള ചില കിടിലൻ കഥകളും ഒക്കെ ഓടുന്നുണ്ട്. അതായത് നമ്മുടെ ഭരതൻ നായരായിട്ട് സായികുമാറിന്റെ ക്യാരക്ടർ അല്ലെങ്കിൽ ഗോവിന്ദരാജയുടെ ആത്മാവൊക്കെ തിരികെ വരുന്നതായിട്ടും ആ ആത്മാവ് വന്ന് ശശിധരനും കുടുംബത്തിനും വിട്ട് നല്ല ഒന്നാന്തരം പണി കൊടുക്കുന്നതും അങ്ങനെയൊക്കെ ആയിരിക്കും ചിലപ്പോൾ രാസലീലയുടെ കഥ എന്നൊക്കെ പറഞ്ഞിട്ട് പ്രേക്ഷകരുടേതായിട്ടുള്ള കഥകൾ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ നിറയുന്നുണ്ട്. ചുരുക്കം പറഞ്ഞാൽ തിയേറ്ററിൽ പേടിച്ച് ചിരിക്കാനുള്ള വക ഡയറക്ടർ സാർ കരുതിയിട്ടുണ്ടാകും. എന്തായാലും സൈജു കുറുപ്പും സംഘവും ഹൊറർ മൂഡില് രാസലീല എന്ന സിനിമയായിട്ട് വരുമ്പോൾ അത് കാണാൻ നല്ല രസമായിരിക്കും. പേടിപ്പിച്ച് ചിരിപ്പിക്കുന്ന ആ ഒരു റൈഡിന് വേണ്ടിയിട്ട് നമ്മൾ എല്ലാവരും കാത്തിരിക്കുകയാണ് അല്ലെ. നമുക്ക് എന്തായാലും കാലിഡോസ്കോപ്പിൽ ഇനി ഒരു പാട്ട് കേൾക്കാം. പാട്ട് കേട്ടിട്ട് വേഗം തിരിച്ചെത്താം ഇവിടെ കംപ്ലീറ്റ് ഇൻഫർമേഷൻ പ്ലസ് എൻ്റർടൈൻമെന്റ്.

0: കാലിഡോസ്കോപ്പ്, ഇൻഫർമേഷൻ പ്ലസ് എന്റർടൈൻമെന്റ്.
1: നമ്മൾ മലയാളികളുടെ എവർഗ്രീൻ ഡെസ്റ്റിനേഷൻ ആണ് മൂന്നാർ. മഞ്ഞും കുളിരും ആസ്വദിക്കാൻ അങ്ങോട്ട് വണ്ടി തിരിക്കുന്ന ആളുകളോട് പ്രത്യേകമായിട്ടുള്ളൊരു കാര്യം പറയാനുണ്ട്. മൂന്നാറിനെ പ്ലാസ്റ്റിക് വിമുക്തമാക്കാൻ മൂന്നാർ പഞ്ചായത്ത് കടുപ്പത്തിലൊരു ഓപ്പറേഷൻ പ്ലാസ്റ്റിക് നിരോധനം പ്രഖ്യാപിച്ചിരിക്കുകയാണ്. മൂന്നാറിൽ പ്ലാസ്റ്റിക് ഉപയോഗത്തിന് കടുത്ത നിയന്ത്രണമായിരിക്കും. അതായത് ഈ മാസം 10-ാം തീയതി വരെ പഞ്ചായത്തിന്റെ സ്പെഷ്യൽ സ്ക്വാഡ് വന്ന് കടകളിലും ഹോട്ടലുകളിലും വഴിയോര കടകളിലൊക്കെ പരിശോധന നടത്തും. ആദ്യം പിടിച്ചാൽ താക്കീതാണ്, പക്ഷേ 10-ാം തീയതി കഴിഞ്ഞാൽ പിന്നെ കളിമാറും, കനത്ത പിഴയായിരിക്കും നൽകുക. നിരോധിത പ്ലാസ്റ്റിക് ക്യാരി ബാഗുകൾ, 1.5 ലിറ്ററിൽ താഴെയുള്ള വെള്ളക്കുപ്പികൾ, പേപ്പർ പ്ലേറ്റ്, പേപ്പർ ഗ്ലാസ്, സ്ട്രോ, ഇതൊക്കെ ഉപയോഗിച്ചാലോ വിറ്റാലോ ആദ്യ തവണ അടക്കേണ്ടി വരിക 10,000 രൂപയാണ്. 2-ാമത്തെ തവണ പിടിച്ചാൽ 25,000 രൂപയാണ്. 3-ാമത്തെ തവണയും ആവർത്തിച്ചാൽ അമ്മച്ചിയെ 2.5 ലക്ഷം രൂപയാണ് പിഴ. കടപൂട്ടി പോകേണ്ടി വരും. മാലിന്യം വലിച്ചെറിയുകയോ കത്തിക്കുകയോ ചെയ്തു കഴിഞ്ഞാൽ 5,000 രൂപ വേറെ. മാലിന്യം തരംതിരിക്കാതെ പൊതുസ്ഥലത്ത് തള്ളിക്കഴിഞ്ഞാൽ 1,000 മുതൽ 10,000 രൂപ വരെ പോക്കറ്റിൽ നിന്ന് പോകും. ഇത് അവിടെയുള്ള വ്യാപാരികൾക്ക് മാത്രമല്ല കേട്ടോ, അങ്ങോട്ട് ടൂറിസ്റ്റുകളായിട്ട് പോകുന്ന നമ്മൾ പൊതുജനങ്ങൾക്കും ഈ പിഴയൊക്കെ ബാധകമാണ്. അപ്പൊ ഈ ഫൈനൊക്കെ കടുപ്പത്തിലാക്കാൻ വേണ്ടി തീരുമാനിച്ചിരിക്കുകയാണ് മൂന്നാറിലെ അധികൃതർ. ഇനിയിപ്പോ റോഡിൽ പ്ലാസ്റ്റിക് വലിച്ചെറിയുന്നവരെയും നിരോധിത പ്ലാസ്റ്റിക് വിൽക്കുന്നവരെയൊക്കെ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്കൊന്ന് ലൈവ് ആകാം. കാരണം ആ പഞ്ചായത്ത് ഒരു കിടിലൻ ഓഫർ വെച്ചിട്ടുണ്ട്. ആരെങ്കിലും നിയമം ലംഘിക്കുന്നത് കണ്ടാൽ മൊബൈലിൽ ഒരു ഫോട്ടോയോ വീഡിയോയോ എടുത്ത് പഞ്ചായത്തിന്റെ വാട്സപ്പ് നമ്പറിലേക്ക് അയച്ചു കൊടുക്കുക. കുറ്റക്കാരിൽ നിന്ന് ഈടാക്കുന്ന പിഴത്തുകയുടെ 25% ആരാണോ ഈ ഫോട്ടോ വീഡിയോ എടുത്ത് അയച്ചു കൊടുക്കുന്നത് അവർക്ക് സമ്മാനമായിട്ട് കിട്ടും. ആലോചിച്ച് നോക്കിക്കേ, ഒരാൾക്കൊരു 10,000 രൂപ പിഴ അടിച്ചു കഴിഞ്ഞാൽ അതിലൊരു 2,500 രൂപ നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് വരും. ഒരു ചെറിയ ഫോട്ടോഗ്രാഫിയിലൂടെ നല്ലൊരു തുകയുണ്ടാകാം. മാത്രമല്ല മൂന്നാറിനെ സുന്ദരമായി സൂക്ഷിക്കുക എന്ന് പറയുന്ന ഈ ഒരു ഓപ്പറേഷൻ പ്ലാസ്റ്റിക് നിരോധനത്തിൽ നമുക്ക് സജീവമായിട്ട് പങ്കെടുക്കുകയും ചെയ്യാം. ജൂലൈ 10-ന് ശേഷം ആ അയച്ചു കൊടുക്കേണ്ട വാട്സപ്പ് നമ്പറൊക്കെ പഞ്ചായത്ത് അനൗൺസ് ചെയ്യും എന്നാണ് മൂന്നാർ പഞ്ചായത്തുകാർ പറയുന്നത്. മൂന്നാറിലേക്ക് പോകുമ്പോൾ തുണിസഞ്ചിയും വലിയ സ്റ്റീൽ കുപ്പികളൊക്കെ കരുതുക. പ്രകൃതിയെ സംരക്ഷിക്കാൻ പ്ലാസ്റ്റിക് പൂർണ്ണമായിട്ട് ഒഴിവാക്കാം. അതുമാത്രമല്ല ഒപ്പം നമ്മുടെ പോക്കറ്റും കാക്കാം. അപ്പം ഈ ഒരു അടിപൊളി ഇൻഫർമേഷനൊപ്പം ഇന്നത്തെ കാലിഡോസ്കോപ്പ് ഞാൻ വൈൻഡപ്പിയാണ്. വൈൻഡപ്പിയുള്ള സമയമൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ കുറേ ഇൻഫർമേഷനും എൻ്റർടൈൻമെൻറ്റും ആയിട്ട് ഇന്നത്തെ കാലിഡോസ്കോപ്പ് നമ്മൾ തകർത്തു. നമുക്ക് നാളെ വീണ്ടും ഈ സമയത്ത് കേട്ടുമുട്ടാം. ടിൽ ദെൻ ഇറ്റ്സ് മീ അഭിരാമി സൈനിങ്.

0: ഡ്രീംസ് മനസ്സിലുണ്ട്. എന്നാൽ ഇന്ത്യയിലെ ആദ്യ ഇന്റർനാഷണൽ കോളേജായ സ്റ്റഡി വേൾഡ് കോളേജിൽ ജോയിൻ ചെയ്യൂ. ഗ്ലോബൽ MBA പാക്കേജ് വെറും 300,000. വിദേശ ഇന്റേൺഷിപ്പ്, ഇന്റർനാഷണൽ എക്സ്പോഷർ, വിദേശയാത്ര, പൂർണ്ണ പ്ലേസ്മെന്റ് സഹായം എന്നിവയ്ക്കൊപ്പം 12 സ്പെഷ്യലൈസേഷനും വാല്യൂ ആഡഡ് പ്രോഗ്രാംസും ലഭ്യമാണ്. കൂടാതെ ഫീസ് മാസത്തവണകളായി അടയ്ക്കാൻ ഇസി EMI സൗകര്യങ്ങളും. സർക്കാർ സർവകലാശാലയായ അണ്ണാ യൂണിവേഴ്സിറ്റിയുമായി അഫിലിയേറ്റ് ചെയ്ത AICTE അംഗീകാരമുള്ള സ്റ്റഡി വേൾഡ് കോളേജിൽ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. ഹോസ്റ്റൽ ആൻഡ് ട്രാൻസ്പോർട്ടേഷൻ സൗകര്യങ്ങൾ ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്കായി ഇപ്പോൾ തന്നെ വിളിക്കൂ 9501280038.
1: ജീവിതത്തിന്റെ ഓരോ നിമിഷത്തിലും തങ്കലക്ഷ്മി ചിറ്റ് ഫണ്ട്സ് പ്രൈവറ്റ് ലിമിറ്റഡ് സിൻസ് 1962.
2: യുജിക്ക് ശേഷം പ്ലേസ്മെന്റ് ലഭിച്ചില്ലേ? നിങ്ങളുടെ MBA ഇപ്പോൾ തന്നെ പ്ലാൻ ചെയ്ത് ഉയർന്ന പ്രൊഫൈലിൽ ജോലി നേടൂ. സാൻ ഇന്റർനാഷണൽ ബിസിനസ് സ്കൂളിൽ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. 300,000 രൂപയ്ക്ക് ലാപ്ടോപ്പും ഫോറിൻ ട്രിപ്പും അടങ്ങുന്ന ഗ്ലോബൽ MBA പാക്കേജ്, അല്ലെങ്കിൽ വെറും 45,000 രൂപ സെമസ്റ്റർ ഫീസിൽ ഹൈബ്രിഡ് MBA പാക്കേജ്. ഇവിടെ നിങ്ങളെ കാത്തിരിക്കുന്നു വിദേശ ഇന്റേൺഷിപ്പ്, ഇന്റർനാഷണൽ എക്സ്പോഷർ, വിദേശയാത്ര, പൂർണ്ണമായ പ്ലേസ്മെന്റ് സഹായം, കൂടാതെ ഡ്യുവൽ സ്പെഷ്യലൈസേഷൻ, വാല്യൂ ആഡഡ് പ്രോഗ്രാംസ്, ഒപ്പം ഈസി ഫീ പേയ്മെന്റ്, EMI സൗകര്യങ്ങളും. ഗവൺമെന്റ് യൂണിവേഴ്സിറ്റിയായ അണ്ണാ യൂണിവേഴ്സിറ്റി അഫിലിയേറ്റ് ചെയ്ത AICTE അംഗീകാരമുള്ള സാൻ ഇന്റർനാഷണൽ ബിസിനസ് സ്കൂളിലേക്ക് അഡ്മിഷനായി വിളിക്കൂ 9500128037. ഹോസ്റ്റൽ ആൻഡ് ട്രാൻസ്പോർട്ടേഷൻ സൗകര്യങ്ങളും ലഭ്യമാണ്. സാൻ ഇന്റർനാഷണൽ ബിസിനസ് സ്കൂൾ.
3: സ്വപ്നതുല്യമായ ഒരു വീട് എല്ലാവരുടെയും ആഗ്രഹമാണ്. നിങ്ങളുടെ സങ്കല്പങ്ങളിലെ ഭവനത്തിന് രാജകീയ പ്രൗഢി നൽകുവാൻ ദൃശ്യ മാർബിൾസ് എന്നും നിങ്ങൾക്കൊപ്പം. അന്താരാഷ്ട്ര ബ്രാൻഡുകളുടെ പ്രീമിയം കളക്ഷനുകൾ മുതൽ ഓരോ സാധാരണക്കാരന്റെയും ബഡ്ജറ്റിനിണങ്ങുന്ന ആകർഷകമായ ടൈലുകൾ വരെ ഒരുക്കിയിരിക്കുന്നു. 40,000 ചതുരശ്ര അടിയിൽ കേരളത്തിലെ ഏറ്റവും വലിയ ഷോറൂമായ ദൃശ്യയിൽ 10,000 ചതുരശ്ര അടിയിൽ വിസ്മയമൊരുക്കുന്ന സാനിറ്ററി ഉൽപ്പന്നങ്ങളുടെ അതിവിശാലമായ ശേഖരവും ഒരുക്കിയിരിക്കുന്നു. ഗുണമേന്മയിൽ വിട്ടുവീഴ്ചയില്ലാത്ത പാരമ്പര്യം, വിശ്വസ്തത. നിങ്ങളുടെ വീടിന് ദൃശ്യഭംഗിയേകാൻ ദൃശ്യ മാർബിൾസ്, അച്ചുമൂർത്തിമംഗലം, വടക്കഞ്ചേരി, ഗവൺമെന്റ് കോളേജിന് സമീപം, ചിറ്റൂർ.

ഹരിതഭൂമി ഹരിതഭൂമി കർഷകരുടെ ഹൃദയതാളം. തിരുവാതിരയിൽ തിരുമുറിയാതെ മഴ പെയ്യും. ഈ ഒരു പഴഞ്ചൊല്ല് കേൾക്കാത്ത മലയാളികൾ കാണില്ല അല്ലേ? പ്രകൃതിയും മനുഷ്യനും കാർഷിക കലണ്ടറും തമ്മിലുള്ള അതിമനോഹരമായ ഒരു കൂടിച്ചേരലിന്റെ സമയമാണ് ഇത്. അതെ, മലയാളിയുടെ കാർഷിക സമൃദ്ധിയുടെയും പാരമ്പര്യത്തിന്റെയും പ്രതീകമായ തിരുവാതിര ഞാറ്റുവേല. എന്താണ് ഈ തിരുവാതിര ഞാറ്റുവേല? എന്താണ് ഈ ഞാറ്റുവേല? തിരുവാതിര ഞാറ്റുവേലയ്ക്ക് നമ്മുടെ കർഷകർ ഇത്രയധികം പ്രാധാന്യം നൽകുന്നത് എന്തുകൊണ്ടാണ്? പഴയകാലത്ത് ഈ തിരുവാതിര ഞാറ്റുവേല എങ്ങനെയായിരുന്നു? ഇന്നിതിന് എന്തൊക്കെ മാറ്റങ്ങൾ സംഭവിച്ചു? എല്ലാം അറിയാം ഇന്നത്തെ ഹരിതഭൂമിയിലൂടെ. കാർഷിക വിജ്ഞാന പരിപാടി ഹരിതഭൂമിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഹരിതഭൂമിയിൽ ഒപ്പമുണ്ട് ഞാൻ സുനിൽ. കേരളത്തിന്റെ പരമ്പരാഗത കാർഷിക കലണ്ടർ പൂർണ്ണമായിട്ടും സൂര്യന്റെ സഞ്ചാരത്തെ അടിസ്ഥാനമാക്കിയുള്ളതാണ്. സൂര്യൻ ഒരു വർഷം കൊണ്ട് 27 നക്ഷത്രങ്ങളിലൂടെ കടന്നു പോകുന്നു എന്നാണല്ലോ സങ്കല്പം. ഇതിൽ സൂര്യൻ ഓരോ നക്ഷത്ര വ്യൂഹത്തിലും ചെലവഴിക്കുന്ന ഏതാണ്ട് 13 മുതൽ 14 ദിവസങ്ങളെയാണ് നമ്മൾ ഞാറ്റുവേല എന്ന് വിളിക്കുന്നത്. ഞായറിന്റെ വേള, അതായത് സൂര്യന്റെ സമയം എന്ന വാക്കിൽ നിന്നാണ് ഞാറ്റുവേല എന്ന പേര് ഉണ്ടായത്. ഒരു വർഷത്തിലാകെ 27 ഞാറ്റുവേലകൾ ഉണ്ടെങ്കിലും കേരളത്തിലെ കർഷകരെ സംബന്ധിച്ച് പെയ്യുന്ന മഴയുടെയും ലഭിക്കുന്ന വെയിലിന്റെയും അളവ് കണക്കാക്കി ചില ഞാറ്റുവേലകൾക്ക് അതീവ പ്രാധാന്യമുണ്ട്. അശ്വതി ഞാറ്റുവേലയോടെയാണ് ഈ ചക്രം ആരംഭിക്കുന്നത്. കാർഷിക ജ്യോതിഷപ്രകാരം ഓരോ ഞാറ്റുവേലയ്ക്കും അനുയോജ്യമായ ചില പ്രത്യേക കൃഷികളുണ്ട്. ഇതിൽ മലയാളി കർഷകർ ഏറ്റവും ഭക്തിയാദരപൂർവ്വം കാത്തിരിക്കുന്നതും പ്രകൃതി അതിന്റെ എല്ലാ ഭാവങ്ങളും പ്രകടിപ്പിക്കുന്നതുമായ കാലമാണ് തിരുവാതിര ഞാറ്റുവേല. ഇന്നത്തെ ഹരിതഭൂമിയിലൂടെ തിരുവാതിര ഞാറ്റുവേലയെക്കുറിച്ചറിയാം മനോഹരമായ പാട്ടിന് ശേഷം.

0: ഹരിതഭൂമി കർഷകരുടെ ഹൃദയതാളം.
1: തിരുവാതിര ഞാറ്റുവേല എപ്പോഴാണ് ഉണ്ടാകുന്നതെന്ന് കൃത്യമായി അറിഞ്ഞിരിക്കേണ്ടത് ആവശ്യമാണ്. സാധാരണയായി മലയാള മാസമായ മിഥുനം 1-നോ അല്ലെങ്കിൽ 2-നോ ആണ്, അതായത് ഇംഗ്ലീഷ് കലണ്ടർ പ്രകാരം ജൂൺ മാസം പകുതിയോടെ, അതായത് ജൂൺ 14-15 തീയതികളിലാണ് സൂര്യൻ തിരുവാതിര നക്ഷത്രത്തിലേക്ക് പ്രവേശിക്കുന്നത്. ജൂൺ മധ്യത്തോടെ തുടങ്ങി ജൂൺ അവസാന വാരം വരെ നീണ്ടു നിൽക്കുന്ന 14 ദിവസങ്ങളാണ് തിരുവാതിര ഞാറ്റുവേലയുടെ ഔദ്യോഗിക കാലയളവ്. ഇടവപ്പാതി അഥവാ കാലവർഷം അതിന്റെ പൂർണമായ ശക്തി പ്രാപിക്കുന്നത് സാധാരണയായിട്ട് ഈ രണ്ടാഴ്ചകളിലാണ്. സൂര്യൻ തിരുവാതിര ഞാറ്റുവേലയിൽ നിൽക്കുന്ന ഈ രണ്ടാഴ്ചക്കാലം കേരളത്തിലെ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കേണ്ട സമയം കൂടിയാണ്. മണ്ണും അന്തരീക്ഷവും ഒരേപോലെ തണുത്തുറയുകയും പുതിയ ജീവന് മുളപൊട്ടാൻ പാകത്തിൽ പ്രകൃതി സജ്ജമാവുകയും ചെയ്യുന്ന സമയം കൂടിയാണ് ഇത്. ഇനി തിരുവാതിര ഞാറ്റുവേലയുടെ സവിശേഷതകൾ എന്തൊക്കെയാണെന്നറിയാം നല്ലൊരു പാട്ടിന് ശേഷം.

0: ഹരിതഭൂമി കർഷകരുടെ ഹൃദയതാളം.
1: തിരുവാതിരയിൽ തിരുമുറിയാതെ മഴ എന്നത് വെറുമൊരു ചൊല്ലു മാത്രമല്ല, മറിച്ച് ഈ കാലയളവിന്റെ ഏറ്റവും വലിയ സവിശേഷതയാണ്. പകലന്തിയോളം പെയ്യുന്ന നൂൽ മഴയും അതിനിടയിൽ പെട്ടെന്ന് വന്നു പോകുന്ന നേരിയ വെയിലും ഈ ദിവസങ്ങളെ കൂടുതൽ മനോഹരമാക്കുന്നുണ്ട്. ഈ സമയത്ത് പെയ്യുന്ന മഴവെള്ളത്തിന് പ്രത്യേക ഗുണമുണ്ട് എന്നാണ് കർഷകർ വിശ്വസിക്കുന്നത്. അന്തരീക്ഷത്തിലെ നൈട്രജനെ മണ്ണിലേക്ക് എത്തിക്കാൻ ഈ മഴയ്ക്ക് പ്രത്യേക കഴിവുണ്ടത്ര. കൂടാതെ തുടർച്ചയായി മഴ പെയ്യുമെങ്കിലും അന്തരീക്ഷത്തിൽ കടുത്ത തണുപ്പ് അനുഭവപ്പെടാതെ ഒരു നേരിയ ചൂടും നിലനിൽക്കും. ഈ സവിശേഷമായ കാലാവസ്ഥ ചെടികളുടെ വേരുകൾ പെട്ടെന്ന് മണ്ണിലേക്ക് ആഴ്ന്നിറങ്ങാനും പുതിയ മുളകൾ ചീഞ്ഞു പോകാതെ വളരാനും സഹായിക്കുന്നു. അതുകൊണ്ട് തന്നെയാണ് തിരുവാതിര ഞാറ്റുവേലയിൽ കുറ്റിച്ചൂല് നട്ടാലും മുളയ്ക്കുമെന്ന് പഴമക്കാര് പറയുന്നത്. കേട്ടുകൊണ്ടിരിക്കുന്നത് തിരുവാതിര ഞാറ്റുവേലയെക്കുറിച്ചാണ്. എന്തുകൊണ്ടാണ് ഇത്രയധികം പ്രാധാന്യം ഈ ഒരു ഞാറ്റുവേലയ്ക്ക് വരാൻ കാരണമെന്ന് പറയാം നല്ലൊരു പാട്ടിൽ.

0: ഹരിതഭൂമി കർഷകരുടെ ഹൃദയതാളം.
1: തിരുവാതിര ഞാറ്റുവേലയ്ക്ക് ഇത്രയധികം പ്രാധാന്യം വരാൻ കാരണം കേരളത്തിന്റെ കറുത്ത പൊന്നായ കുരുമുളക് കൃഷിയുമായി നേരിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു എന്നതുകൊണ്ടാണ്. കുരുമുളക് വള്ളികൾ നട്ടുകൂടാനും അവയുടെ പരാഗണം നടക്കാനും ഈ ഞാറ്റുവേലയിലെ മഴ അത്യാവശ്യമാണ്. കുരുമുളകിന്റെ പുത്തിരികളിൽ വീഴുന്ന ഞാറ്റുവേല മഴത്തുള്ളികളാണ് അതിൽ പരാഗണം സാധ്യമാകുന്നത്. ഈ സമയത്ത് കൃത്യമായി മഴ ലഭിച്ചില്ല എങ്കിൽ കുരുമുളക് തിരികളിൽ കായ്കൾ പിടിക്കാതെ മണികൊഴിച്ചിലുണ്ടാകാം. ഇത് കർഷകരുടെ സാമ്പത്തിക ഭദ്രതയെ നേരിട്ട് ബാധിക്കുകയും ചെയ്യും. കുരുമുളക് മാത്രമല്ല, തെങ്ങ്, കവുങ്ങ്, പ്ലാവ് തുടങ്ങിയ ദീർഘകാല വിളകളുടെ തൈകൾ വയ്ക്കാനും മരങ്ങളുടെ കൊമ്പുകൾ വെട്ടിപ്പിടിച്ച് പുതിയവ നട്ടുവളർത്താനും ഏറ്റവും അനുകൂലമായ സമയം കൂടിയാണ് ഇത്. പ്രകൃതി തന്നെ സൗജന്യമായി ജലസേചനം നടത്തുന്നതുകൊണ്ട് കർഷകന് നനയ്ക്കേണ്ട ചെലവുമില്ല. ഇനി പഴയകാല തിരുവാതിര ഞാറ്റുവേല എങ്ങനെയായിരുന്നു എന്ന് പറയാം മനോഹരമായ പാട്ടിന് ശേഷം.

0: ഹരിതഭൂമി കർഷകരുടെ ഹൃദയതാളം.
1: പഴയകാലത്ത് തിരുവാതിര ഞാറ്റുവേല എന്നത് കേവലം ഒരു കാർഷിക സമയം മാത്രമല്ല, ഒരു വലിയ ആഘോഷം കൂടിയായിരുന്നു. കർഷകർ തങ്ങളുടെ വിത്ത് പുരകളിൽ സൂക്ഷിച്ചു വെച്ച മികച്ച വിത്തുകളും വള്ളികളും പുറത്തെടുക്കുന്നത് ഈ ഒരു കാലത്താണ്. നാടൻ പാട്ടുകൾ പാടി അവർ കൃഷിയിടങ്ങളെ സജീവമാക്കിയിരുന്നു. പണ്ടുകാലത്ത് വീട്ടുപറമ്പിലെ വലിയ മരങ്ങളിൽ പടർന്നു കിടക്കുന്ന കുരുമുളക് വള്ളികൾ കൊത്തിയെറിഞ്ഞ് പുതിയ താങ്ങുമരങ്ങളിലേക്ക് പടർത്തുന്ന ജോലി ഈ 14 ദിവസങ്ങളിലാണ് ചെയ്യുക. വീട്ടിലെ മുതിർന്നവർ മുതൽ കുട്ടികൾ വരെ ഒരേ മനസ്സോടെ പറമ്പിലിറങ്ങി പണിയെടുക്കുന്ന കൂട്ടായ്മയുടെ കാലമായിരുന്നു അത്. ഞാറ്റുവേല കഞ്ഞികുടിക്കുന്ന ഒരു പതിവും പഴയകാലത്ത് ചിലയിടങ്ങളിലുണ്ടായിരുന്നു. ഔഷധ സസ്യങ്ങളും നവധാന്യങ്ങളും ചേർത്ത് വെച്ച് കഞ്ഞികുടിക്കുന്നത് ഞാറ്റുവേലക്കാലത്തുണ്ടാകുന്ന പനിയും മറ്റ് പ്രശ്നങ്ങളൊക്കെ മാറുമെന്നും ശരീരത്തിന് പ്രതിരോധ ശേഷി ലഭിക്കുമെന്നും പഴമക്കാർ വിശ്വസിച്ചിരുന്നു. ഇനി ഞാറ്റുവേലയ്ക്ക് ഈ ആഗോള താപനം മൂലം എന്ത് സംഭവിച്ചു പറഞ്ഞുതരാം മനോഹരമായ പാട്ടിന് ശേഷം.

0: ഹരിതഭൂമി കർഷകരുടെ ഹൃദയതാളം.
1: പഴയകാലത്തെ ആ സമൃദ്ധിയും കൃത്യതയും ഇന്ന് ഞാറ്റുവേലയ്ക്ക് നഷ്ടമായിക്കൊണ്ടിരിക്കുകയാണ്. ആഗോള താപനവും കാലാവസ്ഥാ വ്യതിയാനവും നമ്മുടെ പരമ്പരാഗത കാർഷിക കലണ്ടറിന്റെ താളം പൂർണ്ണമായിട്ട് തെറ്റിച്ചു കളഞ്ഞു. തിരുമുറിയാത്ത മഴ ലഭിക്കേണ്ട തിരുവാതിര ഞാറ്റുവേലയിൽ ഇന്ന് പലപ്പോഴും ഒന്നുകിൽ കടുത്ത വരൾച്ചയോ അല്ലെങ്കിൽ പ്രളയസമാനമായ കനത്ത മഴയോ ആണ് ഉണ്ടാകുന്നത്. ജൂൺ പകുതിയായാലും പലപ്പോഴും മഴക്കാലം കൃത്യമായി ആരംഭിക്കാത്ത അവസ്ഥ ഇന്ന് കേരളത്തിലുണ്ട്. അന്തരീക്ഷ താപനിലയിൽ ഉണ്ടായിട്ടുള്ള ഈ വ്യതിയാനം കാരണം കുരുമുളക് വള്ളികളുടെ പൂവിടൽ പ്രക്രിയ തടസ്സപ്പെടുകയും കർഷകർക്ക് വലിയ തോതിൽ വിളനഷ്ടം സംഭവിക്കുകയും ചെയ്യുന്നുണ്ട്. കൃത്യമായ മഴ ലഭിക്കാത്തതുകൊണ്ട് ഞാറ്റുവേല കലണ്ടർ നോക്കി മാത്രം കൃഷിയിറക്കാൻ പറ്റാത്ത അവസ്ഥയിലാണ് ഇന്നത്തെ കർഷകർ. തിരുവാതിര ഞാറ്റുവേലയെക്കുറിച്ചാണ് ഇന്നത്തെ ഹരിതഭൂമിയിലൂടെ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇനിയും ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. മനോഹരമായ പാട്ടിന് ശേഷം പങ്കെടുക്കും.

0: ഹരിതഭൂമി കർഷകരുടെ ഹൃദയതാളം.
1: കാലാവസ്ഥ മാറിയതോടെ നമ്മുടെ കർഷകരുടെ കൃഷി രീതികളിലും വലിയ മാറ്റങ്ങൾ വരുത്തേണ്ടി വന്നിട്ടുണ്ട്. പണ്ടത്തെ പോലെ മഴയെ മാത്രം ആശ്രയിക്കാതെ ശാസ്ത്രീയമായ ജലസേചന മാർഗങ്ങളും ആധുനിക തണൽ വലകളും ഇന്ന് കർഷകർ വ്യാപകമായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. കുരുമുളക് കൃഷിയിൽ പരമ്പരാഗത ഇനങ്ങൾക്ക് പകരം കാലാവസ്ഥാ വ്യതിയാനങ്ങളെ ചെറുക്കാൻ ശേഷിയുള്ള പ്രകൃതിദത്ത സങ്കര ഇനങ്ങൾ ഇന്ന് നട്ടുവളർത്തുന്നുണ്ട്. നനയ്ക്കാനുള്ള ആധുനിക ഡ്രിപ്പ് ഇറിഗേഷൻ സംവിധാനങ്ങൾ ഞാറ്റുവേല പിഴച്ചാലും കൃഷിയെ സംരക്ഷിക്കാനായിട്ട് സഹായിക്കുന്നു. എങ്കിലും ജൈവവള പ്രയോഗത്തിനും തൈകൾ നടുന്നതിനും ഇന്നും തിരുവാതിര ഞാറ്റുവേലയുടെ പ്രാധാന്യം കുറഞ്ഞിട്ടില്ല. ഗ്രോ ബാഗ് കൃഷി ചെയ്യുന്നവരും ടെറസ് ഗാർഡൻ ഉള്ളവരും പുതിയ തൈകൾ മാറ്റി നടാൻ ഇന്നും ഈ ജൂൺ ജൂലൈ മാസങ്ങളിലെ തണുത്ത അന്തരീക്ഷം തന്നെയാണ് തിരഞ്ഞെടുക്കുന്നത്. ഇനി ഞാറ്റുവേലയെ തിരിച്ചുപിടിക്കാനായിട്ട് നമ്മൾ എന്താണ് ചെയ്യേണ്ടത് പറഞ്ഞുതരാം നല്ലൊരു പാട്ടിനുശേഷം.

ഹരിതഭൂമി ഹരിതഭൂമി കർഷകരുടെ ഹൃദയതാളം. മാറിയ കാലത്തും ഞാറ്റുവേളയുടെ സംസ്കാരം തിരിച്ചുപിടിക്കേണ്ടത് നമ്മുടെ നിലനിൽപ്പിന്റെ ആവശ്യമാണ്. വിദ്യാലയങ്ങളിലും പ്രാദേശിക കൂട്ടായ്മകളിലും ഞാറ്റുവേലയെക്കുറിച്ചുള്ള അറിവുകൾ പുതിയ തലമുറയ്ക്ക് പകർന്നു നൽകാനായിട്ട് പ്രത്യേക കാർഷിക ഉത്സവങ്ങൾ സംഘടിപ്പിക്കേണ്ടതുണ്ട്. ഓരോ വീട്ടുവളപ്പിലും ഈ തിരുവാതിര ഞാറ്റുവേലക്കാലത്ത് കുറഞ്ഞത് ഒരു ഔഷധ ചെടിയോ ഫലവൃക്ഷത്തെയോ എങ്കിലും നട്ടുപിടിപ്പിക്കാനായിട്ട് നമ്മൾ തയ്യാറാവണം. മണ്ണൊലിപ്പ് തടയാനും ഭൂഗർഭ ജലനിരപ്പ് ഉയർത്താനും ജൈവ പുതയിടൽ പോലുള്ള പരമ്പരാഗത രീതികൾ വീണ്ടും ശീലമാക്കണം. പ്രകൃതി തരുന്ന ഈ സവിശേഷമായ 14 ദിവസങ്ങളെ കൃത്യമായിട്ട് പ്രയോജനപ്പെടുത്തി കഴിഞ്ഞാൽ വരും വർഷങ്ങളിൽ മികച്ച വിളവ് കൊയ്യാനായിട്ട് നമുക്ക് സാധിക്കും. പാരമ്പര്യ അറിവുകളെയും ആധുനിക സാങ്കേതിക വിദ്യകളെയും കോർത്തിണക്കി മുന്നോട്ടു പോയി കഴിഞ്ഞാൽ ഞാറ്റുവേലയുടെ പഴയ പ്രതാപം നമുക്ക് വീണ്ടെടുക്കാനായിട്ട് സാധിക്കും. തിരുവാതിര ഞാറ്റുവേല എന്നത് വെറുമൊരു മഴക്കാലമല്ല, അത് ഭൂമിയുടെ പുനർജനിയുടെയും മലയാളിയുടെ സംസ്കാരത്തിന്റെയും പ്രതീകം കൂടിയാണ്. പ്രകൃതി ഒരുക്കുന്ന ഈ അനുകൂല സാഹചര്യത്തെ പരമാവധി പ്രയോജനപ്പെടുത്തി നമ്മുടെ പറമ്പുകളിലും ടെറസുകളിലും പുതിയ ജീവനുകൾ നട്ടുപിടിപ്പിക്കാനായിട്ട് നമുക്കൊന്നിച്ചിറങ്ങാമെന്ന് പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ഹരിതഭൂമി ഇവിടെ പൂർണ്ണമാകുന്നു. വീണ്ടും അടുത്ത അധ്യായത്തിൽ കൂടുതൽ കാർഷിക വിശേഷങ്ങളുമായി ഒന്നിക്കാം. ഇത്രയും നേരം കൂടെ ഉണ്ടായിരുന്നത് ഞാൻ സുനിൽ. തുടർന്നും കേട്ടുകൊണ്ടേയിരിക്കുക ഹല്ലിയ FM 90.4 കേട്ട് കൂട്ടുകൂടാം.

0: നേത്രദാനം എന്നാൽ എന്താണ്? നമ്മൾ എന്തിന് നേത്രദാനം ചെയ്യുന്നു? മരണശേഷം മാത്രം ഒരാൾക്ക് ചെയ്യാൻ കഴിയുന്ന ഒരു സൽപ്രവൃത്തിയാണ് നേത്രദാനം. ഒരു വ്യക്തി നേത്രദാനം ചെയ്യുന്നതിലൂടെ ഒന്നിലധികം പേർക്ക് കാഴ്ചയുടെ വിസ്മയ ലോകത്തിലേക്ക് വരാൻ സഹായിക്കുന്നു. നിങ്ങളുടെ കണ്ണുകൾ ദാനം ചെയ്യാമെന്ന് പ്രതിജ്ഞ ചെയ്യുക. നേത്രദാനം മഹാദാനം. ഇരുളിൽ കഴിയുന്നവർക്ക് വെളിച്ചമേകുക. നിങ്ങളുടെ സ്നേഹിതരെയും ബന്ധുമിത്രാദികളെയും നേത്രദാനം ചെയ്യുവാനായി പ്രോത്സാഹിപ്പിക്കുക. നേത്രദാനം ചെയ്യുന്നതിനായി ബന്ധപ്പെടൂ അഹല്യ ഐ ബാങ്ക്, അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, പാലക്കാട്. ഫോൺ 9188954112, 04923225000. സന്ധിവാദം, സ്ട്രോക്ക്, മുട്ടുവേദന, നടുവേദന, കഴുത്തുവേദന തുടങ്ങിയ പ്രശ്നങ്ങൾ നിങ്ങളെ അലട്ടുന്നുണ്ടോ? എല്ലാവിധ ഇടുപ്പ്, കഴുത്ത് സംബന്ധമായ രോഗങ്ങളും ശസ്ത്രക്രിയയില്ലാതെ പരിഹരിക്കാം അഹല്യ ആയുർവേദ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 04923226888, മൊബൈൽ 9496000129. അഹല്യ ആയുർവേദ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, പാലക്കാട്.
1: ആഘോഷങ്ങൾ അവിസ്മരണീയമാക്കാൻ ഇനി എങ്ങും പോകേണ്ട. പാലക്കാട് ചിറ്റൂരിന്റെ ഹൃദയഭാഗത്ത് എല്ലാ അത്യാധുനിക സൗകര്യങ്ങളുമായി പെരുമാട്ടി റെസിഡൻസ് ഒരുങ്ങിക്കഴിഞ്ഞു. വിവാഹ നിശ്ചയം, പിറന്നാൾ പാർട്ടികൾ, കുടുംബ സംഗമങ്ങൾ എന്നിവയ്ക്കായി പൂർണ്ണമായും എയർ കണ്ടീഷൻ ചെയ്ത വിശാലമായ ബാങ്ക്വറ്റ് ഹാൾ, കൂടാതെ 10 മുതൽ 12 പേർക്ക് വരെ ഇരിക്കാവുന്ന അത്യാധുനിക ബോർഡ് റൂം സൗകര്യവും രുചിയൂറും വിഭവങ്ങളുമായി രാവിലെ 8 മുതൽ രാത്രി 11 വരെ പ്രവർത്തിക്കുന്ന ഫ്ലേവേഴ്സ് മൾട്ടി ക്യൂസിൻ റെസ്റ്റോറന്റ്, ഒപ്പം ലക്ഷറി താമസ സൗകര്യങ്ങളും. പെരുമാട്ടി റെസിഡൻസി, മീനാക്ഷിപുരം റോഡ്, കമ്പാലത്തറ. കോൺടാക്ട് 7591979393.
2: ഉങ്കൾ വാഴ്ക്കയും ഒവ്വൊരു തരുണത്തിലും തങ്കലക്ഷ്മി ചിറ്റ് ഫണ്ട്സ് പ്രൈവറ്റ് ലിമിറ്റഡ് സിൻസ് 1962.
3: പരിശുദ്ധിയുടെയും പാരമ്പര്യത്തിന്റെയും പൊന്നിൻ തിളക്കം, ബാലകണ്ഠപാണി ജ്വല്ലേഴ്സ്, BIS 916 ഹാൾമാർക്ക് സ്വർണ്ണാഭരണങ്ങളുടെയും തമിഴ്നാട് ഹാൾമാർക്ക് വെള്ളിയാഭരണങ്ങളുടെയും വിപുലമായ ശേഖരവും പണിക്കൂലിയിലളവും. ബാലകണ്ഠപാണി ജ്വല്ലേഴ്സ്, കൊഴിഞ്ഞാപ്പാറ, പാലക്കാട്.
4: ഇൻസ്റ്റന്റ് പാട്ട് ഇവിടെ മൊത്തം പാട്ട്.
5: നല്ല ക്ലൈമറ്റ്, ഒരു ചായയൊക്കെ കുടിച്ച്, നല്ല ചൂടുള്ള ചായ ഓർ കാപ്പിയൊക്കെ കുടിച്ച്, ഇങ്ങനെ പഴംപൊരിയൊക്കെ കഴിച്ച്, നല്ല ചൂടുള്ള എണ്ണയിൽ ഇങ്ങനെ വറുത്തെടുത്തിട്ടുള്ള മുരിഞ്ഞ പഴംപൊരിയൊക്കെ കഴിച്ച് ഇങ്ങനെ പാട്ടും കേട്ടും ഇരിക്കാൻ പറ്റിയ ഒരു അടിപൊളി ക്ലൈമറ്റാണ് ഈ ഒരു 12 മണി സമയത്തും നമ്മുടെ ചുറ്റിലും നമുക്ക് കാണാനായിട്ട് പറ്റുന്നത്. മഴക്കാലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതിപ്പോൾ ചെറിയ മഴയാണെങ്കിലും വലിയ മഴയൊക്കെ ആണെങ്കിലും അത് തരുന്നൊരു വൈബുണ്ട്, മഴക്കാലത്തിൻ്റെ ഒരു ഒരു ഭംഗിയുണ്ട്. ആ ഭംഗി ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്ന ഒരു ഒരു ക്ലൈമറ്റാണ്, ഒരു ടൈമാണ് ഇത്. ഈ ഒരു ടൈം, ഇത് ജൂലൈ മാസം 1ാം തീയതി. ജൂലൈ മാസം എന്ന് പറയുന്നത് നമ്മുടെ കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും കൂടുതൽ മഴ പെയ്യുന്ന ഒരു മാസം കൂടിയാണ്. കർക്കിടക മാസമൊക്കെ വരാനായിട്ട് പോകുന്നു. അപ്പോൾ നല്ല മഴയൊക്കെ പെയ്യും എന്നൊക്കെയാണ് പണ്ടുള്ളവർ പറഞ്ഞിരിക്കുന്നത്. പക്ഷേ കാലാവസ്ഥ മാറി, കാലം മാറി, മഴ പെയ്യോ ഇല്ലയോ എന്നുള്ളത് നമ്മുടെ കയ്യിലല്ല. എന്തായാലും പെയ്യുന്ന മഴയൊക്കെ എൻജോയ് ചെയ്യുക. കൂടുതൽ കൂടുതൽ മഴ വേണം, നിറയെ മഴ പെയ്യണം എന്ന് വാശി പിടിക്കാതെ, അത്രയും ഗ്രീഡി ആയിട്ട് ആവാതെ, ഗ്രീഡി ആവാതെ, അത്യാർത്ഥി ഇല്ലാതെ കിട്ടുന്ന മഴയൊക്കെ എൻജോയ് ചെയ്യുക. മഴ ചെറിയ രീതിയിൽ, എന്താ പറയുക, ചെറിയ തുള്ളി മഴയാണെങ്കിൽ പോലും അതൊക്കെ എൻജോയ് ചെയ്ത് അതൊക്കെ ആസ്വദിച്ച് മുന്നോട്ട് പോവുക എന്നാണ് പറയാനുള്ളത്. അപ്പോൾ മഴയോടൊപ്പം തന്നെ ഒരു നല്ല പാട്ട് കൂടെ കേൾക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു വൈബ് വേറൊരു വൈബായിരിക്കും, വേറെ ലെവൽ വൈബായിരിക്കും. അങ്ങനെ ഇഷ്ടമുള്ള പാട്ടുകൾ കേൾക്കാനുള്ള നേരമാണ്, ഇഷ്ടമുള്ള പാട്ടുകൾ ഇങ്ങനെ ചായയോടൊപ്പം, ചായ കുടിച്ചുകൊണ്ട് അല്ലെങ്കിൽ കാപ്പി കുടിച്ചുകൊണ്ട് കേൾക്കാൻ പറ്റിയ ഒരു ടൈമാണ് ഈ ഒരു 12 മണി ടൈം എന്ന് പറയുന്നത്. ചിലർക്ക് ലഞ്ചായിരിക്കും, ലഞ്ച് കഴിച്ചുകൊണ്ടും പാട്ടൊക്കെ കേൾക്കാം. എങ്ങനെ പാട്ട് കേട്ടാലും ആരും ഒന്നും പറയാൻ പോകുന്നില്ല. അപ്പം നിങ്ങൾക്ക് ഇഷ്ടമുള്ള പാട്ടുകൾ ഇനിയുള്ള 2 മണിക്കൂർ നേരം വെച്ച് തരാനായിട്ടാണ് അഹല്യ FM 90.4 ഇൻസ്റ്റന്റ് പാട്ടുള്ളത്. ഇന്നത്തെ ഇൻസ്റ്റന്റ് പാട്ട് ആരംഭിക്കുമ്പോൾ കൂടെയുണ്ട് ഞാൻ സുനിൽ. കുറച്ചു നേരം ഞാനിവിടെ കാണും. നിങ്ങളുടെ ഇഷ്ടഗാനങ്ങൾ പ്ലേ ചെയ്യാനായിട്ട്, ഈ മഴയത്ത് കേൾക്കാനായിട്ട് പറ്റിയിട്ടുള്ള കുറെ നല്ല പാട്ടുകൾ ചോദിക്കും എന്ന പ്രതീക്ഷയിലാണ് ഞാൻ വന്നിരിക്കുന്നത്. അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും എന്നെ വിളിക്കാം. വിളിക്കണം നമ്പർ 8818 5090001 82 90 90 00 നമ്പർ. സെയിം തന്നെയാണ് വാട്സ്ആപ്പ് നമ്പറും. നിങ്ങൾക്ക് വാട്സ്ആപ്പ് ത്രൂവും മെസ്സേജൊക്കെ അയച്ച് പാട്ടുകളൊക്കെ ആവശ്യപ്പെടാവുന്നതാണ്. മെസ്സേജ് അയക്കുന്ന സമയത്ത് നിങ്ങളുടെ പേരും അതുപോലെ തന്നെ ഏത് ചിത്രത്തിലെ പാട്ടാണ്, പാട്ടിന്റെ ആദ്യ വരെയും കൂടെ ഉൾപ്പെടുത്താനായിട്ട് ശ്രമിക്കുക. പിന്നെ മെസ്സേജ് ടൈപ്പ് ചെയ്തതിന് ശേഷം അയക്കുന്നതിന് മുന്നേ ഒന്ന് വായിച്ചു നോക്കുക, ഇത് എനിക്ക് വായിക്കാനായിട്ട് പറ്റുന്നു, വേറൊരാൾക്ക് ഇത് വായിക്കാൻ പറ്റുന്ന മെസ്സേജ് ആണോ എന്ന് ഒന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം മെസ്സേജ് അയച്ചാൽ വളരെ സന്തോഷം കേട്ടോ. ഒരുപാട് പഴയ പാട്ടുകളൊന്നും ചോദിക്കാതെ കുറച്ച് പുതിയ പാട്ടുകൾ, പുതിയ പാട്ടുകൾ മീൻസ് ഒരു 70s അതിനുശേഷമുള്ള പാട്ടുകളൊക്കെ ആവശ്യപ്പെടുകയാണെങ്കിൽ വളരെ നല്ലതായിരിക്കും. നമുക്ക് എടുത്ത് പ്ലേ ചെയ്യാനായിട്ട് വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല. ഒരുപാട് പഴയ പാട്ടുകൾ, ഇപ്പോൾ 1950s തമിഴ് പാട്ടുകളൊക്കെ റിക്വസ്റ്റ് ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ ക്വാളിറ്റി വേർഷൻസ് ഒന്നും ഇവിടെ ഉണ്ടാവണമെന്നില്ല. അപ്പോൾ അത് എടുക്കാനും വയ്ക്കാനൊക്കെ കുറച്ച് പ്രയാസമുണ്ട്. അത് ചോദിച്ച് പ്ലേ ചെയ്യാതിരിക്കുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും എനിക്കും നിങ്ങൾക്കും ഒക്കെ വിഷമമാണ്. അത് മാത്രമല്ല, പെട്ടെന്ന് വിളിച്ച് പാട്ടുകളൊക്കെ റിക്വസ്റ്റ് ചെയ്യുക എന്നുകൂടെ റിക്വസ്റ്റ് കൂടെ ഉണ്ട് കേട്ടോ. പലരും ഒന്നേ മുക്കാലിന് ശേഷമൊക്കെ വിളിച്ച് പാട്ട് വേണമല്ലോ, സമയം കഴിഞ്ഞിട്ടില്ലല്ലോ, ഇനിയും 2-3 പാട്ടുകൾക്കുള്ള നേരം ഉണ്ടല്ലോ എന്നൊക്കെ പറയാറുണ്ട്. പലപ്പോഴും 1:15, 1:30 ആകുമ്പോൾ തന്നെ പാട്ടുകളൊക്കെ ഫില്ലാവാറുണ്ട്. സോ നേരത്തെ വിളിക്കുക, നേരത്തെ പാട്ടുകളൊക്കെ റിക്വസ്റ്റ് ചെയ്യുക എന്നാണ് ഇൻസ്റ്റന്റ് പാട്ടിന്റെ തുടക്കത്തിൽ എനിക്ക് പറയാനുള്ളത്. അപ്പോൾ 3:20 സംസാരിക്കാൻ തുടങ്ങിയിട്ട് അപ്പോൾ ഇനിയും ഞാൻ വർത്തമാനം പറയുന്നില്ല, ഇനി മൊത്തം നിങ്ങളുടെ പാട്ടുകൾക്കുള്ള നേരമാണ്. ജൂലൈ മാസം ആരംഭിച്ചത് കൊണ്ട് തന്നെ ഭഗവതി എന്ന വിജയ് ചിത്രത്തിലെ ജൂലൈ മലർഗളെ എന്ന് തുടങ്ങുന്ന ഒരു അടിപൊളി പാട്ട്, നല്ലൊരു പാട്ട്, അടിപൊളി പാട്ട് എന്ന് പറയുന്നില്ല, ഈ ഒരു മഴക്കാലത്ത് കേൾക്കാൻ പറ്റിയിട്ടുള്ള ആ ഒരു വൈബ് പാട്ടോടുകൂടി ഇന്നത്തെ ഇൻസ്റ്റന്റ് പാട്ട് ആരംഭിക്കുന്നു. ഇൻസ്റ്റന്റ് പാട്ടുമായി കൂടെയുണ്ട് ഞാൻ സുനൽ.

0: ഇൻസ്റ്റന്റ് പാട്ട്, ഇവിടെ മൊത്തം പാട്ട്.
1: ഭഗവതി എന്ന ചിത്രത്തിലെ നല്ലൊരു പാട്ടൊക്കെ കേട്ട് കഴിഞ്ഞു. വന്നപ്പോൾ സമയം 12 മണി കഴിഞ്ഞ് 10 മിനിറ്റ് ആയിരിക്കുന്നു. ഇൻസ്റ്റന്റ് പാട്ടാണ് സുനിലിനൊപ്പം ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ കൂടെ ഫസ്റ്റ് കോളർ ജോയിൻ ചെയ്യുന്നുണ്ട്, ആരാണ് നോക്കാം. ഹലോ,
2: ഹലോ, ഗുഡ് ആഫ്റ്റർനൂൺ സുനിൽ.
1: ഗുഡ് ആഫ്റ്റർനൂൺ. ആരാണ്?
2: ചിറ്റൂരിൽ
1: നാഗരാജ്. നാഗരാജ് ഇന്ന് ഏത് പാട്ടാണ് കേൾക്കേണ്ടത്?
2: പാട്ട് കോയിൽ കാള എന്ന സിനിമയിലെ പള്ളിക്കൂടം പോകലാമാ എന്ന സിനിമയിലെ പാട്ട്.
1: ഓക്കെ, പള്ളിക്കൂടം പോകലാമാ അല്ലേ?
2: അതെ അതെ.
1: സ്കൂളിലേക്ക് പോവാന്നല്ലേ പറയുന്നത്?
2: അതെ അതെ.
1: എന്തായാലും ഞാൻ പാട്ട് വെച്ചതാ കേട്ടോ.
2: പിന്നെ ഒരു കാര്യം
1: പറയുന്നു,
2: ഇന്ന് ഡോക്ടർമാരുടെ ഡേ അല്ലേ, അതിന് പ്രത്യേകം നമ്മൾ സ്റ്റേഡിയം ബസ് സ്റ്റാൻഡിന് അവിടെ സ്കിൻ ഡോക്ടർ, എന്താ പേര്, മോഹൻദാസ് സാറിന് ആശംസകൾ.
1: ഓക്കെ, താങ്ക് യു, താങ്ക് യു നാഗരാജേട്ടാ, ഒരുപാട് സന്തോഷം. വീണ്ടും വിളിക്കുക. നാഗരാജേട്ടൻ റിക്വസ്റ്റ് ചെയ്ത ആ ഒരു പാട്ട് ഇതാ നിങ്ങളുടെ കാതോരം എത്തുന്നു. ഒപ്പം തന്നെ വരാൻ പോകുന്ന പാട്ടിനുള്ള മെസ്സേജ് അയച്ചിരിക്കുന്നത് ശശികല ചേച്ചിയാണ്, പാലക്കാട് നിന്നും. അഴകി എന്ന മൂവിയിലെ ഒളിയിലെ തെരിവാതെ എന്ന സോങ്ങ് വേണം, ഡെഡിക്കേഷൻ ഷീബ എന്ന് പറഞ്ഞിട്ടുണ്ട്. തീർച്ചയായിട്ടും ആ ഒരു പാട്ട് കൂടെ നമുക്ക് എൻജോയ് ചെയ്യാം. ഇൻസ്റ്റന്റ് പാട്ടിൽ അടുത്തതായി.

0: ഇൻസ്റ്റന്റ് പാട്ട്, ഇവിടെ മൊത്തം പാട്ട്.
1: നല്ലൊരു പാട്ടൊക്കെ കേട്ട് കഴിഞ്ഞ് വന്നപ്പോൾ സമയം 12 മണി കഴിഞ്ഞ് 21 മിനിറ്റ് ആയിരിക്കുന്നു. ഇൻസ്റ്റന്റ് പാട്ടാണ് സുനിലഭം ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ കൂടെ നെക്സ്റ്റ് കോളർ ജോയിൻ ചെയ്യുന്നു, ആരാണ് നോക്കാം. ഹലോ,
2: ഹലോ, ഗുഡ് മോർണിംഗ് മിസ്റ്റർ പെരേര.
1: ഗുഡ് ആഫ്റ്റർനൂൺ മിസ്റ്റർ പെരേര.
2: ഒരുപാട് നാളായി.
1: ചേട്ടൻ സുഖമായിട്ടിരിക്കുന്നോ?
2: ആ, സുഖമായിരിക്കുന്നു.
1: തൃശ്ശൂരിൽ മഴയൊക്കെ ഉണ്ടോ?
2: ഇല്ല, മഴ ഉണ്ടോന്ന് വെച്ചാല് ഇന്നിപ്പില്ല, കുറവാണ്.
1: എന്നാലും കുഴപ്പമില്ല, അഡ്ജസ്റ്റ് ചെയ്യാം, മതി അല്ലേ?
2: വന്നും പോയി നിക്കണ്ട മഴ.
1: ഓക്കെ, അപ്പൊ ഇന്ന് ഏത് പാട്ടാണ് ഈ മഴ സമയത്ത് കേൾക്കേണ്ടത്?
2: ഇന്ന് നമ്മളെ ജി വേണുഗോപാൽ പാടിയ ഒരു പാട്ടുണ്ട്, പള്ളിത്തേരുണ്ടോ തിരുരംഗക്കളമുണ്ടോ അമ്പൽക്കുളമുണ്ടോ തിരുതാളിക്കല്ലുണ്ടോ താളത്തിൽ പൂപ്പട കൂട്ടാനായി കന്യകമാരായിരമുണ്ടോ ഓ എന്നോ മനാളെ കൂടെ കണ്ടു കണ്ടു കണ്ടു. ഈ പാട്ട്
1: ഷംസുദ്ദീൻ പാടിയ സ്ഥിതിക്ക് ഇനി വേണുഗോപാൽ പാടട്ടെ അല്ലേ? ഓക്കെ, താങ്ക് യു ചേട്ടൻ, ഒരുപാട് സന്തോഷം. ഷംസുദ്ദീൻ ചേട്ടൻ റിക്വസ്റ്റ് ചെയ്ത ആ ഒരു പാട്ട് ഇതാ നിങ്ങളുടെ കാതോരം എത്തുന്നു. ഒപ്പം തന്നെ വരാൻ പോകുന്ന പാട്ടിനുള്ള മെസ്സേജ് ഇതാണ്. ഹായ് അഹല്യ, ഞാൻ പാലക്കാട് നിന്നും. കണ്ണനാണ്. ഡ്യൂഡ് മൂവിയിലെ ഊരും ബ്ലഡ് സോങ് വെച്ച് തരുമോ എന്ന് പറഞ്ഞിട്ടുണ്ട്. തീർച്ചയായിട്ടും ആ ഒരു പാട്ട് കൂടെ നമുക്ക് എൻജോയ് ചെയ്യാം ഇൻസ്റ്റന്റ് പാട്ടിൽ. ഈ രണ്ട് പാട്ടുകൾക്ക് ശേഷം ആകാശവാണി വാർത്തകളായിരിക്കും. വാർത്തകൾ കഴിഞ്ഞ് നമ്മളൊരു 12:41-42 ആവുമ്പോൾ തിരിച്ചു വരുന്നതായിരിക്കും. അപ്പോൾ പാട്ട് എൻജോയ് ചെയ്തോളൂ.

0: നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് സബിത ആനന്ദ്. പ്രധാന വാർത്തകൾ. അടിയന്തര പ്രമേയത്തിന് അനുമതി നിഷേധിച്ചതിൽ പ്രതിഷേധിച്ച് പ്രതിപക്ഷം ഇന്നും നിയമസഭയിൽ നിന്ന് ഇറങ്ങിപ്പോയി. വിഴിഞ്ഞം തുറമുഖ പദ്ധതിയിലെ വിദേശ നിക്ഷേപത്തിൽ ബന്ധപ്പെട്ടവർ സംസ്ഥാന ഗവൺമെന്റിന്റെ അനുമതി ഇതുവരെ വാങ്ങിയിട്ടില്ലെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. ആന്ധ്രാപ്രദേശ് കേന്ദ്ര സർവകലാശാലയുടെ ആദ്യ ബിരുദദാന ചടങ്ങിൽ രാഷ്ട്രപതി ദ്രൌപദി മുർമു ഇന്ന് പങ്കെടുക്കും. സംസ്ഥാനത്ത് അതിശക്തമായ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ മെക്സിക്കോ പ്രീ ക്വാർട്ടറിൽ പ്രവേശിച്ചു. വാർത്തകൾ വിശദമായി. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് ഫണ്ട് വെട്ടിക്കുറച്ച വിഷയത്തിൽ അടിയന്തര പ്രമേയത്തിന് സ്പീക്കർ അവതരണാനുമതി നിഷേധിച്ചതിൽ പ്രതിഷേധിച്ച് പ്രതിപക്ഷം നിയമസഭയിൽ നിന്ന് ഇറങ്ങിപ്പോയി. തിരുവനന്തപുരത്തുനിന്ന് രജു കോലിയക്കോട്.
1: 2026-27 ബജറ്റിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ പ്ലാൻ ഫണ്ട് വെട്ടിക്കുറച്ച വിഷയം സഭാ നടപടികൾ നിർത്തിവച്ച് ചർച്ച ചെയ്യണമെന്നാവശ്യപ്പെട്ട പ്രതിപക്ഷത്തുനിന്ന് ജി ആർ അനിലാണ് അടിയന്തര പ്രമേയ നോട്ടീസ് നൽകിയത്. ഫണ്ട് വെട്ടിക്കുറച്ചതിലൂടെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ അതീവ ഗുരുതരാവസ്ഥയിലൂടെയാണ് കടന്നുപോകുന്നതെന്ന് ജി ആർ അനിൽ ആരോപിച്ചു. ഫണ്ടിൽ ആനുപാതികമായ കുറവുണ്ടായാലും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്കുള്ള മൂന്നാം ഗഡു കൊടുക്കാമല്ലോ എന്നും അദ്ദേഹം പറഞ്ഞു. മുഖ്യമന്ത്രി സഭയെ തെറ്റിദ്ധരിപ്പിക്കുന്നുവെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ ആരോപിച്ചു. സർക്കാർ ഖജനാവിൽ 6,000 കോടി രൂപയുടെ നീക്കിയിരിപ്പുണ്ടെന്നും അത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് നൽകിയാൽ ആശ്വാസമാകുമെന്നും പ്രതിപക്ഷ നേതാവ് പറഞ്ഞു. ഡിസംബറിൽ കൊടുക്കേണ്ടിയിരുന്ന മൂന്നാം ഗഡു തിരഞ്ഞെടുപ്പിന്റെ പേരിൽ കൊടുക്കാതിരുന്നത് LDF സർക്കാരാണെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ മറുപടിയായി പറഞ്ഞു. കഴിഞ്ഞ ബജറ്റിൽ നീക്കിവച്ച തുകയേക്കാൾ കൂടുതൽ UDF സർക്കാർ ഇപ്പോൾ നൽകിയിട്ടുണ്ടെന്നും കഴിഞ്ഞ സർക്കാരിന്റെ ബജറ്റ് പദ്ധതി നടപ്പാക്കിയിരുന്നെങ്കിൽ 57% കുറവുണ്ടാകുമായിരുന്നെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. UDF സർക്കാരിന്റെ ബജറ്റ് യാഥാർത്ഥ്യ ബോധത്തോടുകൂടിയുള്ളതാണെന്നും എന്നാൽ ചില പ്രായോഗികമായ പ്രശ്നങ്ങൾ ഉണ്ടാകുമെന്നും വി ഡി സതീശൻ പറഞ്ഞു. അതിനാൽ വിഷയം സഭാ നടപടികൾ നിർത്തിവച്ച് ചർച്ച ചെയ്യേണ്ട സാഹചര്യമില്ലെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി. മുഖ്യമന്ത്രിയുടെ മറുപടിയെ തുടർന്ന് സ്പീക്കർ അടിയന്തര പ്രമേയത്തിന് അവതരണാനുമതി നിഷേധിച്ചു. ഇതിൽ പ്രതിഷേധിച്ച് പ്രതിപക്ഷം സഭയിൽ നിന്ന് ഇറങ്ങിപ്പോവുകയായിരുന്നു.
0: വിഴിഞ്ഞം തുറമുഖ പദ്ധതിയിലെ വിദേശ നിക്ഷേപത്തിൽ ബന്ധപ്പെട്ടവർ സംസ്ഥാന ഗവൺമെന്റിന്റെ അനുമതി ഇതുവരെ വാങ്ങിയിട്ടില്ലെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ പറഞ്ഞു. ഗവൺമെന്റ് അനുമതിയില്ലാതെ ഓഹരികൾ കൈമാറാൻ കഴിയില്ല. അനുമതി തേടി അദാനി ഇതുവരെ സമീപിച്ചിട്ടില്ലെന്നും സ്ഥലം ഏറ്റെടുക്കലുമായി ബന്ധപ്പെട്ട് പ്രദേശവാസികളുമായി സഹകരിച്ച് മുന്നോട്ടു പോകുമെന്നും മുഖ്യമന്ത്രി അറിയിച്ചു. മത്സ്യത്തൊഴിലാളികളുടെ ഉപജീവനമാർഗം തടസ്സപ്പെടില്ല. ടൂറിസം മേഖലയ്ക്കും തടസ്സമുണ്ടാകില്ലെന്നും വിഷയത്തിൽ ചർച്ച നടത്തുമെന്നും മുഖ്യമന്ത്രി നിയമസഭയിൽ അറിയിച്ചു. തുറമുഖ മേഖല പോലെ ഏവിയേഷൻ മേഖലയെ തൊഴിലവസരങ്ങളും നിക്ഷേപങ്ങളും വർദ്ധിപ്പിക്കുന്നതിന് മാധ്യമമായി ഉപയോഗിക്കണമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ പറഞ്ഞു. ഏവിയേഷൻ മേഖലയുടെ വികസനം എല്ലാ മേഖലകളിലും പുരോഗതി കൊണ്ടുവരും. മേഖലയിൽ നിക്ഷേപം നടത്താൻ നിരവധി സ്ഥാപനങ്ങൾ മുന്നോട്ട് വരുന്നുണ്ടെന്നും മുഖ്യമന്ത്രി അറിയിച്ചു. ശബരിമല സ്വർണക്കൊള്ള കേസിൽ ഗവൺമെന്റിന്റെ അഭിപ്രായം തേടുമ്പോൾ നിലപാട് അറിയിക്കുമെന്ന് മന്ത്രി കെ മുരളീധരൻ പറഞ്ഞു. ഇപ്പോൾ വിഷയം പ്രത്യേക അന്വേഷണ സമിതിയുടെ നിയന്ത്രണത്തിലാണെന്നും ഗവൺമെന്റിന് ഇടപെടാൻ അധികാരമില്ലെന്നും അദ്ദേഹം നിയമസഭയിൽ ചോദ്യോത്തരവേളയിൽ അറിയിച്ചു. ഈ വർഷത്തെ ശബരിമലയിലെ തീർത്ഥാടന ഒരുക്കങ്ങൾ ചർച്ച ചെയ്യാൻ അടുത്ത മാസം മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ പമ്പയിൽ വെച്ച് കാര്യങ്ങൾ ചർച്ച ചെയ്യുമെന്നും അദ്ദേഹം അറിയിച്ചു. PM ശ്രീയുമായി ബന്ധപ്പെട്ട മന്ത്രിസഭാ ഉപസമിതിയുടെ രണ്ടാമത്തെ യോഗം ഇന്ന് തിരുവനന്തപുരത്ത് ചേരും. നിയമസഭാ സമ്മേളനത്തിന് ശേഷമാണ് യോഗം. ആന്ധ്രാപ്രദേശ് കേന്ദ്ര സർവകലാശാലയുടെ ആദ്യ ബിരുദദാന ചടങ്ങിൽ രാഷ്ട്രപതി ദ്രൌപദി മുർമു ഇന്ന് പങ്കെടുക്കും. ബിരുദ ബിരുദാനന്തര ബിരുദ പ്രോഗ്രാമുകൾ വിജയകരമായി പൂർത്തിയാക്കിയ 1268 വിദ്യാർത്ഥികൾക്ക് രാഷ്ട്രപതി ബിരുദം സമ്മാനിക്കും. മികച്ച അക്കാദമിക് പ്രകടനത്തിന് 56 വിദ്യാർത്ഥികൾക്ക് സ്വർണ മെഡലുകളും സമ്മാനിക്കും. മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് നിയമത്തിന് പകരമായി കേന്ദ്ര ഗവൺമെന്റ് നടപ്പാക്കുന്ന വികസിത് ഭാരത് ഗ്യാരണ്ടി ഫോർ റോസ്ഗാർ ആൻഡ് അജീവിക മിഷൻ VBG റാംജി ഇന്ന് പ്രാബല്യത്തിലാകും. എല്ലാ സാമ്പത്തിക വർഷവും 125 ദിവസത്തെ തൊഴിൽ വേതനം ഉറപ്പു നൽകുന്ന ഈ നിയമം ഗ്രാമീണ ഇന്ത്യയെ ശക്തിപ്പെടുത്തുമെന്ന് ഗ്രാമവികസന മന്ത്രാലയം അറിയിച്ചു. പുതിയ നിയമം നടപ്പാക്കുന്നതിന് ഈ സാമ്പത്തിക വർഷം 95,692 കോടി രൂപ വകയിരുത്തിയിട്ടുണ്ട്. നിയമപരമായ തൊഴിലുറപ്പ് കാലയളവ് 100 ദിവസത്തിൽ നിന്ന് 125 ദിവസമായി ഉയർത്തുന്നു എന്നതാണ് പുതിയ നിയമത്തിന്റെ സവിശേഷത. VBG റാംജി പദ്ധതി പ്രാബല്യത്തിൽ വന്നത് ചരിത്രപരമെന്ന് കേന്ദ്രമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാൻ പറഞ്ഞു. ഗ്രാമീണ തൊഴിലാളികൾക്ക് അന്തസ്സ്, ആത്മാഭിമാനം, സുരക്ഷിതമായ ഉപജീവനമാർഗം എന്നിവ ഈ നിയമത്തിലൂടെ ഉറപ്പാക്കുന്നുവെന്ന് അദ്ദേഹം സാമൂഹിക മാധ്യമത്തിൽ കുറിച്ചു. 3 ദിവസത്തെ ഇന്ത്യാ സന്ദർശനത്തിന് ജാപ്പനീസ് പ്രധാനമന്ത്രി സനെ തായകായിച്ചി വൈകിട്ട് ന്യൂഡൽഹിയിലെത്തും. ഇന്ത്യയിലെ അവരുടെ ആദ്യ ഔദ്യോഗിക സന്ദർശനമാണിത്. നാളെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയോടൊപ്പം ഇന്ത്യ ജപ്പാൻ 16-ാമത് വാർഷിക ഉച്ചകോടിയിൽ അവർ പങ്കെടുക്കും. ദേശീയ ഡോക്ടേഴ്സ് ദിനത്തിൽ രാജ്യത്തെ ഡോക്ടർമാർക്ക് ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ, പ്രധാനമന്ത്രി നരേന്ദ്രമോദി, കേന്ദ്രമന്ത്രി ജെ പി നദ്ദ എന്നിവർ ആശംസകൾ നേർന്നു. ഡോക്ടർമാരുടെ കഠിനാധ്വാനം, കാരുണ്യം, പ്രതിബദ്ധത എന്നിവയാണ് രാജ്യത്തിന്റെ ആരോഗ്യ സംരക്ഷണ സംവിധാനത്തിന് നട്ടെല്ലെന്ന് അദ്ദേഹം സാമൂഹ്യമാധ്യമത്തിൽ പറഞ്ഞു. രാജ്യം ഇന്ന് 78-ാമത് ദേശീയ ചാർട്ടേഡ് അക്കൌണ്ടന്റ് ദിനം ആഘോഷിക്കുന്നു. 1949 ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ചാർട്ടേഡ് അക്കൌണ്ടന്റ്സ് ഓഫ് ഇന്ത്യ സ്ഥാപിതമായതിന്റെ ഓർമ്മയ്ക്കാണ് ദിനാഘോഷം. ന്യൂഡൽഹിയിലെ വിജ്ഞാൻ ഭവനിൽ ദിനാഘോഷത്തിൽ ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ മുഖ്യാതിഥിയാകും. ദിനത്തിൽ ചാർട്ടേഡ് അക്കൌണ്ടന്റുമാർക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആശംസ നേർന്നു. 31-ാമത് കരസേനാ മേധാവിയായി ജനറൽ ധീരജ് സേത് ചുമതലയേറ്റു. ജനറൽ ഉപേന്ദ്ര ദ്വിവേദി വിരമിച്ച ഒഴിവിലാണ് നിയമനം. ചുമതലയേൽക്കുന്നതിന് മുന്നോടിയായി അദ്ദേഹം ദേശീയ യുദ്ധസ്മാരകത്തിൽ പുഷ്പചക്രം അർപ്പിച്ചു. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. സംസ്ഥാനത്ത് അതിശക്തമായ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത നൽകി. ആലപ്പുഴ, എറണാകുളം, തൃശൂർ, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, വയനാട് ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയാണ്. കേരള ലക്ഷദ്വീപ് തീരങ്ങളിൽ നാളെ വരെയും കർണാടക തീരത്ത് ശനിയാഴ്ച വരെയും മീൻപിടുത്തത്തിന് വിലക്കേർപ്പെടുത്തി. പാലക്കാട് ജില്ലയിലെ ഭൂഗർഭജലത്തിന്റെ അളവ് വർദ്ധിപ്പിക്കുന്നതിനും കാലാവസ്ഥാ വ്യതിയാനങ്ങളെ പ്രതിരോധിക്കുന്നതിനും ജില്ലാ പഞ്ചായത്ത് ജൈവ പരിപാലന സമിതിയുടെ നേതൃത്വത്തിൽ ഹരിത ഇടനാഴി പദ്ധതി നടപ്പാക്കും. പാലക്കാട് നിന്ന് ഫൈസൽ അലിമുത്ത്.
2: പദ്ധതിയുടെ ഭാഗമായി 5 വർഷത്തിനുള്ളിൽ ജില്ലയിൽ 5 ലക്ഷം കരിമ്പന തൈകൾ നട്ടുപിടിപ്പിക്കാനാണ് ലക്ഷ്യമിടുന്നത്. വാളയാർ മുതൽ ചുള്ളിയാർ ഡാം വരെയുള്ള പ്രദേശങ്ങളിലാണ് കരിമ്പനകൾ നട്ടുപിടിപ്പിക്കുക. കരിമ്പന വേരുകളിലൂടെ മഴവെള്ളം മണ്ണിലേക്ക് ഇറക്കിവിടാനും തമിഴ്നാട്ടിൽ നിന്നുള്ള വരണ്ട കാറ്റിനെ തടയാനും ഇതിലൂടെ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ജില്ലയിലൂടെ ഒഴുകുന്ന ഭാരതപ്പുഴ ഉൾപ്പെടെയുള്ള നദീതീരങ്ങളും ഹരിത ഇടനാഴി പദ്ധതിയുടെ ഭാഗമാകും.
0: ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ മെക്സിക്കോ പ്രീ ക്വാർട്ടറിൽ പ്രവേശിച്ചു. ഇക്വഡോറിനെതിരെ എതിരില്ലാത്ത 2 ഗോളിനാണ് മെക്സിക്കോയുടെ ജയം. ഇന്ന് രാത്രി 9:00 ഇംഗ്ലണ്ട് കോംഗോയെ നേരിടും. ലണ്ടനിലെ ഓവലിൽ ICC വനിതാ 2020 രണ്ടാം സെമിഫൈനലിൽ ഇന്ന് ഇംഗ്ലണ്ട് ദക്ഷിണാഫ്രിക്കയെ നേരിടും. ഞായറാഴ്ച ലോർഡ്സിലാണ് ഫൈനൽ. അന്താരാഷ്ട്ര 2020 ക്രിക്കറ്റ് പരമ്പരയ്ക്ക് ഇംഗ്ലണ്ടിൽ ഇന്ന് തുടക്കമാകും. 5 മത്സര പരമ്പരയിൽ ഇന്ത്യയുടെ പുരുഷ ക്രിക്കറ്റ് ടീം ആതിഥേയരായ ഇംഗ്ലണ്ടിനെ നേരിടും. ഇന്ത്യൻ സമയം രാത്രി 10:00 ചെസ്റ്റർ ലേ സ്ട്രീറ്റിലെ റിവർസൈഡ് ഗ്രൌണ്ടിലാണ് ഉദ്ഘാടന മത്സരം. പാസ്പോർട്ട് ഭേദഗതി ചട്ടം 2026 പ്രകാരം പുതുക്കിയ പാസ്പോർട്ട് അപേക്ഷാ നിരക്കുകൾ പ്രാബല്യത്തിൽ വന്നു. പുതിയ നിരക്കനുസരിച്ച് 36 പേജ് വരുന്ന പുതിയ പാസ്പോർട്ടിനും പുതുക്കലിനും ഇനി മുതൽ 2500 രൂപയാകും ചെലവ്. 60 പേജുകളുള്ള സാധാരണ പാസ്പോർട്ടിനും അതിന്റെ പുതുക്കലിനും നിരക്ക് 3500 രൂപയായി നിശ്ചയിച്ചു. തത്കാൽ സ്കീമിന് കീഴിൽ ഇതിന് 6000 രൂപയാകും. UPI ഇടപാടുകൾ ജൂൺ മാസത്തിൽ മുൻവർഷത്തെ അപേക്ഷിച്ച് 23% വർധനയോടെ 2200 കോടിയായി ഉയർന്നു. ഇടപാടുകളുടെ ആകെ മൂല്യം 20% ഉയർന്ന് 28 ലക്ഷം കോടി രൂപയിലെത്തിയതായി നാഷണൽ പേയ്മെന്റ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ വ്യക്തമാക്കി. ജൂൺ മാസത്തിൽ പ്രതിദിനം ശരാശരി 757 ദശലക്ഷം UPI ഇടപാടുകളാണ് നടന്നത്. കോട്ടയം പ്രസ് ക്ലബ് ഏർപ്പെടുത്തിയ ആർ ഗോപികൃഷ്ണൻ മാധ്യമ പുരസ്കാരത്തിന് PV ജിജോ അർഹനായി. ദേശാഭിമാനി കോഴിക്കോട് ന്യൂസ് ബ്യൂറോ ചീഫാണ് PV ജിജോ. കോഴിക്കോട് കോർപ്പറേഷനിലെ വിവിധ വികസന പ്രവർത്തനങ്ങൾക്ക് സംസ്ഥാന ഗവൺമെന്റിന്റെ പിന്തുണയും സഹകരണവും ആവശ്യപ്പെട്ട് മേയറുടെ നേതൃത്വത്തിൽ സർവകക്ഷി സംഘം മുഖ്യമന്ത്രി VD സതീശനെയും വിവിധ മന്ത്രിമാരെയും തിരുവനന്തപുരത്ത് സന്ദർശിച്ചു. കണ്ണൂർ ഇരിട്ടി മട്ടന്നൂർ റൂട്ടിൽ കൂരൻമുക്കിൽ ബസ്സിടിച്ച് സ്കൂട്ടർ യാത്രക്കാരായ അച്ഛനും മകനും മരിച്ചു. മട്ടന്നൂർ കോളാരി സ്വദേശികളായ വിനോദ്, മകൻ വൈഷ്ണവ് എന്നിവരാണ് മരിച്ചത്. അന്തരിച്ച മുൻ മണലൂർ MLA മുതിർന്ന കോൺഗ്രസ് നേതാവുമായ PA മാധവന്റെ ഭൌതികദേഹം ഉച്ചയ്ക്ക് 2 മുതൽ 4 വരെ തൃശൂർ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി ഓഫീസിൽ പൊതുദർശനത്തിന് വയ്ക്കും. തുടർന്ന് മുണ്ടൂരിലെ വീട്ടിലേക്ക് കൊണ്ടുപോകും. നാളെ ഉച്ചയ്ക്ക് 2 പാറമേക്കാവ് ശാന്തിഘട്ടിൽ സംസ്കാരം നടത്തും. മുതിർന്ന കോൺഗ്രസ് നേതാവും മണലൂർ മുൻ MLA PV മാധവന്റെ നിര്യാണത്തിൽ മുഖ്യമന്ത്രി VD സതീശൻ അനുശോചിച്ചു. കുടുംബാംഗങ്ങളുടെയും സഹപ്രവർത്തകരുടെയും ദുഃഖത്തിൽ പങ്കുചേരുന്നതായി മുഖ്യമന്ത്രി അനുശോചന സന്ദേശത്തിൽ പറഞ്ഞു. അടിയന്തര പ്രമേയത്തിന് അനുബന്ധം ഛേദിച്ചതിൽ പ്രതിഷേധിച്ച് പ്രതിപക്ഷം ഇന്നും നിയമസഭയിൽ നിന്ന് ഇറങ്ങിപ്പോയി. വീഞ്ഞം തുറമുഖ പദ്ധതിയിലെ വിദേശ നിക്ഷേപത്തിൽ ബന്ധപ്പെട്ടവർ സംസ്ഥാന ഗവൺമെന്റിന്റെ അനുമതി ഇതുവരെ വാങ്ങിയിട്ടില്ലെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. ആന്ധ്രാപ്രദേശ് കേന്ദ്ര സർവകലാശാലയുടെ ആദ്യ ബിരുദദാന ചടങ്ങിൽ രാഷ്ട്രപതി ദ്രൌപദി മുർമു ഇന്ന് പങ്കെടുക്കും. സംസ്ഥാനത്ത് അതിശക്തമായ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ മെക്സിക്കോ പ്രീ ക്വാർട്ടറിൽ പ്രവേശിച്ചു. പ്രാദേശിക വാർത്തകൾ.
3: ആരോഗ്യമുള്ള പുഞ്ചിരിക്ക് വിശ്വാസമുള്ള ഡെന്റൽ പരിചരണം. അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റലിൽ ഞങ്ങളുടെ ഡെന്റൽ വിഭാഗത്തിൽ കുട്ടികൾക്കായുള്ള ദന്തചികിത്സ, പ്രതിരോധ ദന്തചികിത്സ, കൃത്രിമ പല്ലുകളുടെ ചികിത്സ, നിരതെറ്റിയ പല്ലുകളുടെ ചികിത്സ, സൗന്ദര്യ ദന്തചികിത്സ, മൂണരോഗ ചികിത്സ, പല്ലുകൾ പിഴുതെടുക്കൽ, താടിയെല്ല്, മുഖം എന്നിവയുമായി ബന്ധപ്പെട്ട ശസ്ത്രക്രിയ, അത്യാഹിത ദന്തചികിത്സ എന്നിങ്ങനെ എല്ലാവിധ സേവനങ്ങളും ആധുനിക സൗകര്യങ്ങളും പരിചയ സമ്പന്നരായ ഡോക്ടർമാരും സുരക്ഷിതവും വിശ്വസനീയമായ ചികിത്സയും എല്ലാം നിങ്ങളുടെ അഹല്യയിൽ ലഭ്യമാണ്. ആരോഗ്യമുള്ള പല്ലുകൾക്ക് ആത്മവിശ്വാസമുള്ള പുഞ്ചിരിക്ക് ഇന്ന് തന്നെ സന്ദർശിക്കൂ. അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റൽ, പാലക്കാട്. കോൺടാക്ട് 9188909075.
4: നേത്രദാനം ആർക്കെല്ലാം ചെയ്യാൻ കഴിയും? ജാതി മത ഭേദമന്യേ എല്ലാ വ്യക്തികൾക്കും നേത്രദാനം എന്ന മഹത്തായ കർമ്മം ചെയ്യാൻ സാധിക്കും. കൂടാതെ തിമിര ശസ്ത്രക്രിയ ചെയ്തവർക്കും കണ്ണട ഉപയോഗിക്കുന്നവർക്കും ചെയ്യാൻ സാധിക്കും. നിങ്ങളുടെ കണ്ണുകൾ ദാനം ചെയ്യാമെന്ന് പ്രതിജ്ഞ ചെയ്യുക. നേത്രദാനം മഹാദാനം. ഇരുളിൽ കഴിയുന്നവർക്ക് വെളിച്ചമേകുക. നിങ്ങളുടെ സ്നേഹിതരെയും ബന്ധുമിത്രാദികളെയും നേത്രദാനം ചെയ്യുവാനായി പ്രോത്സാഹിപ്പിക്കുക. നേത്രദാനം ചെയ്യുന്നതിനായി ബന്ധപ്പെടൂ അഹല്യ ഐ ബാങ്ക്, അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, പാലക്കാട്. ഫോൺ 9188954112, 04923225000.
3: യുജിക്ക് ശേഷം പ്ലേസ്മെന്റ് ലഭിച്ചില്ലേ? നിങ്ങളുടെ MBA ഇപ്പോൾ തന്നെ പ്ലാൻ ചെയ്ത് ഉയർന്ന പ്രൊഫൈലിൽ ജോലി നേടൂ. സാൻ ഇന്റർനാഷണൽ ബിസിനസ് സ്കൂളിൽ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. 3 ലക്ഷം രൂപയ്ക്ക് ലാപ്ടോപ്പും ഫോറിൻ ട്രിപ്പും അടങ്ങുന്ന ഗ്ലോബൽ MBA പാക്കേജ്, അല്ലെങ്കിൽ വെറും 45,000 രൂപ സെമസ്റ്റർ ഫീസിൽ ഹൈബ്രിഡ് MBA പാക്കേജ്. ഇവിടെ നിങ്ങളെ കാത്തിരിക്കുന്നു വിദേശ ഇന്റേൺഷിപ്പ്, ഇന്റർനാഷണൽ എക്സ്പോഷർ, വിദേശ യാത്ര, പൂർണ്ണമായ പ്ലേസ്മെന്റ് സഹായം, കൂടാതെ ഡ്യുവൽ സ്പെഷ്യലൈസേഷൻ, വാല്യൂ ആഡഡ് പ്രോഗ്രാംസ്, ഒപ്പം ഈസി ഫീ പേയ്മെന്റ്, EMI സൗകര്യങ്ങളും. ഗവൺമെന്റ് യൂണിവേഴ്സിറ്റിയായ അന്നാ യൂണിവേഴ്സിറ്റി അഫിലിയേറ്റ് ചെയ്ത AICTE അംഗീകാരമുള്ള സാൻ ഇന്റർനാഷണൽ ബിസിനസ് സ്കൂളിലേക്ക് അഡ്മിഷനായി വിളിക്കൂ. 9500128037. ഹോസ്റ്റൽ ആൻഡ് ട്രാൻസ്പോർട്ടേഷൻ സൗകര്യങ്ങളും ലഭ്യമാണ്. സാൻ ഇന്റർനാഷണൽ ബിസിനസ് സ്കൂൾ.
5: ജീവിതത്തിന്റെ ഓരോ നിമിഷത്തിലും തങ്കലക്ഷ്മി ചിറ്റ് ഫണ്ട്സ് പ്രൈവറ്റ് ലിമിറ്റഡ് സിൻസ് 1962.
3: ഇവിടെ മൊത്തം കാറ്റ്.
4: ആകാശവാണി വാർത്തകളെല്ലാം കഴിഞ്ഞ് തിരിച്ചു വന്നപ്പോൾ സമയം 12 മണി കഴിഞ്ഞ് 43 മിനിറ്റ് ആയിരിക്കുന്നു. ഇൻസ്റ്റന്റ് പാട്ടാണ് സുനിലഭം ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുന്നത്. അടുത്ത രണ്ട് പാട്ടുകളിലേക്ക് പോകുമ്പോൾ ആദ്യത്തെ പാട്ട് റിക്വസ്റ്റ് ചെയ്തിരിക്കുന്നത് ജ്യോതി ചേട്ടനാണ്. പാറയിൽ നിന്നും, ഒരു മിന്നാമിനുങ്ങിന്റെ നുറുങ്ങുവട്ടം എന്ന ചിത്രത്തിലെ മെല്ലെ മെല്ലെ മുഖപടം എന്ന് തുടങ്ങുന്ന അതിമനോഹരമായ ഗാനമാണ് റിക്വസ്റ്റ് ചെയ്തിരിക്കുന്നത്. ആ പാട്ടിന്റെ കൂടെ തന്നെ വരാൻ പോകുന്ന പാട്ട് PV മുഹമ്മദ് വടക്കേ വാവന്നൂരാണ് റിക്വസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഗുഡ് ആഫ്റ്റർനൂൺ അഹല്യ. ഇന്നത്തെ ഇൻസ്റ്റന്റ് പാട്ടിലൂടെ അഹല്യയിലെ എല്ലാ പ്രിയ കൂട്ടുകാർക്കും വേണ്ടി നീയോ ഞാനോ എന്ന ചിത്രത്തില് ഏതോ ഒരു പൊൻകിനാവായി എന്ന് തുടങ്ങുന്ന പാട്ട് കേൾപ്പിക്കുക എന്ന് പറഞ്ഞിട്ടാണ് മുഹമ്മദ് ചേട്ടൻ മെസ്സേജ് അയച്ചിരിക്കുന്നത്. തീർച്ചയായിട്ടും ആ ഒരു പാട്ട് കൂടെ നമുക്ക് എൻജോയ് ചെയ്യാം. ഇൻസ്റ്റന്റ് പാട്ടിൽ അടുത്തതായി

0: ഇൻസ്റ്റന്റ് ഇവിടെ മൊത്തം കാറ്റ്.
1: സമയം 12 കഴിഞ്ഞ് 52 ഇൻസ്റ്റന്റ് പാട്ടാണ് സുനിലപ്പം ഇങ്ങനെ കേട്ടുകൊണ്ടേയിരിക്കുന്നത്. അടുത്ത പാട്ട് റിക്വസ്റ്റ് ചെയ്തിരിക്കുന്നത് ആദ്യത്തെ പാട്ട് ധനുഷ് ആണ് ചോദിച്ചിരിക്കുന്നത്. മീസെ മുറുക്ക് എന്ന സിനിമയില് സക്കരക്കട്ടി എന്ന സോങ് വെച്ച് തരുമോ എന്ന് പറഞ്ഞിട്ടുണ്ട്. തീർച്ചയായിട്ടും ആ ഒരു പാട്ട് വരുന്നുണ്ട്. അതോടൊപ്പം തന്നെ വരാൻ പോകുന്ന പാട്ട് റിക്വസ്റ്റ് ചെയ്തിരിക്കുന്നത് ആരാണെന്ന് നോക്കട്ടെ. ഹായ് അഹല്യ, ഗുഡ് ആഫ്റ്റർനൂൺ. പാലക്കാട് നിന്നും ബീനയാണ്. വാനവിൽ എന്ന മൂവിയിലെ വെള്ളിനാട്ട് കാറ്റ്രേ എന്ന് തുടങ്ങുന്ന പാട്ട് വെച്ച് തരണമെന്ന് പറഞ്ഞിട്ടുണ്ട്. തീർച്ചയായിട്ടും ആ ഒരു ഗാനം കൂടെ നമുക്ക് എൻജോയ് ചെയ്യാം ഇൻസ്റ്റന്റ് പാട്ടിൽ അടുത്തതായി.

0: ഇൻസ്റ്റന്റ് പാട്ട് ഇവിടെ മൊത്തം പാട്ട്.
1: അങ്ങനെ നല്ലൊരു പാട്ടൊക്കെ കേട്ട് കഴിഞ്ഞ് വന്നപ്പോൾ സമയം ഒരു മണിയായിരിക്കുന്നു. അങ്ങനെ ഒരു മണിക്കൂർ പിന്നിട്ടിരിക്കുന്നു ഇന്നത്തെ ഇൻസ്റ്റന്റ് പാട്ട് തുടങ്ങിയിട്ട്. നല്ല കുറേ പാട്ടുകളാണ് ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇനി കേൾക്കാൻ പോകുന്നതും അതിലും ഗംഭീരമായിട്ടുള്ള പാട്ടുകളാണ്. അടുത്ത രണ്ട് പാട്ടുകളിലേക്ക് പോകുമ്പോൾ ആദ്യത്തെ സോങ് റിക്വസ്റ്റ് ചെയ്തിരിക്കുന്നത് ജയകൃതനാണ്. ഹായ് സുനിലേട്ടാ, ഞാൻ ജയകൃതൻ. എനിക്ക് വരുത്തപ്പെടാത്ത വാലിബർ സംഘം എന്ന മൂവിയിൽ പാക്കാതെ പാക്കാതെ എന്ന പാട്ട് വെച്ച് തരുമോ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. തീർച്ചയായിട്ടും ആ ഒരു പാട്ട് വരുന്നുണ്ട്. ആ പാട്ടിനോടൊപ്പം തന്നെ വരാൻ പോകുന്ന മറ്റൊരു ഗാനം റിക്വസ്റ്റ് ചെയ്തിരിക്കുന്നത് അഞ്ജലിയാണ്. അഞ്ജലി ചോദിച്ചിരിക്കുന്നത് ടോവിനോ തോമസ് അഭിനയിച്ച പള്ളിച്ചട്ടമ്പി എന്ന മൂവിയിലെ കാട്ടുചമ്പകം എന്ന പാട്ട് വെച്ച് തരുമോ. തീർച്ചയായിട്ടും ആ ഒരു ഗാനം കൂടെ നമുക്ക് എൻജോയ് ചെയ്യാം ഇൻസ്റ്റന്റ് പാട്ടിൽ.

0: ഇൻസ്റ്റന്റ് ഇവിടെ മൊത്തം കാറ്റ്.
1: ഈ അടുത്ത് സോഷ്യൽ മീഡിയ ഏറ്റെടുത്തിട്ടുള്ള നല്ലൊരു പാട്ടൊക്കെ കേട്ട് കഴിഞ്ഞ് വന്നപ്പോഴേ സമയം 1 മണി കഴിഞ്ഞ് 9 മിനിറ്റ് ആയിരിക്കുന്നു. അഹല്യ FM 90.4 ഇൻസ്റ്റന്റ് പാട്ടാണ് സുനിലപ്പം ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുന്നത്. അടുത്ത രണ്ട് പാട്ടുകളിലേക്ക് പോവാം. അതിൽ ആദ്യത്തെ പാട്ട് റിക്വസ്റ്റ് ചെയ്തിരിക്കുന്നത് ഷീബ ചേച്ചിയാണ്. ഞാൻ മെസ്സേജ് വായിക്കാം. ഹായ് സുനിൽ, സുനിൽ പറഞ്ഞ എൻട്രി സൂപ്പർ ആയിരുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട്. താങ്ക് യു സോ മച്ച്. എല്ലാവരും ആഗ്രഹിക്കുന്ന കാര്യം, ഇന്ന് പിറന്നാൾ ആഘോഷിക്കുന്ന നമ്മുടെ ഷൈബി ഏട്ടന്റെ മോൻ മാത്തുക്കുട്ടന് ഇന്ന് പിറന്നാളാണ്. മാത്തുക്കുട്ടന് വേണ്ടി കുഞ്ഞിപ്പാവയ്ക്കുന്നല്ലോ നല്ല നാള് പിറന്നാള് എന്ന ഗാനം വെച്ച് തരാമോ എന്ന് പറഞ്ഞിട്ട് ഷീബാ ദിനേശ് ആലാമരമാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. ആ ഒരു പാട്ട് വരുന്നുണ്ട്. അതോടൊപ്പം തന്നെ വരാൻ പോകുന്ന പാട്ട് റിക്വസ്റ്റ് ചെയ്തിരിക്കുന്നത് ഗിരീഷാണ്. ഗിരീഷ് ട്രിവാൻഡ്രത്ത് എന്നാണ് പാട്ട് റിക്വസ്റ്റ് ചെയ്തിരിക്കുന്നത്. അഴകിയ തമിഴ് മകൻ എന്ന ചിത്രത്തിൽ കേളാമൽ കയ്യില് എന്ന് തുടങ്ങുന്ന ഒരു പാട്ടാണ്. ആ ഒരു ഗാനം കൂടെ നമുക്ക് എൻജോയ് ചെയ്യാം ഇൻസ്റ്റന്റ് പാട്ടിൽ അടുത്തതായി.

0: പാട്ട് ഇവിടെ മൊത്തം പാട്ട്.
1: അഴുകിയ തമിഴ് മകൻ എന്ന ചിത്രത്തിൽ നല്ലൊരു പാട്ടൊക്കെ കേട്ട് കഴിഞ്ഞു. വന്നപ്പോ സമയം 1 മണി കഴിഞ്ഞ് 18 മിനിറ്റ് ആയിരിക്കുന്നു. ഇൻസ്റ്റന്റ് പാട്ടിൽ കൂടെയുണ്ട് ഞാൻ സുനൽ. നമ്മുടെ നെക്സ്റ്റ് പാട്ടിലേക്ക് പോകുന്ന സമയത്ത് ചന്ദനലേപ സുഗന്ധം എന്ന് തുടങ്ങുന്ന പാട്ടാണ് ചോദിച്ചിരിക്കുന്നത്. പാട്ട് ചോദിച്ചിരിക്കുന്ന വ്യക്തി കൃഷ്ണൻ വിളയോടിയാണ്, കൃഷ്ണൻ ചേട്ടനാണ് ആ ഒരു ഗാനം. പഴയൊരു പാട്ട്, ഒരു വടക്കൻ വീരഗാഥ എന്ന ചിത്രത്തിൽ ആ ഗാനം റിക്വസ്റ്റ് ചെയ്തിരിക്കുന്നത്. ആ പാട്ട് വരുന്നുണ്ട്. അതോടൊപ്പം തന്നെ വരാൻ പോകുന്ന പാട്ട് റിക്വസ്റ്റ് ചെയ്തിരിക്കുന്നത് ആരാണെന്ന് നോക്കട്ടെ. പാട്ട് ചോദിച്ചിരിക്കുന്നത് സുനിൽ ഫ്രം പാലക്കാടാണ്. പിരിവൊണ്ട്രേ സന്ധിത്തേൻ എന്നൊരു പാട്ടാണ് കേട്ടോ. ആ ഒരു പാട്ടല്ലേ ചോദിച്ചിരിക്കുന്നത്. ഈ ഒരു പേരൊക്കെ കേൾക്കുന്ന സമയത്ത് നമ്മൾ ചിന്തിക്കും ഇത് ഏത് പാട്ട് എന്നിങ്ങനെ ചിന്തിക്കാറുണ്ട്. സിനിമയുടെ പേരിതാണ്. എനിക്കൊരു സോങ് വേണം, മൂവി പിരിയാത്ത വരം വേണ്ടും, പിരിയാത്ത വരം വേണ്ടും, അതാണ് സിനിമയുടെ പേര്. ആ ഒരു സിനിമയിൽ പിരിവൊണ്ട് സന്ധിത്തേൻ എന്ന് തുടങ്ങുന്ന പാട്ടാണ് ചോദിച്ചിരിക്കുന്നത്. പിരിയാത്ത വരം വേണ്ടും ഇതേത് സിനിമ എന്ന് നമ്മൾ പലപ്പോഴും, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മളിങ്ങനെ ചിന്തിക്കും. മലയാളത്തിലെ നിറം സൂപ്പർ ഹിറ്റ് സിനിമ ആയിട്ടുള്ള നിറം എന്ന സിനിമയുടെ തമിഴ് റീമേക്കാണ് ഈ ഒരു പിരിയാത്ത വരം വേണ്ടും എന്ന ആ ഒരു സിനിമ. ഇതിൽ ശാലിനി തന്നെയാണ് നായികയായിട്ട് അഭിനയിച്ചിരിക്കുന്നത്. പ്രശാന്താണ്, കുഞ്ചാക്കോ ബോബന് പകരം പ്രശാന്താണ് അഭിനയിച്ചിരിക്കുന്നത്. ഞാൻ ഇത് ഏതാ സിനിമ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ യൂട്യൂബിൽ നോക്കുന്ന സമയത്താണ് ഈ സീൻസൊക്കെ, ഞാൻ ഈ ഒരു പാട്ട് സീൻസൊക്കെ ഞാൻ എവിടെയോ കണ്ടിട്ടുണ്ടല്ലോ എന്നിങ്ങനെ ആലോചിച്ചപ്പോഴാണ് എനിക്ക് മനസ്സിലായത് നിറം എന്ന ചിത്രത്തിന്റെ തമിഴ് റീമേക്കാണ് ഈ ഒരു പിരിയാത്ത വരം വേണ്ടും എന്ന് ആ ഒരു സിനിമ. ഓക്കെ, ഈ ഒരു ചിത്രത്തിൽ പിരിവൊണ്ട്ര സന്ധിത്തേൻ എന്ന് തുടങ്ങുന്ന പാട്ട് സുനിൽ ഫ്രം പാലക്കാടാണ് റിക്വസ്റ്റ് ചെയ്തിരിക്കുന്നത്. ആ ഒരു പാട്ട് കൂടെ നമുക്ക് എൻജോയ് ചെയ്യാം ഇൻസ്റ്റന്റ് പാട്ടിൽ അടുത്തതായി.

0: ഇൻസ്റ്റന്റ് പാട്ട്, ഇവിടെ മൊത്തം പാട്ട്.
1: സമയം 1 മണി കഴിഞ്ഞ് 28 മിനിറ്റ് ആയിരിക്കുന്നു. ഇൻസ്റ്റന്റ് പാട്ടാണ് പ്രിയപ്പെട്ട ലിസ്ണേഴ്സ്, അഹല FM 90.4 ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുന്നത്. അടുത്ത 2 പാട്ടുകളിലേക്ക് പോകുമ്പോൾ ആദ്യത്തെ പാട്ട് റിക്വസ്റ്റ് ചെയ്തിരിക്കുന്നു, റാം ഫ്രം കോയമ്പത്തൂർ. ധനം എന്ന ചിത്രത്തിലെ ചീരപ്പൂവുകൾ കുമ്മ കൊടുക്കണം തുടങ്ങുന്ന പാട്ടാണ് ചോദിച്ചിരിക്കുന്നത്. ആ ഒരു പാട്ട് വരുന്നുണ്ട്. അതോടൊപ്പം തന്നെ വരാൻ പോകുന്ന പാട്ട് നല്ലിപ്പിള്ളിയിൽ നിന്നും ദാമോദരൻ ചേട്ടനാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. അവളുടെ രാവുകൾ എന്ന ചിത്രത്തിലെ രാഗേന്ദു കിരണങ്ങൾ ഒളിവീശിയില്ല എന്ന് തുടങ്ങുന്ന മനോഹരമായൊരു എവർ ഗ്രീൻ ഗാനം, അല്ലെ, ക്ലാസിക് ഗാനമാണത്. ആ ഒരു പാട്ട് കൂടെ നമുക്ക് കേൾക്കാം ഇൻസ്റ്റന്റ് പാട്ടിൽ അടുത്തതായി.

0: ഇൻസ്റ്റന്റ് പാട്ട്, ഇവിടെ മൊത്തം പാട്ട്.
1: ഒരു തലമുറയെ ഹരം കൊള്ളിച്ച പാട്ടും സിനിമയൊക്കെ ആയിരുന്നു അത്, അവളുടെ രാവുകൾ. ആ ഒരു പാട്ടൊക്കെ കേട്ട് കഴിഞ്ഞ് വന്നപ്പോൾ, ജാനകിയമ്മ പാടിയിട്ടുള്ള അതിമനോഹരമായ പാട്ടൊക്കെ കേട്ട് കഴിഞ്ഞ് വന്നപ്പോൾ, സമയം 1:39 ആയിരിക്കുന്നു. അടുത്ത രണ്ട് പാട്ടുകൾ ഏതൊക്കെയാണ്, ആരൊക്കെയാണ് റിക്വസ്റ്റ് ചെയ്തിരിക്കുന്നത് അറിയാനായിട്ട് ആകാംക്ഷയില്ലേ? അതിൽ ആദ്യത്തെ പാട്ട് ചോദിച്ചിരിക്കുന്നത് ദേവരാജാണ്, കാസർഗോഡ് നിന്നും. മാളൂട്ടി എന്ന സിനിമയിലെ സ്വർഗങ്ങൾ സ്വപ്നം കാണുമെന്ന് തുടങ്ങുന്ന പാട്ട് വേണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഡെഡിക്കേഷൻ മൈ ഫാമിലി മെമ്പേഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ട്. തീർച്ചയായിട്ടും ആ ഒരു ഗാനം ഇതാ വരുന്നു. ഒപ്പം തന്നെ വരാൻ പോകുന്ന പാട്ട് ദേവനന്ദന റിക്വസ്റ്റ് ചെയ്ത പാട്ടാണ്, വിക്ടോറിയ കോളേജിൽ നിന്നും. അപ്പൊ ദേവനന്ദന ആവശ്യപ്പെട്ടിരിക്കുന്ന ഗാനം നിലാവിന്റെ നീല ഭസ്മക്കുറി അണിഞ്ഞവിള എന്ന് തുടങ്ങുന്ന മധുര മനോഹരമായ ഗാനം. ആ ഒരു പാട്ട് കൂടെ എൻജോയ് ചെയ്യാം ഇൻസ്റ്റന്റ് പാട്ടിൽ അടുത്തതായി.

അഗ്നിദേവൻ എന്ന ചിത്രത്തിന് വേണ്ടി എം ജി ശ്രീകുമാർ പാടിയ പാട്ടൊക്കെ കേട്ട് കഴിഞ്ഞ് വന്നപ്പോൾ സമയം ഒരു മണി കഴിഞ്ഞ് 48 മിനിറ്റ് ആയിരിക്കുന്നു. വിൻസ്റ്റൺ പാട്ടിന്റെ അവസാന ലാപ്പിലേക്ക് നമ്മൾ അങ്ങ് പതുക്കെ കടന്നിരിക്കുകയാണ്. അവസാനത്തെ രണ്ട് പാട്ടുകൾ ഏതൊക്കെയാണ്, ആരൊക്കെയാണ് റിക്വസ്റ്റ് ചെയ്തിരിക്കുന്നത് പറഞ്ഞുതരാം. അതിൽ ആദ്യത്തെ പാട്ട് റിക്വസ്റ്റ് ചെയ്തിരിക്കുന്നത് തുഷാര അനൂപാണ്, റെയിൽവേ കോളനി. എനിക്ക് രസികനല്ലേ മമ്പം ബമ്പം മാരി മഴയെ, മമ്മം മമ്മം മാരി മഴ, അങ്ങനെയാണ് അതിന്റെ തുടക്കം. ഞാൻ പലപ്പോഴും ബമ്പം ബമ്പം മാരി മഴ എന്ന് പാടാറുണ്ട്, അങ്ങനെയല്ല, മമ്മം മമ്മം മാരി മഴ എന്ന് തുടങ്ങുന്ന ഗാനം വെച്ച് തരണം എന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, തുഷാര അനൂപ് റിക്വസ്റ്റ് ചെയ്ത ആ ഒരു ഗാനം മഴയത്ത് കേൾക്കാൻ പറ്റിയിട്ടുള്ള ഒരു പാട്ട് വരുന്നുണ്ട്. അതോടൊപ്പം തന്നെ വരാൻ പോകുന്ന പാട്ട് ഇന്നത്തെ ഇൻസ്റ്റന്റ് പാട്ടിലെ അവസാനത്തെ പാട്ട് ഒരു ഹിന്ദി ട്രാക്കാണ്, ചോദിച്ചിരിക്കുന്നത് ശ്രീധരൻ അവണൂരാണ്. ദുനിയ മുത്സേ കെഹത്തി ഹേ എന്ന് തുടങ്ങുന്ന ഒരു പഴയ പാട്ടാണ് ചോദിച്ചിരിക്കുന്നത്, ആ ഒരു പാട്ട് കൂടെ വരുന്നു. ഈ രണ്ട് പാട്ടുകളോടുകൂടി ഇന്നത്തെ ഇൻസ്റ്റന്റ് പാട്ട് ഇവിടെ പൂർണ്ണമാവുകയാണ്. ഇൻസ്റ്റന്റ് പാട്ട് മാത്രമാണ് പൂർണ്ണമാവുന്നത്. ഇനി ഓർമ്മയിലുണരം ഗാനങ്ങളുണ്ട്. ഓർമ്മയിലുണരം ഗാനങ്ങളുമായിട്ട് ഹീര ജോയിൻ ചെയ്യുന്നതായിരിക്കും കൃത്യം 2 മണിക്ക്. അപ്പോൾ ഇന്നത്തെ ഇൻസ്റ്റന്റ് പാട്ട് ഇവിടെ പൂർണ്ണമാകുന്നു. ഇത്രയും നേരം കൂടെ ഉണ്ടായിരുന്നത് ഞാൻ സുനിൽ. തുടർന്നും കേട്ടുകൊണ്ടേയിരിക്കുക എഫ് എം 90.4 കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: സ്വപ്നതുല്യമായ ഒരു വീട് എല്ലാവരുടെയും ആഗ്രഹമാണ്. നിങ്ങളുടെ സങ്കല്പങ്ങളിലെ ഭവനത്തിന് രാജകീയ പ്രൗഢി നൽകുവാൻ ദൃശ്യ മാർബിൾസ് എന്നും നിങ്ങൾക്കൊപ്പം. അന്താരാഷ്ട്ര ബ്രാൻഡുകളുടെ പ്രീമിയം കളക്ഷനുകൾ മുതൽ ഓരോ സാധാരണക്കാരന്റെയും ബഡ്ജറ്റിനടങ്ങുന്ന ആകർഷകമായ ടൈലുകൾ വരെ ഒരുക്കിയിരിക്കുന്നു. 40,000 ചതുരശ്ര അടിയിൽ കേരളത്തിലെ ഏറ്റവും വലിയ ഷോറൂമായ ദൃശ്യയിൽ 10,000 ചതുരശ്ര അടിയിൽ വിസ്മയമൊരുക്കുന്ന സാനിറ്ററി ഉൽപ്പന്നങ്ങളുടെ അതിവിശാലമായ ശേഖരവും ഒരുക്കിയിരിക്കുന്നു. ഗുണമേന്മയിൽ വിട്ടുവീഴ്ചയില്ലാത്ത പാരമ്പര്യം, വിശ്വസ്തത. നിങ്ങളുടെ വീടിന് ദൃശ്യ ഭംഗിയേകാൻ ദൃശ്യ മാർബിൾസ്, അച്ചുമൂർത്തി മംഗലം, വടക്കഞ്ചേരി, ഗവൺമെന്റ് കോളേജിന് സമീപം, ചിറ്റൂർ.
1: കണ്ണിന്റെ ആരോഗ്യത്തിൽ ഇനി ആശങ്ക വേണ്ട. റെറ്റിനൽ പ്രശ്നങ്ങൾക്ക് ഒരു സമഗ്ര പരിഹാരം അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റലിലെ ഡിപ്പാർട്ട്മെന്റ് ഓഫ് റെറ്റിന. കേരളത്തിൽ ആദ്യമായി 3D ഐ സർജറി സേവനവുമായി അത്യാധുനിക സംവിധാനങ്ങൾ, പരിചയസമ്പന്നരായ വിദഗ്ധ ഡോക്ടർമാർ. കൂടുതൽ വിവരങ്ങൾക്ക് ഇപ്പോൾ തന്നെ വിളിക്കൂ 8081-69515-9400-2-476-84. അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, പാലക്കാട്. നിങ്ങളുടെ കാഴ്ച ഞങ്ങളുടെ ഉത്തരവാദിത്തം. സന്ധിവാദം, സ്ട്രോക്ക്, മുട്ടുവേദന, നടുവേദന, കഴുത്തുവേദന തുടങ്ങിയ പ്രശ്നങ്ങൾ നിങ്ങളെ അലട്ടുന്നുണ്ടോ? എല്ലാവിധ ഇടുപ്പ്, കഴുത്ത് സംബന്ധമായ രോഗങ്ങളും ശസ്ത്രക്രിയയില്ലാതെ പരിഹരിക്കാം അഹല്യ ആയുർവേദ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 04923226888, മൊബൈൽ 9496000129. അഹല്യ ആയുർവേദ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, പാലക്കാട്.
0: ആഘോഷങ്ങൾ അവിസ്മരണീയമാക്കാൻ ഇനി എങ്ങും പോകേണ്ട. പാലക്കാട് ചിറ്റൂരിന്റെ ഹൃദയഭാഗത്ത് എല്ലാ അത്യാധുനിക സൌകര്യങ്ങളുമായി പെരുമാട്ടി റെസിഡൻസ് ഒരുങ്ങിക്കഴിഞ്ഞു. വിവാഹ നിശ്ചയം, പിറന്നാൾ പാർട്ടികൾ, കുടുംബസംഗമങ്ങൾ എന്നിവയ്ക്കായി പൂർണ്ണമായും എയർ കണ്ടീഷൻ ചെയ്ത വിശാലമായ ബാങ്ക്വറ്റ് ഹാൾ, കൂടാതെ 10 മുതൽ 12 പേർക്ക് വരെ ഇരിക്കാവുന്ന അത്യാധുനിക ബോർഡ് റൂം സൌകര്യവും രുചിയോറും വിഭവങ്ങളുമായി രാവിലെ 8 മുതൽ രാത്രി 11 വരെ പ്രവർത്തിക്കുന്ന ഫ്ലേവേഴ്സ് മൾട്ടി ക്യൂസിൻ റെസ്റ്റോറന്റ്, ഒപ്പം ലക്ഷറി താമസ സൗകര്യങ്ങളും. പെരുമാട്ടി റെസിഡൻസി, മീനാക്ഷിപുരം റോഡ്, കമ്പാലത്തറ. കോൺടാക്ട് 7591-979393.
2: ഉങ്കൽ വാൾക്കീൻ ഓവർ തരണത്തിലും തങ്കലക്ഷ്മി ചിറ്റ് ഫണ്ട്സ് പ്രൈവറ്റ് ലിമിറ്റഡ് സിൻസ് 1962.
3: ഓർമ്മകൾക്ക് സുഗന്ധമേകി, ഓർക്കാൻ കൊതിക്കുന്ന ഗാനങ്ങളുമായി ഓർമ്മയിൽ ഉണരും ഗാനങ്ങൾ.
4: മലയാളികളുടെ പ്രിയ ഗായകൻ, ഭാവഗായകൻ, തന്റെ മധുര ശബ്ദം കൊണ്ട് പതിറ്റാണ്ടുകളായി സംഗീതാസ്വാദകരുടെ ഹൃദയം കീഴടക്കിയ പി ജയചന്ദ്രനെ പരിചയപ്പെടുത്താൻ എനിക്ക് വാക്കുകൾ മതിയാകുമെന്ന് തോന്നുന്നില്ല. പ്രണയവും വിരഹവും ഭക്തിയും ഒരുപോലെ മനോഹരമായി ആലപിച്ച അദ്ദേഹത്തിന്റെ ഗാനങ്ങൾ ഇന്നും ശരിക്കും നമ്മുടെ നിത്യജീവിതത്തിന്റെ ഭാഗം തന്നെയാണ്. മലയാള സംഗീത ലോകത്തിന്റെ അനശ്വര ശബ്ദമായ പി ജയചന്ദ്രനെയാണ് ഇന്ന് സ്നേഹപൂർവ്വം നമ്മൾ ഓർക്കുന്നത്. ഏത് സ്റ്റേജ് ഷോയിൽ അദ്ദേഹം പോയാലും എല്ലാവരും ഒരേ സ്വരത്തിൽ പാടണം എന്നാവശ്യപ്പെടുന്ന ഒരു ഗാനം കളിത്തോഴൻ എന്ന സിനിമയിലെ പി ഭാസ്കരൻ മാഷിന്റെ വരികൾക്ക് ദേവരാജൻ മാഷിന്റെ സംഗീതം മഞ്ഞിലയിൽ മുങ്ങിത്തോർത്തി എന്ന ഗാനമാണ് ആദ്യമായി നമ്മൾ കേൾക്കാൻ പോകുന്നത്. ഓർമ്മയിലുണരും ഗാനങ്ങളിൽ നിങ്ങളോടൊപ്പം ആർ ജി ഹീര. സ്റ്റേ ട്യൂൺ.

ദക്ഷിണാമൂർത്തി സ്വാമികളും പി ജയചന്ദ്രനും ഈ കൂട്ടുകെട്ടിൽ മലയാള സിനിമയിൽ ഒരുപാട് നല്ല ഗാനങ്ങളുണ്ടായി. എന്നാലൊരു ഫാസ്റ്റ് ബീറ്റിൽ പോകുന്ന പാട്ട്, യെസ്, അത്തരത്തിലൊരു പാട്ടാണ് ചന്ദനത്തിൽ കടഞ്ഞിടുത്തൊരു. യെസ്, ഒരു ഫാസ്റ്റ് ബീറ്റ് ആണെങ്കിലും അതിലും ഒരു മെലഡി ഉണ്ട്. ശാസ്ത്രം ജയിച്ചു മനുഷ്യൻ തോറ്റു എന്ന സിനിമയിൽ വയലാർ രാമവർമ്മയുടെ വരികൾക്ക് ദക്ഷിണാമൂർത്തിയുടെ സംഗീതം, പി ജയചന്ദ്രന്റെ ആലാപനം. ഈ പാട്ടാണ് അടുത്തതായി നമ്മൾ കേൾക്കാൻ പോകുന്നത്. ഓൺ ഓർമ്മയിൽ ഉണരും ഗാനങ്ങൾ. സ്റ്റേ ട്യൂൺ വിത്ത് ആർ ജെ ഹീര.

ഇനി എന്റെ ഒരു പേഴ്സണൽ സ്റ്റോറി പറയാം. പല പാട്ടുകളും പല ഓർമ്മയിലേക്ക് നമ്മളെ തിരിച്ചുകൊണ്ടുപോകും എന്ന് പറയുന്ന പോലെ, എന്റെ ചേച്ചിയുടെ കല്യാണം നടക്കുന്നത് എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഒരു 2002 ഒക്കെയാണ്. പക്ഷെ ആ സമയത്ത് കല്യാണം ആൽബം ആക്കുന്ന ഒരു പരിപാടി ഉണ്ടായിരുന്നല്ലോ, നമുക്ക് സി ഡി ഒക്കെ ഇട്ടിട്ട് കല്യാണത്തിന്റെ വിഷ്വൽസ് ഒക്കെ കാണാൻ പറ്റുന്ന ഒരു രീതി. അന്ന് ആ സി ഡിയിൽ ഉണ്ടായിരുന്ന ഒരു പാട്ടായിരുന്നു ആലിലെ താലിയുമായി, മിഴി രണ്ടിലും എന്ന സിനിമയില്. എപ്പോ ഈ പാട്ട് കേൾക്കുമ്പോഴും എന്റെ ഓർമ്മകളൊക്കെ അങ്ങോട്ട് ഓടിപ്പോകും. ഇതുപോലെ ഓരോ പാട്ടിലും ഓരോ ഗായകരുടെ ശബ്ദം കേൾക്കുമ്പോഴും നമുക്ക് പല ഓർമ്മകളും തിരിച്ചു കൊണ്ടുവരുന്ന ഒരു ഫീല് തന്നെയാണ്. ഈ പാട്ട് തന്നെയാണ് അടുത്തതായി ഞാൻ പ്ലേ ചെയ്യാൻ പോകുന്നത്. ഓർമ്മയിലുണരും ഗാനങ്ങളിൽ നിങ്ങളോടൊപ്പം മാർജി ഹീര. മിഴി രണ്ടിലും എന്ന സിനിമയിൽ വയലാർ ശരത് ചന്ദ്ര വർമ്മയുടെ വരികൾ, രവീന്ദ്രൻ മാഷിന്റെ സംഗീതം, ആലിലെ താലിയുമായി എന്ന ഗാനം ഓർമ്മയിലുണരും ഗാനങ്ങൾ.

ദക്ഷിണാമൂർത്തി സ്വാമികളും ശ്രീകുമാരൻ തമ്പിയും രണ്ടുപേരും മലയാള സിനിമയ്ക്ക് മാറ്റി നിർത്താൻ പറ്റാത്തൊരു കൂട്ടുകെട്ട് തന്നെയാണ്. അതിന്റെ ഒപ്പം ഭാവഗായകൻ ജയചന്ദ്രന്റെ കൂടെ ശബ്ദം വരുമ്പോൾ പിന്നെ ഞാൻ പറയേണ്ട കാര്യമില്ലല്ലോ. അങ്ങനെ മലയാളികൾക്ക് ഏറെ പ്രിയപ്പെട്ട ഒരു ഫാസ്റ്റ് സോങ് തന്നെയായിരുന്നു തുള്ളിയോടും പുള്ളിമാനെ. പക്ഷെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എല്ലാ ഫാസ്റ്റ് ബീറ്റുകൾക്കും ഇടയിൽ നല്ല മെലോഡിയസ് ആയിട്ടുള്ള വരികൾ ഉണ്ടാവാറുണ്ട്. അത് ഭാവഗായകന്റെ ശബ്ദത്തിൽ കേൾക്കാൻ ഒരു പ്രത്യേക സുഖം തന്നെയാണ്. കണ്ണൂർ ഡീലക്സ് എന്ന സിനിമയിൽ ദക്ഷിണാമൂർത്തി സ്വാമി സംഗീതം നൽകി ശ്രീകുമാരൻ തമ്പിയുടെ വരികൾ ഈ പാട്ട് തന്നെയാണ് അടുത്തതായി നമ്മൾ കേൾക്കാൻ പോകുന്നത്. നിങ്ങളോടൊപ്പം ഓർമ്മയിലുണരും ഗാനങ്ങളിൽ ആർ ജി ഹീര ഓൺ അഹല്യ.

ഓരോ വരികളും പഠിപ്പിച്ചു തന്നെയാണ് മുന്നോട്ട് പോയിട്ടുള്ളത്. അങ്ങനെയാണ് ഇന്ന് നമ്മൾ കേൾക്കുന്ന പല ഗാനങ്ങളും ഉണ്ടായിട്ടുള്ളത്. ദക്ഷിണാമൂർത്തി സ്വാമികൾ ഓരോ വരിയും അതിന്റെ ഭാവങ്ങളും ഏറ്റവും ഭംഗിയായി തന്നെ പഠിപ്പിച്ചു കൊടുക്കുമ്പോൾ പി ജയചന്ദ്രൻ എന്ന ഗായകൻ ഒരു കുട്ടിയായി അത് കേട്ട് പഠിച്ച് ഏറ്റവും ഭംഗിയായി തന്നെ നമ്മളിലേക്ക് എത്തിച്ചിട്ടുണ്ട്. അങ്ങനെ ഒത്തിരി ഗാനങ്ങൾ മലയാള സിനിമയിലുണ്ടായി. ദക്ഷിണാമൂർത്തി സ്വാമികൾ ഒരു ഇൻസ്ട്രുമെന്റ്സും അധികം ഉപയോഗിക്കാറില്ല. അദ്ദേഹത്തിന്റെ തൊണ്ടയിലൂടെ പാടിക്കൊടുക്കുന്ന വരികൾ കേട്ട് പാടുക എന്ന് പറയുന്നത് തന്നെ ഒരു വലിയ കാര്യമാണ്. അങ്ങനെയുണ്ടായ ഒരു പാട്ടാണ് സന്ധ്യക്കെന്തിന് സിന്ദൂരം. മായ എന്ന സിനിമയിൽ ശ്രീകുമാരൻ തമ്പിയുടെ വരികൾക്ക് ദക്ഷിണാമൂർത്തി സ്വാമിയുടെ സംഗീതം, പി ജയചന്ദ്രന്റെ ആലാപനം. ഈ പാട്ടാണ് ഓർമ്മയിലുണരും ഗാനങ്ങളിൽ. അടുത്തതായി നിങ്ങളോടൊപ്പം ആർ ജെ ഹീര.

ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട്, തൃശ്ശൂർ ഒരു സ്കൂളില് പി ജയചന്ദ്രൻ എന്ന ഗായകനെ കാണാനായി ആൾക്കാരിങ്ങനെ തിങ്ങി നിറഞ്ഞു നിൽക്കുവാണ് ഒരു സ്റ്റേജ് ഷോയ്ക്ക്. അന്ന് ആ സ്കൂളിന്റെ സ്റ്റേജിനൊരു പ്രത്യേകത ഉണ്ടായിരുന്നു, ഫ്രണ്ടിലുള്ള റോയിൽ കുറച്ചധികം ലൈറ്റുകൾ ഉണ്ടായിരുന്നു. എന്നാൽ പാട്ട് പാടാൻ വേണ്ടി പി ജയചന്ദ്രൻ എത്തുന്ന സമയത്ത് ഈ ലൈറ്റ് കണ്ണിലോട്ട് അടിച്ചിട്ട് അദ്ദേഹത്തിന് വരികൾ കാണാൻ പറ്റുന്നില്ല, കണ്ണിലേക്ക് അത് ഭയങ്കരമായി അടിക്കുന്നു, അതൊന്ന് ഓഫ് ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിക്കുകയാണ്. പക്ഷേ കുറച്ച് ടെക്നിക്കൽ ഇഷ്യൂസ് കാരണം ആ ലൈറ്റ് ഓഫ് ചെയ്യാൻ പറ്റുന്നില്ല. പക്ഷേ ഇദ്ദേഹത്തിന് പാടാതെയും പറ്റില്ല. അപ്പം അദ്ദേഹം പറയാണ്, എന്തായാലും നിങ്ങൾക്ക് എൻ്റെ പാട്ട് കേട്ടാൽ മതിയല്ലോ, എന്നാൽ ഇങ്ങനെ പാടുന്നതായിരിക്കും നല്ലത് എന്ന് പറഞ്ഞ് അദ്ദേഹം തിരിഞ്ഞു നിന്ന് പാട്ട് പാടുകയാണ്. പാട്ട് എല്ലാവരും ആസ്വദിച്ചു, എല്ലാവരും ഒരുമിച്ച് ചിരിക്കാനും തുടങ്ങി. പക്ഷേ മനോഹരമായി തന്നെ അദ്ദേഹം പാടി അവസാനിപ്പിച്ചു. ഒരു ഹ്യൂമർ സൈഡ് എപ്പോഴും ജീവിതത്തിൽ കൊണ്ടു നടക്കുന്ന ഒരാളും കൂടിയാണ് പി ജയചന്ദ്രൻ എന്ന ഗായകൻ. അദ്ദേഹത്തിന്റെ ഒരുപാട് നല്ല പാട്ടുകൾ ഓർമ്മയിലേക്ക് വരുന്നുണ്ടെങ്കിലും ഇപ്പൊ നമ്മൾ കേൾക്കാൻ പോകുന്നത് ജിലേബി എന്ന സിനിമയിലെ ഞാനൊരു മലയാളി എന്ന പാട്ടാണ്. ബിജി ബാൽ കമ്പോസ് ചെയ്ത് ഈസ്റ്റ് കോസ്റ്റ് വിജയൻ വരികൾ എഴുതിയ ഈ പാട്ടാണ് അടുത്തതായി ഓർമ്മയിലുണരും ഗാനങ്ങളിൽ. നിങ്ങളോടൊപ്പം ആർ ജി ഹീര, സ്റ്റേ ട്യൂൺഡ്.

എങ്ങനെയാണോ ദക്ഷിണാമൂർത്തി സ്വാമികൾ പറഞ്ഞു കൊടുത്തത് അത് അതുപോലെ തന്നെ പാടി. അങ്ങനെ പാടിയിട്ടുള്ള ഒരു ക്ലാസിക്കൽ ടച്ചുള്ള പാട്ട് സ്വാതി തിരുനാളിൻ കാമിനി. ഈ പാട്ട് എത്ര ഭംഗിയായിട്ടാണ് പി ജയചന്ദ്രൻ എന്ന ഗായകൻ പാടിയിട്ടുള്ളത് എന്ന് കേട്ടാൽ മാത്രമേ നമുക്ക് മനസ്സിലാവുകയുള്ളൂ. എങ്ങനെയാണോ ഓരോ വാക്കിനും സംഗതികൾക്കും ദക്ഷിണാമൂർത്തി സ്വാമികൾ സ്ട്രെസ് കൊടുത്തിട്ടുള്ളത്, അതങ്ങനെ തന്നെ ഒപ്പിയെടുത്ത് ഭംഗിയായി പാടിയൊരു പാട്ട്. സപ്തസ്വരങ്ങൾ എന്ന സിനിമയ്ക്ക് വേണ്ടി തയ്യാറാക്കിയ ഈ പാട്ടാണ് അടുത്തതായി നമ്മൾ കേൾക്കാൻ പോകുന്നത്. ഓണോർമയിൽ ഉണരും ഗാനങ്ങൾ. നിങ്ങളോടൊപ്പം ആർ ജി ഹീര. സ്റ്റേ ട്യൂൺഡ്.

പി ജയചന്ദ്രൻ എന്ന ഗായകനെ പറ്റി സംസാരിക്കുമ്പോൾ ബാബുരാജ് എന്ന സംഗീത സംവിധായകനെ നമുക്ക് മാറ്റി നിർത്താൻ സാധിക്കില്ല. പണ്ട് രണ്ടുപേരും ചേർന്ന് ഒരുപാട് കല്യാണങ്ങൾക്ക് പോയി പാട്ടുകൾ പാടിയ ഓർമ്മകളൊക്കെ വളരെ മനോഹരമാണ്. രാവും പകലും ഇല്ലാതെ പാടിയ പാട്ടുകൾ. അങ്ങനെ ഒത്തിരി ഗാനങ്ങൾ മലയാള സിനിമയ്ക്ക് സമ്മാനിച്ച ഈ കൂട്ടുകെട്ടിൽ പിറന്ന മറ്റൊരു മനോഹര ഗാനമായിരുന്നു അനുരാഗ ഗാനം പോലെ. ഉദ്യോഗസ്ഥ എന്ന സിനിമയ്ക്ക് വേണ്ടി യൂസഫ് അലി കേച്ചേരിയുടെ വരികൾക്ക് പി ജയചന്ദ്രന്റെ ആലാപനം. ഈ പാട്ടോടുകൂടി ഓർമ്മയിൽ ഉണരും ഗാനങ്ങൾ ഇവിടെ അവസാനിക്കുകയാണ്. ഇത്രയും നേരം കൂടെ ഉണ്ടായിരുന്നത് ആർ ജെ ഹീര. സ്റ്റേ ട്യൂൺഡ്.

0: ഉങ്കൾ വാഴ്ക്കയും ഒവ്വൊരു തരുണത്തിലും തങ്കലക്ഷ്മി ചിറ്റ് ഫണ്ട്സ് പ്രൈവറ്റ് ലിമിറ്റഡ് സിൻസ് 1962.
1: ആഘോഷങ്ങൾ അവിസ്മരണീയമാക്കാൻ ഇനി എങ്ങും പോകേണ്ട. പാലക്കാട് ചിറ്റൂരിന്റെ ഹൃദയഭാഗത്ത് എല്ലാ അത്യാധുനിക സൌകര്യങ്ങളുമായി പെരുമാട്ടി റെസിഡൻസ് ഒരുങ്ങിക്കഴിഞ്ഞു. വിവാഹ നിശ്ചയം, പിറന്നാൾ പാർട്ടികൾ, കുടുംബസംഗമങ്ങൾ എന്നിവയ്ക്കായി പൂർണ്ണമായും എയർ കണ്ടീഷൻ ചെയ്ത വിശാലമായ ബാങ്ക്വറ്റ് ഹാൾ, കൂടാതെ 10 മുതൽ 12 പേർക്ക് വരെ ഇരിക്കാവുന്ന അത്യാധുനിക ബോർഡ് റൂം സൌകര്യവും രുചിയോറും വിഭവങ്ങളുമായി രാവിലെ 8 മുതൽ രാത്രി 11 വരെ പ്രവർത്തിക്കുന്ന ഫ്ലേവേഴ്സ് മൾട്ടി ക്യൂസിൻ റെസ്റ്റോറന്റ്, ഒപ്പം ലക്ഷറി താമസ സൗകര്യങ്ങളും. പെരുമാട്ടി റെസിഡൻസി, മീനാക്ഷിപുരം റോഡ്, കമ്പാലത്തറ. കോൺടാക്ട് 7591979393. സ്വപ്നതുല്യമായ ഒരു വീട് എല്ലാവരുടെയും ആഗ്രഹമാണ്. നിങ്ങളുടെ സങ്കല്പങ്ങളിലെ ഭവനത്തിന് രാജകീയ പ്രൗഢി നൽകുവാൻ ദൃശ്യ മാർബിൾസ് എന്നും നിങ്ങൾക്കൊപ്പം. അന്താരാഷ്ട്ര ബ്രാൻഡുകളുടെ പ്രീമിയം കളക്ഷനുകൾ മുതൽ ഓരോ സാധാരണക്കാരന്റെയും ബഡ്ജറ്റിനിണങ്ങുന്ന ആകർഷകമായ ടൈലുകൾ വരെ ഒരുക്കിയിരിക്കുന്നു. 40,000 ചതുരശ്ര അടിയിൽ കേരളത്തിലെ ഏറ്റവും വലിയ ഷോറൂമായ ദൃശ്യയിൽ 10,000 ചതുരശ്ര അടിയിൽ വിസ്മയമൊരുക്കുന്ന സാനിറ്ററി ഉൽപ്പന്നങ്ങളുടെ അതിവിശാലമായ ശേഖരവും ഒരുക്കിയിരിക്കുന്നു. ഗുണമേന്മയിൽ വിട്ടുവീഴ്ചയില്ലാത്ത പാരമ്പര്യം, വിശ്വസ്തത. നിങ്ങളുടെ വീടിന് ദൃശ്യഭംഗിയേകാൻ ദൃശ്യ മാർബിൾസ്, അച്ചുമൂർത്തിമംഗലം, വടക്കഞ്ചേരി, ഗവൺമെന്റ് കോളേജിന് സമീപം, ചിറ്റൂർ.

0: യുജിക്ക് ശേഷം പ്ലേസ്മെന്റ് ലഭിച്ചില്ലേ? നിങ്ങളുടെ MBA ഇപ്പോൾ തന്നെ പ്ലാൻ ചെയ്ത് ഉയർന്ന പ്രൊഫൈലിൽ ജോലി നേടൂ. സാം ഇന്റർനാഷണൽ ബിസിനസ് സ്കൂളിൽ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. 3 ലക്ഷം രൂപയ്ക്ക് ലാപ്ടോപ്പും ഫോറിൻ ട്രിപ്പും അടങ്ങുന്ന ഗ്ലോബൽ MBA പാക്കേജ്, അല്ലെങ്കിൽ വെറും 45,000 രൂപ സെമസ്റ്റർ ഫീസിൽ ഹൈബ്രിഡ് MBA പാക്കേജ്. ഇവിടെ നിങ്ങളെ കാത്തിരിക്കുന്നു വിദേശ ഇന്റേൺഷിപ്പ്, ഇന്റർനാഷണൽ എക്സ്പോഷർ, വിദേശ യാത്ര, പൂർണ്ണമായ പ്ലേസ്മെന്റ് സഹായം, കൂടാതെ ഡ്യുവൽ സ്പെഷ്യലൈസേഷൻ, വാല്യൂ ആഡഡ് പ്രോഗ്രാംസ്, ഒപ്പം ഈസി ഫീ പേയ്മെന്റ്, EMI സൗകര്യങ്ങളും. ഗവൺമെന്റ് യൂണിവേഴ്സിറ്റി ആയ അന്ന യൂണിവേഴ്സിറ്റി അഫിലിയേറ്റ് ചെയ്ത AICTE അംഗീകാരമുള്ള സാൻ ഇന്റർനാഷണൽ ബിസിനസ് സ്കൂളിലേക്ക് അഡ്മിഷനായി വിളിക്കൂ. 9500128037. ഹോസ്റ്റൽ ആൻഡ് ട്രാൻസ്പോർട്ടേഷൻ സൗകര്യങ്ങളും ലഭ്യമാണ്. സാൻ ഇന്റർനാഷണൽ ബിസിനസ് സ്കൂൾ.
1: സ്വപ്നതുല്യമായ ഒരു വീട് എല്ലാവരുടെയും ആഗ്രഹമാണ്. നിങ്ങളുടെ സങ്കല്പങ്ങളിലെ ഭവനത്തിന് രാജകീയ പ്രൗഢി നൽകുവാൻ ദൃശ്യ മാർബിൾസ് എന്നും നിങ്ങൾക്കൊപ്പം. അന്താരാഷ്ട്ര ബ്രാൻഡുകളുടെ പ്രീമിയം കളക്ഷനുകൾ മുതൽ ഓരോ സാധാരണക്കാരന്റെയും ബഡ്ജറ്റിനടങ്ങുന്ന ആകർഷകമായ ടൈലുകൾ വരെ ഒരുക്കിയിരിക്കുന്നു. 40,000 ചതുരശ്ര അടിയിൽ കേരളത്തിലെ ഏറ്റവും വലിയ ഷോറൂമായ ദൃശ്യയിൽ 10,000 ചതുരശ്ര അടിയിൽ വിസ്മയമൊരുക്കുന്ന സാനിറ്ററി ഉൽപ്പന്നങ്ങളുടെ അതിവിശാലമായ ശേഖരവും ഒരുക്കിയിരിക്കുന്നു. ഗുണമേന്മയിൽ വിട്ടുവീഴ്ചയില്ലാത്ത പാരമ്പര്യം, വിശ്വസ്തത. നിങ്ങളുടെ വീടിന് ദൃശ്യ ഭംഗിയേകാൻ ദൃശ്യ മാർബിൾസ്, അച്ചുമൂർത്തി മംഗലം, വടക്കഞ്ചേരി, ഗവൺമെന്റ് കോളേജിന് സമീപം, ചിറ്റൂർ.
2: കണ്ണിന്റെ ആരോഗ്യത്തിൽ ഇനി ആശങ്ക വേണ്ട. റെറ്റിനൽ പ്രശ്നങ്ങൾക്ക് ഒരു സമഗ്ര പരിഹാരം അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റലിലെ ഡിപ്പാർട്ട്മെന്റ് ഓഫ് റെറ്റിന. കേരളത്തിൽ ആദ്യമായി 3D ഐ സർജറി സേവനവുമായി അത്യാധുനിക സംവിധാനങ്ങൾ, പരിചയ സമ്പന്നരായ വിദഗ്ധ ഡോക്ടർമാർ. കൂടുതൽ വിവരങ്ങൾക്ക് ഇപ്പോൾ തന്നെ വിളിക്കൂ 8078169515, 9400274684. അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, പാലക്കാട്. നിങ്ങളുടെ കാഴ്ച ഞങ്ങളുടെ ഉത്തരവാദിത്തം. എപ്പോഴെല്ലാം നേത്രദാനം ചെയ്യാൻ കഴിയും? ഒരു വ്യക്തിയുടെ മരണത്തിന് ശേഷം 8 മണിക്കൂറിനുള്ളിൽ അവരുടെ ബന്ധുമിത്രാദികളുടെ പൂർണ്ണ സമ്മതത്തോടുകൂടി നേത്രദാനം ചെയ്യാം. ഇതിനായി 15 മുതൽ 20 മിനിറ്റിനുള്ളിൽ നേത്രദാന നടപടിക്രമങ്ങൾ പൂർത്തിയാക്കാനും സാധിക്കും. നിങ്ങളുടെ കണ്ണുകൾ ദാനം ചെയ്യാമെന്ന് പ്രതിജ്ഞ ചെയ്യുക. നേത്രദാനം മഹാദാനം. ഇരുളിൽ കഴിയുന്നവർക്ക് വെളിച്ചമേകുക. നിങ്ങളുടെ സ്നേഹിതരെയും ബന്ധുമിത്രാദികളെയും നേത്രദാനം ചെയ്യുവാനായി പ്രോത്സാഹിപ്പിക്കുക. നേത്രദാനം ചെയ്യുന്നതിനായി ബന്ധപ്പെടൂ അഹല്യ ഐ ബാങ്ക്, അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, പാലക്കാട്. ഫോൺ 9188954112, 04923225000.
3: ഉങ്ങൾ വാഴ്ക്കയും ഒവ്വൊരു തരുണത്തിലും തങ്കലക്ഷ്മി ചിറ്റ് ഫണ്ട്സ് പ്രൈവറ്റ് ലിമിറ്റഡ് സിൻസ് 1962.

0: ആഘോഷങ്ങൾ അവിസ്മരണീയമാക്കാൻ ഇനി എങ്ങും പോകേണ്ട. പാലക്കാട് ചിറ്റൂരിന്റെ ഹൃദയഭാഗത്ത് എല്ലാ അത്യാധുനിക സൗകര്യങ്ങളുമായി പെരുമാട്ടി റെസിഡൻസ് ഒരുങ്ങിക്കഴിഞ്ഞു. വിവാഹ നിശ്ചയം, പിറന്നാൾ പാർട്ടികൾ, കുടുംബസംഗമങ്ങൾ എന്നിവയ്ക്കായി പൂർണ്ണമായും എയർ കണ്ടീഷൻ ചെയ്ത വിശാലമായ ബാങ്ക്വറ്റ് ഹാൾ, കൂടാതെ 10 മുതൽ 12 പേർക്ക് വരെ ഇരിക്കാവുന്ന അത്യാധുനിക ബോർഡ് റൂം സൗകര്യവും രുചിയോറും വിഭവങ്ങളുമായി രാവിലെ 8 മുതൽ രാത്രി 11 വരെ പ്രവർത്തിക്കുന്ന ഫ്ലേവേഴ്സ് മൾട്ടി ക്യൂസിൻ റെസ്റ്റോറന്റ്, ഒപ്പം ലക്ഷറി താമസ സൗകര്യങ്ങളും. പെരുമാട്ടി റെസിഡൻസി, മീനാക്ഷിപുരം റോഡ്, കമ്പാലത്തറ. കോൺടാക്ട് 7591979393.
1: MBA ഡ്രീംസ് മനസ്സിലുണ്ടോ? എന്നാൽ ഇന്ത്യയിലെ ആദ്യ ഇന്റർനാഷണൽ കോളേജായ സ്റ്റഡി വേൾഡ് കോളേജിൽ ജോയിൻ ചെയ്യൂ. ഗ്ലോബൽ MBA പാക്കേജ് വെറും 3 ലക്ഷത്തിൽ. വിദേശ ഇന്റേൺഷിപ്പ്, ഇന്റർനാഷണൽ എക്സ്പോഷർ, വിദേശയാത്ര, പൂർണ്ണ പ്ലേസ്മെന്റ് സഹായം എന്നിവയ്ക്കൊപ്പം 12 സ്പെഷ്യലൈസേഷനും വാല്യൂ ആഡഡ് പ്രോഗ്രാംസും ലഭ്യമാണ്. കൂടാതെ ഫീസ് മാസത്തവണകളായി അടയ്ക്കാൻ ECEMI സൗകര്യങ്ങളും. സർക്കാർ സർവകലാശാലയായ അണ്ണാ യൂണിവേഴ്സിറ്റിയുമായി അഫിലിയേറ്റ് ചെയ്ത AICTE അംഗീകാരമുള്ള സ്റ്റഡി വേൾഡ് കോളേജിൽ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. ഹോസ്റ്റൽ ആൻഡ് ട്രാൻസ്പോർട്ടേഷൻ സൗകര്യങ്ങൾ ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്കായി ഇപ്പോൾ തന്നെ വിളിക്കൂ 9500128038.
2: ആരോഗ്യമുള്ള പുഞ്ചിരിക്ക് വിശ്വാസമുള്ള ഡെന്റൽ പരിചരണം. അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റലിൽ ഞങ്ങളുടെ ഡെന്റൽ വിഭാഗത്തിൽ കുട്ടികൾക്കായുള്ള ദന്തചികിത്സ, പ്രതിരോധ ദന്തചികിത്സ, കൃത്രിമ പല്ലുകളുടെ ചികിത്സ, നിരതെറ്റിയ പല്ലുകളുടെ ചികിത്സ, സൗന്ദര്യ ദന്തചികിത്സ, മൂണരോഗ ചികിത്സ, പല്ലുകൾ പിഴുതെടുക്കൽ, താടിയെല്ല്, മുഖം എന്നിവയുമായി ബന്ധപ്പെട്ട ശസ്ത്രക്രിയ, അത്യാഹിത ദന്തചികിത്സ എന്നിങ്ങനെ എല്ലാവിധ സേവനങ്ങളും ആധുനിക സൗകര്യങ്ങളും, പരിചയ സമ്പന്നരായ ഡോക്ടർമാരും, സുരക്ഷിതവും വിശ്വസനീയമായ ചികിത്സയും എല്ലാം നിങ്ങളുടെ അഹല്യയിൽ ലഭ്യമാണ്. ആരോഗ്യമുള്ള പല്ലുകൾക്ക് ആത്മവിശ്വാസമുള്ള പുഞ്ചിരിക്ക് ഇന്ന് തന്നെ സന്ദർശിക്കൂ. അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റൽ, പാലക്കാട്. കോൺടാക്ട് 9188909075.
0: ജീവിതത്തിന്റെ ഓരോ നിമിഷത്തിലും തങ്കലക്ഷ്മി ചിറ്റ് ഫണ്ട്സ് പ്രൈവറ്റ് ലിമിറ്റഡ് സിൻസ് 1962.
3: ഡോക്ടർ അഹല്യ, ലെറ്റ്സ് ടോക്ക് അബൌട്ട് ഹെൽത്ത്.
1: നമസ്കാരം. ഗുഡ് ആഫ്റ്റർനൂൺ. അഹല്യ FM 90.4 അവതരിപ്പിക്കുന്ന ഡോക്ടർ അഹല്യയിലേക്ക് എല്ലാ ലിസണേഴ്സിനും സ്വാഗതം. ഇന്ന് ഡോക്ടർ അഹല്യയിൽ കൂടെ ഉണ്ട് ഞാൻ സുനൽ. മഴ പെയ്തു തുടങ്ങിക്കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിലെ ഏറ്റവും കൂടുതൽ കേൾക്കുന്ന ഒരു വാക്കാണ് പനി. എല്ലായിടത്തും പനിയായിരിക്കും അല്ലേ? അയൽപ്പക്കത്തോ നമ്മുടെ വീട്ടിലെ ഒരാൾക്കെങ്കിലുമൊക്കെ പനിയില്ലാത്ത ദിവസങ്ങൾ ഈ സമയത്ത് വളരെ കുറവാണ്. എവിടെ നോക്കിക്കഴിഞ്ഞാലും, ഹോസ്പിറ്റലിൽ പോയി കഴിഞ്ഞാലും, ആരോട് ചോദിച്ചാലും പറയാനുണ്ടാവുക, അയ്യോ പനിയാണല്ലോ, ജലദോഷമാണല്ലോ എന്നൊക്കെ പറയാറുണ്ട് അല്ലേ? ഒരു പനിക്കാലം വരാറുണ്ട് മഴക്കാലത്ത് നമ്മുടെ നാട്ടിൽ. ചിലപ്പോഴൊക്കെ അത് ഭീകരമാവാറുണ്ട്, ചിലപ്പോഴൊക്കെ അത് സാധാരണ പനിയായിട്ടും പോവാറുണ്ട്. ആദ്യം തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ഈ പനി എന്ന് പറയുന്നത് ഒരു രോഗമൊന്നുമല്ല, അത് നമ്മുടെ ശരീരം കാണിക്കുന്ന ഒരു പ്രതിരോധ ലക്ഷണമാണ്. ശരീരത്തിൽ എന്തെങ്കിലും തരത്തിലുള്ള ബാക്ടീരിയയോ വൈറസോ പ്രവേശിച്ചു കഴിഞ്ഞാൽ അവയെ നശിപ്പിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ തലച്ചോറിലെ ഹൈപ്പോതലാമസ് ശരീരത്തിൻ്റെ താപനില ഉയർത്തുന്നതാണ് പനി. അതായത് ശത്രുവിനോട് പോരാടാൻ ശരീരം ഒരുങ്ങുന്നതിൻ്റെ ലക്ഷണമാണ് പനി. ഇതിൽ സാധാരണ പനി, അതായത് കോമൺ വൈറൽ ഫീവർ എന്ന് പറയുന്നത്, സാധാരണയായിട്ട് കാലാവസ്ഥ മാറുമ്പോഴാണ് വരിക. മൂക്കൊലുപ്പ്, ചെറിയ തൊണ്ടവേദന, നേരിയ ശരീരവേദന, 100 ഡിഗ്രിയിൽ താഴെയുള്ള ചൂട് എന്നിവയൊക്കെയാണ് ഇതിൻ്റെ ലക്ഷണങ്ങൾ. ഇത് സാധാരണയായിട്ട് 3 മുതൽ 4 ദിവസങ്ങൾക്കുള്ളിൽ വിശ്രമവും കൃത്യമായിട്ടുള്ള ആഹാരവും കൊണ്ട് തനിയെ മാറുന്നതേ ഉള്ളൂ. പക്ഷേ എല്ലാ പനിയും ഇങ്ങനെ വിട്ടുകളയാനായിട്ട് പറ്റില്ല. നമ്മൾ പേടിക്കേണ്ട, ഈ അസാധാരണ പനി ഏതാണ്? പനി വന്നു കഴിഞ്ഞാൽ പാരസെറ്റമോൾ കഴിക്കാൻ പാടുണ്ടോ? എപ്പോഴാണ് ഡോക്ടറുടെ അടുത്തേക്ക് പോവേണ്ടത്? നാടൻ മരുന്നുകളൊക്കെ കഴിക്കാനായിട്ട് പറ്റുമോ? അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെയാണ് ഇന്നത്തെ ഡോക്ടർ അഹല്യയിലൂടെ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാൻ പോകുന്നത്. ഒരിക്കൽ കൂടി സ്വാഗതം ഡോക്ടർ അഹല്യയിലേക്ക്. കൂടെയുണ്ട് ഞാൻ സുനിൽ. മനോഹരമായ ഒരു പാട്ട് വരുന്നു, പാട്ടിന് ശേഷം ബാക്കി പനി വിശേഷങ്ങൾ പങ്കുവയ്ക്കാം.

0: ഡോക്ടർ അഹല്യ, ലെറ്റ്സ് ടോക്ക് അബൌട്ട് ഹെൽത്ത്.
1: വെൽക്കം ബാക്ക്. ഡോക്ടർ അഹല്യയാണ് സുനിലിനൊപ്പം ഇങ്ങനെ കേട്ടുകൊണ്ടേയിരിക്കുന്നത്. ഇന്ന് നമ്മൾ പനിയെ കുറിച്ചാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അല്ലെ. ഈ സാധാരണ വൈറൽ പനിയിൽ നിന്ന് വ്യത്യസ്തമായിട്ട് അടിയന്തര ശ്രദ്ധ വേണ്ട, എമർജൻസി ആയിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട പനികളാണ് ഈ അസാധാരണ പനികൾ. ഈ മഴക്കാലത്ത് നമ്മുടെ നാട്ടിൽ പടർന്നു പിടിക്കുന്ന ഡെങ്കിപ്പനി, എലിപ്പനി, ടൈഫോയിഡ്, ചിക്കുൻഗുനിയ എന്നിവയെല്ലാം ഈ വിഭാഗത്തിൽ പെടുന്നുണ്ട്. ഒരു പനി അസാധാരണമാണെന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് പനിയോടൊപ്പം കാണുന്ന ചില പ്രത്യേക ലക്ഷണങ്ങളെ വെച്ചിട്ടാണ്. ആദ്യം ഡെങ്കിപ്പനിയുടെ കാര്യം പറയാം. കഠിനമായിട്ടുള്ള പനിയോടൊപ്പം കണ്ണിന് പുറകിൽ ശക്തമായിട്ടുള്ള വേദനയുണ്ടാവും, അസഹനീയമായിട്ടുള്ള സന്ധിവേദനയും ശരീരത്തിൽ ചുവന്ന പാടുകളും ഉണ്ടാകും. പിന്നെ എലിപ്പനിയാണ്. കെട്ടിക്കിടക്കുന്ന മഴവെള്ളത്തിലോ തോട്ടിലോ ഒക്കെ ഇറങ്ങുന്നവർക്ക് വരാൻ സാധ്യതയുള്ള ഒന്നാണ് എലിപ്പനി. കടുത്ത പനിയോടൊപ്പം കണ്ണുകൾക്ക് ചുവപ്പ് നിറം, കാൽമുട്ടിനു താഴെയുള്ള പേശികളിൽ കഠിനമായ വേദന, മൂത്രത്തിന്റെ അളവ് കുറയൽ എന്നിവയാണ് പ്രധാന ലക്ഷണങ്ങൾ. അടുത്തത് ടൈഫോയിഡാണ്. വിട്ടുമാറാത്ത കടുത്ത പനിയോടൊപ്പം കഠിനമായിട്ടുള്ള വയറുവേദന, തലവേദന, മലബന്ധം, അതല്ലായെങ്കിലും വയറിളക്കം എന്നിവ കാണപ്പെടുന്നുണ്ടെങ്കിൽ അത് ടൈഫോയിഡ് ആയിരിക്കും. പിന്നെ മറ്റ് പൊതുവായിട്ടുള്ള ലക്ഷണങ്ങൾ പറഞ്ഞുതരാം. പനിയോടൊപ്പം വിറയല്, അമിതമായിട്ടുള്ള ക്ഷീണം, വിഴുങ്ങാൻ പറ്റാത്ത വിധം തൊണ്ടവേദന, വിട്ടുമാറാത്ത ചുമ എന്നിവയുണ്ടെങ്കിൽ ഇത് സാധാരണ പനിയല്ല എന്ന് ഉറപ്പിക്കാം. അപ്പോൾ ഇനി പനി വന്നു കഴിഞ്ഞാൽ നമ്മൾ ആദ്യം ചെയ്യുന്ന കാര്യം എന്താണ്? പാരസെറ്റമോൾ ഗുളിക അങ്ങ് എടുത്ത് കഴിക്കും അല്ലേ. ഇത് കഴിക്കാൻ പാടുണ്ടോ? ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം മാത്രമാണോ പാരസെറ്റമോൾ കഴിക്കാൻ പാടുക? എത്ര അളവിൽ വരെ കഴിക്കാം? അങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ചൊക്കെ ഇനി ഡോക്ടർ അഹല്യയിലൂടെ പറഞ്ഞുതരാം ആഫ്റ്റർ എ ബ്യൂട്ടിഫുൾ ട്രാക്ക്.

0: Dr. Ahalya. Let's talk about health.
1: വെൽക്കം ബാക്ക് ടു ഡോക്ടർ അഹല്യ. ഡോക്ടർ അഹല്യയിൽ കേട്ടുകൊണ്ടിരിക്കുന്നത് പനിയെ കുറിച്ചാണ്. നമുക്ക് പനി വന്നു കഴിഞ്ഞാലേ ഡോക്ടറെ കാണുന്നതിന് മുമ്പ് തന്നെ നമ്മൾ ആദ്യം ചെയ്യുന്നത് അടുക്കളയിലെ കബോർഡിലിരിക്കുന്ന പാരസെറ്റമോൾ ഗുളിക എടുത്തങ്ങ് കഴിക്കുക എന്നതാണ്. ഈ പാരസെറ്റമോൾ കഴിക്കാമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും കഴിക്കാം. ഇത് സുരക്ഷിതമായിട്ടുള്ള ഒരു മരുന്ന് തന്നെയാണ്. എന്നാൽ അതിന് ചില കർശനമായിട്ടുള്ള നിയമങ്ങളൊക്കെ ഉണ്ട്. ഒരിക്കലും സ്വയം ചികിത്സ അമിതമാവരുത്. ഈ പനി വന്ന ഉടൻ തന്നെ താപനില കുറയ്ക്കാനായിട്ട് ഒരു പാരസെറ്റമോൾ കഴിക്കുന്നതിൽ തെറ്റൊന്നുമില്ല. എന്നാൽ ഡോക്ടറുടെ നിർദ്ദേശമില്ലാതെ 3 ദിവസത്തിൽ കൂടുതൽ ഇത് തുടർച്ചയായിട്ട് കഴിക്കാൻ പാടില്ല. പിന്നെ ഡെങ്കിപ്പനിയുടെ അപകടം. ഈ ഡെങ്കിപ്പനിയുള്ള സമയത്ത് പാരസെറ്റമോൾ അല്ലാതെ കടകളിൽ കിട്ടുന്ന മറ്റ് ചില വേദന സംഹാരികൾ, ഉദാഹരണത്തിന് ഇബുപ്രൂഫിൻ, ആസ്പിരിൻ പോലുള്ള മരുന്നുകൾ സ്വയം വാങ്ങി കഴിച്ചു കഴിഞ്ഞാൽ അത് ശരീരത്തിനകത്ത് രക്തസ്രാവം ഉണ്ടാകാനായിട്ട് കാരണമാകും. ഇത് മാരകമാവുകയും ചെയ്യും. പിന്നെ അളവ് ശ്രദ്ധിക്കണേ. പനി പെട്ടെന്ന് കുറയാൻ വേണ്ടിയിട്ട് ചിലർ 4 മണിക്കൂർ കൂടുമ്പോൾ വലിയ അളവിൽ പാരസെറ്റമോൾ കഴിക്കാറുണ്ട്. ഇത് കരളിന്റെ പ്രവർത്തനത്തെ ഗുരുതരമായിട്ട് ബാധിക്കും. പ്രായപൂർത്തിയായിട്ടുള്ള ഒരാൾക്ക് ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം 500 അല്ലെങ്കിൽ 650 മില്ലിഗ്രാം ഗുളിക ദിവസത്തിൽ 3 അല്ലെങ്കിൽ 4 തവണ മാത്രമേ കഴിക്കാവൂ. കുട്ടികൾക്ക് നൽകുമ്പോൾ ശരീരഭാരം അനുസരിച്ച് കൃത്യമായ അളവിൽ മാത്രമേ സിറപ്പും നൽകാവൂ. ഗുളിക കഴിച്ചിട്ടും പനി മാറുന്നില്ല എങ്കിൽ നമ്മൾ എപ്പോഴാണ് ആശുപത്രിയിൽ പോവേണ്ടത്, എപ്പോഴാണ് ഡോക്ടറെ കാണേണ്ടത് പറഞ്ഞുതരാം നല്ലൊരു പാട്ടിന് ശേഷം.

0: ഡോക്ടർ അഹല്യ, ലെറ്റ്സ് ടോക്ക് അബൌട്ട് ഹെൽത്ത്.
1: പനിയെ കുറിച്ചാണ് ഇന്നത്തെ ഡോക്ടർ അഹല്യയിലൂടെ നമ്മൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അല്ലേ. ഇനി എപ്പോഴാണ് ഡോക്ടറെ കാണേണ്ടത്? ഒരു പനി വന്ന ഉടനെ തന്നെ ഡോക്ടറെ പോയി കാണേണ്ടതുണ്ടോ? പറഞ്ഞുതരാം. പനി വന്നു കഴിഞ്ഞാൽ അപ്പൊ തന്നെ ഡോക്ടറെ കാണുന്നില്ല, പക്ഷെ അപകട സൂചനകൾ കണ്ടു കഴിഞ്ഞാൽ സ്വയം ചികിത്സ പൂർണ്ണമായിട്ട് നിർത്തിയിട്ട് ആശുപത്രിയിൽ എത്തണം. എന്താണ് ഈ അപകട സൂചന? പറഞ്ഞുതരാം. 3 ദിവസത്തിൽ കൂടുതൽ നീണ്ടു നിൽക്കുന്ന പനിയാണെങ്കിൽ, അതായത് സാധാരണ പാരസെറ്റമോൾ കഴിച്ചിട്ടും 3 ദിവസമായിട്ടും പനി കുറയുന്നില്ല എങ്കിൽ, അത് രക്തപരിശോധനയിലൂടെ ഏത് പനിയാണെന്ന് ഉറപ്പിക്കേണ്ടതുണ്ട്. പിന്നെ ഛർദിയും വയറുവേദനയും, ആഹാരവും വെള്ളവും ഉള്ളിൽ നിൽക്കാത്ത വിധം തുടർച്ചയായിട്ട് ഛർദിക്കുകയാണെങ്കിൽ ഉറപ്പായിട്ടും ഹോസ്പിറ്റലിൽ പോകണം. പിന്നെ രക്തസ്രാവം, പല്ലിന്റെ ഇടയിലൂടെയും മൂക്കിലൂടെയും ചോര വരിക, അല്ലെങ്കിൽ കടും കറുപ്പ് നിറത്തിൽ മലം പോവുക, ഇങ്ങനെയുള്ള ലക്ഷണങ്ങൾ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഡോക്ടറെ കാണണം. ഇത് ഡെങ്കിപ്പനിയിൽ പ്ലേറ്റ്ലേറ്റ് കുറയുന്നതിന്റെ ലക്ഷണമായിരിക്കും. അടുത്തത് ശ്വാസ തടസ്സമാണ്. ശ്വാസമെടുക്കാൻ ബുദ്ധിമുട്ട് വരികയോ നെഞ്ചുവേദന അനുഭവപ്പെടുകയോ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഡോക്ടറെ കാണണം. രോഗി അബോധാവസ്ഥയിലേക്ക് പോകുകയോ അല്ലെങ്കിൽ പരസ്പര ബന്ധമില്ലാതെ സംസാരിക്കുകയോ ചെയ്യുക, ഇങ്ങനെ ഉണ്ടായിക്കഴിഞ്ഞാലും തീർച്ചയായിട്ടും അടുത്തുള്ള ആശുപത്രിയിൽ എത്തണം. പിന്നെ മുതിർന്നവരെ പോലെയല്ല കുട്ടികൾ, ചെറിയ കുട്ടികൾക്ക് പനിയോടൊപ്പം ഫിറ്റ്സ് വരാനായിട്ട് അപസ്മാരം ഉണ്ടാവാനായിട്ട് സാധ്യതയുണ്ട്. അതുകൊണ്ട് കുട്ടികൾക്ക് പനി വന്നു കഴിഞ്ഞാൽ സ്വയം ചികിത്സ ഒഴിവാക്കി ഡോക്ടറെ കാണിക്കുന്നതാണ് എപ്പോഴും നല്ലത്. പിന്നെ പനി വന്നു കഴിഞ്ഞാൽ, അതായത് ഈ മഴക്കാലത്തൊക്കെ സാധാരണ പനി വന്നു കഴിഞ്ഞാൽ വിശ്രമിക്കുക. ഓഫീസിലോ കോളേജിലോ സ്കൂളിലോ ഒന്നും പോവാതെ 2 ദിവസം വീട്ടിലിരുന്ന് വിശ്രമിക്കുക. ധാരാളം തിളപ്പിച്ചാറ്റിയ വെള്ളം, കഞ്ഞിവെള്ളം, ORS ലായനി എന്നിവ കുടിക്കുക. ശരീരം ഡ്രൈ ആയി പോവാതെ, അതായത് ഡീഹൈഡ്രേഷൻ ഉണ്ടാവാതെ നോക്കുക എന്നതാണ് പ്രധാനം. പിന്നെ വീടും പരിസരവും വൃത്തിയായിട്ട് സൂക്ഷിക്കണം. കൊതുക് നശീകരണവും നടത്തുക. പനിയെ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല, പക്ഷെ അശ്രദ്ധ പാടില്ല. കൃത്യസമയത്തുള്ള ചികിത്സ നമ്മുടെ ജീവൻ രക്ഷിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് പനിയെക്കുറിച്ച് പറഞ്ഞ ഇന്നത്തെ ഡോക്ടർ അഹല്യ ഇവിടെ പൂർണ്ണമാവുകയാണ്. വീണ്ടും അടുത്ത അധ്യായത്തിൽ കൂടുതൽ ആരോഗ്യ വിശേഷങ്ങളുമായി ഒന്നിക്കാം. ഇത്രയും നേരം കൂടെ ഉണ്ടായിരുന്നത് ഞാൻ സുനിൽ. തുടർന്നും കേട്ടുകൊണ്ടേയിരിക്കുക അഹല്യ FM 90.4. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: സന്ധിവാദം, സ്ട്രോക്ക്, മുട്ടുവേദന, നടുവേദന, കഴുത്തുവേദന തുടങ്ങിയ പ്രശ്നങ്ങൾ നിങ്ങളെ അലട്ടുന്നുണ്ടോ? എല്ലാവിധ ഇടുപ്പ്, കഴുത്ത് സംബന്ധമായ രോഗങ്ങളും ശസ്ത്രക്രിയയില്ലാതെ പരിഹരിക്കാം അഹല്യ ആയുർവേദ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 04923226888, മൊബൈൽ 9496000129. അഹല്യ ആയുർവേദ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, പാലക്കാട്.
1: പരിശുദ്ധിയുടെയും പാരമ്പര്യത്തിന്റെയും പൊന്നിൻ തിളക്കം ബാലതണ്ടപാണി ജ്വല്ലേഴ്സ്. BIS 916 ഹാൾമാർക്ക് സ്വർണ്ണാഭരണങ്ങളുടെയും തമിഴ്നാട് ഹാൾമാർക്ക് വെള്ളിയാഭരണങ്ങളുടെയും വിപുലമായ ശേഖരവും പണിക്കൂലിയിലിളവും. ബാലതണ്ടപാണി ജ്വല്ലേഴ്സ്, കൊഴിഞ്ഞാപ്പാറ, പാലക്കാട്.
0: കണ്ണിന്റെ ആരോഗ്യത്തിൽ ഇനി ആശങ്ക വേണ്ട. റെറ്റിനൽ പ്രശ്നങ്ങൾക്ക് ഒരു സമഗ്ര പരിഹാരം അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റലിലെ ഡിപ്പാർട്ട്മെന്റ് ഓഫ് റെറ്റിന. കേരളത്തിൽ ആദ്യമായി 3D ഐ സർജറി സേവനവുമായി അത്യാധുനിക സംവിധാനങ്ങൾ, പരിചയസമ്പന്നരായ വിദഗ്ധ ഡോക്ടർമാർ. കൂടുതൽ വിവരങ്ങൾക്ക് ഇപ്പോൾ തന്നെ വിളിക്കൂ 8071-69515-94002-47684. അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, പാലക്കാട്. നിങ്ങളുടെ കാഴ്ച ഞങ്ങളുടെ ഉത്തരവാദിത്തം.
2: സ്വപ്നതുല്യമായ ഒരു വീട് എല്ലാവരുടെയും ആഗ്രഹമാണ്. നിങ്ങളുടെ സങ്കല്പങ്ങളിലെ ഭവനത്തിന് രാജകീയ പ്രൗഢി നൽകുവാൻ ദൃശ്യ മാർബിൾസ് എന്നും നിങ്ങൾക്കൊപ്പം. അന്താരാഷ്ട്ര ബ്രാൻഡുകളുടെ പ്രീമിയം കളക്ഷനുകൾ മുതൽ ഓരോ സാധാരണക്കാരന്റെയും ബഡ്ജറ്റിനിണങ്ങുന്ന ആകർഷകമായ ടൈലുകൾ വരെ ഒരുക്കിയിരിക്കുന്നു. 40,000 ചതുരശ്ര അടിയിൽ കേരളത്തിലെ ഏറ്റവും വലിയ ഷോറൂമായ ദൃശ്യയിൽ 10,000 ചതുരശ്ര അടിയിൽ വിസ്മയമൊരുക്കുന്ന സാനിറ്ററി ഉൽപ്പന്നങ്ങളുടെ അതിവിശാലമായ ശേഖരവും ഒരുക്കിയിരിക്കുന്നു. ഗുണമേന്മയിൽ വിട്ടുവീഴ്ചയില്ലാത്ത പാരമ്പര്യം, വിശ്വസ്തത. നിങ്ങളുടെ വീടിന് ദൃശ്യഭംഗിയേകാൻ ദൃശ്യ മാർബിൾസ്, അച്ചുമൂർത്തിമംഗലം, വടക്കഞ്ചേരി, ഗവൺമെന്റ് കോളേജിന് സമീപം, ചിറ്റൂർ.
3: ആരോഗ്യമുള്ള പുഞ്ചിരിക്ക് വിശ്വാസമുള്ള ഡെന്റൽ പരിചരണം. അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റലിൽ ഞങ്ങളുടെ ഡെന്റൽ വിഭാഗത്തിൽ കുട്ടികൾക്കായുള്ള ദന്തചികിത്സ, പ്രതിരോധ ദന്തചികിത്സ, കൃത്രിമ പല്ലുകളുടെ ചികിത്സ, നിരതെറ്റിയ പല്ലുകളുടെ ചികിത്സ, സൗന്ദര്യ ദന്തചികിത്സ, മോണരോഗ ചികിത്സ, പല്ലുകൾ പിഴുതെടുക്കൽ, താടിയെല്ല്, മുഖം എന്നിവയുമായി ബന്ധപ്പെട്ട ശസ്ത്രക്രിയ, അത്യാഹിത ദന്തചികിത്സ എന്നിങ്ങനെ എല്ലാവിധ സേവനങ്ങളും ആധുനിക സൗകര്യങ്ങളും, പരിചയസമ്പന്നരായ ഡോക്ടർമാരും, സുരക്ഷിതവും വിശ്വസനീയമായ ചികിത്സയും എല്ലാം നിങ്ങളുടെ അഹല്യയിൽ ലഭ്യമാണ്. ആരോഗ്യമുള്ള പല്ലുകൾക്ക് ആത്മവിശ്വാസമുള്ള പുഞ്ചിരിക്ക് ഇന്ന് തന്നെ സന്ദർശിക്കൂ. അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റൽ, പാലക്കാട്. കോൺടാക്ട് 9188-909075.
2: ജീവിതത്തിന്റെ ഓരോ നിമിഷത്തിലും തങ്കലക്ഷ്മി ചിറ്റ് ഫണ്ട്സ് പ്രൈവറ്റ് ലിമിറ്റഡ് സിൻസ് 1962. 360 degree.
4: ഹലോ, നമസ്കാരം. 360 ഡിഗ്രിയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കും സ്വാഗതം. കൂടെയുണ്ട് ഞാൻ അഹല്യ. അപ്പൊ അതെ, നമ്മൾ ഇന്ന് എന്താ പറയാൻ പോകുന്നതെന്ന് നോക്കുകയാണെങ്കിലുണ്ടല്ലോ, നമ്മൾ സാധാരണ ജീവിതത്തിലെ പല കാര്യങ്ങളിലും എങ്ങനെയാണ് ഒന്നല്ലെങ്കിൽ ആ അറ്റം അല്ലെങ്കിൽ ഈ അറ്റം ആ രീതിയായിരിക്കും അല്ലേ. ഇപ്പോൾ ഒരു ഉദാഹരണം പറയുകയാണെങ്കിലുണ്ടല്ലോ, ഒരു പുതിയ ഡയറ്റ് തുടങ്ങിയാൽ പിന്നെ എന്തെയും, ഒരു തുള്ളി എണ്ണ പോലും തൊടാതെ കഠിനമായ പട്ടിണി നമ്മൾ കിടക്കും. എന്നാൽ അത് മടുത്താൽ പിന്നെ നമ്മൾ കാണുന്ന ഫുഡൊക്കെ വാരി വലിച്ച് അങ്ങ് തിന്നും. അതുപോലെ തന്നെയാണ് പണം ചെലവാക്കുന്ന കാര്യത്തിലും അല്ലേ. ഒന്നല്ലെങ്കിൽ പൈസ മുഴുവൻ ആഡംബരങ്ങൾക്ക് കളയും, അല്ലെങ്കിൽ ജീവിക്കാൻ പോലും അടിച്ച് കട്ടും പിശുക്കനായിട്ട് മാറും. എപ്പോഴും ഇങ്ങനെ രണ്ട് എക്സ്ട്രീമുകളിലേക്ക് ഓടുന്നതാണ് നമ്മുടെ ഒരു രീതി അല്ലെ. അതാണെങ്കിലും നമ്മുടെ മനസമാധാനത്തെയും ഒപ്പം തന്നെ ആരോഗ്യത്തെയും വലിയ രീതിയിൽ ബാധിക്കാറുണ്ട്. എപ്പോഴും ഏതൊരു കാര്യമാണെങ്കിലും നമുക്ക് എന്താണ് കൂടുതലായിട്ട് വേണം, മോർ ഈസ് ബെറ്റർ എന്നൊരു ചിന്ത നമുക്കുണ്ടല്ലേ. ആ ഒരു ചിന്ത ശരിക്കും നമ്മളെ ഒരുപാട് സ്ട്രെസ്സിലാക്കാറുണ്ട്. എന്നാൽ ഇതിനൊരു സൂപ്പർ ക്രിയേറ്റീവ് മാറ്റം വരുത്താൻ വേണ്ടി ലോകത്തിലെ ഏറ്റവും സന്തുഷ്ടരായ മനുഷ്യരിൽ മുൻപന്തിയിലുള്ള സ്വീഡൻകാരുണ്ടല്ലോ, അവർ ഉപയോഗിക്കുന്ന ഒരു മനോഹരമായ ജീവിത ശൈലിയെ കുറിച്ചാണ് ഇന്ന് നമ്മൾ 360 ഡിഗ്രിയിൽ സംസാരിക്കാനായിട്ട് പോകുന്നത് കേട്ടോ. അതിനെ അവർ വിളിക്കുന്ന പേരെന്താണെന്നറിയോ? ലാങ്കോ. കൊള്ളാലേ, ലാങ്കോം എന്നാണ് ഇതിനവർ വിളിക്കാറ് കേട്ടോ. ലാങ്കോം കേൾക്കുന്ന സമയത്തെ നമുക്ക് എന്തെങ്കിലും ഒരു വിദേശ വിഭവം പോലൊക്കെ തോന്നും. എന്നാൽ നമ്മുടെ ചിന്താഗതിയെയും ജീവിതത്തെയും കംപ്ലീറ്റ് ആയിട്ട് മാറ്റിമറിക്കാൻ പറ്റുന്ന വലിയൊരു ഫിലോസഫിയാണ് ശരിക്കും പറയുകയാണെങ്കിൽ ഇത്. അപ്പോ എന്താണ് ലാങ്കോം നമുക്ക് കേൾക്കാം 360 ഡിഗ്രി ആഫ്റ്റർ എ ഷോർട്ട് ബ്രേക്ക്. അപ്പോ ടിപ്സ് ആൻഡ് ട്രിക്സുമായിട്ട് കൂടെ ഉണ്ട്. ദിസ് ഈസ് ആർ ജെ അഹല്യ.

360 degree. ഹലോ, വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു 360 ഡിഗ്രി. അങ്ങനെ നല്ല പാട്ടൊക്കെ കേട്ട് കഴിഞ്ഞത് ഈ നമ്മൾ മടങ്ങിയെത്തിയിരിക്കുന്നു 360 ഡിഗ്രിയിലേക്ക്. അപ്പൊ ലാൻകോം, അതാണ് നമ്മുടെ ഇന്നത്തെ വിഷയം. വാട്ട് ഈസ് ലാൻകോം? എന്താ സംഭവം? അപ്പൊ എന്താ നോക്കുകയാണെങ്കിലും കല്ലോ, ലാൻകോം എന്ന വാക്കിന്റെ കൃത്യമായ അർത്ഥം പറയുകയാണെങ്കിൽ അധികവുമല്ല കുറവുമല്ല, കൃത്യമായ അളവ്. നോട്ട് ടു ലിറ്റിൽ, നോട്ട് ടു മച്ച്, ജസ്റ്റ് ഇനഫ്. ഇതാണ് ഇതിന്റെ ഒരു അർത്ഥം കേട്ടോ. അധികമല്ല എന്ന കുറവല്ല, കൃത്യമായിട്ടുള്ള അളവ്. പണ്ട് ഈ വൈക്കിങ്സിന്റെ കാലത്തെ അവരെല്ലാരും ഇങ്ങനെ കൂട്ടം കൂടിയിരുന്നിട്ട് ഒന്നില്ലെങ്കിൽ മദ്യം അല്ലെങ്കിൽ ചായയൊക്കെ കുടിക്കുന്ന സമയത്ത് എല്ലാവർക്കും കൃത്യമായി കിട്ടാൻ വേണ്ടി ഓരോരുത്തരും ആവശ്യത്തിന് മാത്രം കുടിക്കുന്ന ഒരു ശീലമുണ്ടായിരുന്നു. ലാക്ക് ഓം അഥവാ ഗ്രൂപ്പിന് ചുറ്റും എന്ന് കേട്ടോ പറയുന്നു. അതിൽ നിന്നാണ് ശരിക്കും പറയുകയാണെങ്കിൽ ഈ ഒരു വാക്ക് വരുന്നത്. ഇത് വെറുമൊരു വാക്കല്ല, സ്വീഡനിലെ ജനങ്ങളുടെ ദേശീയ സ്വഭാവം കൂടിയാണ് കേട്ടോ. അതായത് ഇപ്പൊ വീട് വെക്കുന്നതിലായിക്കോട്ടെ, വസ്ത്രം ധരിക്കുന്നതിലും ഭക്ഷണം കഴിക്കുന്നതിലും ജോലി ചെയ്യുന്നതിലും ഒക്കെ അവർ ഈ ഒരു കൃത്യത അഥവാ ഈ മിതത്വം പാലിക്കാറുണ്ടെന്നാണ് പറയാറ്. അതായത് ഉള്ളതുകൊണ്ട് തൃപ്തിപ്പെടുക, എന്നാൽ ഒന്നിനും കടുംപിടുത്തം പിടിക്കാതിരിക്കുക എന്നതാണ് ഇതിന്റെ ശരിക്കും പറയുകയാണെങ്കിൽ ഒരു തത്വം. നമ്മൾ മുൻപ് ഡിജിറ്റൽ മിനിമൽസിനെ കുറിച്ചൊക്കെ നമ്മൾ സംസാരിച്ചിട്ടുണ്ടല്ലേ, വാബി സാബിയെ കുറിച്ചൊക്കെ സംസാരിച്ചിട്ടുണ്ട്. അതിനെയൊക്കെ ഒരു മനോഹരമായ മിശ്രിതമാണ് ശരിക്കും പറയുകയാണെങ്കിൽ ഇത് ലാങ്കോം എന്ന് പറയുകയാണെങ്കിൽ കേട്ടോ. അപ്പൊ ഇത് നമ്മുടെ പ്രൊഫഷണൽ ലൈഫിലും കൊണ്ടുവരുന്ന സമയത്ത് കുറേ കാര്യങ്ങൾ ചേഞ്ചസ് വരും. അതെന്തൊക്കെയാണ് കേൾക്കാം 360 ഡിഗ്രിയിൽ ആഫ്റ്റർ എ ഷോർട്ട് ബ്രേക്ക്. ലാങ്കോമിനെ കുറിച്ച്

360 degree. വർക്ക് ലൈഫ് ബാലൻസിലെ ലാൻകോം ശൈലി, അതാണ് ഇനി നമ്മൾ 360 ഡിഗ്രിയിൽ പറയാനായിട്ട് പോകുന്നത്. വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു 360 ഡിഗ്രി. കൂടെ ഉണ്ട് ഞാൻ ആയില്യ. അപ്പൊ ലാൻകോം ശൈലി, ഇന്ന് ജോലി ചെയ്യുന്നവർ നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം എന്താണ്? വർക്ക് ലൈഫ് ബാലൻസ് ഇല്ലായ്മ. ആ ഒരു കാര്യം വളരെ വലിയൊരു പ്രശ്നമാണ്. രാവിലെ മുതൽ രാത്രി വരെ ഓഫീസിലെ കമ്പ്യൂട്ടറിന് മുന്നിൽ ഇരുന്ന് പണിയെടുത്ത് ഈ കടുത്തൊരു ബേൺ ഔട്ട് അനുഭവിക്കുന്നവരാണ് പലരും ശരിക്കും. എന്നാൽ സ്വീഡനിൽ ലാൻകോം ശൈലി ഉള്ളതുകൊണ്ട് അവർ ഓഫീസിൽ അധിക സമയം ഇരുന്ന് ജോലി ചെയ്യാറില്ല എന്നാണ് പറയാറ്. അതായത് ജോലി സമയത്ത് അവർ 100% ഫോക്കസോടെ പണിയെടുക്കും. എന്നാൽ സമയം കഴിഞ്ഞാൽ അപ്പോൾ തന്നെ ലാപ്ടോപ്പ് ക്ലോസ് ചെയ്ത് കുടുംബത്തോടൊപ്പം ചെലവഴിക്കാനായിട്ട് പോകുന്നുള്ളതാണ്. ഇപ്പോ കഠിനമായി പണിയെടുത്ത് സ്വയം നശിക്കുന്നതിനോടൊന്നും അവർക്ക് വലിയ താല്പര്യമൊന്നുമില്ല. ഒട്ടും പണിയെടുക്കാതെ ഇരിക്കുന്നുണ്ടോ? അതുമില്ല. പണിയെടുക്കാതെ മടിച്ചു കിടക്കുന്നതിനോടും അവർക്ക് യോജിപ്പില്ല എന്നുള്ളതാണ്. മനസ്സിലാക്കേണ്ടത് ഇത്രയേ ഉള്ളൂ, രണ്ട് കാര്യങ്ങൾക്കും കൃത്യമായിട്ട് പ്രാധാന്യം നൽകുന്നു. അപ്പോൾ ഇതിന്റെ ഭാഗമായിട്ട് അവർ ഓഫീസുകൾ ഫിക്ക എന്നൊരു കുഞ്ഞു ബ്രേക്ക് എടുക്കാറുണ്ട്. ഫിക്ക അതാണ് അതിനെ പറയാറ്. ഈ സഹപ്രവർത്തകരോടൊപ്പം ഇരുന്ന് ചായയും അതുപോലെ സ്നാക്സ് ഒക്കെ കഴിച്ച് കുറച്ച് വിശേഷങ്ങളൊക്കെ പറഞ്ഞ് സമയം സ്പെൻഡ് ചെയ്യുന്നു. അപ്പോൾ ഇങ്ങനെ ചെയ്യുന്നത് വഴി എന്തായിരിക്കും? ഇത് ജീവനക്കാരുടെ പ്രൊഡക്ടിവിറ്റിയും സന്തോഷവും ഇരട്ടിയായിട്ട് വർദ്ധിപ്പിക്കും. അതാണ് അതിന്റെ പഠനങ്ങളെല്ലാം തെളിയിച്ചിരിക്കുന്ന ഒരു കാര്യം. ഇനി നമുക്ക് ഭക്ഷണ കാര്യങ്ങളിലും ഈ ഒരു ലാൻകോം ഡയറ്റ് കൊണ്ടുവരാനായിട്ട് സാധിക്കും. അതെങ്ങനെയാണെന്ന് കേൾക്കാം 360 ഡിഗ്രിയിൽ ആഫ്റ്റർ എ ഷോർട്ട് ബ്രേക്ക്. സ്റ്റേ ട്യൂൺ വിത്ത് അഹലി ഫ്രം 90.4. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

മടങ്ങിയെത്താം നമ്മുടെ 360 ഡിഗ്രിയിലേക്ക്. അപ്പോൾ ടിപ്സ് ആൻഡ് ട്രിക്സും ആയിട്ട് കൂടെ ഉണ്ട് ഞാൻ ആയില്ല. ലാങ്കോം ശൈലിയെ പറ്റി നമ്മളിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് ഈ ഭക്ഷണ കാര്യങ്ങളിലും ലാങ്കോം ഡയറ്റ് നമുക്ക് കൊണ്ടുവരാനായിട്ട് പറ്റും. ഇപ്പോൾ ഡയറ്റിങ്ങിൻ്റെ പേരിലോ അല്ലെങ്കിൽ ഫിറ്റ്നസിൻ്റെ പേരിലോ വലിയ സ്ട്രെസ് അനുഭവിക്കുന്നവർക്ക് ഉപയോഗിക്കാൻ പറ്റിയിട്ടുള്ള ഒന്നാണ് എന്ത്, ലാങ്കോം ഡയറ്റ്. അതായത് നമ്മൾ സാധാരണ ശരീരഭാരം കുറയ്ക്കാൻ വേണ്ടിയിട്ട് കടുത്ത പട്ടിണി കിടക്കുമല്ലേ, ഒറ്റയടിക്ക് എനിക്ക് ഫുള്ള് വെയിറ്റ് കളയണം, അതുകൊണ്ട് ഞാൻ ഫുൾ പട്ടിണി, അതാണോ വേണ്ടേ? അല്ല, കുറയ്ക്കാൻ വേണ്ടി നമ്മളതിനെ കടുത്ത പട്ടിണി എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇനിയിപ്പോൾ അങ്ങനെ കെടുന്നു എന്ന് തന്നെ വിചാരിക്കുക, കുറച്ച് ദിവസം കഴിയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും, അത് മടുക്കും, വീണ്ടും ഈ ജങ്ക് ഫുഡുകൾ എന്ത് ചെയ്യും, വാരി വാരി വാരി നമ്മൾ കഴിക്കും അല്ലേ, വാരി കൂട്ടി തിന്നുന്നുള്ളതാണ്. അപ്പോൾ ലാങ്കോം എന്ന് പറയുന്ന ഈ ലൈഫ് സ്റ്റൈൽ പറയുന്നത് എന്താണെന്നറിയോ, ഈ രണ്ട് രീതിയും തെറ്റാണ്. അതായത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള എല്ലാ ഭക്ഷണവും കഴിക്കാം, പക്ഷേ അതിൻ്റെ അളവ് കൃത്യമായിരിക്കണം എന്നുള്ളതാണ്, മോഡറേഷൻ വേണമെന്നുള്ളതാണ്. ആഴ്ചയിൽ ഒരിക്കലും ഒരു കുഞ്ഞു ബർഗറോ ഐസ്ക്രീമോ കഴിക്കുന്നതുകൊണ്ടൊന്നും തെറ്റില്ല, എന്നാൽ അത് ദിവസവും ആകരുത്. അതുപോലെ ശരീരത്തിന് ആവശ്യമായ പച്ചക്കറികളും വെള്ളവും കൃത്യമായ അളവിൽ ഡയറ്റിൽ ഉൾപ്പെടുത്തുകയും വേണം. അപ്പോൾ വയറ് കംപ്ലീറ്റ് ആയി നിറയുന്നത് വരെ തിന്നാതെ ഒരു 80% നിറയുമ്പോൾ തന്നെ ഭക്ഷണം നിർത്തുന്ന ജാപ്പനീസിന്റെ ഒരു രീതിയുണ്ട്. അതുപോലെ തന്നെ ലാങ്കോം ഭക്ഷണ രീതിയും നമ്മുടെ ദഹനാരോഗ്യവും അതുപോലെ മാനസികാരോഗ്യവും പക്ക കൃത്യമായിട്ട് നിലനിർത്താൻ കൂടി നമ്മളെ സഹായിക്കുന്നുള്ളതാണ്.

360 ഡിഗ്രി. 360 ഡിഗ്രിയാണ് പ്രിയ ശ്രോതാക്കൾ കേട്ടുകൊണ്ടേയിരിക്കുന്നത്. ദിസ് ഇസ് ആർച്ചയാലിയ വിത്ത് യു ഗൈസ്. യെസ്, അപ്പോൾ നമ്മൾ അടുത്ത ടിപ്പിലേക്ക് പോകുന്നു. ഇന്റീരിയർ വിത്ത് ബാലൻസ്, ലാങ്കോം ഹോം ഡെക്കോർ എന്ന് പറയുന്നൊരു കാര്യമുണ്ട്. അതായത് ഇനി നമ്മുടെ വീടുകളിൽ ലാങ്കോം ശൈലി എങ്ങനെ കൊണ്ടുവരാം എന്ന് നമ്മൾ നോക്കുകയാണെങ്കിൽ, ഒരുപാട് ആഡംബര ഫർണിച്ചറുകളും സാധനങ്ങളൊക്കെ വാരിക്കൂട്ടി വീട് കംപ്ലീറ്റ് ഇങ്ങനെ എന്താ പറയുക, ഫില്ലാക്കി വെക്കും അല്ലേ. എന്നാൽ തിരിച്ച് ചിലർ മിനിമലിസത്തിന്റെ പേരിൽ റൂമിൽ ഒന്നും വെക്കാതെ ഒരു ജയിൽ മുറി പോലെ മാറ്റാറുണ്ട്. ഈ ലാങ്കോം ഹോം ഡെക്കോർ ഇതിന് രണ്ടിനും നടുവിൽ നിൽക്കുന്ന ഒരു പരിപാടിയാണ്. അതായത് ഇപ്പൊ നിങ്ങളുടെ മുറിയിൽ നിങ്ങൾക്ക് ഏറ്റവും അത്യാവശ്യമുള്ള ഫർണിച്ചറുകൾ മാത്രം വെക്കുക. എന്നാൽ അത് കാണാൻ നല്ല ഭംഗിയുള്ളതും സുഖപ്രദവുമായിരിക്കണം എന്നാണ് പറയുന്നത്. ഇപ്പോ നല്ല വെളിച്ചം കടക്കുന്ന വലിയ ജനലുകൾ, ലളിതമായ നിറങ്ങൾ, കുറച്ച് ചെടികൾ, ഇത്രയും ഉണ്ടായാൽ തന്നെ മുറിയിൽ വല്ലാത്തൊരു പോസിറ്റീവ് എനർജി ഫീൽ ചെയ്യും അല്ലേ. വീടെന്ന് പറയുന്ന സമയത്തെ സാധനങ്ങൾ വാരിക്കൂട്ടി വെക്കാനുള്ള ഒരു ഗോഡൗൺ അല്ല, മറിച്ച് നമുക്ക് സ്വസ്ഥമായി ശ്വാസം വിടാൻ പറ്റുന്ന ഒരു ഇടമായിരിക്കണം അല്ലെ. ആ ഒരു കാര്യമാണ് നമ്മുടെ ലാങ്കോം നമ്മളെ ഓർമ്മിപ്പിക്കുന്ന ഒരു കാര്യം. ഈ വീട്ടിലും അതുപോലെ തന്നെ ഫുഡിലും മാത്രമൊന്നുമല്ല ഈ ലാങ്കോം ശൈലി വരുന്നത് കേട്ടോ. പണമിടപാടുണ്ടല്ലോ, ആ പണമിടപാടിനെയും സ്മാർട്ട് ആക്കിയിട്ട് ലാങ്കോം ശൈലി യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കൊണ്ടുപോകാനായിട്ട് പറ്റും. അപ്പോൾ അതാണ് ഇനി ഞാൻ പറയാൻ പോകുന്നത്. നല്ലൊരു പാട്ടിന് ശേഷം, അപ്പം മനോഹരമായ പാട്ടൊക്കെ വരുന്നുണ്ട്, അതൊക്കെ കേട്ട് എൻജോയ് ചെയ്തിട്ട് നമുക്ക് വേഗം തന്നെ എന്ത് പണമിടപാടിലെ ആ സ്മാർട്ട് ലാങ്കോം ശൈലി എന്താണെന്നുള്ളത് കേൾക്കാം. കീപ് ഓൺ ലിസണിംഗ് ആർലിയ ഫ്രം 90.4 കേട്ട് കേട്ട് കൂട്ടുകൂടാം.

360 degree. വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു 360 ഡിഗ്രി ടിപ്സ് ആൻഡ് ട്രിക്സ്. മറ്റു കൂടെയുള്ളത് ഞാൻ അയ്യാണ് കേട്ടോ. ഈ പണം ചെലവാക്കുന്ന കാര്യത്തിൽ നമ്മൾ മുൻപ് ജാപ്പനീസ് കേഗുബോ രീതിയൊക്കെ പറഞ്ഞിട്ടുണ്ട് അല്ലെ. ലാൻകോം രീതിയും പണത്തിന്റെ കാര്യത്തിൽ വലിയൊരു ബാലൻസ് പഠിപ്പിക്കുന്നുണ്ട്. ആവശ്യത്തിന് മാത്രം പണം ചെലവാക്കുക, എന്നാൽ ജീവിതത്തിലെ ചെറിയ സന്തോഷങ്ങളെ കളയാതിരിക്കുക എന്നതാണ് ശരിക്കും പറയുകയാണെങ്കിൽ ഇതിന്റെ ഒരു തത്വം കേട്ടോ. സോഷ്യൽ മീഡിയയിലെ ട്രെൻഡുകൾ കണ്ട് കടം വാങ്ങി വില കൂടിയ ഫോണും വസ്ത്രമൊക്കെ വാങ്ങുന്ന ശീലം ഈ ലാൻകോം പൂർണ്ണമായിട്ടും എതിർക്കുന്ന ഒരു കാര്യമാണ്. അതേസമയം എന്താ, കടുത്ത പിശുക്കനായി ജീവിച്ച ജീവിതം ആസ്വദിക്കാതിരിക്കുന്നതും ഈ ഒരു ലൈഫ് സ്റ്റൈലിൽ തെറ്റാണെന്നാണ് പറയുന്നത്. സംഭവം ഇത്രയേ ഉള്ളൂ, ഇപ്പൊ ഭാവിയിലേക്ക് കൃത്യമായി സമ്പാദിക്കുക, ഒപ്പം നിലവിലുള്ള ജീവിത മനോഹരമായിട്ട് കൊണ്ടുപോവുക. ഈ ഒരു സ്മാർട്ട് മണി ബാലൻസ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാക്കിയെടുത്താൽ തന്നെ കടബാധ്യതകൾ തരുന്ന വലിയൊരു മാനസിക സമ്മർദ്ദം ഉണ്ടല്ലോ, അതിൽ നിന്ന് നമുക്ക് വളരെ എളുപ്പത്തിൽ രക്ഷപ്പെടാനായിട്ട് സാധിക്കും എന്നുള്ളതാണ്. ഇനി നമുക്ക് സോഷ്യൽ മീഡിയയിലും ഈ ഒരു ലാൻകോം മൈൻഡ് സെറ്റ് വേണ്ടേ? വേണം. നമ്മൾ ജോമോ ലൈഫ് സ്റ്റൈലിനൊക്കെ പറഞ്ഞിട്ടുണ്ടല്ലേ, അതുപോലെ തന്നെയാണ് ഈ ലാൻകോം മൈൻഡ് സെറ്റ് സോഷ്യൽ മീഡിയ എന്ന് പറയുന്ന ആ ഒരു പ്ലാറ്റ്ഫോമിലും ആവശ്യമാണ്. അപ്പൊ അതെങ്ങനെയാന്നുള്ളത് കേൾക്കാം ആഫ്റ്റർ എ ഷോർട്ട് ബ്രേക്ക്. കീപ് ഓൺ ലിസണിംഗ് ആൽ എഫ്എം 90.4 കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: 360 degree.
1: ജോമോ ലൈഫ് സ്റ്റൈൽ പറയുന്നത് പോലെ തന്നെ ഈ ഒരു ഡിജിറ്റൽ ലോകത്തിൽ നിന്ന് പൂർണ്ണമായിട്ട് മിസ്സിംഗ് ആകാൻ പറ്റാത്തവർക്ക് ഉപയോഗിക്കാൻ പറ്റിയ ഒന്നാണ് ഇത് ലാൻകോം മൈൻഡ് സെറ്റ്. അപ്പോൾ അത് എന്താണ് പറയുന്നത് എന്ന് നോക്കുകയാണെങ്കിൽ, ഈ ഫോൺ എന്ന് പറയുന്ന സംഭവം പൂർണ്ണമായിട്ട് ഓഫ് ചെയ്ത് വെക്കേണ്ട ആവശ്യമില്ല. എന്നാൽ 24 മണിക്കൂറും റീൽസ് സ്ക്രോൾ ചെയ്യാനും നമ്മൾ എന്ത് ചെയ്യരുത്, നോക്കരുത്. ഈ ദിവസവും രാവിലെയും വൈകുന്നേരവും സോഷ്യൽ മീഡിയ നോക്കാനായിട്ട് ഒരു കൃത്യസമയം നമ്മൾ മാറ്റിവെക്കുക. ഇന്റർനെറ്റിൽ എന്നാൽ ഇൻഫർമേഷനുകൾ നമ്മുടെ സെക്കൻഡ് ബ്രെയിൻ ആപ്പുകളിൽ ക്യാപ്ചർ ചെയ്യുക. എന്നാൽ രാത്രി ഉറങ്ങാൻ നേരം ഫോൺ പൂർണ്ണമായും സൈലന്റ് ആക്കി ദൂരത്തേക്ക് മാറ്റിവെക്കാനായിട്ടും പറയുന്നുണ്ട്. അപ്പോൾ സാങ്കേതിക വിദ്യയുടെ ഉപയോഗത്തിലും ഒരു കൃത്യമായ അതിർവരമ്പ് വെക്കുക എന്നുള്ളതാണ് ഈ ഒരു സ്റ്റൈല് പറയുന്നത്. ഒരു ബൗണ്ടറി വേണം. ഈ ഒരു ശീലം നിങ്ങളുടെ തലച്ചോറിൽ അനാവശ്യ ഡിജിറ്റൽ അഴുക്കുകൾ ഇല്ലാതാക്കുകയും നിങ്ങളുടെ ഫോക്കസും സർഗാത്മകതയൊക്കെ ഉണ്ടല്ലോ വലിയ രീതിയിൽ കൂട്ടുകയും ചെയ്യും കേട്ടോ. അപ്പൊ എന്തായാലും സോഷ്യൽ മീഡിയയിൽ നമുക്ക് ലാംഗോ മൈൻഡ് സെറ്റ് കൊണ്ടുവരാൻ കംപ്ലീറ്റ് ആയിട്ട് ഒഴിവാക്കണ്ട. പക്ഷെ ബൗണ്ടറി കീപ്പ് ചെയ്യാന്നുള്ളതാണ് ലാംഗോ ലൈഫ് സ്റ്റൈലില് സോഷ്യൽ മീഡിയ യൂസിനെ പറ്റി പറയുന്ന ഒരു കാര്യം.

0: 360 degree.
1: യെസ് മൈ ഡിയർ ഫ്രണ്ട്സ്, അപ്പോ ദേ നമ്മൾ ഇന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ലാങ്കോ ലൈഫ് സ്റ്റൈലിനെ പറ്റിയിട്ടാണ്. കൂടെയുണ്ട് ഞാൻ ആയില്ല. ഈ ജീവിതം എന്ന് പറയുന്നത് എപ്പോഴും ഓടിക്കൊണ്ടിരിക്കാനോ അല്ലെങ്കിൽ ഒന്നിൻ്റെ പുറകെ മാത്രം പോയി ബാക്കി കാര്യങ്ങൾ മറക്കാനോ ഉള്ളതാണോ? അല്ല. ജോലി, കുടുംബം, ആരോഗ്യം, പണം, സന്തോഷം, ഇതിനെല്ലാം നമ്മുടെ ജീവിതത്തിൽ കൃത്യമായ അളവിൽ എന്ത് വേണം, പ്രാധാന്യം നൽകുമ്പോഴാണ് ശരിക്കും നമ്മുടെ ജീവിതം കംപ്ലീറ്റ് ആവുന്നത് അല്ലേ? അപ്പോൾ ഈ വരുന്ന ആഴ്ചയിൽ നിങ്ങളുടെ ജീവിതത്തിലെ ഏതെങ്കിലും ഒരു മേഖലയിൽ ഈ ഒരു സ്വീഡിഷ് ലാങ്കോ ഫോർമുല എന്തായാലും പരീക്ഷിച്ച് നോക്കണം കേട്ടോ. സംഭവം ഇത്രയേ ഉള്ളൂ, കൂടുതലുമല്ല കുറവുമല്ല, കൃത്യം. നോട്ട് ടു ലിറ്റിൽ, നോട്ട് ടു മച്ച്, ജസ്റ്റ് ഇനഫ്. ഈ ഒരു ചിന്ത നിങ്ങളുടെ മനസ്സിൽ എപ്പോഴും ഉണ്ടാകട്ടെ എന്നുള്ളതാണ്. അപ്പൊ എന്തായാലും ഈ വ്യത്യസ്തമായ ലാങ്കോ ലൈഫ് സ്റ്റൈൽ ട്രെൻഡിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്തായാലും എന്നെ അറിയിക്കണം. അങ്ങനെ ഇന്നത്തെ 360 degree സമയം ഇവിടെ അവസാനിക്കുകയാണ്. വീണ്ടും ഞാൻ 360 degree ഒത്തിരി ടിപ്സും ട്രിക്സും ഇൻഫർമേഷൻസും എന്റർടൈൻമെന്റും അങ്ങനെ എല്ലാമായിട്ട് വരുന്നതായിരിക്കും. അപ്പൊ നമുക്ക് വീണ്ടും കേട്ടുമുട്ടാം. അതുവരേക്കും ടിൽ ദെൻ, ഇറ്റ്സ് മീ ആർ ജെ ആയിലിയ സൈനിങ് ഓഫ്. സ്റ്റേ ട്യൂൺ വിത്ത് അഹ്ലിയ ഫ്രം 90.4 കേട്ട് കേട്ട് കൂട്ടുകൂ.

0: സ്വപ്നതുല്യമായ ഒരു വീട് എല്ലാവരുടെയും ആഗ്രഹമാണ്. നിങ്ങളുടെ സങ്കല്പങ്ങളിലെ ഭവനത്തിന് രാജകീയ പ്രൗഢി നൽകുവാൻ ദൃശ്യ മാർബിൾസ് എന്നും നിങ്ങൾക്കൊപ്പം. അന്താരാഷ്ട്ര ബ്രാൻഡുകളുടെ പ്രീമിയം കളക്ഷനുകൾ മുതൽ ഓരോ സാധാരണക്കാരന്റെയും ബഡ്ജറ്റിനടങ്ങുന്ന ആകർഷകമായ ടൈലുകൾ വരെ ഒരുക്കിയിരിക്കുന്നു. 40,000 ചതുരശ്ര അടിയിൽ കേരളത്തിലെ ഏറ്റവും വലിയ ഷോറൂമായ ദൃശ്യയിൽ 10,000 ചതുരശ്ര അടിയിൽ വിസ്മയമൊരുക്കുന്ന സാനിറ്ററി ഉൽപ്പന്നങ്ങളുടെ അതിവിശാലമായ ശേഖരവും ഒരുക്കിയിരിക്കുന്നു. ഗുണമേന്മയിൽ വിട്ടുവീഴ്ചയില്ലാത്ത പാരമ്പര്യം, വിശ്വസ്തത. നിങ്ങളുടെ വീടിന് ദൃശ്യ ഭംഗിയേകാൻ ദൃശ്യ മാർബിൾസ്, അച്ചുമൂർത്തി മംഗലം, വടക്കഞ്ചേരി, ഗവൺമെന്റ് കോളേജിന് സമീപം, ചിറ്റൂർ.
1: കണ്ണിന്റെ ആരോഗ്യത്തിൽ ഇനി ആശങ്ക വേണ്ട. റെറ്റിനൽ പ്രശ്നങ്ങൾക്ക് ഒരു സമഗ്ര പരിഹാരം അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റലിലെ ഡിപ്പാർട്ട്മെന്റ് ഓഫ് റെറ്റിന. കേരളത്തിൽ ആദ്യമായി 3D ഐ സർജറി സേവനവുമായി അത്യാധുനിക സംവിധാനങ്ങൾ, പരിചയസമ്പന്നരായ വിദഗ്ധ ഡോക്ടർമാർ. കൂടുതൽ വിവരങ്ങൾക്ക് ഇപ്പോൾ തന്നെ വിളിക്കൂ 8071-69515-9400-2-47684. അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, പാലക്കാട്. നിങ്ങളുടെ കാഴ്ച ഞങ്ങളുടെ ഉത്തരവാദിത്തം.
2: യുജിക്ക് ശേഷം പ്ലേസ്മെന്റ് ലഭിച്ചില്ലേ? നിങ്ങളുടെ MBA ഇപ്പോൾ തന്നെ പ്ലാൻ ചെയ്ത് ഉയർന്ന പ്രൊഫൈലിൽ ജോലി നേടൂ. സാൻ ഇന്റർനാഷണൽ ബിസിനസ് സ്കൂളിൽ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. 3,00,000 രൂപയ്ക്ക് ലാപ്ടോപ്പും ഫോറിൻ ട്രിപ്പും അടങ്ങുന്ന ഗ്ലോബൽ MBA പാക്കേജ്, അല്ലെങ്കിൽ വെറും 45,000 രൂപ സെമസ്റ്റർ ഫീസിൽ ഹൈബ്രിഡ് MBA പാക്കേജ്. ഇവിടെ നിങ്ങളെ കാത്തിരിക്കുന്നു വിദേശ ഇന്റേൺഷിപ്പ്, ഇന്റർനാഷണൽ എക്സ്പോഷർ, വിദേശ യാത്ര, പൂർണ്ണമായ പ്ലേസ്മെന്റ് സഹായം, കൂടാതെ ഡ്യുവൽ സ്പെഷ്യലൈസേഷൻ, വാല്യൂ ആഡഡ് പ്രോഗ്രാംസ്, ഒപ്പം ഈസി ഫീ പേയ്മെന്റ്, EMI സൗകര്യങ്ങളും. ഗവൺമെന്റ് യൂണിവേഴ്സിറ്റിയായ അന്നാ യൂണിവേഴ്സിറ്റി അഫിലിയേറ്റ് ചെയ്ത AICTE അംഗീകാരമുള്ള സാൻ ഇന്റർനാഷണൽ ബിസിനസ് സ്കൂളിലേക്ക് അഡ്മിഷനായി വിളിക്കൂ 9500128037. ഹോസ്റ്റൽ ആൻഡ് ട്രാൻസ്പോർട്ടേഷൻ സൗകര്യങ്ങളും ലഭ്യമാണ്. സാൻ ഇന്റർനാഷണൽ ബിസിനസ് സ്കൂൾ.
3: ആരോഗ്യമുള്ള പുഞ്ചിരിക്ക് വിശ്വാസമുള്ള ഡെന്റൽ പരിചരണം. അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റലിൽ ഞങ്ങളുടെ ഡെന്റൽ വിഭാഗത്തിൽ കുട്ടികൾക്കായുള്ള ദന്തചികിത്സ, പ്രതിരോധ ദന്തചികിത്സ, കൃത്രിമ പല്ലുകളുടെ ചികിത്സ, നിരതെറ്റിയ പല്ലുകളുടെ ചികിത്സ, സൗന്ദര്യ ദന്തചികിത്സ, മോണരോഗ ചികിത്സ, പല്ലുകൾ പിഴുതെടുക്കൽ, താടിയെല്ല്, മുഖം എന്നിവയുമായി ബന്ധപ്പെട്ട ശസ്ത്രക്രിയ, അത്യാഹിത ദന്തചികിത്സ എന്നിങ്ങനെ എല്ലാവിധ സേവനങ്ങളും ആധുനിക സൗകര്യങ്ങളും, പരിചയസമ്പന്നരായ ഡോക്ടർമാരും, സുരക്ഷിതവും വിശ്വസനീയമായ ചികിത്സയും എല്ലാം നിങ്ങളുടെ അഹല്യയിൽ ലഭ്യമാണ്. ആരോഗ്യമുള്ള പല്ലുകൾക്ക് ആത്മവിശ്വാസമുള്ള പുഞ്ചിരിക്ക് ഇന്ന് തന്നെ സന്ദർശിക്കൂ അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റൽ, പാലക്കാട്. കോൺടാക്ട് 9188909075.
4: ഉങ്ങൾ വാഴ്ക്കയിൽ ഒവ്വൊരു തരുണത്തിലും തങ്കലക്ഷ്മി ചിറ്റ് ഫണ്ട്സ് പ്രൈവറ്റ് ലിമിറ്റഡ് സിൻസ് 1962.

watching you.

വേലകളും പൂരങ്ങളും തൊങ്ങലു ചാർത്തിയ പാലക്കാടിന്റെ പകലിരവുകൾക്ക് കൂട്ടായി അഹല്യ FM 90.4. അഹല്യ FM ഇനി നിങ്ങളുടെ വിരൽ തുമ്പിലും. അഹല്യ FM.com കേട്ട് കേട്ട്

0: സ്വപ്ന തുല്യമായ ഒരു വീട് എല്ലാവരുടെയും ആഗ്രഹമാണ്. നിങ്ങളുടെ സങ്കല്പങ്ങളിലെ ഭവനത്തിന് രാജകീയ പ്രൗഢി നൽകുവാൻ ദൃശ്യ മാർബിൾസ് എന്നും നിങ്ങൾക്കൊപ്പം. അന്താരാഷ്ട്ര ബ്രാൻഡുകളുടെ പ്രീമിയം കളക്ഷനുകൾ മുതൽ ഓരോ സാധാരണക്കാരന്റെയും ബഡ്ജറ്റിനിണങ്ങുന്ന ആകർഷകമായ ടൈലുകൾ വരെ ഒരുക്കിയിരിക്കുന്നു. 40,000 ചതുരശ്ര അടിയിൽ കേരളത്തിലെ ഏറ്റവും വലിയ ഷോറൂമായ ദൃശ്യയിൽ 10,000 ചതുരശ്ര അടിയിൽ വിസ്മയമൊരുക്കുന്ന സാനിറ്ററി ഉൽപ്പന്നങ്ങളുടെ അതിവിശാലമായ ശേഖരവും ഒരുക്കിയിരിക്കുന്നു. ഗുണമേന്മയിൽ വിട്ടുവീഴ്ചയില്ലാത്ത പാരമ്പര്യം, വിശ്വസ്തത. നിങ്ങളുടെ വീടിന് ദൃശ്യഭംഗിയേകാൻ ദൃശ്യ മാർബിൾസ്, അച്ചുമൂർത്തിമംഗലം, വടക്കഞ്ചേരി, ഗവൺമെന്റ് കോളേജിന് സമീപം, ചിറ്റൂർ.
1: കണ്ണിന്റെ ആരോഗ്യത്തിൽ ഇനി ആശങ്ക വേണ്ട. റെറ്റിനൽ പ്രശ്നങ്ങൾക്ക് ഒരു സമഗ്ര പരിഹാരം അഹ്ലിയ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റലിലെ ഡിപ്പാർട്ട്മെന്റ് ഓഫ് റെറ്റിന. കേരളത്തിൽ ആദ്യമായി 3D ഐ സർജറി സേവനവുമായി അത്യാധുനിക സംവിധാനങ്ങൾ, പരിചയസമ്പന്നരായ വിദഗ്ധ ഡോക്ടർമാർ. കൂടുതൽ വിവരങ്ങൾക്ക് ഇപ്പോൾ തന്നെ വിളിക്കൂ 8071-69515-9400-2-47684. അഹ്ലിയ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, പാലക്കാട്. നിങ്ങളുടെ കാഴ്ച ഞങ്ങളുടെ ഉത്തരവാദിത്തം.
0: ആഘോഷങ്ങൾ അവിസ്മരണീയമാക്കാൻ ഇനി എങ്ങും പോകേണ്ട. പാലക്കാട് ചിറ്റൂരിന്റെ ഹൃദയഭാഗത്ത് എല്ലാ അത്യാധുനിക സൌകര്യങ്ങളുമായി പെരുമാട്ടി റെസിഡൻസ് ഒരുങ്ങിക്കഴിഞ്ഞു. വിവാഹ നിശ്ചയം, പിറന്നാൾ പാർട്ടികൾ, കുടുംബസംഗമങ്ങൾ എന്നിവയ്ക്കായി പൂർണ്ണമായും എയർ കണ്ടീഷൻ ചെയ്ത വിശാലമായ ബാങ്ക്വറ്റ് ഹാൾ, കൂടാതെ 10 മുതൽ 12 പേർക്ക് വരെ ഇരിക്കാവുന്ന അത്യാധുനിക ബോർഡ്റൂം സൗകര്യവും, രുചിയോറും വിഭവങ്ങളുമായി രാവിലെ 8 മുതൽ രാത്രി 11 വരെ പ്രവർത്തിക്കുന്ന ഫ്ലേവേഴ്സ് മൾട്ടി ക്യൂസിൻ റെസ്റ്റോറന്റ്, ഒപ്പം ലക്ഷറി താമസ സൗകര്യങ്ങളും. പെരുമാട്ടി റെസിഡൻസി, മീനാക്ഷിപുരം റോഡ്, കമ്പാലത്തറ. കോൺടാക്ട് 7591-979-393-93.
1: MBA ഡ്രീംസ് മനസ്സിലുണ്ടോ? എന്നാൽ ഇന്ത്യയിലെ ആദ്യ ഇന്റർനാഷണൽ കോളേജായ സ്റ്റഡി വേൾഡ് കോളേജിൽ ജോയിൻ ചെയ്യൂ. ഗ്ലോബൽ MBA പാക്കേജ് വെറും 3 ലക്ഷത്തിൽ. വിദേശ ഇന്റേൺഷിപ്പ്, ഇന്റർനാഷണൽ എക്സ്പോഷർ, വിദേശയാത്ര, പൂർണ്ണ പ്ലേസ്മെന്റ് സഹായം എന്നിവയ്ക്കൊപ്പം 12 സ്പെഷ്യലൈസേഷനും വാല്യൂ ആഡഡ് പ്രോഗ്രാംസും ലഭ്യമാണ്. കൂടാതെ ഫീസ് മാസത്തവണകളായി അടയ്ക്കാൻ ECEMI സൗകര്യങ്ങളും. സർക്കാർ സർവകലാശാലയായ അണ്ണാ യൂണിവേഴ്സിറ്റിയുമായി അഫിലിയേറ്റ് ചെയ്ത AICTE അംഗീകാരമുള്ള സ്റ്റഡി വേൾഡ് കോളേജിൽ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. ഹോസ്റ്റൽ ആൻഡ് ട്രാൻസ്പോർട്ടേഷൻ സൗകര്യങ്ങൾ ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്കായി ഇപ്പോൾ തന്നെ വിളിക്കൂ 9500-1-28038.
2: ആരോഗ്യമുള്ള പുഞ്ചിരിക്ക് വിശ്വാസമുള്ള ഡെന്റൽ പരിചരണം അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റലിൽ. ഞങ്ങളുടെ ഡെന്റൽ വിഭാഗത്തിൽ കുട്ടികൾക്കായുള്ള ദന്തചികിത്സ, പ്രതിരോധ ദന്തചികിത്സ, കൃത്രിമ പല്ലുകളുടെ ചികിത്സ, നിരതെറ്റിയ പല്ലുകളുടെ ചികിത്സ, സൗന്ദര്യ ദന്തചികിത്സ, മൂണരോഗ ചികിത്സ, പല്ലുകൾ പിഴുതെടുക്കൽ, താടിയെല്ല്, മുഖം എന്നിവയുമായി ബന്ധപ്പെട്ട ശസ്ത്രക്രിയ, അത്യാഹിത ദന്തചികിത്സ എന്നിങ്ങനെ എല്ലാവിധ സേവനങ്ങളും ആധുനിക സൗകര്യങ്ങളും, പരിചയ സമ്പന്നരായ ഡോക്ടർമാരും, സുരക്ഷിതവും വിശ്വസനീയമായ ചികിത്സയും എല്ലാം നിങ്ങളുടെ അഹല്യയിൽ ലഭ്യമാണ്. ആരോഗ്യമുള്ള പല്ലുകൾക്ക് ആത്മവിശ്വാസമുള്ള പുഞ്ചിരിക്ക് ഇന്ന് തന്നെ സന്ദർശിക്കൂ. അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റൽ, പാലക്കാട്. കോൺടാക്ട് 9188-909075.
0: ജീവിതത്തിന്റെ ഓരോ നിമിഷത്തിലും തങ്കലക്ഷ്മി ചിറ്റ് ഫണ്ട്സ് പ്രൈവറ്റ് ലിമിറ്റഡ് സിൻസ് 1962.

0: പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് ശ്യാമ. പ്രധാന വാർത്തകൾ. ജനജീവിതം സുഗമമാക്കുന്നതിനുള്ള ശക്തമായ മാർഗമാണ് സാങ്കേതികവിദ്യയെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. 16th കേരള നിയമസഭയുടെ ആദ്യ സമ്മേളനം പൂർത്തിയാക്കി സഭ അനിശ്ചിതകാലത്തേക്ക് പിരിഞ്ഞു. ധനബിൽ നിയമസഭ പാസാക്കി. സഭ ബഹിഷ്കരിച്ച് പ്രതിപക്ഷം. വിഴിഞ്ഞം തുറമുഖവുമായി ബന്ധപ്പെട്ട ഓഹരി കൈമാറ്റത്തിന് സംസ്ഥാന സർക്കാരിന്റെ മുൻകൂർ അനുമതി ആവശ്യമാണെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. വൈദ്യുതി നിയന്ത്രണം സംബന്ധിച്ച് നിയമസഭയിൽ പ്രസ്താവന നടത്തി മന്ത്രി സണ്ണി ജോസഫ്. വ്യാജ ഓൺലൈൻ ലോട്ടറി തട്ടിപ്പിനെതിരെ ജാഗ്രത പാലിക്കണമെന്ന് ജനങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകി കേരള പോലീസ്. കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് അതിശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കേരള കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ഇന്ന് ഇംഗ്ലണ്ട് കോംഗോയെ നേരിടും. ബെൽജിയം സെനഗൽ നോക്കൌട്ട് രാത്രി 1:30. ഡിജിറ്റൽ ഇന്ത്യ സംരംഭത്തിലൂടെ ജനങ്ങളെ ശാക്തീകരിക്കാനും വികസനം ശക്തിപ്പെടുത്താനും സാധിച്ചതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ജനജീവിതം സുഗമമാക്കുന്നതിനുള്ള ശക്തമായ മാർഗമാണ് സാങ്കേതികവിദ്യയെന്നും ഡിജിറ്റൽ ഇന്ത്യ സംരംഭം 11 പൂർത്തിയാക്കുന്നതുമായി ബന്ധപ്പെട്ട് അദ്ദേഹം പറഞ്ഞു. ഡിജിറ്റൽ പേയ്മെന്റ് സംവിധാനം ശക്തിപ്പെടുത്താനും ആനുകൂല്യങ്ങൾ നേരിട്ട് ജനങ്ങളുടെ അക്കൌണ്ടുകളിലേക്ക് എത്തിക്കാനും ഇതിലൂടെ സാധിച്ചു. കേന്ദ്ര സർക്കാർ ആവിഷ്കരിച്ച ഡിജിറ്റൽ ഇന്ത്യ സംരംഭം ജനജീവിതത്തിന്റെ സമസ്ത മേഖലകളെയും സ്പർശിച്ചതായും പ്രധാനമന്ത്രി അഭിപ്രായപ്പെട്ടു. 16th കേരള നിയമസഭയുടെ ആദ്യ സമ്മേളനം പൂർത്തിയാക്കി സഭ അനിശ്ചിതകാലത്തേക്ക് പിരിഞ്ഞു. 2026 ധനകാര്യ ബില്ലും ധനവിനിയോഗ ബില്ലും സഭ പാസാക്കി. പ്രതിപക്ഷത്തിന്റെ അഭാവത്തിൽ ശബ്ദ വോട്ടോടെയാണ് ബിൽ പാസാക്കിയത്. വിശദാംശങ്ങളുമായി ആകാശവാണി തിരുവനന്തപുരം ജില്ലാ പ്രതിനിധി രജു കോലിയക്കോട്.
1: സർക്കാർ അവതരിപ്പിച്ച ഔദ്യോഗിക ഭേദഗതികളോടെയാണ് ധനബില്ലിന് നിയമസഭ അംഗീകാരം നൽകിയത്. വീര്യം കുറഞ്ഞ മദ്യത്തിന്റെ നികുതി കുറയ്ക്കുന്നതിനുള്ള നിർദ്ദേശം ഉൾപ്പെടെ അടങ്ങുന്ന ബില്ലാണ് സഭ ശബ്ദ വോട്ടോടെ പാസാക്കിയത്. അതേസമയം പ്രതിപക്ഷത്തോടൊപ്പം BJP അംഗങ്ങളും ധനബില്ലിനെ എതിർത്തു. എന്നാൽ പരിമിതമായ നിർദ്ദേശങ്ങളാണ് ധനബില്ലിൽ ഉള്ളതെന്നും ബില്ലിൽ ഒന്നും ഒളിപ്പിച്ച് കടത്തിയിട്ടില്ലെന്നും മുഖ്യമന്ത്രി മറുപടിയായി പറഞ്ഞു. ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളുടെ കണക്കെടുത്താൽ വീര്യം കുറഞ്ഞ മദ്യത്തിന് ഏറ്റവും കൂടുതൽ നികുതി ഈടാക്കുന്നത് കേരളത്തിലാണെന്നും വീര്യം കുറഞ്ഞ മദ്യം വേണ്ടെന്ന് മദ്യനയത്തിൽ തീരുമാനിച്ചാൽ അങ്ങനെ മുന്നോട്ടു പോകുമെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി.
0: വീര്യം കുറഞ്ഞ മദ്യത്തിന്റെ നികുതി കുറച്ചത് വലിയ തോതിലുള്ള അഴിമതിക്ക് തുടക്കം കുറിക്കുമെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ. ബില്ലിനു പിന്നിൽ ദുരൂഹതയുണ്ടെന്നും മദ്യനയത്തിൽ സ്വാഭാവികമായ ചർച്ച നടത്താതെയുള്ള ഒളിച്ചുകടത്തലാണ് ബില്ലെന്നും നിയമസഭയ്ക്ക് പുറത്ത് അദ്ദേഹം മാധ്യമങ്ങളോട് പ്രതികരിച്ചു. പഴങ്ങളിൽ നിന്നും വീര്യം കുറഞ്ഞ മദ്യമുണ്ടാക്കാനുള്ള ഇടത് സർക്കാരിന്റെ പദ്ധതിയെ ഇതിലൂടെ അട്ടിമറിച്ചതായും അദ്ദേഹം വിമർശിച്ചു. വിഴിഞ്ഞം തുറമുഖത്തെ വിദേശ നിക്ഷേപവുമായി ബന്ധപ്പെട്ട ഒരു വിവരങ്ങളും അദാനി പോർട്ടലിൽ നിന്നും സംസ്ഥാന സർക്കാരിന് ലഭിച്ചിട്ടില്ലെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. സർക്കാരിന്റെ മുൻകൂർ അനുമതിയില്ലാതെ ചേഞ്ച് ഇൻ ഓണർഷിപ്പ് സാധ്യമാകില്ലെന്നും പ്രതിപക്ഷ നേതാവ് പിണറായി വിജയന്റെ സബ്മിഷന് മറുപടി നൽകിക്കൊണ്ട് മുഖ്യമന്ത്രി നിയമസഭയെ അറിയിച്ചു. ബഹുരാഷ്ട്ര കമ്പനിയായ MSEക്ക് വിഴിഞ്ഞം തുറമുഖത്തിന്റെ 49% ഓഹരികൾ കൈമാറാൻ പോകുന്നതായ വാർത്തകൾ ആശങ്കപ്പെടുത്തതാണെന്ന് പ്രതിപക്ഷ നേതാവ് പറഞ്ഞു. സംസ്ഥാനത്ത് വൈദ്യുതി ലഭ്യതയും ആവശ്യകതയും തമ്മിൽ വലിയ അന്തരം ഉണ്ടായ സാഹചര്യത്തിലാണ് വൈദ്യുതി നിയന്ത്രണം വേണ്ടിവന്നതെന്ന് മന്ത്രി സണ്ണി ജോസഫ്. വൈദ്യുതി നിയന്ത്രണം സംബന്ധിച്ച് നിയമസഭയിൽ പ്രസ്താവന നടത്തുകയായിരുന്നു മന്ത്രി.
2: സംഭരണികളിൽ നിലവിൽ സംഭരണശേഷിയുടെ 21.31% മാത്രമേ വെള്ളമുള്ളൂ. അന്തരീക്ഷ താപനില ഉയർന്നത് വൈദ്യുതിയുടെ ഉപഭോഗം വർദ്ധിക്കാൻ കാരണമായി. അതിനാൽ പീക്ക് സമയത്ത് ചില നിയന്ത്രണങ്ങൾ ചില ദിവസങ്ങളിൽ മാത്രം ഏർപ്പെടുത്തേണ്ടതായിട്ട് വന്നു. മഴ കിട്ടും, മടക്കി കൊടുക്കാൻ സാധിക്കുമെന്ന നിലയിൽ സാപ്പ് എന്ന് പറയുന്ന രൂപത്തിൽ കടം വാങ്ങിയ വൈദ്യുതി തിരികെ കൊടുക്കണം. ലോകകപ്പ് ഫുട്ബോൾ മത്സരങ്ങൾ കാണുന്നതിനായി ആ സമയങ്ങളിൽ പരമാവധി വൈദ്യുതി നിയന്ത്രണം ഒഴിവാക്കാനുള്ള ശ്രമം നടന്നു. കൂടുതൽ വൈദ്യുതി കൂടുതൽ വില കൊടുത്ത് വാങ്ങുന്നതിനുള്ള നടപടികൾ സ്വീകരിച്ചു. ഇതിനായിട്ട് റെഗുലേറ്ററി കമ്മീഷന്റെ അനുവാദം ലഭിച്ചു കഴിഞ്ഞു.
0: വിദേശ സംഭാവന നിയന്ത്രണ ചട്ടത്തിലെ ഭേദഗതികൾ കേന്ദ്ര സർക്കാർ പിൻവലിക്കണമെന്നാവശ്യപ്പെടുന്ന പ്രമേയം നിയമസഭ ഇന്ന് പാസാക്കി. സന്നദ്ധ സംഘടനകളുടെ പ്രവർത്തനത്തെയടക്കം ഇത് പ്രതിസന്ധിയിലാക്കുമെന്ന് പ്രമേയം അവതരിപ്പിച്ചുകൊണ്ട് മുഖ്യമന്ത്രി വി ഡി സതീശൻ പറഞ്ഞു. പ്രമേയത്തെ 111 അംഗങ്ങൾ പിന്തുണച്ചപ്പോൾ 2 എതിർത്ത് വോട്ട് ചെയ്തു. പാർലമെന്റ് പാസാക്കിയ ഭേദഗതിക്കെതിരെ നിയമസഭ പ്രമേയം പാസാക്കുന്നത് ഫെഡറൽ തത്വങ്ങൾക്ക് എതിരാണെന്ന് BJP അംഗം വി മുരളീധരൻ അഭിപ്രായപ്പെട്ടു. സംസ്ഥാനത്ത് 7 കൂടി ഇന്ന് ഷിഗല്ല രോഗബാധ സ്ഥിരീകരിച്ചു. കോഴിക്കോട് മലപ്പുറം ജില്ലകളിൽ 3 തിരുവനന്തപുരത്ത് 1 രോഗബാധ. 146 ഡെങ്കിപ്പനിയും 30 എലിപ്പനിയും 11 മലേറിയയും ഇന്ന് സ്ഥിരീകരിച്ചു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
3: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AAR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും AAR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: ഗ്രാമീണ മേഖലയിലെ ജനങ്ങൾക്ക് തൊഴിലും ഉപജീവനവും ഉറപ്പാക്കുന്ന VBG റാംജി നിയമം രാജ്യത്ത് ഇന്നു മുതൽ പ്രാബല്യത്തിൽ. ഗ്രാമീണ കുടുംബങ്ങൾക്ക് അർഹതപ്പെട്ട തൊഴിൽ ദിനങ്ങൾ 100 നിന്നും 125 ഇതോടെ ഉയരും. പുതുക്കിയ നിരക്കുകളും പ്രകാരം കേരളത്തിലെ പ്രതിദിന തൊഴിലുറപ്പ് വേതനം 401 രൂപയായി ഉയർന്നിട്ടുണ്ട്. സെൻസസിന്റെ ഭാഗമായി വീടുകളിലെത്തിയുള്ള വിവരശേഖരണത്തിന് ഇന്ന് തുടക്കം. ഈ മാസം 30 വരെയാണ് സെൻസസിന്റെ ആദ്യഘട്ട പ്രവർത്തനങ്ങൾ സംസ്ഥാനത്ത് നടക്കുക. വീടുകളുടെ സെൻസസും പട്ടിക തയ്യാറാക്കലും ഈ ഘട്ടത്തിൽ നടക്കും. രണ്ടാംഘട്ടമായ ജനസംഖ്യാ കണക്കെടുപ്പ് 2027 ഫെബ്രുവരിയിലാണ് സംസ്ഥാനത്ത് നടക്കുക. ദക്ഷിണ വ്യോമസേനാ മേധാവിയായി എയർ മാർഷൽ ജസ്വീർ സിംഗ് മാൻ ചുമതലയേറ്റു. തിരുവനന്തപുരത്തെ ദക്ഷിണ വ്യോമസേന ആസ്ഥാനത്ത് അദ്ദേഹത്തിന് ആചാരപരമായ ഗാർഡ് ഓഫ് ഓണർ നൽകി. എയർ മാർഷൽ മനീഷ് ഖന്ന വിരമിച്ച ഒഴിവിലാണ് എയർ മാർഷൽ ജസ്വീർ സിംഗ് മാൻ നിയമിതനായത്. വ്യാജ ഓൺലൈൻ ലോട്ടറി തട്ടിപ്പിനെതിരെ ജാഗ്രത പാലിക്കണമെന്ന് കേരള പോലീസ്. കേരള ലോട്ടറിയുടെ പേരും ചിഹ്നവും ലോഗോയും ഔദ്യോഗിക വെബ്സൈറ്റിനോട് സാമ്യമുള്ള രൂപകൽപ്പനയും ദുരുപയോഗം ചെയ്ത് സമൂഹമാധ്യമങ്ങളിലൂടെ വ്യാജ ഓൺലൈൻ ലോട്ടറി തട്ടിപ്പുകൾ നടക്കുന്നതായും പോലീസ് മുന്നറിയിപ്പ് നൽകി. ഓൺലൈൻ വഴി കേരള ലോട്ടറി ടിക്കറ്റുകൾ വാങ്ങുന്നതും വിൽക്കുന്നതും പൂർണ്ണമായി നിരോധിച്ചിട്ടുണ്ടെന്നും പോലീസ് അറിയിച്ചു. മൂന്നാറിനെ പൂർണ്ണമായും പ്ലാസ്റ്റിക് മുക്തമാക്കാൻ കർശന നടപടികളുമായി ഗ്രാമപഞ്ചായത്ത്. 10 വിഭാഗങ്ങളിൽ സിംഗിൾ യൂസ് പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങൾക്ക് സമ്പൂർണ്ണ നിരോധനം ഏർപ്പെടുത്തി. ആകാശവാണി ഇടുക്കി ജില്ലാ പ്രതിനിധി രതീഷ് കൃഷ്ണ തയ്യാറാക്കിയ റിപ്പോർട്ട്.
4: മൂന്നാറിലേക്ക് എത്തുന്ന സഞ്ചാരികളെ ഇനി വരവേൽക്കുക പ്ലാസ്റ്റിക് വിമുക്തമായ ശുദ്ധവായുവും പരിസരവുമായിരിക്കും. സിംഗിൾ യൂസ് പ്ലാസ്റ്റിക് കുപ്പികൾ, പ്ലേറ്റുകൾ, ഗ്ലാസുകൾ ഉൾപ്പെടെയുള്ള വസ്തുക്കൾക്കാണ് ആദ്യഘട്ടത്തിൽ വിലക്ക് ഏർപ്പെടുത്തിയിരിക്കുന്നത്. പൊതുസ്ഥലങ്ങളിൽ പ്ലാസ്റ്റിക് കത്തിക്കുന്നവർക്ക് 5000 രൂപയും ശാസ്ത്രീയമായി സംസ്കരിക്കാത്തവർക്ക് കനത്ത പിഴയും ഈടാക്കും. നിയമലംഘനങ്ങൾ ശ്രദ്ധയിൽപ്പെടുത്തുന്നവർക്ക് ഈടാക്കുന്ന പിഴയുടെ 25% തുക പാരിതോഷികമായി നൽകും. ഇതിനായി പ്രത്യേക വാട്സ്ആപ്പ് നമ്പരും സജ്ജമാക്കും.
0: സംസ്ഥാനത്ത് വടക്കൻ ജില്ലകളിൽ മഴ കനക്കും. കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രതയാണ്. 7 ജില്ലകളിൽ മഞ്ഞ ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. നാളെ 3 ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയാണ്. കേരളം, ലക്ഷദ്വീപ് തീരങ്ങളിൽ ശനിയാഴ്ച വരെയും കർണാടക തീരത്ത് ഞായറാഴ്ച വരെയും മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ഇന്ന് രാത്രി 9:30 ഇംഗ്ലണ്ട് കോംഗോയെ നേരിടും. ബെൽജിയം സെനഗൽ നോക്കൌട്ട് രാത്രി 1:30, യുഎസ്എ ബോസ്നിയ മത്സരം നാളെ പുലർച്ചെ 5:30 നടക്കും. രാവിലെ നടന്ന നോക്കൌട്ട് മത്സരത്തിൽ ഇക്വഡോറിനെ പരാജയപ്പെടുത്തി മെക്സിക്കോ പ്രീ ക്വാർട്ടറിൽ പ്രവേശിച്ചു. 5 മത്സരങ്ങളടങ്ങിയ ഇന്ത്യ ഇംഗ്ലണ്ട് പുരുഷ T20 ക്രിക്കറ്റ് പരമ്പരയിലെ ആദ്യ മത്സരം ഇന്ന് രാത്രി 10:00. ശ്രേയസ് അയ്യരാണ് ഇന്ത്യൻ ടീമിനെ നയിക്കുന്നത്. മുൻ അന്താരാഷ്ട്ര ക്രിക്കറ്റ് താരം ശ്രീശാന്തിന് കേരള ക്രിക്കറ്റ് അസോസിയേഷൻ ഏർപ്പെടുത്തിയ 3 വർഷത്തെ വിലക്ക് പിൻവലിക്കാൻ തീരുമാനം. സംഘടനയ്ക്ക് അപകീർത്തികരമായ പരാമർശങ്ങളിൽ ഖേദം പ്രകടിപ്പിച്ച സാഹചര്യത്തിലാണ് വിലക്ക് പിൻവലിക്കുന്നത്. രാജ്യത്തെ ഓഹരി വിപണികളിൽ നേട്ടം. സെൻസെക്സ് 444 പോയിന്റ് നേട്ടത്തിൽ 76,923, നിഫ്റ്റി 140 പോയിന്റ് നേട്ടത്തിൽ 24,006 വ്യാപാരം അവസാനിപ്പിച്ചു. സ്വർണ്ണവില കുറഞ്ഞു. പവന് 920 രൂപ കുറഞ്ഞ് 1,03,240 രൂപയും ഗ്രാമിന് 12,905 രൂപയുമാണ് ഇന്നത്തെ വില. കണ്ണൂർ ജില്ലയിലെ സ്വകാര്യ ആശുപത്രികളിലെ നഴ്സുമാരുടെ സമരം ഒത്തുതീർപ്പിലേക്ക്. അടിസ്ഥാന വേതനം ഉൾപ്പെടെയുള്ള ആവശ്യങ്ങൾ മാനേജ്മെന്റ് അംഗീകരിച്ചതായി ഇന്ത്യൻ നഴ്സസ് അസോസിയേഷൻ ഭാരവാഹികൾ അറിയിച്ചു. ശനിയാഴ്ച മാനേജ്മെന്റുമായി കരാർ ഒപ്പുവയ്ക്കുന്നതുവരെ സമരം തുടരുമെന്നും ഭാരവാഹികൾ വ്യക്തമാക്കി. ട്രോളിംഗ് നിരോധനം ലംഘിച്ച് കിളിമീൻ പിടിച്ച വള്ളം ഫിഷറീസ് വകുപ്പ് കസ്റ്റഡിയിലെടുത്തു. വൈപ്പിൻ ഫിഷറീസ് സ്റ്റേഷൻ അസിസ്റ്റന്റ് ഡയറക്ടറുടെ നേതൃത്വത്തിലുള്ള സംഘം കസ്റ്റഡിയിലെടുത്ത വള്ളത്തിന് 67,000 രൂപ പിഴ ഈടാക്കി. മയക്കുമരുന്നിനെതിരായ ഓപ്പറേഷൻ തുഫാന്റെ ഭാഗമായി സംസ്ഥാന വ്യാപകമായി നടത്തിയ പരിശോധനയിൽ 55 പേർ അറസ്റ്റിലായി. 50 കേസുകൾ രജിസ്റ്റർ ചെയ്തു. ആകെ 5,260 കേസുകളാണ് ഇതുവരെ രജിസ്റ്റർ ചെയ്തത്. 5,634 അറസ്റ്റുകൾ നടന്നു. വിദ്യാഭ്യാസ രീതികൾ അതിവേഗം മാറുന്ന ഈ കാലഘട്ടത്തിൽ സംസ്ഥാനത്ത് അത്യാധുനിക പഠന സാഹചര്യമൊരുക്കാൻ സർക്കാർ പ്രതിജ്ഞാബദ്ധമാണെന്ന് മന്ത്രി റോജി എം ജോൺ. ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് സംഘടിപ്പിച്ച ബിരുദ പ്രവേശനോത്സവം ഫസ്റ്റ് ചാപ്റ്ററിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം തിരുവനന്തപുരത്ത് നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം. പ്രധാന വാർത്തകൾ വീണ്ടും. ജനജീവിതം സുഗമമാക്കുന്നതിനുള്ള ശക്തമായ മാർഗമാണ് സാങ്കേതികവിദ്യയെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. 16th കേരള നിയമസഭയുടെ ആദ്യ സമ്മേളനം പൂർത്തിയാക്കി സഭ അനിശ്ചിതകാലത്തേക്ക് പിരിഞ്ഞു. ധനബിൽ നിയമസഭ പാസാക്കി. സഭ ബഹിഷ്കരിച്ച് പ്രതിപക്ഷം. വിഴിഞ്ഞം തുറമുഖവുമായി ബന്ധപ്പെട്ട ഓഹരി കൈമാറ്റത്തിന് സംസ്ഥാന സർക്കാരിന്റെ മുൻകൂർ അനുമതി ആവശ്യമാണെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. വൈദ്യുതി നിയന്ത്രണം സംബന്ധിച്ച് നിയമസഭയിൽ പ്രസ്താവന നടത്തി മന്ത്രി സണ്ണി ജോസഫ്. വ്യാജ ഓൺലൈൻ ലോട്ടറി തട്ടിപ്പിനെതിരെ ജാഗ്രത പാലിക്കണമെന്ന് ജനങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകി കേരള പോലീസ്. കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് അതിശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ഇന്ന് ഇംഗ്ലണ്ട് കോംഗോയെ നേരിടും. ബെൽജിയം സെനഗൽ നോക്കൌട്ട് രാത്രി 1:30. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25.

0: സന്ധിവാദം, സ്ട്രോക്ക്, മുട്ടുവേദന, നടുവേദന, കഴുത്തുവേദന തുടങ്ങിയ പ്രശ്നങ്ങൾ നിങ്ങളെ അലട്ടുന്നുണ്ടോ? എല്ലാവിധ ഇടുപ്പ്, കഴുത്ത് സംബന്ധമായ രോഗങ്ങളും ശസ്ത്രക്രിയയില്ലാതെ പരിഹരിക്കാം അഹല്യ ആയുർവേദ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 04923226888, മൊബൈൽ 9496000129. അഹല്യ ആയുർവേദ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, പാലക്കാട്. എംപിയർ ഡ്രീംസ് മനസ്സിലുണ്ടോ? എന്നാൽ ഇന്ത്യയിലെ ആദ്യ ഇന്റർനാഷണൽ കോളേജായ സ്റ്റഡി വേൾഡ് കോളേജിൽ ജോയിൻ ചെയ്യൂ. ഗ്ലോബൽ എംപിഎ പാക്കേജ് വെറും 3 ലക്ഷത്തിൽ. വിദേശ ഇന്റേൺഷിപ്പ്, ഇന്റർനാഷണൽ എക്സ്പോഷർ, വിദേശയാത്ര, പൂർണ്ണ പ്ലേസ്മെന്റ് സഹായം എന്നിവയ്ക്കൊപ്പം 12 സ്പെഷ്യലൈസേഷനും വാല്യൂ ആഡഡ് പ്രോഗ്രാംസും ലഭ്യമാണ്. കൂടാതെ ഫീസ് മാസത്തവണകളായി അടയ്ക്കാൻ ECEMI സൗകര്യങ്ങളും. സർക്കാർ സർവകലാശാലയായ അണ്ണാ യൂണിവേഴ്സിറ്റിയുമായി അഫിലിയേറ്റ് ചെയ്ത AICTE അംഗീകാരമുള്ള സ്റ്റഡി വേൾഡ് കോളേജിൽ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. ഹോസ്റ്റൽ ആൻഡ് ട്രാൻസ്പോർട്ടേഷൻ സൗകര്യങ്ങൾ ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്കായി ഇപ്പോൾ തന്നെ വിളിക്കൂ 9500128038.
1: ആഘോഷങ്ങൾ അവിസ്മരണീയമാക്കാൻ ഇനി എങ്ങും പോകേണ്ട. പാലക്കാട് ചിറ്റൂരിന്റെ ഹൃദയഭാഗത്ത് എല്ലാ അത്യാധുനിക സൗകര്യങ്ങളുമായി പെരുമാട്ടി റെസിഡൻസ് ഒരുങ്ങിക്കഴിഞ്ഞു. വിവാഹ നിശ്ചയം, പിറന്നാൾ പാർട്ടികൾ, കുടുംബ സംഗമങ്ങൾ എന്നിവയ്ക്കായി പൂർണ്ണമായും എയർ കണ്ടീഷൻ ചെയ്ത വിശാലമായ ബാങ്ക്വറ്റ് ഹാൾ, കൂടാതെ 10 മുതൽ 12 പേർക്ക് വരെ ഇരിക്കാവുന്ന അത്യാധുനിക ബോർഡ് റൂം സൗകര്യവും. രുചിയൂറും വിഭവങ്ങളുമായി രാവിലെ 8 മുതൽ രാത്രി 11 വരെ പ്രവർത്തിക്കുന്ന ഫ്ലേവേഴ്സ് മൾട്ടി ക്യൂസിൻ റെസ്റ്റോറന്റ്, ഒപ്പം ലക്ഷറി താമസ സൗകര്യങ്ങളും. പെരുമാട്ടി റെസിഡൻസി, മീനാക്ഷിപുരം റോഡ്, കമ്പാലത്തറ. കോൺടാക്ട് 7591979393.
2: ഉങ്കൾ വാഴ്ക്കയിൻ ഒവ്വൊരു തരുണത്തിലും തങ്കലക്ഷ്മി ചിറ്റ് ഫണ്ട്സ് പ്രൈവറ്റ് ലിമിറ്റഡ് സിൻസ് 1962.
3: യുജിക്ക് ശേഷം പ്ലേസ്മെന്റ് ലഭിച്ചില്ലേ? നിങ്ങളുടെ MBA ഇപ്പോൾ തന്നെ പ്ലാൻ ചെയ്ത് ഉയർന്ന പ്രൊഫൈലിൽ ജോലി നേടൂ. സാൻ ഇന്റർനാഷണൽ ബിസിനസ് സ്കൂളിൽ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. 3 ലക്ഷം രൂപയ്ക്ക് ലാപ്ടോപ്പും ഫോറിൻ ട്രിപ്പും അടങ്ങുന്ന ഗ്ലോബൽ MBA പാക്കേജ്, അല്ലെങ്കിൽ വെറും 45,000 രൂപ സെമസ്റ്റർ ഫീസിൽ ഹൈബ്രിഡ് MBA പാക്കേജ്. ഇവിടെ നിങ്ങളെ കാത്തിരിക്കുന്നു വിദേശ ഇന്റേൺഷിപ്പ്, ഇന്റർനാഷണൽ എക്സ്പോഷർ, വിദേശയാത്ര, പൂർണ്ണമായ പ്ലേസ്മെന്റ് സഹായം, കൂടാതെ ഡ്യുവൽ സ്പെഷ്യലൈസേഷൻ, വാല്യൂ ആഡഡ് പ്രോഗ്രാംസ്, ഒപ്പം ഈസി ഫീ പേയ്മെന്റ്, EMI സൗകര്യങ്ങളും. ഗവൺമെന്റ് യൂണിവേഴ്സിറ്റി ആയ അണ്ണാ യൂണിവേഴ്സിറ്റി അഫിലിയേറ്റ് ചെയ്ത AICTE അംഗീകാരമുള്ള സാൻ ഇന്റർനാഷണൽ ബിസിനസ് സ്കൂളിലേക്ക് അഡ്മിഷനായി വിളിക്കൂ 9500128037. ഹോസ്റ്റൽ ആൻഡ് ട്രാൻസ്പോർട്ടേഷൻ സൗകര്യങ്ങളും ലഭ്യമാണ്. സാൻ ഇന്റർനാഷണൽ ബിസിനസ് സ്കൂൾ.
1: ഇത് നമ്മ നേരം വിത്ത് RJ ഹീര ഓൺ അഹല്യ FM. സിനിമ എന്നാ വെറും എന്റർടൈൻമെന്റ് മട്ടും ഇല്ലെങ്ക അത് ഒരു ഇമോഷൻ. കേരളാവില മമ്മൂട്ടി ഫാൻസും മോഹൻലാൽ ഫാൻസും സണ്ട പോടുற മാതിരി തമിഴ്നാട്ടിലെ വിജയ് ഫാൻസും സൂര്യ ഫാൻസും സണ്ട പോടുവാങ്க. ഇവங்க எல்லாரும் தங்களோட ஃபேவரட் ஸ்டாரை ரொம்ப பாஷனோட சப்போர்ட் பண்ணுவாங்க. சோஷியல் மீடியால பாத்தீங்கனா போஸ்டர், செலிப்ரேஷன்ஸ், பாக்ஸ் ஆபீஸ் டிஸ்கஷன்ஸ், ஃபேன்ஸ் எடிட்ஸ்னு எப்பவுமே ஒரு ஹெல்தி காம்படிஷன்ஸ் இருக்கும். சோ சில நேரங்கள்ல ஆனா சில நேரங்களில் இந்த காம்படிஷன் கொஞ்சம் ஃபேன் வாரா மாறிடும். மம்முட்டியும் மோகன்லாலும் கேரளா சினிமாவோட ரெண்டு பெரிய தூண்கள் மாதிரி. அதேபோல விஜயும் சூர்யாவும் தமிழ் சினிமாவின் முக்கியமான ஸ்டார்ஸ். ஸோ நம்மளுக்கு பிடிச்ச ஸ்டாரை சப்போர்ட் பண்ணலாம், ஆனால் மற்றவரையும் கூட நம்ம ரெஸ்பெக்ட் பண்ணணும். அதுதான் சினிமாவுக்கே அழகு. ஸோ இப்போ நாம சூர்யாவும் விஜயும் சேர்ந்து நடிச்ச ஒரு படம், அந்த படத்திலிருந்து ஒரு பாடல் கேட்க போறோம். ஆக்சுவலி இந்த படம் வந்து நம்ம ஃப்ரெண்ட்ஸ் மலையாளம் படத்தோட ரீமேக். ருக்கு அப்படின்னு ஒரு சாங் ஃப்ரெண்ட்ஸ் மூவிலிருந்து விஜயும் சூர்யாவும் சேர்ந்து பாடின இந்த பாடல் நாம கேட்க போறோம் ஆன் அஹல்யா FM. திஸ் இஸ் RJ ஹீரா வித் யூ. ஸ்டே.

0: എംപി ഡ്രീംസ് മനസ്സിലുണ്ട്. എന്നാൽ ഇന്ത്യയിലെ ആദ്യ ഇന്റർനാഷണൽ കോളേജായ സ്റ്റഡി വേൾഡ് കോളേജിൽ ജോയിൻ ചെയ്യും. ഗ്ലോബൽ MBA പാക്കേജ് വെറും 300,000. വിദേശ ഇന്റേൺഷിപ്പ്, ഇന്റർനാഷണൽ എക്സ്പോഷർ, വിദേശയാത്ര, പൂർണ്ണ പ്ലേസ്മെന്റ് സഹായം എന്നിവയ്ക്കൊപ്പം 12 സ്പെഷ്യലൈസേഷനും വാല്യൂ ആഡഡ് പ്രോഗ്രാംസും ലഭ്യമാണ്. കൂടാതെ ഫീസ് മാസത്തവണകളായി അടയ്ക്കാൻ ECEMI സൗകര്യങ്ങളും. സർക്കാർ സർവകലാശാലയായ അണ്ണാ യൂണിവേഴ്സിറ്റിയുമായി അഫിലിയേറ്റ് ചെയ്ത AICTE അംഗീകാരമുള്ള സ്റ്റഡി വേൾഡ് കോളേജിൽ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. ഹോസ്റ്റൽ ആൻഡ് ട്രാൻസ്പോർട്ടേഷൻ സൗകര്യങ്ങൾ ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്കായി ഇപ്പോൾ തന്നെ വിളിക്കൂ 9500128038.
1: കരിമ്പനക്കാറ്റിന്റെ താളവുമായി നിങ്ങളുടെ കാടൂരം 90.4 അഹല്യ FM കേട്ട് കൂട്ടുകൂടാ.

0: കേരളത്തിലെ ഏറ്റവും വലിയ നേത്ര പരിചരണ ശൃംഖലയായ അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റലിന്റെ 25-ാമത് സെന്റർ പാലക്കാട് കുന്നത്തൂർമേട്ടിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. ഉദ്ഘാടനത്തോടനുബന്ധിച്ച് ജൂലൈ 31 വരെ സൗജന്യ കൺസൾട്ടേഷൻ, നേത്ര രോഗ വിദഗ്ധരുടെ സമഗ്ര പരിശോധന, ഒപ്റ്റിക്കൽ ഷോപ്പ്, ഫാർമസി, ലബോറട്ടറി സേവനങ്ങൾ, കൂടാതെ അഹല്യ ക്യാമ്പസിലേക്ക് സൗജന്യ ബസ് സർവീസ്. അഹല്യ ടൗൺ സെന്റർ, കുന്നത്തൂർമേട്ട്, പാലക്കാട്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 9188 9434 14. യുജിക്ക് ശേഷം പ്ലേസ്മെന്റ് ലഭിച്ചില്ലേ? നിങ്ങളുടെ MBA ഇപ്പോൾ തന്നെ പ്ലാൻ ചെയ്ത് ഉയർന്ന പ്രൊഫൈലിൽ ജോലി നേടൂ. സാൻ ഇന്റർനാഷണൽ ബിസിനസ് സ്കൂളിൽ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. 3 ലക്ഷം രൂപയ്ക്ക് ലാപ്ടോപ്പും ഫോറിൻ ട്രിപ്പും അടങ്ങുന്ന ഗ്ലോബൽ MBA പാക്കേജ്, അല്ലെങ്കിൽ വെറും 45,000 രൂപ സെമസ്റ്റർ ഫീസിൽ ഹൈബ്രിഡ് MBA പാക്കേജ്. ഇവിടെ നിങ്ങളെ കാത്തിരിക്കുന്നു വിദേശ ഇന്റേൺഷിപ്പ്, ഇന്റർനാഷണൽ എക്സ്പോഷർ, വിദേശ യാത്ര, പൂർണ്ണമായ പ്ലേസ്മെന്റ് സഹായം, കൂടാതെ ഡ്യുവൽ സ്പെഷ്യലൈസേഷൻ, വാല്യൂ ആഡഡ് പ്രോഗ്രാംസ്, ഒപ്പം ഈസി ഫീ പേയ്മെന്റ്, EMI സൗകര്യങ്ങളും. ഗവൺമെന്റ് യൂണിവേഴ്സിറ്റിയായ അന്ന യൂണിവേഴ്സിറ്റി അഫിലിയേറ്റ് ചെയ്ത AICTE അംഗീകാരമുള്ള സാൻ ഇന്റർനാഷണൽ ബിസിനസ് സ്കൂളിലേക്ക് അഡ്മിഷനായി വിളിക്കൂ 9500128037. ഹോസ്റ്റൽ ആൻഡ് ട്രാൻസ്പോർട്ടേഷൻ സൗകര്യങ്ങളും ലഭ്യമാണ്. സാൻ ഇന്റർനാഷണൽ ബിസിനസ് സ്കൂൾ.
1: ജീവിതത്തിന്റെ ഓരോ നിമിഷത്തിലും തങ്കലക്ഷ്മി ചിറ്റ് ഫണ്ട്സ് പ്രൈവറ്റ് ലിമിറ്റഡ് സിൻസ് 1962. സ്വപ്നതുല്യമായ ഒരു വീട് എല്ലാവരുടെയും ആഗ്രഹമാണ്. നിങ്ങളുടെ സങ്കല്പങ്ങളിലെ ഭവനത്തിന് രാജകീയ പ്രൗഢി നൽകുവാൻ ദൃശ്യ മാർബിൾസ് എന്നും നിങ്ങൾക്കൊപ്പം. അന്താരാഷ്ട്ര ബ്രാൻഡുകളുടെ പ്രീമിയം കളക്ഷനുകൾ മുതൽ ഓരോ സാധാരണക്കാരന്റെയും ബഡ്ജറ്റിനടങ്ങുന്ന ആകർഷകമായ ടൈലുകൾ വരെ ഒരുക്കിയിരിക്കുന്നു. 40,000 ചതുരശ്ര അടിയിൽ കേരളത്തിലെ ഏറ്റവും വലിയ ഷോറൂമായ ദൃശ്യയിൽ 10,000 ചതുരശ്ര അടിയിൽ വിസ്മയമൊരുക്കുന്ന സാനിറ്ററി ഉൽപ്പന്നങ്ങളുടെ അതിവിശാലമായ ശേഖരവും ഒരുക്കിയിരിക്കുന്നു. ഗുണമേന്മയിൽ വിട്ടുവീഴ്ചയില്ലാത്ത പാരമ്പര്യം, വിശ്വസ്തത. നിങ്ങളുടെ വീടിന് ദൃശ്യ ഭംഗിയേകാൻ ദൃശ്യ മാർബിൾസ്, അച്ചുമൂർത്തിമംഗലം, വടക്കഞ്ചേരി, ഗവൺമെന്റ് കോളേജിന് സമീപം, ചിറ്റൂർ.
2: കണ്ണിന്റെ ആരോഗ്യത്തിൽ ഇനി ആശങ്ക വേണ്ട. റെറ്റിനൽ പ്രശ്നങ്ങൾക്ക് ഒരു സമഗ്ര പരിഹാരം അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റലിലെ ഡിപ്പാർട്ട്മെന്റ് ഓഫ് റെറ്റിന, കേരളത്തിലാദ്യമായി 3D ഐ സർജറി സേവനവുമായി. അത്യാധുനിക സംവിധാനങ്ങൾ, പരിചയ സമ്പന്നരായ വിദഗ്ധ ഡോക്ടർമാർ. കൂടുതൽ വിവരങ്ങൾക്ക് ഇപ്പോൾ തന്നെ വിളിക്കൂ 8071-69515 9400-2-47684. അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, പാലക്കാട്. നിങ്ങളുടെ കാഴ്ച ഞങ്ങളുടെ ഉത്തരവാദിത്തം.

0: സ്വപ്നതുല്യമായ ഒരു വീട് എല്ലാവരുടെയും ആഗ്രഹമാണ്. നിങ്ങളുടെ സങ്കല്പങ്ങളിലെ ഭവനത്തിന് രാജകീയ പ്രൗഢി നൽകുവാൻ ദൃശ്യ മാർബിൾസ് എന്നും നിങ്ങൾക്കൊപ്പം. അന്താരാഷ്ട്ര ബ്രാൻഡുകളുടെ പ്രീമിയം കളക്ഷനുകൾ മുതൽ ഓരോ സാധാരണക്കാരന്റെയും ബഡ്ജറ്റിനിണങ്ങുന്ന ആകർഷകമായ ടൈലുകൾ വരെ ഒരുക്കിയിരിക്കുന്നു. 40,000 ചതുരശ്ര അടിയിൽ കേരളത്തിലെ ഏറ്റവും വലിയ ഷോറൂമായ ദൃശ്യയിൽ 10,000 ചതുരശ്ര അടിയിൽ വിസ്മയമൊരുക്കുന്ന സാനിറ്ററി ഉൽപ്പന്നങ്ങളുടെ അതിവിശാലമായ ശേഖരവും ഒരുക്കിയിരിക്കുന്നു. ഗുണമേന്മയിൽ വിട്ടുവീഴ്ചയില്ലാത്ത പാരമ്പര്യം, വിശ്വസ്തത. നിങ്ങളുടെ വീടിന് ദൃശ്യ ഭംഗിയേകാൻ ദൃശ്യ മാർബിൾസ്, അച്ചുമൂർത്തിമംഗലം, വടക്കഞ്ചേരി, ഗവൺമെന്റ് കോളേജിന് സമീപം, ചിറ്റൂർ. ആഘോഷങ്ങൾ അവിസ്മരണീയമാക്കാൻ ഇനി എങ്ങും പോകേണ്ട. പാലക്കാട് ചിറ്റൂരിന്റെ ഹൃദയഭാഗത്ത് എല്ലാ അത്യാധുനിക സൌകര്യങ്ങളുമായി പെരുമാട്ടി റെസിഡൻസ് ഒരുങ്ങിക്കഴിഞ്ഞു. വിവാഹ നിശ്ചയം, പിറന്നാൾ പാർട്ടികൾ, കുടുംബസംഗമങ്ങൾ എന്നിവയ്ക്കായി പൂർണ്ണമായും എയർ കണ്ടീഷൻ ചെയ്ത വിശാലമായ ബാങ്ക്വറ്റ് ഹാൾ, കൂടാതെ 10 മുതൽ 12 പേർക്ക് വരെ ഇരിക്കാവുന്ന അത്യാധുനിക ബോർഡ് റൂം സൌകര്യവും രുചിയോറും വിഭവങ്ങളുമായി രാവിലെ 8 മുതൽ രാത്രി 11 വരെ പ്രവർത്തിക്കുന്ന ഫ്ലേവേഴ്സ് മൾട്ടി ക്യൂസിൻ റെസ്റ്റോറന്റ്, ഒപ്പം ലക്ഷറി താമസ സൗകര്യങ്ങളും. പെരുമാട്ടി റെസിഡൻസി, മീനാക്ഷിപുരം റോഡ്, കമ്പാലത്തറ. കോൺടാക്ട് 7591979393.
1: നേത്രദാനം ആർക്കെല്ലാം ചെയ്യാൻ കഴിയും? ജാതി മത ഭേദമന്യേ എല്ലാ വ്യക്തികൾക്കും നേത്രദാനം എന്ന മഹത്തായ കർമ്മം ചെയ്യാൻ സാധിക്കും. കൂടാതെ തിമിര ശസ്ത്രക്രിയ ചെയ്തവർക്കും കണ്ണട ഉപയോഗിക്കുന്നവർക്കും ചെയ്യാൻ സാധിക്കും. നിങ്ങളുടെ കണ്ണുകൾ ദാനം ചെയ്യാമെന്ന് പ്രതിജ്ഞ ചെയ്യുക. നേത്രദാനം മഹാദാനം. ഇരുളിൽ കഴിയുന്നവർക്ക് വെളിച്ചമേകുക. നിങ്ങളുടെ സ്നേഹിതരെയും ബന്ധുമിത്രാദികളെയും നേത്രദാനം ചെയ്യുവാനായി പ്രോത്സാഹിപ്പിക്കുക. നേത്രദാനം ചെയ്യുന്നതിനായി ബന്ധപ്പെടൂ അഹല്യ ഐ ബാങ്ക്, അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, പാലക്കാട്. ഫോൺ 9188954112, 04924225000.

0: പരിശുദ്ധിയുടെയും പാരമ്പര്യത്തിന്റെയും പൊന്നിൻ തിളക്കം ബാലതണ്ടപാണി ജ്വല്ലേഴ്സ്. BIS 916 ഹാൾമാർക്ക് സ്വർണ്ണാഭരണങ്ങളുടെയും തമിഴ്നാട് ഹാൾമാർക്ക് വെള്ളിയാഭരണങ്ങളുടെയും വിപുലമായ ശേഖരവും പണിക്കൂലി ഇളവും. ബാലതണ്ടപാണി ജ്വല്ലേഴ്സ്, കൊഴിഞ്ഞാപ്പാറ, പാലക്കാട്.
1: സ്വപ്നതുല്യമായ ഒരു വീട് എല്ലാവരുടെയും ആഗ്രഹമാണ്. നിങ്ങളുടെ സങ്കല്പങ്ങളിലെ ഭവനത്തിന് രാജകീയ പ്രൗഢി നൽകുവാൻ ദൃശ്യ മാർബിൾസ് എന്നും നിങ്ങൾക്കൊപ്പം. അന്താരാഷ്ട്ര ബ്രാൻഡുകളുടെ പ്രീമിയം കളക്ഷനുകൾ മുതൽ ഓരോ സാധാരണക്കാരന്റെയും ബഡ്ജറ്റിനടങ്ങുന്ന ആകർഷകമായ ടൈലുകൾ വരെ ഒരുക്കിയിരിക്കുന്നു. 40,000 ചതുരശ്ര അടിയിൽ കേരളത്തിലെ ഏറ്റവും വലിയ ഷോറൂമായ ദൃശ്യയിൽ 10,000 ചതുരശ്ര അടിയിൽ വിസ്മയമൊരുക്കുന്ന സാനിറ്ററി ഉൽപ്പന്നങ്ങളുടെ അതിവിശാലമായ ശേഖരവും ഒരുക്കിയിരിക്കുന്നു. ഗുണമേന്മയിൽ വിട്ടുവീഴ്ചയില്ലാത്ത പാരമ്പര്യം, വിശ്വസ്തത. നിങ്ങളുടെ വീടിന് ദൃശ്യ ഭംഗിയേകാൻ ദൃശ്യ മാർബിൾസ്, അച്ചുമൂർത്തി മംഗലം, വടക്കഞ്ചേരി, ഗവൺമെന്റ് കോളേജിന് സമീപം, ചിറ്റൂർ.
2: ആരോഗ്യമുള്ള പുഞ്ചിരിക്ക് വിശ്വാസമുള്ള ഡെന്റൽ പരിചരണം അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റലിൽ ഞങ്ങളുടെ ഡെന്റൽ വിഭാഗത്തിൽ. കുട്ടികൾക്കായുള്ള ദന്തചികിത്സ, പ്രതിരോധ ദന്തചികിത്സ, കൃത്രിമ പല്ലുകളുടെ ചികിത്സ, നിരതെറ്റിയ പല്ലുകളുടെ ചികിത്സ, സൗന്ദര്യ ദന്തചികിത്സ, മൂളരോഗ ചികിത്സ, പല്ലുകൾ പിഴുതെടുക്കൽ, താടിയെല്ല്, മുഖം എന്നിവയുമായി ബന്ധപ്പെട്ട ശസ്ത്രക്രിയ, അത്യാഹിത ദന്തചികിത്സ എന്നിങ്ങനെ എല്ലാവിധ സേവനങ്ങളും ആധുനിക സൗകര്യങ്ങളും, പരിചയ സമ്പന്നരായ ഡോക്ടർമാരും, സുരക്ഷിതവും വിശ്വസനീയമായ ചികിത്സയും എല്ലാം നിങ്ങളുടെ അഹല്യയിൽ ലഭ്യമാണ്. ആരോഗ്യമുള്ള പല്ലുകൾക്ക് ആത്മവിശ്വാസമുള്ള പുഞ്ചിരിക്ക് ഇന്ന് തന്നെ സന്ദർശിക്കൂ അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റൽ, പാലക്കാട്. കോൺടാക്ട് 9188909075.
3: സ്റ്റോറി ഓഫ് ലൈഫ്.
4: Lighten your life. Lighten.
5: നമ്മളൊക്കെ സമൂഹത്തിൽ ജീവിക്കുമ്പോഴേ മറ്റുള്ളവർക്ക് ഉപദേശങ്ങൾ കൊടുക്കാനായിട്ട് വലിയ താല്പര്യം കാണിക്കാറുണ്ടല്ലേ. നമ്മൾ കൊടുക്കാറുണ്ട്. ചോദിച്ചാലും ചോദിച്ചില്ലെങ്കിലും ഒക്കെ നമ്മൾ പലരെയും അഡ്വൈസ് ചെയ്യാറുണ്ട്. നമുക്ക് പറഞ്ഞിട്ടാവണമെന്നൊന്നുമില്ല, എങ്കിലും നമ്മൾ കൊടുക്കും. ഒരാളൊരു പ്രതിസന്ധിയിൽ പെടുന്ന സമയത്ത് അല്ലെങ്കിൽ ഒരു ജോലി കൃത്യമായിട്ട് ചെയ്യാൻ കഴിയാതെ വരുമ്പോൾ നമ്മൾ വളരെ എളുപ്പത്തിൽ അങ്ങ് പറയും, ഇതാണോ ഇത്ര വലിയ കാര്യം, ഇതിങ്ങനെ ചെയ്താൽ പോരെ, തനിക്ക് എന്തുകൊണ്ട് ഇത് ചെയ്തുകൂടാ എന്നുള്ള വർത്തമാനങ്ങളൊക്കെ നമ്മൾ പറയാറുണ്ടല്ലേ. പറയാറില്ലേ? തീർച്ചയായിട്ടും പറയാറുണ്ട്. മറ്റൊരാൾ ചെയ്യുന്ന ജോലിയുടെയോ അവരുടെ ജീവിതത്തിൻ്റെയോ ആഴം അറിയാതെ പുറത്തുനിന്ന് നോക്കി അഭിപ്രായം പറയാനായിട്ട് വളരെ എളുപ്പമാണ്, ശരിയല്ലേ. എന്നാൽ ആ സ്ഥാനത്ത് നമ്മളൊന്ന് നിന്ന് നോക്കുകയാണെങ്കിൽ മാത്രമേ അതിന് പിന്നിലെ കഠിനാധ്വാനം, ബുദ്ധിമുട്ടുകൾ ഇതൊക്കെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുകയുള്ളൂ, ശരിയല്ലേ. നമ്മൾ ബന്ധങ്ങളിലും നമ്മുടെ കരിയറിലും കാത്തു സൂക്ഷിക്കേണ്ട ഒരു വലിയ പ്രായോഗികമായിട്ടുള്ള സത്യമുണ്ട്. ഈ ലോകത്ത് ഒരു കാര്യവും വാക്കുകൾ കൊണ്ട് പറയുന്നത് പോലെ അത്ര എളുപ്പമൊന്നുമല്ല. അതുകൊണ്ട് സ്വന്തമായി ഒരു കാര്യം ചെയ്യാൻ നമുക്ക് കഴിയില്ല എങ്കിൽ, അല്ലെങ്കിൽ അതിൻ്റെ കഷ്ടപ്പാട് എന്താണ് എന്ന് നമുക്ക് അറിയില്ല എങ്കിൽ, അത്തരം കാര്യങ്ങൾ ചെയ്യാൻ ഒരിക്കലും മറ്റുള്ളവരെ നിർബന്ധിക്കുകയോ അവരെ കൊണ്ട് ചെയ്യിക്കാൻ നിൽക്കുകയോ ചെയ്യരുത്. ഒരു വലിയ ബിസിനസ് നടത്തുന്ന ആളാകട്ടെ, ഒരു സ്ഥാപനത്തിൻ്റെ തലപ്പത്തിരിക്കുന്ന ആളാകട്ടെ, അല്ലെങ്കിൽ ഒരു കുടുംബനാഥനാകട്ടെ, തനിക്ക് ചെയ്യാൻ മടിയുള്ളതോ സ്വന്തമായി ചെയ്യാൻ ധൈര്യമില്ലാത്തതോ ആയ ഒരു ഭാരം മറ്റൊരാളുടെ തലയിൽ വെച്ച് കൊടുക്കുന്നത് ഒട്ടും ശരിയായിട്ടുള്ള കാര്യമല്ല. നയിക്കുന്നവൻ എപ്പോഴും മുന്നിൽ നിന്ന് മാതൃക കാണിക്കണം എന്ന് പറയാറുണ്ട്. നമ്മളൊരു കാര്യം സ്വന്തമായി ചെയ്ത് വിജയിച്ചാൽ മാത്രമേ അത് മറ്റുള്ളവരോട് ചെയ്യാനായിട്ട് ആവശ്യപ്പെടാനുള്ള യോഗ്യത പോലും നമുക്ക് ലഭിക്കുന്നുള്ളൂ. ഈ വായിൽ തോന്നുന്ന ഉപദേശങ്ങൾ ആർക്കും കൊടുക്കാം, പക്ഷേ ആ വരികൾക്ക് പിന്നിലെ പ്രായോഗികത നമ്മൾ കൂടെ ചിന്തിക്കണം. മറ്റുള്ളവരുടെ അധ്വാനത്തെ വില കുറച്ച് കാണിക്കാതിരിക്കുക. ഒരു ജോലി അതെത്ര ചെറുതാണെങ്കിലും അതിൻ്റെതായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ അതിനുണ്ടാവും. ആ കഷ്ടപ്പാടുകൾ സ്വന്തമായി അനുഭവിച്ചറിയാത്ത ഒരാൾക്ക് മറ്റുള്ളവരെ നിയന്ത്രിക്കാനോ വിരൽ ചൂണ്ടാനോ അവകാശമില്ല. സ്വന്തം പരിമിതികളെ തിരിച്ചറിയുകയും മറ്റുള്ളവരുടെ കഠിനാധ്വാനത്തെ ബഹുമാനിക്കുകയും ചെയ്യുന്നതിലാണ് ഒരു മനുഷ്യന്റെ യഥാർത്ഥ പക്വത അടങ്ങിയിരിക്കുന്നത്. വാക്കുകളേക്കാൾ എപ്പോഴും പ്രവൃത്തികൾക്ക് പ്രാധാന്യം കൊടുക്കുക. മറ്റുള്ളവരിൽ നിന്ന് വലിയ കാര്യങ്ങൾ പ്രതീക്ഷിക്കുന്നതിന് മുമ്പ് നമ്മൾ ആ കാര്യങ്ങൾ ചെയ്യാൻ പ്രാപ്തരാണോ എന്ന് സ്വയം ചോദിക്കുക. അനാവശ്യമായിട്ടുള്ള ഡിമാൻഡൊക്കെ വെച്ച് മറ്റുള്ളവരെ ബുദ്ധിമുട്ടിക്കാതിരിക്കുക. നമ്മളൊരു കാര്യത്തിലേക്ക് ഇറങ്ങുമ്പോൾ അതിൻ്റെ ബുദ്ധിമുട്ടുകൾ മനസ്സിലാക്കി മറ്റുള്ളവരോട് കൂടുതൽ കരുണയോടും ബഹുമാനത്തോടും കൂടെ പെരുമാറാനായിട്ട് നമുക്ക് സാധിക്കണം. വാക്കുകളിലെ എളുപ്പമല്ല ജീവിതത്തിലെ പ്രവൃത്തി എന്ന് തിരിച്ചറിയണം. വാക്കുകൾ കൊണ്ട് എന്ത് വേണമെങ്കിലും പറയാം അല്ലേ, എന്തൊക്കെ കോട്ടകൾ വേണമെങ്കിലും കെട്ടാം, പക്ഷെ അത് പ്രവൃത്തി കൊണ്ട് കെട്ടാൻ സാധിക്കണം. മറ്റുള്ളവരുടെ അധ്വാനത്തിന് അർഹമായിട്ടുള്ള വാല്യൂ നമ്മൾ കൊടുത്തേ പറ്റുള്ളൂ. സ്വന്തം ഉത്തരവാദിത്തങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കി മാതൃകാപരമായിട്ടുള്ള ചിന്തകളോടെ നമുക്ക് മുന്നോട്ട് പോകണം. പ്രവൃത്തികളിൽ വിശ്വസിക്കുന്ന നല്ലൊരു മനസ്സ് നിങ്ങളുടെ കൂടെ ഉണ്ടാകും. വാക്കുകൾ എല്ലാവർക്കും പറയാം, അല്ലെ, അങ്ങനെ ചെയ്യണം ഇങ്ങനെ ചെയ്യണം എന്നുള്ള കാര്യങ്ങളൊക്കെ പറയാം. പക്ഷേ അത് പ്രാവർത്തികമാക്കുമ്പോഴാണ് നിങ്ങൾക്കൊരു വാല്യൂ ഉണ്ടാകുന്നത്.

0: സ്റ്റോറി ഓഫ് ലൈഫ്.
1: ലൈറ്റൻ യുവർ ലൈഫ്. ലൈറ്റൻ. നമ്മളൊക്കെ ലൈഫിൽ പുതിയ ചില കാര്യങ്ങൾ കാണുമ്പോൾ വല്ലാതെ അങ്ങ് എക്സൈറ്റഡ് ആവാറുണ്ട് അല്ലേ? കടയിൽ കാണുന്ന പുത്തൻ തിളക്കമുള്ളൊരു സാധനമാണെങ്കിലും, അല്ലെങ്കിൽ പുതുതായിട്ട് നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്ന ഒരു വ്യക്തിയാണെങ്കിലും, തുടക്കത്തിൽ എല്ലാം അങ്ങേയറ്റം മനോഹരമായിട്ടായിരിക്കും നമുക്ക് തോന്നുന്നത്. ഇതാണ് ഈ ലോകത്തിലെ ഏറ്റവും ബ്യൂട്ടിഫുൾ, ഏറ്റവും മികച്ചത്, ഇതിനേക്കാൾ നല്ലതൊന്ന് ഇനി വരാനില്ല എന്നൊക്കെ നമ്മളങ്ങ് ഉറപ്പിക്കും. ശരിയല്ലേ? ഒരു പുത്തൻ മണം അറിയുമ്പോൾ, ഒരു പുത്തൻ ഷൈനിങ് ഉണ്ടാവുമ്പോൾ നമ്മൾ പലപ്പോഴും വല്ലാതെ അങ്ങ് ഭ്രമിച്ചു പോകാറുണ്ട്. പക്ഷെ കുറച്ചു കാലം മുന്നോട്ട് പോകുമ്പോൾ ആ ആദ്യത്തെ ആവേശം ഒന്ന് തണുക്കുമ്പോൾ കാര്യങ്ങൾ മാറി മറിയാനായിട്ട് തുടങ്ങും. ബന്ധങ്ങളിലും നമ്മുടെ തിരഞ്ഞെടുപ്പുകളിലും നമ്മൾ കാണിക്കേണ്ട വലിയൊരു വിവേകമുണ്ട്. പുതുമയിൽ എപ്പോഴും എല്ലാം വളരെ നല്ലതായിട്ട് മാത്രമേ നമുക്ക് തോന്നുകയുള്ളൂ. എന്നാൽ കാര്യങ്ങൾ പഴകിയതിന് ശേഷമാണ്, ആ ഒരു തിളക്കം ഒന്ന് മങ്ങിയതിന് ശേഷമാണ് നമ്മൾ അതിൻ്റെ യഥാർത്ഥ സത്യം തിരിച്ചറിയുക. അതിപ്പോൾ നമ്മൾ വാങ്ങുന്ന എന്തെങ്കിലും വസ്തുവാണെങ്കിലും, നമ്മൾ നെഞ്ചോട് ചേർക്കുന്ന ഒരു വ്യക്തിയാണെങ്കിലും, പുതിയൊരു വണ്ടി വാങ്ങുമ്പോൾ അതിനോടുള്ള ഒരു താല്പര്യം വളരെ വലുതായിരിക്കും അല്ലേ? പക്ഷേ കുറച്ച് വർഷങ്ങൾ കഴിയുമ്പോൾ മാത്രമാണ് അതിൻ്റെ യഥാർത്ഥ ഗുണനിലവാരം നമുക്ക് മനസ്സിലാവുക. മനുഷ്യബന്ധങ്ങളും ഇതുപോലെ തന്നെയാണ്. തുടക്കത്തിൽ എല്ലാവരും തങ്ങളുടെ ഏറ്റവും മികച്ച വശങ്ങൾ മാത്രമായിരിക്കും മറ്റുള്ളവർക്ക് മുന്നിൽ കാണിക്കുക. എല്ലാവരും നല്ലവരായിട്ട് അഭിനയിക്കും. എന്നാൽ പ്രതിസന്ധികൾ വരുമ്പോൾ, കാലം ഒരു അല്പം മുന്നോട്ട് നീങ്ങുമ്പോൾ മാത്രമാണ് ആ മനുഷ്യൻ്റെ യഥാർത്ഥ സ്വഭാവം പുറത്തു വരിക. അതുകൊണ്ട് ഒന്നിൻ്റെയും പുറമോടി കണ്ട് പെട്ടെന്ന് ചാടി വീണ് തീരുമാനങ്ങൾ എടുക്കരുത്. തുടക്കത്തിലെ നല്ല വാക്കുകളിലോ തിളക്കത്തിലോ വഞ്ചിതരാവാതിരിക്കുക. ഒരു വസ്തുവിൻ്റെ ആയുസ്സും ഒരു വ്യക്തിയുടെ ആത്മാർത്ഥതയും അളക്കാനായിട്ട് കാലത്തിന് മാത്രമേ സാധിക്കുകയുള്ളൂ എന്ന് മനസ്സിലാക്കുക. സമയം കൊടുക്കുക. എന്തിനും ഒരല്പം സമയം നൽകുക. ഒരു വ്യക്തിയെ പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്നതിന് മുമ്പോ, ഒരു വലിയ തീരുമാനത്തിലേക്ക് എടുത്തു ചാടുന്നതിന് മുമ്പോ, ആ സാഹചര്യത്തിനൊന്ന് പഴകാനായിട്ട് സമയം അനുവദിക്കണം. അപ്പോൾ മാത്രമാണ് പുകമറകളൊക്കെ മാറി യഥാർത്ഥ ചിത്രം നിങ്ങളുടെ കൺമുന്നിൽ തെളിയുക. പുറമെയുള്ള ഭംഗിയേക്കാൾ ഉള്ളിലുള്ള ഗുണത്തിനാണ് മുൻഗണന കൊടുക്കേണ്ടത്. തുടക്കത്തിൽ കിട്ടുന്ന ആവേശത്തേക്കാൾ അവസാനം വരെ കൂടെ നിൽക്കുന്ന വിശ്വസ്തതയ്ക്കാണ് മൂല്യം കൽപ്പിക്കേണ്ടത്. കപടമായിട്ടുള്ള തിളക്കങ്ങളെ തിരിച്ചറിയാനുള്ള വിവേകം നിങ്ങളുടെ മനസ്സിലുണ്ടാവണം. ആളുകളെയും സാഹചര്യങ്ങളെയും അവയുടെ ആഴത്തിൽ മനസ്സിലാക്കാനായിട്ട് പഠിക്കണം. നിങ്ങളുടെ ലൈഫിലെ ഓരോ തിരഞ്ഞെടുപ്പുകളും കുറച്ചുകൂടെ ദീർഘവീക്ഷണമുള്ളതായിട്ട് മാറ്റണം. ഈ പുറമോടികൾക്ക് പിന്നാലെ ഓടുന്നതേ നിർത്തുന്നതാണ് നല്ലത്. റിയാലിറ്റി എന്താണ് എന്ന് തിരിച്ചറിഞ്ഞ് ആഴമുള്ള ബന്ധങ്ങൾക്കും മൂല്യങ്ങൾക്കും ഇമ്പോർട്ടൻസ് കൊടുക്കുക. വ്യക്തതയുള്ള ചിന്തകളോടെ നമുക്ക് നമ്മുടെ ലൈഫ് ജീവിക്കാൻ പറ്റും.

0: സ്റ്റോറി ഓഫ് ലൈഫ്.
1: ലൈറ്റൻ യുവർ ലൈഫ്. നമ്മളൊക്കെ ലൈഫിൽ എപ്പോഴും വല്ലാതെ ഭയപ്പെടുന്നത് എന്തിനെ കുറിച്ച് ഓർത്തിട്ടാണ്? നാളെയെ കുറിച്ച് ഓർത്തിട്ടാണ് അല്ലേ? അയ്യോ, നാളെ എനിക്ക് ജീവിക്കാൻ വകയുണ്ടാകുമോ? എൻ്റെ ബിസിനസ് നാളെ എന്താകും? കുട്ടികളുടെ ഭാവി എന്താകും? എന്നിങ്ങനെ നാളെയെക്കുറിച്ചുള്ള 100 കൂട്ടം ആകുലതകളാണ് നമ്മുടെ ഇന്നത്തെ ദിവസത്തിൻ്റെ സമാധാനം അങ്ങ് കളയുന്നത്. വരാനിരിക്കുന്ന ദിവസങ്ങളെക്കുറിച്ചുള്ള അനാവശ്യമായിട്ടുള്ള ഈ ആദി കാരണം നമ്മൾ ഇന്നത്തെ നല്ല നിമിഷങ്ങളിൽ ജീവിക്കാനായിട്ട് മറന്നു പോവുകയാണ്. പ്രകൃതി നമുക്കായിട്ട് കരുതി വച്ചിരിക്കുന്ന ഒരു വലിയ അതിജീവന മന്ത്രമുണ്ട്. പറഞ്ഞുതരട്ടെ. നിങ്ങളെപ്പോഴെങ്കിലും നമുക്ക് ചുറ്റുമുള്ള പക്ഷികളെ ശ്രദ്ധിച്ചിട്ടുണ്ടോ? നാളെ നേരം പുലരുമ്പോൾ അവർക്ക് എവിടെ നിന്ന് ഭക്ഷണം കിട്ടുമെന്ന് പോലും കൃത്യമായിട്ട് അറിയില്ല അല്ലേ? അങ്ങനെ അറിയാതിരുന്നിട്ടും അവർ രാത്രിയിൽ എത്ര സമാധാനത്തോടെയാണ് ഉറങ്ങുന്നത്. എന്നിട്ട് അടുത്ത ദിവസം പുലരുമ്പോൾ ഒട്ടും നിരാശയില്ലാതെ ഏറെ പ്രതീക്ഷകളോടെ അവരാകാശത്തേക്ക് ഭക്ഷണം തേടി അങ്ങ് ചിറകടിച്ചുയരുന്നു. അതിജീവിക്കണമെന്നത് അവരുടെ ഉള്ളിലുള്ള വലിയൊരു ഉറപ്പാണ്. ഒന്ന് മാത്രം ഓർക്കുക, ഉള്ളിൽ വലിയ പ്രതീക്ഷയോടെ ഇറങ്ങുന്ന ഒന്നിനെയും ഈ പ്രകൃതി ഒരിക്കലും കൈവിടാറില്ല. എത്ര മനോഹരമായ വരികളാണല്ലേ! പക്ഷികൾ നാളേക്ക് വേണ്ടി ഒന്നും കരുതി വയ്ക്കുന്നില്ല. വലിയ ബാങ്ക് ബാലൻസുകളോ ധാന്യപ്പുരകളോ അവർക്കില്ല. എങ്കിലും അവർ ഒരിക്കലും പട്ടിണി കടന്ന് മരിക്കാറുമില്ല. ഓരോ പുലരിയിലും അവർക്കാവശ്യമുള്ളത് പ്രകൃതി എവിടെയെങ്കിലുമൊക്കെ ഒരുക്കി വച്ചിട്ടുണ്ടാവും. എന്നാൽ എല്ലാ സൗകര്യങ്ങളും നാളേക്കുള്ള സമ്പാദ്യവും ഉണ്ടായിട്ടും മനുഷ്യൻ മാത്രം എപ്പോഴും ഇങ്ങനെ ഭയന്നുകൊണ്ട് ജീവിക്കുകയാണ്. ആകുലതകൾ കൊണ്ട് നമ്മുടെ ആയുസ്സിൻ്റെ ഒരു നിമിഷം പോലും കൂട്ടാൻ കഴിയില്ല എന്ന് നമ്മൾ പലപ്പോഴും മറന്നു പോവുകയാണ്. പ്രതീക്ഷയാണ് ഒരു മനുഷ്യൻ്റെ ഏറ്റവും വലിയ ഊർജം. ഇന്ന് വഴികൾ അടഞ്ഞു പോയി എന്ന് കരുതിയിട്ട് നാളെയും അങ്ങനെ ആയിരിക്കുമെന്ന് ചിന്തിക്കാൻ പാടില്ല. നമ്മൾ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുകയും അതിനായിട്ട് പരിശ്രമിക്കുകയും ചെയ്താൽ നമുക്കുള്ള വഴികൾ ഈ പ്രകൃതി തന്നെ നമ്മുടെ മുന്നിൽ തുറന്നു തരും. പക്ഷികളെ പോലെ ആകാശത്തോളം വലിയ സ്വപ്നങ്ങളുമായി, ഉള്ളിൽ ദൃഢമായ വിശ്വാസവുമായി മുന്നോട്ട് പോകണം. തളർന്നു പോകാത്ത ആ ഒരു മനസ്സുണ്ടല്ലോ, അതാണ് നിങ്ങളുടെ ലൈഫിലെ ഏറ്റവും വലിയ വിജയം. നാളെയെക്കുറിച്ചുള്ള അനാവശ്യമായ ആകുലതകൾ മനസ്സിൽ നിന്ന് അങ്ങോട്ട് ഇറക്കി വിടുക. നിങ്ങളുടെ അധ്വാനത്തിലും ഈ പ്രകൃതിയിലും പൂർണ്ണമായിട്ടും വിശ്വസിക്കുക. പ്രതിസന്ധികൾ താൽക്കാലികം മാത്രമാണ് എന്ന് മനസ്സിലാക്കുക. പക്ഷികളെ പോലെ ചിറകടിച്ചുയരാൻ നിങ്ങളുടെ മനസ്സിനെ പ്രാപ്തമാക്കുക. ഉള്ളില് കനലടങ്ങാത്ത പ്രതീക്ഷകളുമായിട്ട് ഇറങ്ങിപ്പുറപ്പെടുന്ന ഒരാളെയും ഈ പ്രകൃതി ഒരിക്കലും വെറും കൈയോടെ മടക്കി അയക്കില്ല എന്ന വലിയ സത്യം എപ്പോഴും ഉള്ളിലുണ്ടാവണം. പേടിയൊക്കെ മാറ്റിവെക്കുക. നാളെയെക്കുറിച്ചുള്ള ആദ്യമൊക്കെ അങ്ങ് ഉപേക്ഷിക്കുക. പൂർണ്ണമായ പ്രതീക്ഷയോടെ ഒരു പുതിയ പ്രഭാതത്തെ നമുക്ക് വരവേൽക്കാം.

0: പരിശുദ്ധിയുടെയും പാരമ്പര്യത്തിന്റെയും പൊന്നിൻ തിളക്കം ബാലതണ്ടപാണി ജ്വല്ലേഴ്സ്, BIS 916 ഹാൾമാർക്ക് സ്വർണ്ണാഭരണങ്ങളുടെയും തമിഴ്നാട് ഹാൾമാർക്ക് വെള്ളിയാഭരണങ്ങളുടെയും വിപുലമായ ശേഖരവും പണിക്കൂലിയിലിളവും ബാലതണ്ടപാണി ജ്വല്ലേഴ്സ്, കൊഴിഞ്ഞാമ്പാറ, പാലക്കാട്.
1: കണ്ണിന്റെ ആരോഗ്യത്തിൽ ഇനി ആശങ്ക വേണ്ട. റെറ്റിനൽ പ്രശ്നങ്ങൾക്ക് ഒരു സമഗ്ര പരിഹാരം അഹ്ലിയ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റലിലെ ഡിപ്പാർട്ട്മെന്റ് ഓഫ് റെറ്റിന കേരളത്തിൽ ആദ്യമായി 3D ഐ സർജറി സേവനവുമായി. അത്യാധുനിക സംവിധാനങ്ങൾ, പരിചയസമ്പന്നരായ വിദഗ്ധ ഡോക്ടർമാർ. കൂടുതൽ വിവരങ്ങൾക്ക് ഇപ്പോൾ തന്നെ വിളിക്കൂ 8078169515 9400247684. അഹ്ലിയ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, പാലക്കാട്. നിങ്ങളുടെ കാഴ്ച ഞങ്ങളുടെ ഉത്തരവാദിത്തം.
2: ആഘോഷങ്ങൾ അവിസ്മരണീയമാക്കാൻ ഇനി എങ്ങും പോകേണ്ട. പാലക്കാട് ചിറ്റൂരിന്റെ ഹൃദയഭാഗത്ത് എല്ലാ അത്യാധുനിക സൌകര്യങ്ങളുമായി പെരുമാട്ടി റെസിഡൻസ് ഒരുങ്ങിക്കഴിഞ്ഞു. വിവാഹ നിശ്ചയം, പിറന്നാൾ പാർട്ടികൾ, കുടുംബ സംഗമങ്ങൾ എന്നിവയ്ക്കായി പൂർണ്ണമായും എയർ കണ്ടീഷൻ ചെയ്ത വിശാലമായ ബാങ്ക്വറ്റ് ഹാൾ, കൂടാതെ 10 മുതൽ 12 പേർക്ക് വരെ ഇരിക്കാവുന്ന അത്യാധുനിക ബോർഡ് റൂം സൌകര്യവും രുചിയൂറും വിഭവങ്ങളുമായി രാവിലെ 8 മുതൽ രാത്രി 11 വരെ പ്രവർത്തിക്കുന്ന ഫ്ലേവേഴ്സ് മൾട്ടി ക്യൂസിൻ റെസ്റ്റോറന്റ്, ഒപ്പം ലക്ഷറി താമസ സൗകര്യങ്ങളും. പെരുമാട്ടി റെസിഡൻസി, മീനാക്ഷിപുരം റോഡ്, കമ്പാലത്തറ. കോൺടാക്ട് 7591979393.
3: ഓർമ്മകൾക്ക് സുഗന്ധമേകി, ഓർക്കാൻ കൊതിക്കുന്ന ഗാനങ്ങളുമായി ഓർമ്മയിൽ ഉണരും ഗാനങ്ങൾ.
4: മലയാളികളുടെ പ്രിയ ഗായകൻ, ഭാവഗായകൻ, തന്റെ മധുര ശബ്ദം കൊണ്ട് പതിറ്റാണ്ടുകളായി സംഗീതാസ്വാദകരുടെ ഹൃദയം കീഴടക്കിയ പി ജയചന്ദ്രനെ പരിചയപ്പെടുത്താൻ എനിക്ക് വാക്കുകൾ മതിയാകുമെന്ന് തോന്നുന്നില്ല. പ്രണയവും വിരഹവും ഭക്തിയും ഒരുപോലെ മനോഹരമായി ആലപിച്ച അദ്ദേഹത്തിന്റെ ഗാനങ്ങൾ ഇന്നും ശരിക്കും നമ്മുടെ നിത്യജീവിതത്തിന്റെ ഭാഗം തന്നെയാണ്. മലയാള സംഗീത ലോകത്തിന്റെ അനശ്വര ശബ്ദമായ പി ജയചന്ദ്രനെയാണ് ഇന്ന് സ്നേഹപൂർവ്വം നമ്മൾ ഓർക്കുന്നത്. ഏത് സ്റ്റേജ് ഷോയിൽ അദ്ദേഹം പോയാലും എല്ലാവരും ഒരേ സ്വരത്തിൽ പാടണം എന്നാവശ്യപ്പെടുന്ന ഒരു ഗാനം കളിത്തോഴൻ എന്ന സിനിമയിലെ പി ഭാസ്കരൻ മാഷിന്റെ വരികൾക്ക് ദേവരാജൻ മാഷിന്റെ സംഗീതം മഞ്ഞിലയിൽ മുങ്ങിത്തോർത്തി എന്ന ഗാനമാണ് ആദ്യമായി നമ്മൾ കേൾക്കാൻ പോകുന്നത്. ഓർമ്മയിലുണരും ഗാനങ്ങളിൽ നിങ്ങളോടൊപ്പം RG ഹീര. സ്റ്റേ ട്യൂൺ.

ദക്ഷിണാമൂർത്തി സ്വാമികളും പി ജയചന്ദ്രനും ഈ കൂട്ടുകെട്ടിൽ മലയാള സിനിമയിൽ ഒരുപാട് നല്ല ഗാനങ്ങളുണ്ടായി. എന്നാലൊരു ഫാസ്റ്റ് ബീറ്റിൽ പോകുന്ന പാട്ട്, യെസ്, അത്തരത്തിലൊരു പാട്ടാണ് ചന്ദനത്തിൽ കടഞ്ഞെടുത്തൊരു. യെസ്, ഒരു ഫാസ്റ്റ് ബീറ്റ് ആണെങ്കിലും അതിലും ഒരു മെലഡി ഉണ്ട്. ശാസ്ത്രം ജയിച്ചു മനുഷ്യൻ തോറ്റു എന്ന സിനിമയിൽ വയലാർ രാമവർമ്മയുടെ വരികൾക്ക് ദക്ഷിണാമൂർത്തിയുടെ സംഗീതം, പി ജയചന്ദ്രന്റെ ആലാപനം. ഈ പാട്ടാണ് അടുത്തതായി നമ്മൾ കേൾക്കാൻ പോകുന്നത്. ഓർമ്മയിൽ ഉണരും ഗാനങ്ങൾ. സ്റ്റേ ട്യൂൺ വിത്ത് ആർ ജെ ഹീര.

ഇനി എൻ്റെ ഒരു പേഴ്സണൽ സ്റ്റോറി പറയാം. പല പാട്ടുകളും പല ഓർമ്മയിലേക്ക് നമ്മളെ തിരിച്ചു കൊണ്ടുപോകും എന്ന് പറയുന്ന പോലെ, എൻ്റെ ചേച്ചിയുടെ കല്യാണം നടക്കുന്നത് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഒരു 2002 ഒക്കെയാണ്. പക്ഷെ ആ സമയത്ത് കല്യാണം ആൽബം ആക്കുന്ന ഒരു പരിപാടി ഉണ്ടായിരുന്നു. നമുക്ക് സി ഡി ഒക്കെ ഇട്ടിട്ട് കല്യാണത്തിന്റെ വിഷ്വൽസ് ഒക്കെ കാണാൻ പറ്റുന്ന ഒരു രീതി. അന്ന് ആ സി ഡിയിൽ ഉണ്ടായിരുന്ന ഒരു പാട്ടായിരുന്നു ആലിലെ താലിയുമായി, മിഴി രണ്ടിലും എന്ന സിനിമയില്. എപ്പോ ഈ പാട്ട് കേൾക്കുമ്പോഴും എന്റെ ഓർമ്മകളൊക്കെ അങ്ങോട്ട് ഓടിപ്പോകും. ഇതുപോലെ ഓരോ പാട്ടിലും ഓരോ ഗായകരുടെ ശബ്ദം കേൾക്കുമ്പോഴും നമുക്ക് പല ഓർമ്മകളും തിരിച്ചു കൊണ്ടുവരുന്ന ഒരു ഫീല് തന്നെയാണ്. ഈ പാട്ട് തന്നെയാണ് അടുത്തതായി ഞാൻ പ്ലേ ചെയ്യാൻ പോകുന്നത്. ഓർമ്മയിലുണരും ഗാനങ്ങളിൽ നിങ്ങളോടൊപ്പം ആർജി ഹീര, മിഴി രണ്ടിലും എന്ന സിനിമയിൽ വയലാർ ശരത് ചന്ദ്ര വർമ്മയുടെ വരികൾ, രവീന്ദ്രൻ മാഷിന്റെ സംഗീതം, ആലിലെ താലിയുമായി എന്ന ഗാനം ഓൺ ഓർമ്മയിലുണരും ഗാനങ്ങൾ.

ദക്ഷിണാമൂർത്തി സ്വാമികളും ശ്രീകുമാരൻ തമ്പിയും രണ്ടുപേരും മലയാള സിനിമയ്ക്ക് മാറ്റി നിർത്താൻ പറ്റാത്തൊരു കൂട്ടുകെട്ട് തന്നെയാണ്. അതിന്റെ ഒപ്പം ഭാവഗായകൻ ജയചന്ദ്രന്റെ കൂടെ ശബ്ദം വരുമ്പോൾ പിന്നെ ഞാൻ പറയേണ്ട കാര്യമില്ലല്ലോ. അങ്ങനെ മലയാളികൾക്ക് ഏറെ പ്രിയപ്പെട്ട ഒരു ഫാസ്റ്റ് സോങ് തന്നെയായിരുന്നു തുള്ളിയോടും പുള്ളിമാനെ. പക്ഷെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എല്ലാ ഫാസ്റ്റ് ബീറ്റുകൾക്കും ഇടയിൽ നല്ല മെലോഡിയസ് ആയിട്ടുള്ള വരികൾ ഉണ്ടാവാറുണ്ട്. അത് ഭാവഗായകന്റെ ശബ്ദത്തിൽ കേൾക്കാൻ ഒരു പ്രത്യേക സുഖം തന്നെയാണ്. കണ്ണൂർ ഡീലക്സ് എന്ന സിനിമയിൽ ദക്ഷിണാമൂർത്തി സ്വാമി സംഗീതം നൽകി ശ്രീകുമാരൻ തമ്പിയുടെ വരികൾ ഈ പാട്ട് തന്നെയാണ് അടുത്തതായി നമ്മൾ കേൾക്കാൻ പോകുന്നത്. നിങ്ങളോടൊപ്പം ഓർമ്മയിലുണരും ഗാനങ്ങളിൽ ആർ ജി ഹീര ഓൺ അഹല്യ.

ഓരോ വരികളും പഠിപ്പിച്ചു തന്നെയാണ് മുന്നോട്ടു പോയിട്ടുള്ളത്. അങ്ങനെയാണ് ഇന്ന് നമ്മൾ കേൾക്കുന്ന പല ഗാനങ്ങളും ഉണ്ടായിട്ടുള്ളത്. ദക്ഷിണാമൂർത്തി സ്വാമികൾ ഓരോ വരിയും അതിന്റെ ഭാവങ്ങളും ഏറ്റവും ഭംഗിയായി തന്നെ പഠിപ്പിച്ചു കൊടുക്കുമ്പോൾ പി ജയചന്ദ്രൻ എന്ന ഗായകൻ ഒരു കുട്ടിയായി അത് കേട്ട് പഠിച്ച് ഏറ്റവും ഭംഗിയായി തന്നെ നമ്മളിലേക്ക് എത്തിച്ചിട്ടുണ്ട്. അങ്ങനെ ഒത്തിരി ഗാനങ്ങൾ മലയാള സിനിമയിലുണ്ടായി. ദക്ഷിണാമൂർത്തി സ്വാമികൾ ഒരു ഇൻസ്ട്രുമെന്റ്സും അധികം ഉപയോഗിക്കാറില്ല. അദ്ദേഹത്തിന്റെ തൊണ്ടയിലൂടെ പാടിക്കൊടുക്കുന്ന വരികൾ കേട്ട് പാടുക എന്ന് പറയുന്നത് തന്നെ ഒരു വലിയ കാര്യമാണ്. അങ്ങനെയുണ്ടായൊരു പാട്ടാണ് സന്ധ്യക്കെന്തിന് സിന്ദൂരം. മായ എന്ന സിനിമയിൽ ശ്രീകുമാരൻ തമ്പിയുടെ വരികൾക്ക് ദക്ഷിണാമൂർത്തി സ്വാമിയുടെ സംഗീതം, പി ജയചന്ദ്രന്റെ ആലാപനം. ഈ പാട്ടാണ് ഓർമ്മയിലുണരും ഗാനങ്ങളിൽ. അടുത്തതായി നിങ്ങളോടൊപ്പം ആർ ജെ ഹീര.

ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട്, തൃശ്ശൂർ ഒരു സ്കൂളില് പി ജയചന്ദ്രൻ എന്ന ഗായകനെ കാണാനായി ആൾക്കാരിങ്ങനെ തിങ്ങി നിറഞ്ഞു നിൽക്കുവാണ് ഒരു സ്റ്റേജ് ഷോയ്ക്ക്. അന്ന് ആ സ്കൂളിന്റെ സ്റ്റേജിനൊരു പ്രത്യേകത ഉണ്ടായിരുന്നു, ഫ്രണ്ടിലുള്ള റോയിൽ കുറച്ചധികം ലൈറ്റുകൾ ഉണ്ടായിരുന്നു. എന്നാൽ പാട്ട് പാടാൻ വേണ്ടി പി ജയചന്ദ്രൻ എത്തുന്ന സമയത്ത് ഈ ലൈറ്റ് കണ്ണിലോട്ട് അടിച്ചിട്ട് അദ്ദേഹത്തിന് വരികൾ കാണാൻ പറ്റുന്നില്ല, കണ്ണിലേക്ക് അത് ഭയങ്കരമായി അടിക്കുന്നു, അതൊന്ന് ഓഫ് ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിക്കുകയാണ്. പക്ഷേ കുറച്ച് ടെക്നിക്കൽ ഇഷ്യൂസ് കാരണം ആ ലൈറ്റ് ഓഫ് ചെയ്യാൻ പറ്റുന്നില്ല. പക്ഷേ ഇദ്ദേഹത്തിന് പാടാതെയും പറ്റില്ല. അപ്പം അദ്ദേഹം പറയാണ്, എന്തായാലും നിങ്ങൾക്ക് എൻ്റെ പാട്ട് കേട്ടാൽ മതിയല്ലോ, എന്നാൽ ഇങ്ങനെ പാടുന്നതായിരിക്കും നല്ലത് എന്ന് പറഞ്ഞ് അദ്ദേഹം തിരിഞ്ഞു നിന്ന് പാട്ട് പാടുകയാണ്. പാട്ട് എല്ലാവരും ആസ്വദിച്ചു, എല്ലാവരും ഒരുമിച്ച് ചിരിക്കാനും തുടങ്ങി. പക്ഷേ മനോഹരമായി തന്നെ അദ്ദേഹം പാടി അവസാനിപ്പിച്ചു. ഒരു ഹ്യൂമർ സൈഡ് എപ്പോഴും ജീവിതത്തിൽ കൊണ്ടു നടക്കുന്ന ഒരാളും കൂടിയാണ് പി ജയചന്ദ്രൻ എന്ന ഗായകൻ. അദ്ദേഹത്തിൻ്റെ ഒരുപാട് നല്ല പാട്ടുകൾ ഓർമ്മയിലേക്ക് വരുന്നുണ്ടെങ്കിലും ഇപ്പോൾ നമ്മൾ കേൾക്കാൻ പോകുന്നത് ജിലേബി എന്ന സിനിമയിലെ ഞാനൊരു മലയാളി എന്ന പാട്ടാണ്. ബിജി ബാൽ കമ്പോസ് ചെയ്ത് ഈസ്റ്റ് കോസ്റ്റ് വിജയൻ വരികൾ എഴുതിയ ഈ പാട്ടാണ് അടുത്തതായി ഓർമ്മയിലുണരും ഗാനങ്ങളിൽ. നിങ്ങളോടൊപ്പം ആർ ജി ഹീര, സ്റ്റേ ട്യൂൺഡ്.

എങ്ങനെയാണോ ദക്ഷിണാമൂർത്തി സ്വാമികൾ പറഞ്ഞു കൊടുത്തത് അത് അതുപോലെ തന്നെ പാടി. അങ്ങനെ പാടിയിട്ടുള്ള ഒരു ക്ലാസിക്കൽ ടച്ചുള്ള പാട്ട് സ്വാതി തിരുനാളിൻ കാമിനി. ഈ പാട്ട് എത്ര ഭംഗിയായിട്ടാണ് പി ജയചന്ദ്രൻ എന്ന ഗായകൻ പാടിയിട്ടുള്ളത് എന്ന് കേട്ടാൽ മാത്രമേ നമുക്ക് മനസ്സിലാവുകയുള്ളൂ. എങ്ങനെയാണോ ഓരോ വാക്കിനും സംഗതികൾക്കും ദക്ഷിണാമൂർത്തി സ്വാമികൾ സ്ട്രെസ് കൊടുത്തിട്ടുള്ളത്, അതങ്ങനെ തന്നെ ഒപ്പിയെടുത്ത് ഭംഗിയായി പാടിയൊരു പാട്ട്. സപ്തസ്വരങ്ങൾ എന്ന സിനിമയ്ക്ക് വേണ്ടി തയ്യാറാക്കിയ ഈ പാട്ടാണ് അടുത്തതായി നമ്മൾ കേൾക്കാൻ പോകുന്നത്. ഓണോർമ്മയിൽ ഉണരും ഗാനങ്ങൾ. നിങ്ങളോടൊപ്പം ആർ ജി ഹീര. സ്റ്റേ ട്യൂൺഡ്.

പി ജയചന്ദ്രൻ എന്ന ഗായകനെ പറ്റി സംസാരിക്കുമ്പോൾ ബാബുരാജ് എന്ന സംഗീത സംവിധായകനെ നമുക്ക് മാറ്റി നിർത്താൻ സാധിക്കില്ല. പണ്ട് രണ്ടുപേരും ചേർന്ന് ഒരുപാട് കല്യാണങ്ങൾക്ക് പോയി പാട്ടുകൾ പാടിയ ഓർമ്മകളൊക്കെ വളരെ മനോഹരമാണ്. രാവും പകലും ഇല്ലാതെ പാടിയ പാട്ടുകൾ. അങ്ങനെ ഒത്തിരി ഗാനങ്ങൾ മലയാള സിനിമയ്ക്ക് സമ്മാനിച്ച ഈ കൂട്ടുകെട്ടിൽ പിറന്ന മറ്റൊരു മനോഹര ഗാനമായിരുന്നു അനുരാഗ ഗാനം പോലെ. ഉദ്യോഗസ്ഥ എന്ന സിനിമയ്ക്ക് വേണ്ടി യൂസഫ് അലി കേച്ചേരിയുടെ വരികൾക്ക് പി ജയചന്ദ്രന്റെ ആലാപനം. ഈ പാട്ടോടുകൂടി ഓർമ്മയിൽ ഉണരും ഗാനങ്ങൾ ഇവിടെ അവസാനിക്കുകയാണ്. ഇത്രയും നേരം കൂടെ ഉണ്ടായിരുന്നത് ആർ ജെ ഹീര. സ്റ്റേ ട്യൂൺഡ്.

0: ജീവിതത്തിന്റെ ഓരോ നിമിഷത്തിലും തങ്കലക്ഷ്മി ചിറ്റ് ഫണ്ട്സ് പ്രൈവറ്റ് ലിമിറ്റഡ് സിൻസ് 1962.
1: നേത്രദാനം എന്നാൽ എന്താണ്? നമ്മൾ എന്തിന് നേത്രദാനം ചെയ്യുന്നു? മരണശേഷം മാത്രം ഒരാൾക്ക് ചെയ്യാൻ കഴിയുന്ന ഒരു സൽപ്രവൃത്തിയാണ് നേത്രദാനം. ഒരു വ്യക്തി നേത്രദാനം ചെയ്യുന്നതിലൂടെ ഒന്നിലധികം പേർക്ക് കാഴ്ചയുടെ വിസ്മയ ലോകത്തിലേക്ക് വരാൻ സഹായിക്കുന്നു. നിങ്ങളുടെ കണ്ണുകൾ ദാനം ചെയ്യാമെന്ന് പ്രതിജ്ഞ ചെയ്യുക. നേത്രദാനം മഹാദാനം. ഇരുളിൽ കഴിയുന്നവർക്ക് വെളിച്ചമേകുക. നിങ്ങളുടെ സ്നേഹിതരെയും ബന്ധുമിത്രാദികളെയും നേത്രദാനം ചെയ്യുവാനായി പ്രോത്സാഹിപ്പിക്കുക. നേത്രദാനം ചെയ്യുന്നതിനായി ബന്ധപ്പെടൂ അഹല്യ ഐ ബാങ്ക്, അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, പാലക്കാട്. ഫോൺ 9188954112, 04923225000.

അഹല്യ എഫ് എമ്മിന്റെ ഇന്നത്തെ പ്രക്ഷേപണം ഇവിടെ പൂർണ്ണമാകുന്നു. ശ്രോതാക്കളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ കത്തുകളിലൂടെ എഴുതി അറിയിക്കുക. അറിയിക്കേണ്ട വിലാസം: അഹല്യ എഫ് എം, അഹല്യ ക്യാമ്പസ്, കോഴിപ്പാറ PO, പാലക്കാട്. പിൻ 678557. ഏവർക്കും ശുഭരാത്രി.